റേഡിയോ പെൻസിഗർ റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

ரூபன் சிகர். റേഡിയോ ബെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ ബെൻസിഗർ 107.8.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെയിൻസിഗർ 107.8 പ്രക്ഷേപണ പരിപാടികൾ ആരംഭിക്കുന്നു. ഇന്ന് കൊല്ലവർഷം 1201, ഇടവം 23, ക്രിസ്തുവർഷം 2026, ജൂൺ 6, ശനിയാഴ്ച. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും പ്രക്ഷേപണ പരിപാടികളിലേക്ക് സ്വാഗതം.

0: നീർച്ചാലുകൾ.
1: ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ചില ശുഭചിന്തകൾ.
2: വിക്ടർ ഫ്രാങ്കിൾ എന്ന പേര് നമുക്ക് സുപരിചിതമാണ്. 1930-കളിലെയും 1940-കളിലെയും കിരാതമായ നാസി മരണപ്പാളയത്തെ അതിജീവിച്ചയാളാണ് വിക്ടർ ഫ്രാങ്കിൾ. തനിക്ക് ചുറ്റും നിത്യവും മരണമായിരുന്നു. കൊല്ലപ്പെടുന്ന ആയിരങ്ങൾ. നരകതുല്യമായ ആ പാളയത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ പിടിച്ചു നിർത്തിയത് രണ്ട് കാര്യങ്ങളായിരുന്നു. ഒന്ന്, തൻ്റെ ഭാര്യയുടെ സ്നേഹം. ആ സ്നേഹത്തിൻ്റെ ഉറപ്പ് ഒരു കെടാവിളക്കായി അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കത്തി നിന്നിരുന്നു. രണ്ട്, തനിക്ക് വീണ്ടും എഴുതാനുണ്ടായിരുന്ന ഒരു പുസ്തകം. ഒരിക്കൽ എഴുതി തീർത്ത ആ പുസ്തകത്തിൻ്റെ കയ്യെഴുത്ത് പ്രതി പട്ടാളക്കാർ നശിപ്പിച്ചു കളഞ്ഞിരുന്നു. അദ്ദേഹമെന്നും സാങ്കല്പികമായി ഭാര്യയോട് സംസാരിക്കുമായിരുന്നു. ആ ബന്ധം അണഞ്ഞു പോകാതെ നിലനിർത്താൻ വേണ്ടി ഒരു തുണ്ട് കടലാസ് കിട്ടിയാൽ തൻ്റെ പുസ്തകത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം ചില വരികളെങ്കിലും എഴുതി വയ്ക്കുമായിരുന്നു. മനുഷ്യന് പ്രതീക്ഷിക്കാൻ ഒരു ലക്ഷ്യം വേണം. അതാണ് ജീവൻ്റെ തീനാളം കെടാതെ നിലനിർത്തുന്നത്. കാത്തിരിക്കുന്ന ഒരു സ്നേഹം, ചെയ്തു തീർക്കാനുള്ള ഒരു കടമ, കാണാനുള്ള ഒരു ദേശം, പറയാനുള്ള ഒരു കഥ, അങ്ങനെ മനുഷ്യൻ്റെ പ്രതീക്ഷ നിലനിർത്തുന്ന പല ഘടകങ്ങളും ഉണ്ട്. പ്രതീക്ഷയുടെ സൂര്യൻ അസ്തമിച്ചാൽ, കാത്തിരിക്കാൻ ഒന്നുമില്ലാതായാൽ ജീവിക്കാൻ പിന്നെ കാരണമൊന്നും ഉണ്ടാവില്ല. നമുക്ക് ചുറ്റും കാത്തിരിക്കാൻ ഒന്നുമില്ലാതായിത്തീരുന്ന ജീവിതങ്ങൾ ധാരാളമായുണ്ട്. മറവി രോഗം ബാധിച്ച് ഒരു നേഴ്സിംഗ് ഹോമിൽ കഴിഞ്ഞിരുന്ന ഒരു സ്ത്രീയെ കാണാൻ അവളുടെ ഭർത്താവ് എന്നും വരുമായിരുന്നു. ദീർഘനേരം ഭാര്യയുടെ സമീപം ഇരുന്ന് എന്തൊക്കെയോ സംസാരിച്ചിട്ട് അയാൾ പോകുമായിരുന്നു. മറവി ബാധിച്ച ആ സ്ത്രീ ഒന്നും തിരിച്ചറിഞ്ഞിരുന്നില്ല. ആ മനുഷ്യനോട് ഒരാൾ ചോദിച്ചു, നിങ്ങളുടെ ഭാര്യ നിങ്ങളെ തിരിച്ചറിയുന്നത് പോലുമില്ല, പിന്നെ എന്തിനാണ് നിങ്ങളെന്നും മെനക്കെട്ടിവിടെ വരുന്നത്? അപ്പോൾ അയാൾ പറഞ്ഞു, എൻ്റെ ഭാര്യ എന്നെ തിരിച്ചറിയുന്നില്ല, ശരിയാണ്, പക്ഷേ ഞാൻ അവളെ തിരിച്ചറിയുന്നു. അനാഥത്വം ബാധിച്ച മനുഷ്യർക്ക് കാത്തിരിക്കുവാൻ ആരുമില്ലായിരിക്കാം. പക്ഷെ നമുക്ക് ആ കാത്തിരിപ്പിൻ്റെ പകരക്കാരായി മാറാൻ കഴിയുമെങ്കിൽ പലരുടെയും ജീവിതത്തിൽ പുതിയ സൂര്യോദയങ്ങൾ ഉണ്ടാകും.

0: റേഡിയോ ബെൻസിഗർ 107.8 ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക്.
1: ആകാശവാണി

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. ആഗോള സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ ശക്തമായി തുടരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 5 വർഷത്തിനുള്ളിൽ രാജ്യത്തിന്റെ സമുദ്രോൽപ്പന്ന കയറ്റുമതി 30 ബില്യൺ ഡോളറായി ഉയർത്തുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിച്ചു. ഇന്ന് 5 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. കാസർകോട്, കണ്ണൂർ, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി. കൊണ്ടോട്ടിയിൽ തീർത്ഥാടക സംഘം സഞ്ചരിച്ചിരുന്ന ടെമ്പോ ട്രാവലറും ടിപ്പറും കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു. വാർത്തകൾ വിശദമായി. ആഗോള സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ അസാധാരണമാം വിധം ശക്തമായി തുടരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ദാമനിൽ 2,970 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു നരേന്ദ്രമോദി. 2025-26 സാമ്പത്തിക വർഷത്തിൽ രാജ്യം 7.7% വളർച്ച കൈവരിച്ചതായി അദ്ദേഹം വ്യക്തമാക്കി. ദരിദ്രരുടെ അടിസ്ഥാന സൌകര്യ വികസനത്തിനും ക്ഷേമ പദ്ധതികൾക്കും രാജ്യം മുൻഗണന നൽകി പരിഷ്കരണ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് പ്രധാനമന്ത്രി ഉറപ്പു നൽകി. അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥയാണ് രാജ്യത്തിന്റേതെന്നും പറഞ്ഞ പ്രധാനമന്ത്രി ദാമൻ വിമാനത്താവളത്തിലെ പുതിയ ടെർമിനൽ ഉദ്ഘാടനം ചെയ്തു. നമോ ആശുപത്രിയും അദ്ദേഹം രാഷ്ട്രത്തിന് സമർപ്പിച്ചു. 5 വർഷത്തിനുള്ളിൽ രാജ്യത്തിന്റെ സമുദ്രോൽപ്പന്ന കയറ്റുമതി 8 ബില്യൺ US ഡോളറിൽ നിന്ന് 30 ബില്യൺ ഡോളറായി ഉയർത്തുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. വിശാഖപട്ടണത്ത് ആരംഭിച്ച ദേശീയ സമുദ്രോൽപ്പന്ന ശില്പശാലയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മത്സ്യബന്ധന മേഖലയുടെ ആഗോള വിപണി പ്രവേശം വിപുലീകരിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്ന് പീയൂഷ് ഗോയൽ അറിയിച്ചു. 3.5 വർഷത്തിനിടെ ഇന്ത്യ 9 സ്വതന്ത്ര വ്യാപാര കരാറുകളിൽ ഒപ്പുവെച്ചതായും അദ്ദേഹം അറിയിച്ചു. കേന്ദ്ര ഫിഷറീസ് വകുപ്പാണ് വാണിജ്യ വ്യവസായ മന്ത്രാലയവുമായി സഹകരിച്ച് ആന്ധ്രാപ്രദേശ് സംസ്ഥാന ഗവൺമെന്റിന്റെ പിന്തുണയോടെ ശില്പശാല സംഘടിപ്പിക്കുന്നത്. ഇന്ത്യയുടെ സമുദ്രോൽപ്പന്ന കയറ്റുമതി 1,00,000 കോടി രൂപ കൈവരിക്കുന്നതിനും ആഗോള സമുദ്രോൽപ്പന്ന വ്യാപാരത്തിൽ ഇന്ത്യയുടെ സ്ഥാനം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും രൂപരേഖ ശില്പശാല തയ്യാറാക്കും. ആന്ധ്രാ മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു, കേന്ദ്രമന്ത്രിമാരായ പീയൂഷ് ഗോയൽ, രാജീവ് രഞ്ജൻ സിംഗ്, ചിരാഗ് പാസ്വാൻ, കെ രാംമോഹൻ നായിഡു എന്നിവർ ചേർന്നാണ് ശില്പശാല ഉദ്ഘാടനം ചെയ്തത്. കേന്ദ്ര സംസ്ഥാന ഭരണ പ്രദേശങ്ങളിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ, കയറ്റുമതിക്കാർ, വ്യവസായ പ്രതിനിധികൾ, സ്റ്റാർട്ടപ്പുകൾ, ചെറുകിട സംരംഭകർ തുടങ്ങിയവർ ശില്പശാലയിൽ പങ്കെടുക്കുന്നുണ്ട്. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു അമൃത് ഉദ്യാനത്തിൽ പുഷ്പസസ്യ ഇനമായ ദുബഹാരിയ എന്ന തദ്ദേശീയ പൂച്ചെടി നട്ടുപിടിപ്പിച്ചു. 27 പുഷ്പസസ്യങ്ങളെ ഉദ്യാനങ്ങളിൽ നട്ടുപിടിപ്പിക്കുന്നുണ്ടെന്ന് രാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്തെ പ്രാദേശിക ജൈവ വൈവിധ്യം പ്രോത്സാഹിപ്പിക്കുക, ഇന്ത്യയുടെ തനത് സസ്യസമ്പത്ത് സംരക്ഷിക്കുക തുടങ്ങിയവയാണ് ലക്ഷ്യമെന്ന് രാഷ്ട്രപതി പറഞ്ഞു. ദേശീയോദ്ഗ്രഥന പര്യടനത്തിന്റെ ഭാഗമായി കാർഗിലിലെ ഭിന്നശേഷിക്കാരായ കുട്ടികളുൾപ്പെടെ വിദ്യാർത്ഥികൾ രാഷ്ട്രപതി ദ്രൌപദി മുർമുവിനെ രാഷ്ട്രപതി ഭവനിൽ സന്ദർശിച്ചു. വിദ്യാർത്ഥികളുടെ ഭാവി ശ്രമങ്ങൾക്ക് ആശംസകൾ നേർന്ന രാഷ്ട്രപതി അവരുമായി പങ്കിട്ട നിമിഷങ്ങൾ സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ചു. 2027 പത്മ പുരസ്കാരങ്ങൾക്ക് നാമനിർദ്ദേശങ്ങൾ അടുത്ത മാസം 31 വരെ സമർപ്പിക്കാം. രാഷ്ട്രീയ പുരസ്കാർ പോർട്ടൽ വഴി ഓൺലൈനിൽ മാത്രം നാമനിർദ്ദേശങ്ങൾ സമർപ്പിക്കണമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലെ ഖേത് ബച്ചാവോ അഭിയാൻ ക്യാമ്പയിനിൽ ഇതുവരെ 9,42,00,000 കർഷകർ പങ്കെടുത്തെന്ന് മന്ത്രാലയം അറിയിച്ചു. മണ്ണിന്റെ വളക്കൂറ് നിലനിർത്തി കൃത്യമായ വളപ്രയോഗത്തിലൂടെ ഫലപ്രദമായ കൃഷിരീതിയിലേക്ക് രാജ്യത്തെ കർഷകരെ പ്രാപ്തരാക്കുക എന്നതാണ് ക്യാമ്പയിന്റെ പ്രധാന ലക്ഷ്യം. സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിച്ചു. അതിതീവ്ര മഴയെ തുടർന്ന് ഇന്ന് എല്ലാ ജില്ലകളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 5 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രതയും 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. കാസർകോട്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലാണ് ചുവപ്പ് ജാഗ്രത. പാലക്കാട്, തൃശൂർ, ഇടുക്കി, എറണാകുളം, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും നൽകി. കാസർകോട്, കണ്ണൂർ, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി നൽകിയതായി കലക്ടർമാർ അറിയിച്ചു. ഡെസ്ക് റിപ്പോർട്ട്.
1: പ്രൊഫഷണൽ കോളേജുകൾ, സ്കൂളുകൾ, അംഗനവാടികൾ, ട്യൂഷൻ സെന്ററുകൾ, ICSE, CBSE സ്കൂളുകൾ, കേന്ദ്രീയ വിദ്യാലയങ്ങൾ, മദ്രസകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമായിരിക്കും. റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല. മുൻകൂട്ടി നിശ്ചയിച്ച സർവകലാശാല പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമില്ല. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കാസർകോട് കോഴിക്കോട് ജില്ലയിൽ കർശന മുൻകരുതലുകളും ദുരന്ത പ്രതികരണ പ്രവർത്തനങ്ങളും ഉറപ്പാക്കാൻ ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ ഉത്തരവിട്ടു. കോഴിക്കോട് ജില്ലയിൽ ഇന്നും നാളെയും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചതിനാൽ DTPC കീഴിലെ വെള്ളച്ചാട്ടങ്ങൾ, ബീച്ചുകൾ ഉൾപ്പെടെ മുഴുവൻ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും പ്രവേശനം ഉണ്ടാകില്ല.
0: കോഴിക്കോട് വടകര താലൂക്കിൽ ഉൾപ്പെട്ട വിലങ്ങാട്, വാളൂക്ക്, മലയങ്ങാട്, ഉരുട്ടി, പന്നിയേരി പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടിനെ തുടർന്ന് ഈ പ്രദേശങ്ങളിലെ ജനങ്ങളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കാൻ കലക്ടർ MS മാധവിക്കുട്ടി ഉത്തരവിട്ടു. മാറ്റിത്താമസിപ്പിക്കലും ക്യാമ്പുകളുടെ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കാൻ വടകര RDO നോഡൽ ഓഫീസറും വടകര തഹസിൽദാരെ അസിസ്റ്റന്റ് നോഡൽ ഓഫീസറുമായി ചുമതലപ്പെടുത്തി. വാണിമേൽ നരിപ്പറ്റ ഗ്രാമപഞ്ചായത്ത് അധികൃതർ വടകര തഹസിൽദാർക്കൊപ്പം ചേർന്ന് പ്രദേശത്തെ സുരക്ഷിതമായ സ്കൂളുകളോ മറ്റു പൊതുകെട്ടിടങ്ങളോ കണ്ടെത്തി ക്യാമ്പുകൾ ഉടൻ സജ്ജമാക്കണമെന്ന് കലക്ടർ നിർദ്ദേശിച്ചു. ക്യാമ്പുകളിൽ കൃത്യമായ കുടിവെള്ളം, ഭക്ഷണം, വൈദ്യുതി, ശുചിമുറി സൌകര്യങ്ങൾ, മെഡിക്കൽ സഹായം എന്നിവ ഉറപ്പാക്കണം. വിലങ്ങാട് മേഖലയിലെ മലയോര റോഡുകളിൽ രാത്രി 7 മുതൽ രാവിലെ 6 വരെ അടിയന്തര ആവശ്യങ്ങൾക്കൊഴികെ യാത്ര നിരോധിച്ചു. അപകട മേഖലകളിൽ കഴിയുന്നവർ അധികൃതരുടെ നിർദ്ദേശങ്ങളോട് പൂർണ്ണമായി സഹകരിക്കണമെന്നും വ്യാജവാർത്തകൾ പ്രചരിപ്പിക്കരുതെന്നും ഔദ്യോഗിക മുന്നറിയിപ്പുകൾ മാത്രം പാലിക്കണമെന്നും കലക്ടർ ഉത്തരവിട്ടു. 12-ാം ക്ലാസ് മാർക്ക് വെരിഫിക്കേഷനും പുനർമൂല്യനിർണയത്തിനും അപേക്ഷ സമർപ്പിക്കാൻ നാളെ അർദ്ധരാത്രി വരെ സമയം നീട്ടി നൽകിയതായി CBSE അറിയിച്ചു. വിദ്യാർത്ഥികളുടെ താൽപര്യം കണക്കിലെടുത്താണ് തീരുമാനമെന്ന് ബോർഡ് സാമൂഹിക മാധ്യമത്തിൽ വ്യക്തമാക്കി. അപേക്ഷ സമർപ്പിക്കാൻ അവസാന തീയതി ഇന്നായിരുന്നു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. കൊണ്ടോട്ടിയിൽ തീർത്ഥാടക സംഘം സഞ്ചരിച്ചിരുന്ന ടെമ്പോ ട്രാവലറും ടിപ്പറും കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു. ട്രാവലറിന്റെ ഡ്രൈവറായ പാലക്കാട് വടവന്നൂർ സ്വദേശി രാജേഷ്, പാലക്കാട് മുർക്കശംകുന്ന് സ്വദേശി രമണി എന്നിവരാണ് മരിച്ചത്. അപകടത്തിൽ 10 പേർക്ക് പരിക്കേറ്റു. ഇതിൽ 5 പേരുടെ നില ഗുരുതരമാണ്. പരിക്കേറ്റവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ട്രാവലറിൽ 27 പേരും ലോറിയിൽ 3 പേരുമാണ് ഉണ്ടായിരുന്നത്. സ്ഥലത്തെത്തിയ പോലീസും നാട്ടുകാരുമാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ച് കണ്ണൂരിൽ അവസാനിക്കുന്ന അതിവേഗ റെയിൽവേ പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രാഥമിക റിപ്പോർട്ട് മെട്രോമാൻ ഡോക്ടർ E. ശ്രീധരനിൽ നിന്നും BJP നേതാവ് PK കൃഷ്ണദാസ് സ്വീകരിച്ചു. E. ശ്രീധരന്റെ വസതിയിലെത്തിയാണ് റിപ്പോർട്ട് കൈപ്പറ്റിയത്. പദ്ധതിയെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്യുകയും ചെയ്തു. തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ യാത്രാസമയം വെറും 3.5 മണിക്കൂറായി കുറക്കാനും സാധിക്കുന്ന ഹരിത റെയിൽപാത സംസ്ഥാനത്തിന് വൻ വികസന സാധ്യതകൾ തുറന്നു നൽകുമെന്ന് ശ്രീധരൻ പറഞ്ഞു. കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും സംയുക്ത പങ്കാളിത്തത്തോടെ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ സാധ്യമായ എല്ലാ ഇടപെടലുകളും നടത്തുമെന്ന് PK കൃഷ്ണദാസും അറിയിച്ചു. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിലെത്തുന്ന അന്താരാഷ്ട്ര യാത്രക്കാർ സെൽഫ് ഡിക്ലറേഷൻ ഫോം പൂരിപ്പിച്ചു നൽകണമെന്ന് കിയാൽ അധികൃതർ അറിയിച്ചു. എബോള മുൻകരുതലിന്റെ ഭാഗമായാണ് തീരുമാനം. 21 ദിവസത്തിനകം കോംഗോ, ഉഗാണ്ട, സൌത്ത് സുഡാൻ എന്നീ രാജ്യങ്ങൾ സന്ദർശിച്ചവർ അക്കാര്യം ഫോമിൽ പരാമർശിക്കണമെന്നും അറിയിച്ചു. എമിഗ്രേഷൻ കൌണ്ടറിലാണ് ഫോം പൂരിപ്പിച്ചു നൽകേണ്ടത്. UGC നിഷ്കർഷിക്കുന്ന അധ്യാപകരുടെ യോഗ്യതാ വിവരങ്ങൾ ശേഖരിക്കാൻ കണ്ണൂർ സർവകലാശാല ആരംഭിച്ച അധ്യാപക ബാങ്കിൽ 2 ദിവസങ്ങൾക്കകം 200-ലേറെ പേർ രജിസ്റ്റർ ചെയ്തു. കൊമേഴ്സ്, കമ്പ്യൂട്ടർ സയൻസ് ആപ്ലിക്കേഷൻ, ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പേർ രജിസ്റ്റർ ചെയ്തത്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ ഇളനീർവെപ്പ് നാളെ. 4 ആരാധനകളിൽ ആദ്യത്തെ തിരുവോണം ആരാധന ഇന്നലെയായിരുന്നു. ഇളനീരാട്ടവും രണ്ടാമത്തെ ആരാധനയായ അഷ്ടമി ആരാധനയും തിങ്കളാഴ്ചയാണ്. ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിൽ നിന്ന് നോൺ പ്രാക്ടീസിംഗ് അലവൻസ് കൈപ്പറ്റിക്കൊണ്ട് സ്വകാര്യ ആശുപത്രികളിൽ പ്രാക്ടീസ് നടത്തുന്ന ഡോക്ടർമാർക്കെതിരെ വയനാട്ടിൽ വിജിലൻസ് നടപടി ശക്തമാക്കി. മാനന്തവാടി വയനാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കാർഡിയാക് തൊറാസിക് സർജറി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ V. ശിവപ്രസാദ് സ്വകാര്യ പ്രാക്ടീസ് നടത്തിയതായാണ് വിജിലൻസ് സംഘം കണ്ടെത്തിയത്. 7 ലക്ഷത്തോളം രൂപ ഇയാൾ പ്രതിഫലം പറ്റിയതായും അന്വേഷണ സംഘം കണ്ടെത്തി. ആഗോള സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ ശക്തമായി തുടരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 5 വർഷത്തിനുള്ളിൽ രാജ്യത്തിന്റെ സമുദ്രോൽപ്പന്ന കയറ്റുമതി 30 ബില്യൺ ഡോളറായി ഉയർത്തുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിച്ചു. ഇന്ന് 5 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. കാസർകോട്, കണ്ണൂർ, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി. കൊണ്ടോട്ടിയിൽ തീർത്ഥാടക സംഘം സഞ്ചരിച്ചിരുന്ന ടെമ്പോ ട്രാവലറും ടിപ്പറും കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 ഇനി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 7:25 ദേശീയ വാർത്തകൾ, 7:40 അറിവിന്റെ പാഠപുസ്തകം, 8:00 ലൈഫ് ടിപ്സ്, 8:05 അറിയിപ്പുകൾ, 8:10 കഥ പറയും നേരം, 8:30 ഗ്രീറ്റിംഗ്സ് ടൈം, 9:00 കൊല്ലം അടയാളപ്പെടുത്തുന്നു, 9:10 വേർഡ് ഓഫ് ദ ഡേ, 9:30 വാട്സ്ആപ്പ് മെലഡി, 11:15 പോരാടുന്നവനെ കരുത്തു നേടൂ, ഒന്നും സൗജന്യമല്ല, അവതരണം സുനിൽ കുരുവിള, ഇൻസൈറ്റ് മിഷൻ. 11:50 കൂടെയുണ്ടോ ഞാൻ സഖി. 11:55 അറിയിപ്പുകൾ, 12:00 കാതോട് കാതോരം, 12:30 പ്രാദേശിക വാർത്തകൾ, 12:50 ദേശീയ വാർത്തകൾ, 3:30 കിട്ടിയാൽ കിട്ടി പോയാൽ പോയി, 4:30 കുട്ടി മനസ്സിലൂടെ ഒരു യാത്ര, 5:00 ഇന്റർവ്യൂ, 6:00 അറിയിപ്പുകൾ, 6:15 വേർഡ് ഓഫ് ദ ഡേ, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 പോരാടുന്നവനെ കരുത്തു നേടും, ഒന്നും സൗജന്യമല്ല, അവതരണം സുനിൽ കുരുവിള, ഇൻസൈറ്റ് മിഷൻ. 7:15 വിരൽത്തുമ്പിലെ വിസ്മയം, 7:25 ദേശീയ വാർത്തകൾ, 9:00 നേർച്ചാലുകൾ, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ ആസ്വദിക്കാം.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിൽ ഇപ്പോൾ മനസ്സിന്റെ കാണാപ്പുറങ്ങൾ. രചന അവതരണം കാൻ കരിക്കോൾ. എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസു.
1: പ്രണയവിവാഹമാണോ അറേഞ്ച്ഡ് വിവാഹമാണോ ഏറ്റവും നല്ലത്? മനസ്സിന്റെ കാണാപ്പുറങ്ങൾ എന്ന ഈ പരിപാടിയിലൂടെ ഞാൻ ഖാൻകരിക്കും. പ്രണയവിവാഹവും അറേഞ്ച്ഡ് മാരേജും അതോടൊപ്പം മൂന്നാമതായി ലിവിംഗ് ടുഗദറും നാട്ടിലിപ്പോൾ നടക്കുന്നുണ്ട്. ഏത് ഉറപ്പിച്ച് പറയാനും കഴിയില്ല. വ്യക്തികൾക്കും സമൂഹത്തിനുമനുസരിച്ച് മാത്രമേ വിജയപരാജയങ്ങൾ നിശ്ചയിക്കുവാനും കഴിയൂ. വിദ്യാഭ്യാസം, ശമ്പളം, ജോലി, തറവാട്ടുമഹിമ, ജാതക പൊരുത്തം, ആയം, ബന്ധങ്ങൾ, പരിചയം തുടങ്ങിയവയ്ക്കായിരുന്നു ആലോചിച്ച് നടത്തുന്ന വിവാഹങ്ങൾക്ക് മാനദണ്ഡമായി കണ്ടിരുന്നത്. പ്രണയവിവാഹമാണെങ്കിലോ പരസ്പരമുള്ള ആകർഷണത്തിനാണ് കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നത്. ആകർഷണമാണ് പ്രണയവിവാഹത്തിന്റെ അടിത്തറയാകുന്നതും. രണ്ടുപേർ വിവാഹം കഴിക്കുമ്പോൾ അവർ തമ്മിലുള്ള പൊരുത്തം ഇതിൽ ഏറ്റവും പ്രധാനമായി വേണ്ടിയിരിക്കുന്നത്. പ്രണയം ഉണ്ടാകുന്നത് ഈ മാനസിക പൊരുത്തമാകണമെന്നും ഇല്ല. വിവാഹത്തിന് മുമ്പ് എത്ര നല്ല ബന്ധമാണെങ്കിലും വിവാഹ ശേഷം ഒരുമിച്ച് താമസിക്കുമ്പോൾ പ്രശ്നങ്ങൾ പലതും ഉണ്ടാകും. വീട്ടുകാരെ ധിക്കരിച്ച് നടത്തുന്ന വിവാഹമാണെങ്കിലോ ചിലപ്പോൾ അത് എങ്ങനെ പിരിക്കും എന്ന് കരുതി പലരും പ്രശ്നങ്ങൾ സഹിച്ച് മുന്നോട്ട് പോയെന്നും വരാം. വിവാഹം കഴിക്കാൻ തീരുമാനിക്കുന്നവർ തമ്മിലുള്ള പൊരുത്തം നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇവിടെ പറയുന്നത് ജാതക പൊരുത്തമല്ല, മാനസികമായ പൊരുത്തം. ബാഹ്യമായ ആകർഷണത്തിൽ മാത്രം അധിഷ്ഠിതമായ ഇഷ്ടവുമല്ല, ഇഷ്ടാനിഷ്ടങ്ങളിലും ചിന്തകളിലും സ്വഭാവത്തിലുമുള്ള ഒരു പൊരുത്തമാണ് വേണ്ടിയിരിക്കുന്നത്. ഇവിടെ ഒരു ചോദ്യം ഉന്നയിച്ചേക്കാം, അത്തരക്കാരെ എങ്ങനെ കണ്ടെത്തുമെന്ന്? ശരിയായ ഒരു മാരേജ് കൗൺസിലർക്ക് അല്ലെങ്കിൽ മനഃശാസ്ത്രജ്ഞർക്ക് രണ്ടുപേർ തമ്മിലുള്ള മാനസികാക്യം മനസ്സിലാക്കാൻ കഴിയും. വിജയകരമായ ജീവിതം നയിക്കുന്നവരെ നിരീക്ഷിച്ചാലും മനസ്സിലാവും. ഇങ്ങനെയുള്ള പൊരുത്തം, അതായത് മാനസിക പൊരുത്തം ആണ് നോക്കുന്നതെങ്കിൽ വിവാഹമോചനങ്ങളുടെ എണ്ണം തന്നെ കുറയും. പൊരുത്തക്കേടുകൾ അല്ലാതെയും വിവാഹിതർ പിരിയാറുണ്ട്, പക്ഷെ അത് വളരെ കുറവായിരിക്കും. പരസ്പര സ്നേഹവും ഐക്യവും ഉണ്ടെങ്കിൽ ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കും പരിഹാരമാകും. വിവാഹം ബന്ധം പിരിയാനുള്ളതല്ലോ, സ്നേഹത്തോടെ ജീവിക്കാനുള്ളതാകണ്ടേ? പരസ്പര വിശ്വാസത്തോടെയും സ്നേഹത്തോടെയും വിട്ടുവീഴ്ചകൾ ചെയ്തും ഒരേ മനസ്സോടെ ജീവിതം പ്രണയ സുരഭിലമായി മുന്നോട്ടു പോകുന്ന രണ്ട് ഇണകളുടെ ജീവിതമാണ് യഥാർത്ഥ ദാമ്പത്യം. അതിനെ ലവ് മാരേജ് എന്ന പേരിലായാലും അറേഞ്ച്ഡ് മാരേജ് എന്ന പേരിലായാലും ലിവിംഗ് ടുഗദർ എന്ന പേരിലായാലും അറിയപ്പെടട്ടെ, രണ്ടുപേർ തമ്മിലുള്ള ബന്ധങ്ങളുടെ ഏടുപ്പമാണ്, അതുപോലെ അതിലുള്ള വഴക്കവുമാണ് വേണ്ടിയിരിക്കുന്നത്. ഇത് എവിടെ കിട്ടും എന്ന് പറയാൻ കഴിയില്ല. അത് ഉണ്ടാക്കിയെടുക്കേണ്ട ഒന്ന് തന്നെയാണ്. അതായിരിക്കട്ടെ ഈ ബന്ധങ്ങളിൽ ഉണ്ടാകേണ്ടത്. അതിനായി എല്ലാ ആശംസകളും നേരുന്നു.

പ്രധാന വാർത്തകൾ. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ അടിത്തറ ശക്തമായി തുടരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വ്യാപാര നിക്ഷേപ ഊർജ മേഖലകളിലെ സഹകരണം സംബന്ധിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നേപ്പാൾ വിദേശകാര്യമന്ത്രിയുമായി ഇന്ന് ചർച്ച നടത്തും. മത്സ്യബന്ധന മേഖലയ്ക്ക് ആഗോള വിപണി ലഭ്യത വർദ്ധിപ്പിക്കുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. മാർക്ക് പരിശോധനയ്ക്കും പുനർമൂല്യനിർണയത്തിനും അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി CBSE നാളെ വരെ നീട്ടി. കേരളത്തിൽ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. 5 ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന്

0: നോർവേ ചെസ് കിരീടം ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദയ്ക്ക്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് ടെസ്റ്റ് ഇന്ന് ആരംഭിക്കും. വാർത്തകൾ വിശദമായി. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ അടിത്തറ ശക്തമായി തുടരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഗോള പ്രതിസന്ധികൾക്കിടയിലും 2025-26 സാമ്പത്തിക വർഷത്തിൽ രാജ്യം 7.7% വളർച്ച രേഖപ്പെടുത്തിയതായി അദ്ദേഹം പറഞ്ഞു. ഇന്നലെ ദാമനിൽ 2,970 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. അടിസ്ഥാന സൌകര്യ വികസനത്തിനും ക്ഷേമ പദ്ധതികൾക്കും മുൻഗണന നൽകി രാജ്യം വികസനപാതയിൽ ഇനിയും മുന്നേറുമെന്ന് അദ്ദേഹം അറിയിച്ചു.
1: 2025-26 में भारत ने 7.7% की ग्रोथ रेट हासिल की है और पिछला क्वार्टर जो 31 मार्च को खत्म हुआ उसमें भी भारत की ग्रोथ 7.8% रही है और ये दुनिया में तेज गति से आगे बढ़ने वाली बड़ी इकोनॉमी है.
0: ലക്ഷദ്വീപിലെ കടമത്ത്, കൽപ്പേനി ദ്വീപുകളിലായി നിർമ്മാണം ആരംഭിക്കുന്ന 4 തുറമുഖ ജെട്ടികളുടെയും തറക്കല്ലിടൽ പ്രധാനമന്ത്രി ഓൺലൈനായി നിർവഹിച്ചു. സൂററ്റിൽ 18,000 കോടി രൂപയുടെ പദ്ധതികൾക്കും പ്രധാനമന്ത്രി ഇന്നലെ തുടക്കം കുറിച്ചു. നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാൽ 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. വ്യാപാരം, നിക്ഷേപം, ഊർജ്ജം ഉൾപ്പെടെയുള്ള മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് ശ്രീ ജയശങ്കറുമായി അദ്ദേഹം ഇന്ന് ചർച്ച നടത്തും. ഇന്ത്യയുടെ കടൽ വിഭവ കയറ്റുമതി നിലവിലുള്ള 8 ബില്യൺ US ഡോളറിൽ നിന്ന് അടുത്ത 5 വർഷത്തിനുള്ളിൽ 30 ബില്യൺ US ഡോളറായി ഉയർത്തണമെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. മത്സ്യബന്ധന മേഖലയ്ക്ക് ആഗോള വിപണി ലഭ്യത വർദ്ധിപ്പിക്കുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് ഇന്നലെ ആരംഭിച്ച ദ്വിദിന ദേശീയ കടൽ വിഭവ കയറ്റുമതി ശില്പശാലയുടെ ഭാഗമായി വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേന്ദ്ര മത്സ്യബന്ധന വകുപ്പ് മന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ചടങ്ങിൽ സംബന്ധിച്ചു. രാജ്യത്തുടനീളമുള്ള 9.42 ലക്ഷത്തിലധികം കർഷകർ ഖേത് ബച്ചാവോ പ്രചാരണ പരിപാടിയുടെ ഭാഗമായി കൃഷി കർഷകക്ഷേമ മന്ത്രാലയം സന്തുലിത വളപ്രയോഗം പ്രോത്സാഹിപ്പിക്കുക, മണ്ണിന്റെ ഫലഭൂയിഷ്ഠത വർദ്ധിപ്പിക്കുക, സുസ്ഥിര കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുക എന്നീ പ്രചാരണത്തിന്റെ ഭാഗമായ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അമിത വളപ്രയോഗം തടയുന്നത് സംബന്ധിച്ച് 17,800 ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചതായും കൃഷി മന്ത്രാലയം അറിയിച്ചു. 2025-26 സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിന്റെ യഥാർത്ഥ GDP വളർച്ച 7.7% ഉയർന്നതായി കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയം. 2024-25 ഇത് 7.1%. 2025-26 വർഷത്തിലെ 4ാം പാദത്തിൽ GDP വളർച്ച 7.8% ഉയർന്നു. ഈ വർഷം ഇതുവരെ 1076 ഇന്ത്യൻ പൌരന്മാരെ US നിന്ന് തിരികെ അയച്ചിട്ടുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ. കഴിഞ്ഞ വർഷം ഇത് 3567. ഇന്ത്യ US വ്യാപാര കരാർ സംബന്ധിച്ച ചർച്ചകൾ പ്രതീക്ഷാ നിർഭരമായിരുന്നു എന്നും അദ്ദേഹം അറിയിച്ചു. ഇന്ത്യ റഷ്യ നയതന്ത്ര പങ്കാളിത്തത്തിന്റെ ഭാഗമായി റഷ്യയുടെ 5ാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനമായ സുഖോയ് 57 ഇന്ത്യയ്ക്ക് വാഗ്ദാനം ചെയ്ത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. സുഖോയ് വിമാനത്തിന്റെ സംയുക്ത നിർമ്മാണം ഇന്ത്യയിൽ ആരംഭിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: മാർക്ക് പരിശോധനയ്ക്കും പുനർമൂല്യനിർണയത്തിനുമുള്ള അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി CBSE June 7 നീട്ടി. ഞായറാഴ്ച വരെ അപേക്ഷകൾ സമർപ്പിക്കാം. അപേക്ഷാ നടപടികൾ പൂർത്തിയാക്കാൻ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ സമയം നൽകുന്നതിനായാണ് ഈ തീരുമാനമെന്ന് CBSE വ്യക്തമാക്കി. കേരളത്തിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. 4 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. വിശദാംശങ്ങളിലേക്ക്.
3: മഴ സാധ്യത കണക്കിലെടുത്ത് 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും ശേഷിക്കുന്ന 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച സർവകലാശാല പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമില്ല. കോഴിക്കോട്ടെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഇന്നും നാളെയും പ്രവേശനമുണ്ടാകില്ല. വയനാട്ടിൽ മേപ്പാടി ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ പ്രവർത്തിക്കുന്ന റിസോർട്ടുകളും ഹോം സ്റ്റേകളും വിനോദസഞ്ചാര കേന്ദ്രങ്ങളും 2 ദിവസത്തേക്ക് അടച്ചിടാൻ നിർദ്ദേശമുണ്ട്. എല്ലാ ഖനന പ്രവർത്തനങ്ങളും അഡ്വഞ്ചർ ടൂറിസവും ട്രക്കിംഗുകളും നിർത്തിവെക്കാനും ഉത്തരവിട്ടു. പ്രതികൂല കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: മലപ്പുറം കൊണ്ടോട്ടിയിൽ തീർത്ഥാടക സംഘം സഞ്ചരിച്ചിരുന്ന ടെമ്പോ ട്രാവലറും ടിപ്പർ ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 2 പേർ മരിച്ചു. പാലക്കാട് വടവന്നൂർ സ്വദേശി രാജേഷ്, പാലക്കാട് മുറുകശം കുന്ന് സ്വദേശി രമണി എന്നിവരാണ് മരിച്ചത്. അപകടത്തിൽ 10 പേർക്ക് പരിക്കേറ്റു. ഇതിൽ 5 പേരുടെ നില ഗുരുതരമാണ്. നോർവേ ചെസ് കിരീടം ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദയ്ക്ക്. ഓസ്ലോയിൽ നടന്ന മത്സരത്തിൽ ജർമ്മനിയുടെ വിൻസെന്റ് കീമറിനെ അവസാന റൌണ്ടിൽ പരാജയപ്പെടുത്തിയാണ് പ്രജ്ഞാനന്ദയുടെ ചരിത്ര വിജയം. ഈ നേട്ടം സ്വന്തമാക്കുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് പ്രജ്ഞാനന്ദ. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് ടെസ്റ്റ് ഇന്ന് ന്യൂ ചണ്ഡിഗഡിലെ മുല്ലൻപൂരിൽ ആരംഭിക്കും. രാവിലെ 9:30 മത്സരം. പരമ്പരയിലെ ഏക ടെസ്റ്റാണിത്. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. വൈകുന്നേരം 6:30 ഗോവയിലാണ് മത്സരം. ഇന്ത്യൻ വനിതകൾ ഇതുവരെ 5 തവണ സാഫ് ഫുട്ബോൾ കിരീടം നേടിയിട്ടുണ്ട്. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷം. ഹോർമോസ് കടലിടുക്കിന് സമീപമുള്ള ഇറാനിയൻ റഡാർ സൈറ്റുകൾ US സൈന്യം ആക്രമിച്ചു. 4 ഇറാനിയൻ ഡ്രോണുകൾ വെടിവെച്ചു വീഴ്ത്തി. ഇതോടെ US ഇറാൻ സമാധാന ചർച്ചകൾക്കുള്ള സാധ്യതകൾ മങ്ങി. അതേസമയം ലെബനനിൽ ഇസ്രായേലും ലെബനൻ ഭരണകൂടവും അംഗീകരിച്ച US മധ്യസ്ഥതയിലുള്ള വെടിനിർത്തൽ നിർദ്ദേശം ഹിസ്ബുള്ള നിരസിച്ചു. ജമ്മുകശ്മീരിനെ കുറിച്ച് തെറ്റായ പ്രചാരണം നടത്തുന്നതിനായി പാകിസ്ഥാൻ UN സുരക്ഷാ സമിതിയിലെ താൽക്കാലിക അംഗത്വം ദുരുപയോഗം ചെയ്യുകയാണെന്ന് ഇന്ത്യ. ജമ്മുകാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്നും പാകിസ്ഥാന്റെ അവകാശവാദങ്ങൾക്ക് യാഥാർത്ഥ്യത്തെ മാറ്റാനാകില്ലെന്നും UNലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ് പറഞ്ഞു. വിദേശ നിക്ഷേപകർക്ക് സർക്കാർ സെക്യൂരിറ്റികളിൽ നിക്ഷേപം നടത്തുന്നത് എളുപ്പമാക്കുന്നതിനും ചട്ടങ്ങൾ കൂടുതൽ ലളിതമാക്കുന്നതിനുമായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിയന്ത്രണ ചട്ടങ്ങളിൽ നിർണായക മാറ്റങ്ങൾ പ്രഖ്യാപിച്ചു. പുതുക്കിയ ചട്ടക്കൂടനുസരിച്ച് ജനറൽ റൂട്ട് വഴി നിക്ഷേപം നടത്തുന്ന FPIകൾ ഇനി മുതൽ ഹ്രസ്വകാല നിക്ഷേപ പരിധികൾ, സെക്യൂരിറ്റി തിരിച്ചുള്ള പരിധികൾ, കോൺസെൻട്രേഷൻ പരിധികൾ എന്നിവ പാലിക്കേണ്ടതില്ല. ഈ നീക്കം വിദേശ നിക്ഷേപകർക്ക് കൂടുതൽ സ്വാതന്ത്ര്യം നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യൻ സമാധാന സേനാംഗമായ മേജർ അഭിലാഷ് ബാരക്കിന് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് 2025 യുണൈറ്റഡ് നേഷൻസ് മിലിറ്ററി ജെൻഡർ അവാർഡ് പ്രഖ്യാപിച്ചു. ലെബനനിലെ ഐക്യരാഷ്ട്രസഭയുടെ ഇടക്കാല സേനയിൽ ഇന്ത്യൻ ബറ്റാലിയനോടൊപ്പമാണ് മേജർ അഭിലാഷ് സേവനം അനുഷ്ഠിക്കുന്നത്. UN സമാധാന സേനാംഗങ്ങളുടെ അന്താരാഷ്ട്ര ദിനത്തോടനുബന്ധിച്ചാണ് ചടങ്ങ് നടന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ അടിത്തറ ശക്തമായി തുടരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വ്യാപാര നിക്ഷേപ ഊർജ്ജ മേഖലകളിലെ സഹകരണം സംബന്ധിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നേപ്പാൾ വിദേശകാര്യമന്ത്രിയുമായി ഇന്ന് ചർച്ച നടത്തും. മത്സ്യബന്ധന മേഖലയ്ക്ക് ആഗോള വിപണി ലഭ്യത വർദ്ധിപ്പിക്കുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. മാർക്ക് പരിശോധനയ്ക്കും പുനർമൂല്യനിർണയത്തിനും അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി CBSE നാളെ വരെ നീട്ടി. കേരളത്തിൽ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. 5 ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. നോർവേ ചെസ് കിരീടം ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദയ്ക്ക്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് ടെസ്റ്റ് ഇന്ന് ആരംഭിക്കും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസേറിൽ ഇപ്പോൾ അറിവിന്റെ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വലിയശാല രാജു. എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസിൽ.
1: കാണാൻ ഭംഗിയുള്ള എല്ലുകളും പല്ലുകളുമൊക്കെ വലിയ സ്റ്റൈലിൽ കഴുത്തിൽ അണിഞ്ഞു നടന്ന ഒരു ഭൂതകാലം മനുഷ്യനുണ്ടായിരുന്നു. ഇവയൊക്കെ ഭൂതപ്രേതാദികളെ അകറ്റുമെന്നായിരുന്നു നമ്മുടെ പൂർവികരുടെ വിശ്വാസം. കാലക്രമേണ അവർ നിറമുള്ള കല്ലുകൾ ധരിക്കാൻ തുടങ്ങി. ഇവയും ദൗർഭാഗ്യത്തെ അകറ്റുമെന്ന് അവർ വിശ്വസിച്ചു. ഭാരതത്തിൽ പ്രാചീന കാലം മുതൽക്കേ രത്നങ്ങൾ ഉപയോഗിച്ചു പോന്നിരുന്നു. രത്നങ്ങൾക്ക് ജീവനുണ്ടെന്നും അത്ഭുത ശക്തി ഉണ്ടെന്നും ഭാരതീയർ വിശ്വസിച്ചു. ആത്മാക്കൾ സസ്യജന്തുക്കളെയും മനുഷ്യരെയും പോലെ രത്നങ്ങളുടെ രൂപവും സ്വീകരിക്കുമെന്നാണ് അന്ന് അവർ വിശ്വസിച്ചിരുന്നത്. ഇന്ദ്രനീലം എന്ന രത്നക്കല്ല് അമൃത് ഖനീഭവിച്ചതാണെന്നും ചുവന്ന കല്ല് രക്തത്തുള്ളികൾ ഉറഞ്ഞുകൂടിയതാണെന്നും റോക്ക് ക്രിസ്റ്റൽ മഞ്ഞ് ഉറഞ്ഞതാണെന്നും ചന്ദ്രന്റെ നിലാവിനെ മുത്തുചെപ്പി ആവാഹിച്ചതാണ് മുത്തെന്നുമൊക്കെ നാം കരുതിപ്പോന്നു. ഗ്രഹങ്ങളുടെ ശക്തി ആവാഹിച്ചവയാണ് നവരത്നങ്ങൾ എന്നായിരുന്നു ഏറ്റവും വലിയ പ്രാചീന മനുഷ്യരുടെ വിശ്വാസം. ഈ രത്നങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ അറിവിന്റെ പാഠപുസ്തകം. ചൈനയിലെ ചക്രവർത്തിമാർ പണ്ട് തൊട്ട് ജഡ് എന്ന രത്നത്തിൽ ഉണ്ടാക്കിയ ആഭരണങ്ങൾ അണിഞ്ഞിരുന്നു. ഇന്ത്യയിലെ മഹാരാജാക്കന്മാർക്കാകട്ടെ രത്നശേഖരണം ഒരു ഹരം തന്നെയായിരുന്നു. രത്നാഭരണ നിർമ്മാണവും ഭാരതത്തിൽ അക്കാലത്ത് വ്യാപകമായിരുന്നു. പുരാതന ഈജിപ്തിൽ ക്ലിയോപാട്ര രാജ്ഞി മരതക പച്ചയിൽ തീർത്ത ആട ആഭരണങ്ങൾ അണിഞ്ഞ് സൗന്ദര്യത്തിന് മാറ്റുകൂട്ടി. രത്നങ്ങൾക്ക് ജീവനുണ്ടെന്നും ആത്മാക്കളാണ് അവയ്ക്ക് നിറവും തിളക്കവും പകരുന്നതെന്നുമായിരുന്നു ഗ്രീക്ക് തത്വചിന്തകനായ പ്ലേറ്റോ കരുതിയിരുന്നത്. രത്നക്കല്ലുകൾക്ക് പരസ്പരം വിവാഹം കഴിക്കാൻ കഴിയുമെന്ന് പോലും അവർ വിശ്വസിച്ചിരുന്നു. രത്നങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാകുമെന്നും ഇക്കൂട്ടർ വിശ്വസിച്ചു. ബൈബിളിലും രത്നങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അഹറോൻ എന്ന പുരോഹിത ശ്രേഷ്ഠൻ 12 രത്നങ്ങൾ അണിഞ്ഞിരുന്നതായാണ് ഒരു പരാമർശം. റൂബി, ടോപ്പാസ്, കാർബെങ്കിൾ, എമറാൾഡ്, സഫയർ, ഡയമണ്ട്, ജാസിൻ, അഗേറ്റ്, ബെറിൻ, ഓണിക്സ്, ഇങ്ങനെ പോകുന്നു രത്നങ്ങളുടെ വ്യത്യസ്തതകൾ. മധ്യകാലഘട്ടത്തിൽ രത്നങ്ങൾ കൂടുതൽ പ്രിയപ്പെട്ടതായി. കുലീന വ്യക്തികൾ തങ്ങളുടെ മേലങ്കികളിലും കൈയുറകളിലും രത്നങ്ങൾ തുന്നിച്ചേർക്കാൻ തുടങ്ങി. അധികം വൈകാതെ രത്ന ഡിസൈനിങ് ലോകമെങ്ങും വ്യാപകമായി. ജർമ്മനിയിൽ സ്യൂററും ഇറ്റലിയിൽ ബോട്ടിസെല്ലി, ഗിബർട്ടി, സെലിനി എന്നിവരും മനോഹരമായ രത്നാഭരണങ്ങൾ അക്കാലത്ത് നിർമ്മിക്കപ്പെട്ടു. ഇന്നും രത്നങ്ങളുടെ ശോഭയ്ക്ക് മാറ്റമില്ല. കോടികളുടെ വ്യാപാരമായി അത് ഇന്ന് മാറിക്കഴിഞ്ഞു. ചരിത്രത്തിന്റെ ഗതി പോലും മാറ്റിമറിക്കാൻ ചില രത്നങ്ങൾക്കായി എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതം. രത്നങ്ങളുടെ ഭംഗി നിർണയിക്കുന്നതിൽ പ്രധാനം അതിൻ്റെ തിളക്കം തന്നെയാണ്. വജ്രത്തിൻ്റെ തിളക്കം ഫയർ എന്നാണ് അറിയപ്പെട്ടത്. രത്നങ്ങൾക്കുള്ളിലെ ഈ തിളക്കത്തിന് കാരണം എന്താണ്? രത്നങ്ങളിൽ പ്രകാശരശ്മികൾ പതിച്ചാൽ അത് നേരെ പുറത്തേക്ക് പോകില്ല, മറിച്ച് അവ ഉള്ളിലേക്ക് വളഞ്ഞ് ചിതറുന്നു. പ്രകാശരശ്മികളെ വളയ്ക്കാനുള്ള ഈ കഴിവ് കൂടുതലുള്ളതാണ് രത്നങ്ങൾ വെട്ടിത്തിളങ്ങുന്നതിൻ്റെ പ്രധാന കാരണം. പ്രകാശത്തെ മഴവില്ലിന്റെ നിറങ്ങളിൽ പ്രതിഫലിപ്പിക്കാൻ വജ്രം പോലുള്ള രത്നങ്ങൾക്ക് കഴിയും. ചില രത്നങ്ങൾ ഒരേ ദിശയിൽ നോക്കുമ്പോൾ ഓരോരോ നിറങ്ങളിൽ തിളങ്ങുന്നത് കാണാം. ഡൈക്കോറിസം എന്നാണ് ഈ പ്രതിഭാസം അറിയപ്പെടുന്നത്. സഫയറിലും അതായത് ഇന്ദ്രനീലത്തിലും റൂബി മാണിക്യത്തിലും നക്ഷത്ര ആകൃതിയിലുള്ള പ്രകാശ കിരണം നമുക്ക് കാണാം. പല നിറങ്ങളിൽ തിളങ്ങുന്ന പ്ലേ ഓഫ് കളേഴ്സ് ആണ് ചില രത്നങ്ങളുടെ മറ്റൊരു സവിശേഷത. എന്ന് വെച്ച് നല്ല തിളക്കമുള്ളതെല്ലാം രത്നങ്ങളാണെന്ന് കരുതരുത്. രത്നമെന്ന പേരിൽ പലരും മോതിരത്തിലും മാലയിലുമൊക്കെ അണിയുന്നത് ഗ്ലാസ് ആണ്. അതായത് സുതാര്യമായ വജ്രം, മാണിക്യം, ഇന്ദ്രനീലം എന്നിവയുടെയൊക്കെ അനുകരണങ്ങൾ ഗ്ലാസിലുണ്ടാക്കാം. പേസ്റ്റ്, സ്ട്രാസ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഉറപ്പുള്ള ഗ്ലാസ്സാണ് ഇതിനുപയോഗിക്കുന്നത്. രത്നങ്ങൾ ഉപയോഗിച്ചുള്ള ചികിത്സാ രീതിയാണ് ജെം തെറാപ്പി എന്ന് പറയുന്നത്. രത്നങ്ങൾ പുറത്തേക്ക് വിടുന്ന പ്രകാശത്തിന് രോഗങ്ങളും ഭാഗ്യദോഷങ്ങളുമൊക്കെ ഇല്ലാതാക്കാനാവുമെന്ന് പുരാതന ഭാരതീയർ വളരെ പണ്ടേ വിശ്വസിച്ചിരുന്നു. രത്നങ്ങൾ ത്വക്കിൽ സ്പർശിക്കുമ്പോൾ അവയ്ക്ക് കോശങ്ങൾക്ക് മേൽ ഒരു വൈദ്യുത കാന്തിക പ്രഭാവം സൃഷ്ടിക്കാനാകുമത്രേ. ഇതാണ് രോഗശാന്തി ഉണ്ടാവാൻ കാരണമെന്ന് ജെം തെറാപ്പി ചെയ്യുന്നവർ പറയുന്നു. മനോരോഗം മുതൽ അർബുദം വരെ അകറ്റാൻ രത്നങ്ങൾക്ക് കഴിയുമെന്നാണ് ജെം തെറാപ്പിസ്റ്റുകളുടെ അവകാശവാദം. യഥാർത്ഥത്തിൽ ശാസ്ത്രീയമായി ഇതൊന്നും തെളിയിക്കപ്പെട്ടിട്ടുള്ളതല്ല. രത്നങ്ങളെ ചുറ്റിപ്പറ്റി ഒരുപാട് അന്ധവിശ്വാസങ്ങൾ തന്നെ ഉണ്ട്. രത്നങ്ങൾക്ക് അത്ഭുതകരമായ ശക്തികളുണ്ടെന്ന് പലരും വിശ്വസിക്കുന്നുണ്ട്. അത് ഇന്നും അങ്ങനെ തന്നെയാണ്. 18th century വരെ മനുഷ്യൻ രോഗശാന്തിക്കായി രത്നപ്പൊടികൾ സേവിച്ച് പോന്നിട്ടുമുണ്ട്. അതായത് ഇന്ദ്രനീലം ചിത്തഭ്രമം മാറ്റുമെന്നും പുഷ്യരാഗം ആസ്മ കുറയ്ക്കുമെന്നും ജെറ്റ് പല്ലുവേദന മാറ്റുമെന്നുമൊക്കെ കരുതപ്പെട്ടിരുന്നു. തൈറോയ്ഡ് ഗ്രന്ഥി വീർക്കുന്നത് മൂലമുണ്ടാകുന്ന ഗോയിറ്റർ മാറ്റാനായി ആംബർ കഴുത്തിൽ കെട്ടിത്തൂക്കിയിരുന്നു. ഓപ്പലുകൾ ദൗർഭാഗ്യം വിളിച്ചു വരുത്തുമെന്നായിരുന്നു മറ്റൊരു വിശ്വാസം. മിക്കവാറും രത്നങ്ങൾ കാഠിന്യമുള്ള ധാതുക്കളാണ്. അതായത് 2000 വരുന്ന ധാതുക്കളിൽ കാണാൻ അഴകുള്ള 100 എണ്ണം ജെംസ് അഥവാ രത്നങ്ങൾ എന്ന വിഭാഗത്തിൽപ്പെടും. ക്രിസ്റ്റൽ രൂപത്തിലാണ് മിക്കവാറും രത്നങ്ങൾ അവയ്ക്ക് നിശ്ചിത ആകൃതി രൂപപ്പെടുത്തുന്നത്. പല രത്നങ്ങളിലും കടന്നുകൂടുന്ന മറ്റു ചില രാസഘടകങ്ങളാണ് അവയുടെ നിറത്തിലും സ്വഭാവ വിശേഷങ്ങൾക്കും കാരണമാകുന്നത്. തിളക്കം, നിറം, കാഠിന്യം എന്നിവയാണ് രത്നങ്ങളുടെ ഗുണം നിർണയിക്കുന്ന അടിസ്ഥാനമായിട്ടുള്ള ഘടകങ്ങൾ. പൊക്കിപ്പിടിച്ച കുപ്പിച്ചില്ല് പോലുള്ള ഒരു കല്ല്, വലിയ ഭംഗിയൊന്നുമില്ല അതിന്. എന്നാൽ കുറെ സൂത്രപ്പണികൾക്ക് ശേഷം ആ കല്ല് കണ്ടാൽ ആരും നോക്കി നിന്ന് പോകും. സംശയിക്കണ്ട, കണ്ണഞ്ചിപ്പിക്കുന്ന തിളക്കമുള്ള രത്നത്തിന്റെ പൂർവികൻ തന്നെയാണ് ആ കല്ല്. ഖനനം ചെയ്തെടുക്കുന്ന കല്ലുകൾ മുറിച്ച് അനേക മുഖങ്ങൾ നൽകി ഉരച്ച് മിനക്കിയെടുക്കുമ്പോഴാണ് അവ രത്നമായി തീരുന്നത്. കല്ല് അതീവ ശ്രദ്ധയോടെ മുറിക്കുകയാണ് രത്നനിർമ്മാണത്തിന്റെ ആദ്യപടി. എത്ര വലിപ്പത്തിലും ഏത് ആകൃതിയിലും മുറിക്കണമെന്ന് വ്യക്തമായ കണക്കുകൂട്ടൽ ഉണ്ടായിരിക്കണം. ചെറിയ ഒരു കൈപ്പുഴ വന്നാൽ മതി, കല്ല് നശിച്ചു പോവും. ആദ്യം രത്നത്തിന് മുകളിൽ അടയാളമിട്ട ശേഷം അതിനു മീതെ മറ്റൊരു രത്നം കൊണ്ട് ഒരു പോറലുണ്ടാക്കും. ഇതിന് മുകളിൽ നല്ല കനവും മൂർച്ചയുമുള്ള സ്റ്റീൽ ബ്ലേഡ് ഉപയോഗിച്ചാണ് രത്നം മുറിക്കുക. കല്ല് രണ്ടായി പിളർന്നു കഴിഞ്ഞാൽ പിന്നീട് മുറിക്കുന്നതിനെല്ലാം ഒരു പ്രത്യേക തരം വാളാണ് ഉപയോഗിക്കുക. വട്ടത്തിൽ തകിടുപോലെ ഇരിക്കുന്ന ഒരു ഉപകരണമാണിത്. ഈ തകിട് നല്ല വേഗത്തിൽ കറക്കിയാണ് രത്നത്തെ മുറിക്കുക. ഒരു കാരറ്റ് തൂക്കമുള്ള രത്നം മുറിക്കുവാൻ സാധാരണ 4 to 8 hours വരെ എടുക്കാം. കല്ലിന് ആകൃതി നൽകി പോളിഷ് ചെയ്ത് മോടിയാക്കുന്നതോടെ രത്നത്തിന്റെ പണി പൂർത്തിയാകും. അതിനുശേഷം സൾഫൂരിക് ആസിഡിൽ മുക്കി അതിലെ അഴുക്ക് നീക്കും. രത്നങ്ങളെ ഭംഗിയാക്കുന്നത് പ്രധാനമായും 3 processes. മുറിച്ച് ആകൃതി വരുത്തുന്ന കട്ടിംഗ്, ഉരച്ച് മിനുസപ്പെടുത്തുന്ന പോളിഷിംഗ്, കൊത്തുപണി നടത്തുന്ന കാർവിംഗ് എന്നിവയാണ് അത്. രത്നത്തെ ഇങ്ങനെ രൂപപ്പെടുത്തുന്നതിന് ലാപ്പിഡറി എന്നാണ് വിളിക്കുക. ഇത് ചെയ്യുന്നയാൾ ലാപ്പിഡിസ്റ്റ് എന്നും അറിയപ്പെടുന്നു. ഭാരതത്തിൽ 14th century തന്നെ വജ്രത്തെ വജ്രപ്പൊടി ഉപയോഗിച്ച് മിനുക്കിയിരുന്നു. വെനീസിലും വജ്രം മിനുക്കൽ നടന്നിരുന്നുവെന്ന് കരുതപ്പെടുന്നുണ്ട്. 1550 ആൻവേർപ്പ് എന്ന പ്രശസ്ത വജ്ര വ്യാപാര കേന്ദ്രത്തിലാണത്രെ ഡയമണ്ട് കട്ടിംഗ് തുടങ്ങിയത്. ഇന്ന് നിരവധി കട്ടിംഗ് സ്റ്റൈലുകൾ പ്രചാരത്തിലുണ്ട്. രത്നങ്ങൾ നല്ല ഉറപ്പുള്ളവയാണെങ്കിലും ചില പ്രത്യേക സ്ഥാനങ്ങളിൽ തട്ടിയാൽ അവ പിളരാൻ സാധ്യതയുണ്ട്. ക്ലീവേജ് എന്നാണ് ഈ പ്രതിഭാസം അറിയപ്പെടുന്നത്. വിദഗ്ധനായ ഒരു ജെം കട്ടർ ഈ സ്ഥാനങ്ങൾ മനസ്സിലാക്കിയിരിക്കും. രത്നത്തെ മുറിക്കുക, രത്നത്തിന് ഏറ്റവും അധികം തിളക്കവും ഭംഗിയും കൈവരുന്നത് ഈ കട്ടിങ്ങിലൂടെയാണ്. വജ്രകത്തികളും ലേസറുകളും ഒക്കെ ഇന്ന് രത്നങ്ങൾ മുറിക്കാനും പോളിഷ് ചെയ്യുവാനും ഉപയോഗിക്കുന്നു. വർഷങ്ങളുടെ നിരീക്ഷണത്തിലൂടെയാണ് കട്ടിംഗ് ഡിസൈനുകളും ഉപകരണങ്ങളും ഒക്കെ വികസിപ്പിച്ചെടുത്തിട്ടുള്ളത്. ചില രത്നങ്ങൾ നിശ്ചിത ആകൃതിയിൽ കൊത്തുപണി ചെയ്തെടുക്കുന്നുമുണ്ട്. ചിലവയെ നിറം മാറ്റാനും മിനുസം കൂട്ടാനുമായി ഓയിലിംഗ്, ഹീറ്റിംഗ് തുടങ്ങിയ സൂത്രങ്ങളും ഉപയോഗിക്കുന്നു. മനോഹരമായ ഓരോ രത്നത്തിന് പിന്നിലും വിദഗ്ധനായ ഒരു ലാപ്പിഡിസ്റ്റിന്റെ ഭാവനയുണ്ട്. ഇന്ന് ലോകമെമ്പാടും ജെം കട്ടിംഗ് സെന്ററുകളുണ്ട്. ഇന്ത്യ, ബെൽജിയം, ഇസ്രായേൽ, സൗത്ത് ആഫ്രിക്ക എന്നിവയാണ് ഇവയിൽ പ്രധാനം. രത്നക്കല്ലുകൾ മുറിച്ച് മിനുക്കി ഒന്നാം തരം രത്നങ്ങളാക്കുന്ന വിദ്യ ഭാരതീയർക്ക് പണ്ടേ അറിയാമായിരുന്നു. ജെം കട്ടിംഗ് എന്നറിയപ്പെടുന്ന ഈ വിദ്യയിൽ നമ്മൾ യൂറോപ്യന്മാരെക്കാൾ കേമന്മാരാണെന്ന് രത്ന വിദഗ്ധനായ ടാബർ നീവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 17-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിലാണ് അദ്ദേഹം ഭാരതം സന്ദർശിച്ചത്. ജയ്പൂരും കാമ്പയുമാണ് ഭാരതത്തിൽ ജെം കട്ടിങ്ങിന്റെ മുഖ്യ കേന്ദ്രങ്ങൾ. മുംബൈ, രാജ്കോട്ട്, സൂറത്ത്, തിരുച്ചിറപ്പള്ളി, ചെന്നൈ, കോയമ്പത്തൂർ, ഭാവ്നഗർ എന്നിവിടങ്ങളിലും ഇപ്പോൾ ജെം കട്ടിംഗ് നടക്കുന്നുണ്ട്. കേരളത്തിലുമുണ്ട് ചില ജെം കട്ടിംഗ് കേന്ദ്രങ്ങൾ. മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യയിൽ രത്നങ്ങൾ മുറിക്കാൻ ചെലവ് കുറവാണ്. നമ്മുടെ നാട്ടിലെ രത്നം മുറിക്കലുകാർ അതിവിദഗ്ധരാണ് താനും. അതുകൊണ്ട് ലോകത്തിലെ ജെം കട്ടിംഗ് വ്യവസായത്തിന്റെ 80% നമ്മുടെ രാജ്യത്താണ്. മരതകം, മാണിക്യം, ഇന്ദ്രനീലം തുടങ്ങിയ രത്നങ്ങളാണ് ഇന്ത്യയിൽ പ്രധാനമായും രൂപപ്പെടുത്തുന്നത്. പിന്നെ വജ്രവും. രത്നങ്ങളുടെ റാണി എന്നറിയപ്പെടുന്ന രത്നം ഏതാണെന്നറിയാമോ? അതെ, വജ്രം തന്നെയാണ്. പണ്ടുകാലത്ത് വജ്രത്തിന്റെ പ്രധാന കേന്ദ്രമായിരുന്നു ഇന്ത്യ. ആദ്യമായി വജ്രം കണ്ടെത്തിയതും ഇന്ത്യയിലാണെന്നാണ് പറയപ്പെടുന്നത്. നമ്മുടെ നാട്ടിൽ നിന്ന് 2 മാർഗങ്ങളിലൂടെയാണ് വജ്രം യൂറോപ്പിൽ എത്തിയിരുന്നത്. ഏദൻ, എത്യോപ്യ, ഈജിപ്റ്റ് വഴിയാണ് ഒന്ന്. അടുത്തത് അറേബ്യ, പേർഷ്യ, തുർക്കി വഴിയും. പിന്നീട് പോർട്ടുഗീസുകാർ ഇന്ത്യയിലേക്ക് നേരിട്ടുള്ള സമുദ്രമാർഗം കണ്ടെത്തി. അതോടെ വ്യാപാരം പിന്നെയും കൂടി. ബെൽജിയത്തിലെ ആൻവെർപ്പ് പ്രമുഖ വജ്ര വ്യാപാര കേന്ദ്രമാവുകയും ചെയ്തു. 1585 സ്പാനിഷ് ആക്രമണത്തെ തുടർന്ന് ആൻവെർപ്പിലെ വജ്ര വ്യാപാരം കുറഞ്ഞു. ആംസ്റ്റർഡാം, നെതർലാൻഡ്, സ്പെയിൻ, പോർച്ചുഗൽ, ജർമ്മനി, പോളണ്ട് എന്നിവിടങ്ങൾ ക്രമേണ വജ്ര വ്യാപാരത്തിന്റെയും വജ്രം മുറിക്കലിന്റെയും കേന്ദ്രങ്ങളായി. ഇനി നവരത്നങ്ങൾ എന്നറിയപ്പെടുന്ന രത്നങ്ങൾ ഏതൊക്കെയാണെന്നറിയാമോ? മുത്ത്, മാണിക്യം, വൈഡൂര്യം, ഗോമേതകം, വജ്രം, പവിഴം, പത്മരാഗം, മരതകം, ഇന്ദ്രനീലം എന്നിവയാണ് നാം നവരത്നങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. രത്നങ്ങളെക്കുറിച്ചുള്ള അറിവിൻ്റെ പാഠപുസ്തകം ഇവിടെ പൂർണ്ണമാകുന്നു. ഞാൻ വലിയശാല രാജു അറിവിൻ്റെ പുതിയൊരു എപ്പിസോഡുമായി ഇനി നാളെ.
0: ഇതുവരെ കേട്ടത് അറിവിൻ്റെ പാഠപുസ്തകം.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകളിൽ ഇപ്പോൾ ലൈഫ് ടിപ്സ് തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഖാൻ കരിക്കോൾ. സാങ്കേതിക സഹായം ബോണി ജെ ബേസി.
1: ലൈഫ് ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഖാൻ കരിക്കോൾ. അധ്യയന വർഷത്തിന്റെ തുടക്കവുമായി ബന്ധപ്പെട്ട പരമ്പരയുടെ അഞ്ചാമത്തെ ഭാഗമാണിത്. മുൻ ദിവസങ്ങളിൽ പുതിയ അധ്യയന വർഷവുമായി ബന്ധപ്പെട്ട ഭൗതികവും മാനസികവുമായ ഒരുക്കങ്ങളെക്കുറിച്ച് നാം സംസാരിച്ചിരുന്നു. അതിൽ കുട്ടികളുടെ യഥാർത്ഥ വിജയത്തെക്കുറിച്ചും അവരിൽ ജീവിതമൂല്യവും സ്വഭാവശുദ്ധിയും വളർത്തുന്നതിനെക്കുറിച്ചും അതിൽ മാതാപിതാക്കളുടെ പങ്കിനെക്കുറിച്ചും ഒക്കെ നാം ഓർപ്പിച്ചിരുന്നു, സംസാരിച്ചിരുന്നു. മാർക്കിനപ്പുറം ഒരു ജീവിതമുണ്ട്. മക്കളെ മൂല്യമുള്ള

മനുഷ്യരാക്കുന്നത് എങ്ങനെ എന്നുകൂടി ഇന്ന് നമുക്കൊന്ന് നോക്കാം. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. പുസ്തകങ്ങളും വസ്ത്രങ്ങളും വാങ്ങി കുട്ടികളുടെ മനസ്സൊരുക്കി അവരെ വിദ്യാലയങ്ങളിലേക്ക് വിടാൻ നാം പൂർണമായി സജ്ജരായി കഴിഞ്ഞു. എന്നാൽ ഈ ഒരുക്കങ്ങളുടെ എല്ലാം ആത്യന്തികമായ ലക്ഷ്യമെന്താണ്? കേവലം കുറച്ച് മാർക്കുകൾ വാങ്ങുക എന്നതാണോ? അല്ല, അവരെ നല്ല മനുഷ്യരാക്കി മാറ്റുക കൂടിയല്ലേ? അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കുട്ടികളിൽ മൂല്യബോധം വളർത്തുക എന്നത്. മാർക്കിനേക്കാൾ പ്രധാനം സ്വഭാവശുദ്ധിയാണ്. പഠനത്തിൽ മിടുക്കരാകുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവരെ ബഹുമാനിക്കാനും സ്നേഹിക്കാനും നമ്മുടെ കുട്ടികൾക്ക് സാധിക്കണം. ക്ലാസ്സിലെ എല്ലാ കുട്ടികളും ഒരുപോലെയല്ല. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരോ പഠനത്തിൽ അല്പം പിന്നോക്കം നിൽക്കുന്നവരോ ആകാം. അങ്ങനെയുള്ള കൂട്ടുകാർ അവർക്കുണ്ടാകാം. അവരെ പരിഹസിക്കരുതെന്നും മറിച്ച് അവരെ ചേർത്ത് പിടിക്കണമെന്നും ഒപ്പം നിൽക്കണമെന്നും കുട്ടികളെ പഠിപ്പിക്കണം. പങ്കുവച്ചലിന്റെയും, അതായത് ഷെയറിംഗിന്റെയും, സഹാനുഭൂതിയുടെയും, അതായത് എമ്പതിയുടെയും പാഠങ്ങൾ അവർ ആദ്യം പഠിക്കേണ്ടത് എവിടെ നിന്നാണ്? വീട്ടിൽ നിന്ന് തന്നെയാണ്. പരാജയങ്ങളെ നേരിടാനും പഠിപ്പിക്കണം. പരീക്ഷകളിൽ ഒന്നാമതാകാൻ കുട്ടികളെ നിർബന്ധിക്കുന്ന ശീലം മിക്ക മാതാപിതാക്കൾക്കും ഉണ്ട്. പക്ഷെ നമ്മളത് മാറ്റണം. ജയവും തോൽവിയും ജീവിതത്തിന്റെ ഭാഗമാണെന്ന് അവരെ ബോധ്യപ്പെടുത്തണം. ഒരു പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞാൽ ലോകം അവസാനിക്കുന്നില്ലെന്നും അടുത്ത തവണ കൂടുതൽ നന്നായി ശ്രമിച്ചാൽ മതിയെന്നും പറഞ്ഞ് കുട്ടികൾക്ക് ആത്മവിശ്വാസം ഉണ്ടാക്കണം. പരാജയങ്ങളിൽ തളർന്നു പോകാത്ത മാനസികാരോഗ്യം കുട്ടികൾക്ക് നൽകുക എന്നതാണ് പ്രധാനം. ഈ കാലഘട്ടത്തിൽ മാതാപിതാക്കൾ ചെയ്യേണ്ട വലിയ ഒരു കാര്യമുണ്ട്. എന്താണത്? മാതാപിതാക്കൾ തന്നെ മാതൃകയാകുക എന്നതാണ്. കുട്ടികൾ നമ്മൾ പറയുന്ന വാക്കുകളേക്കാൾ കൂടുതൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളാണ് അനുകരിക്കുന്നത്. വീട്ടിൽ മാതാപിതാക്കൾ പരസ്പരം കാണിക്കുന്ന ബഹുമാനവും മുതിർന്നവരോടുള്ള പെരുമാറ്റവും ഒക്കെ കുട്ടികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ എങ്ങനെയുള്ള മനുഷ്യരാണോ അങ്ങനെയായിരിക്കും നമ്മുടെ മക്കളും വളരുക. അവർക്ക് മുന്നിൽ നല്ലൊരു റോൾ മോഡൽ ആകാൻ ഓരോ മാതാപിതാക്കൾക്കും കഴിയണം. അവസാനമായി പ്രിയപ്പെട്ട മാതാപിതാക്കളെ, വിദ്യാലയങ്ങൾ അറിവിന്റെ വാതിലുകളാണ് തുറക്കുന്നത്. എന്നാൽ ആ അറിവിനെ തിരിച്ചറിവായി മാറ്റുന്നതോ കുടുംബമാണ്. വരാനിരിക്കുന്ന പുതിയ അധ്യയന വർഷം നമ്മുടെ കുട്ടികൾക്ക് കേവലം അക്ഷരങ്ങളുടേതു മാത്രമല്ല നല്ല സൗഹൃദങ്ങളുടെയും മികച്ച സ്വഭാവ രൂപീകരണത്തിന്റെയും കാലമായി മാറണം. എല്ലാ കുട്ടികൾക്കും മാതാപിതാക്കൾക്കും ഹൃദയം നിറഞ്ഞ ഒരു അധ്യയന വർഷം ആശംസിക്കട്ടെ. ഒന്നുകൂടി പറയട്ടെ, മാർക്കുകൾ മാത്രമല്ല വിജയം, നല്ല മനസ്സുകൂടിയാണ്. മൂല്യങ്ങൾ ഉള്ള തലമുറയെ വളർത്താനായി നമുക്ക് ശ്രമിക്കാം. പ്രകാശപൂർണമായ ഒരു നാളേക്ക് വഴി കാട്ടുകയുമാകാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 അറിയിപ്പുകളിലേക്ക് സ്വാഗതം. ഞാൻ ഫിലോമിന പി എസ്. IHRD കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ 4 വർഷ ബിരുദ കോഴ്സുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചു. BSc കമ്പ്യൂട്ടർ സയൻസ്, BCA, BCOM ബിസിനസ് ഇൻഫർമേഷൻ സിസ്റ്റംസ്, BCOM കോർപ്പറേഷൻ, ടാക്സേഷൻ എന്നീ കോഴ്സുകളിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 0474258086. മറ്റൊരു നമ്പർ 8547005066. മറ്റൊരു നമ്പർ 9961298888. മറ്റൊരു നമ്പർ 9495431976. മേപ്പയൂർ ഡോക്ടർ AKBS മിഷൻ ട്രസ്റ്റ് നടത്തുന്ന ഗവൺമെന്റ് അംഗീകൃത ശാസ്ത്രീയ സർട്ടിഫിക്കറ്റ് ഇൻ ഫാർമസി കോഴ്സിന് അപേക്ഷകൾ ക്ഷണിച്ചു. യോഗ്യത 50% മാർക്കോടെ, SSLCയോ തത്തുല്യമോ. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 8848234177. കേരള സാക്ഷരതാ മിഷൻ അതോറിറ്റി നടപ്പാക്കുന്ന വിവിധ തത്തുല്യ കോഴ്സുകളിലേക്കുള്ള 2026-27 അധ്യയന വർഷത്തെ രജിസ്ട്രേഷൻ ആരംഭിച്ചു. May 25 വരെ പിഴ കൂടാതെ രജിസ്റ്റർ ചെയ്യാം. 4, 7, 10 ഹയർ സെക്കൻഡറി തത്തുല്യ കോഴ്സുകളുടെ പുതിയ ബാച്ചിലേക്കാണ് പ്രവേശനം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 0474279800. മറ്റൊരു നമ്പർ 9539928507. മറ്റൊരു നമ്പർ 9560664283. 12ാം ക്ലാസ് ബോർഡ് പരീക്ഷ പുനർമൂല്യനിർണയത്തിന് നാളെ അർദ്ധരാത്രി വരെ അപേക്ഷിക്കാം. സംസ്ഥാനത്ത് കനത്ത മഴയ്ക്ക് സാധ്യത. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യത. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനം പാടില്ല. അറിയിപ്പുകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.

0: റാണി, നമ്മളിപ്പോ തന്നെ ലേറ്റായി, ഒന്ന് വേഗം വന്നേ.
1: ഞാൻ ഇപ്പൊ വരാം, ഇതൊന്ന് രജിസ്റ്റർ ചെയ്തോട്ടെ.
0: രജിസ്റ്റർ ചെയ്യാനോ, എന്താ കാര്യം?
1: ആഹാ, അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ, സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ് ഡി ബി എം മാരത്തോണിന്റെ 5th എഡിഷൻ കിംസ് ഹെൽത്ത് ഡി ബി എം 2026 എന്ന പേരിൽ ഈ വരുന്ന July 12 ആശ്രമത്തിൽ വെച്ച് നടത്തുകയാണ്. സമൂഹത്തിൽ കൂടി വരുന്ന ആത്മഹത്യാ പ്രവണതയ്ക്കെതിരെ എറൈസ് എവേക്ക് അലൈൻ യുവർ മൈൻഡ് എന്നതാണ് ഈ വർഷത്തെ സ്ലോഗൻ.
0: കൊള്ളാലും എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്?
1: അത് ഈസി അല്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതി. അപ്പോ ഞാൻ ചെയ്തു കഴിഞ്ഞു, പോവാ.
0: നിക്കി നിക്കി, എന്നാ പിന്നെ ഞാൻ ഇവിടെ രജിസ്റ്റർ ചെയ്യട്ടെ.
2: കൂടുതൽ വിവരങ്ങൾക്ക് 9074 9631 3 9 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.

കഥ പറയുന്നതിനും ആരംഭിക്കുകയാണ്. എല്ലാ റേഡിയോ ബെൻസുകാർ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ആർ എസ് രാജീവ്. കഥ പരിചയപ്പെടുകയും വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന നേരമാണിത്. കാലത്തെ കീഴടക്കി നിൽക്കുന്ന ചെറുകഥകളെ ശ്രോതാക്കളുടെ ഹൃദയത്തിലെത്തിക്കുന്ന കഥ പറയും നേരത്തിലേക്ക് സ്വാഗതം.

വാസുദേവൻ നായരുടെ രണ്ടാമൂഴം എന്ന നോവലിലെ ഒരു ഭാഗമാണ് ഇന്നത്തെ കഥ പറയുന്ന നേരത്തിൽ അവതരിപ്പിക്കുന്നത്. മലയാള കഥാസാഹിത്യ രംഗത്തെ പകരം വയ്ക്കാനില്ലാത്ത പ്രതിഭാശാലിയാണ് എം ഡി വാസുദേവൻ നായർ. കഥകളിലൂടെ, നോവലുകളിലൂടെ, സിനിമകളിലൂടെ, പ്രഭാഷണങ്ങളിലൂടെ ആ പ്രതിഭയുടെ മാന്ത്രിക സ്പർശം മലയാളികൾ ഏറ്റുവാങ്ങി. മലയാളിയുടെ ഹൃദയാംശമായ ഈ കലാകാരന് ആമുഖത്തിൻ്റെ ആവശ്യമില്ല. ചെറുകഥയുടെ ശില്പപൂർണതയുടെ ഉദാത്ത മാതൃകകളാണ് എം ഡിയുടെ കൃതികൾ. നാലുകെട്ട്, അസുരവിത്ത്, മഞ്ഞ്, കാലം, വിലാപയാത്ര, രണ്ടാമൂഴം, വാരാണസി തുടങ്ങിയവയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന നോവലുകൾ. ഇരുട്ടിൻ്റെ ആത്മാവ്, കുട്ടിയട്ടത്തി, ബന്ധനം, വാരിക്കുഴി, വാനപ്രസ്ഥം തുടങ്ങി 20 കഥാസമാഹാരങ്ങളും പ്രസിദ്ധീകരിച്ചു. ഇതുകൂടാതെ ധാരാളം തിരക്കഥകളും പഠനങ്ങളും വിവർത്തനവും അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. മിക്കവാറും എല്ലാ സാഹിത്യ പുരസ്കാരങ്ങളും അദ്ദേഹം നേടിയിട്ടുണ്ട്. ഫ്യൂഡലിസത്തിൻ്റെ അപജയകാലത്ത് നാലുകെട്ടിൻ്റെ അകത്തളങ്ങളിൽ നിലനിന്നിരുന്ന അരക്ഷിതാവസ്ഥയും ദാരിദ്ര്യവും പ്രമേയമാക്കിയ ആദ്യകാല നോവലുകളും സമൂഹത്തിൻ്റെ സമസ്ത മേഖലകളിലേക്കും പടർന്നു കയറിയ പിൽക്കാല നോവലുകളും ഒരുപോലെ ഈ വലിയ എഴുത്തുകാരൻ്റെ കലാവ്യക്തിത്വത്തെ അടയാളപ്പെടുത്തുന്നു. എം ഡി വാസുദേവൻ നായരുടെ വായിച്ചിരിക്കേണ്ട 5 കഥകൾ: ഓളവും തീരവും, കുട്ടിയടത്തി, ഇരുട്ടിൻ്റെ ആത്മാവ്, ഷെർലക്ക്, മരണം. എഴുത്തുകാരൻ്റെ മൗനം അപകടകരമാണെന്ന തിരിച്ചറിവിൻ്റെ വെളിച്ചം പടരുന്ന കാലത്താണ് എം ഡി വാസുദേവൻ നായർ രണ്ടാമൂഴം എഴുതുന്നത്. ധർമാർത്ഥ കാമമോക്ഷ സംബന്ധിയായ എല്ലാം ഇതിലുണ്ട് എന്ന് മഹാഭാരത രചനയുടെ നാന്ദിയായി വ്യാസൻ പ്രഖ്യാപിച്ചതിൻ്റെ സാധ്യതയിലെ സ്വാതന്ത്ര്യത്തെയാണ് എം ഡി ചൂഷണം ചെയ്തത്. ലോകത്തോട് തനിക്ക് പറയാനുള്ളതെല്ലാം വിട്ടുവീഴ്ചയില്ലാതെ തൻ്റെ കൃതികളിലൂടെ ആവിഷ്കരിച്ച ഈ എഴുത്തുകാരൻ കൃഷ്ണദ്വായന വ്യാസന്റെ മൗനത്തിന് ശബ്ദം നൽകിയപ്പോൾ മലയാളിക്ക് ലഭ്യമായ അവിസ്മരണീയമായ വായനാനുഭവമാണ് രണ്ടാമൂഴം. കൃഷ്ണന്റെ നേതൃത്വത്തിൽ കുരുക്ഷേത്ര യുദ്ധം ഒഴിവാക്കാനുള്ള ശ്രമം നടക്കുന്നതിനിടയിലുള്ള രംഗത്തിലെ ഒരു ഭാഗമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. വാസുദേവൻ നായർ. അർജുനൻ എന്തു പറയുന്നു? വീണ്ടും യുധിഷ്ഠിരൻ ചോദിച്ചു. ആചാര്യന്മാർ മറന്നടി നിൽക്കുന്നതാണ് എന്റെ വിഷമം. യുദ്ധം പശുക്കളെ തിരിച്ചുപിടിക്കുന്ന പോലെ അല്ലല്ലോ. സന്ധി സാധിച്ചാൽ എല്ലാവർക്കും നല്ലത്. നകുലൻ അതിനോട് യോജിക്കുന്നു. വിളിക്കാതെ തന്നെ സഹദേവൻ മുന്നോട്ട് വന്നു. അവന്റെ മുഖം ചുവന്നിരുന്നു. ഭീമനും അർജുനനും യുധിഷ്ഠിരനും ഒക്കെ വലിയ ധാർമ്മികരായിരിക്കാം. നഗരന് സ്വന്തമായ ഒരഭിപ്രായമില്ല. എനിക്ക് തോന്നുന്നത് വേറെയാണ്. അയാൾ നിർത്തി. പിന്നെ കൃഷ്ണന്റെ നേരെയാണ് തിരിഞ്ഞത്. ദ്രൗപദിയെ പണയപ്പണ്ടമാക്കി സഭയിൽ വലിച്ചിരിക്കുന്നത് കണ്ടുനിന്നവനാണ് ഞാൻ. ഒരു പുരുഷനും കണ്ടു നിൽക്കാൻ കഴിയാത്ത കാഴ്ച. യുദ്ധത്തിൽ അവരെ നശിപ്പിച്ചേ ഞാൻ അടങ്ങും. ആ ശകിനിയെ സ്വന്തം കയ്യാലെ ഞാൻ കൊല്ലും. എനിക്ക് വേണ്ടത് യുദ്ധം. സഹദേവൻ അധാർമ്മികനാണെന്ന് ഹേ കൃഷ്ണ താങ്കൾക്ക് വേണമെങ്കിൽ കരുതാം. സാത്യകി ആവേശപൂർവം സഹദേവനെ ഒരർത്ഥാലിംഗനത്തിൽ ഒതുക്കി. മാതുലൻ, മാതൃ സഹോദരൻ ശല്യർ കൗരവപക്ഷത്തിലേ നിൽക്കൂ എന്നുറപ്പായ അറിഞ്ഞതു മുതൽ സഹദേവൻ സദാ രോഷാകുലനാണ്. സഹദേവന്റെ വാക്കുകൾ ശ്രദ്ധിക്കാതെ യുധിഷ്ഠിരം പറഞ്ഞു. പിരിയാം, കൃഷ്ണൻ ദൂരം കൊണ്ട് യാത്ര പുറപ്പെടട്ടെ. അപ്പോൾ ദാരുമറയുടെ പിന്നിൽ നിന്ന് ഒരു നനുത്ത ശബ്ദം കേട്ടു. നിൽക്കൂ, ഒരു വാക്കുകൂടി. ദ്രൗപദി മുമ്പിലേക്ക് വന്നു. ഞങ്ങളെ ആരെയും ശ്രദ്ധിക്കാതെ ദ്രൗപദി കൃഷ്ണന്റെ മുമ്പിൽ നിന്നു. എന്റെ അഭിപ്രായം ഇവിടെ ആരും ചോദിക്കില്ല എന്നറിയാം. പണയപ്പണ്ടത്തിന് നാവില്ലല്ലോ. ഇത് രാജനീതിയെപ്പറ്റിയുള്ള ഒരു മന്ത്രാലോചനയാണ്, യുധിഷ്ഠിരൻ ഗൗരവത്തിൽ ദ്രൗപദിയെ ഓർമ്മിപ്പിച്ചു. കുരുവംശത്തിൽ സ്ത്രീകൾക്ക് കഴിയണമെങ്കിൽ അന്ധകളാവണം, അല്ലെങ്കിൽ ഊമകളാവണം. ശമത്തെപ്പറ്റിയാണ് ഞാൻ ഇന്നലെയും ഇന്നും ഒക്കെ കേൾക്കുന്നത്.
ശ്രമം കെഞ്ചാൻ പോകുന്നതിനിടയ്ക്ക് ഇത് നോക്കണം. അഴിച്ചിട്ട മുടി ഇടം കൈ കൊണ്ട് ചുമലിലേക്കിട്ട് ദ്രൗപദി പറഞ്ഞു. ദുശാസനൻ വലിച്ചിഴച്ചപ്പോൾ അഴിഞ്ഞ ഈ മുടി ഞാൻ പിന്നെ കെട്ടിയിട്ടില്ല. ഉള്ളിൽ കത്തുന്ന തീ കണ്ണീരിൽ കെടാതെയാണ് ഞാൻ ഈ 13 കൊല്ലം കാത്തു സൂക്ഷിച്ചത്. ഇപ്പോൾ കൗരവരെ മുഴുവൻ ഒറ്റയ്ക്ക് കൊല്ലുമെന്ന് ആണയിട്ടയാൾ കൂടി ധർമ്മജ്ഞനായി മാറി. ആഭിചാരക്കൃതികളുടെ മന്ത്രങ്ങൾ ആവാഹിച്ചു വരുത്തുന്ന ഒരു രക്ഷോദേവതയെ പറ്റി കേട്ടിട്ടുണ്ട്. കൃത്യ ദ്രൗപദി കൃത്യയെപ്പോലെ ശാപത്തിന്റെ വിത്തുകൾ കയ്യിലും നാശത്തിന്റെ തീപ്പൊരികൾ കണ്ണിലുമായി നിൽക്കുകയാണെന്ന് തോന്നി. പിന്നെ ക്രോധം കത്തിയടങ്ങിയ ദ്രൗപദി മുഖം പൊത്തിക്കരഞ്ഞു. കൃഷ്ണനടുത്തേക്ക് നടന്നുകൊണ്ട് പറഞ്ഞു, കരയരുത്, ഞാൻ മുമ്പ് പറഞ്ഞ വാക്കുകൾ മറക്കരുത്. ശത്രുക്കൾ നശിച്ച് ഭർത്താക്കന്മാരോടൊപ്പം നീ ഐശ്വര്യത്തോടെ വാഴുന്നത് ഞാൻ മനസ്സിൽ കാണുന്നുണ്ട്. ദ്രൗപദി ആരെയും നോക്കാതെ ഉറച്ച കാൽവയ്പ്പുകളോട് തിരിച്ചു നടന്നു. ഭീമൻ ശത്രുക്കളുടെ ദാസ്യത്തിനു കൂടി തയ്യാറായിരിക്കുന്നു എന്ന് കരുതിയിരിക്കണം എന്നെ പ്രത്യേകം എടുത്തു പറഞ്ഞത്. പ്രതിജ്ഞ മറന്ന മഹാബലൻ എന്നെ നോക്കുന്ന സഹദേവന്റെ കണ്ണുകളിലും പകയുണ്ട്. സാത്യകയും ദൃഷ്ടദ്യുമ്നനും യുദ്ധമെടുത്തപ്പോൾ ഞാൻ ഭീരുവാകുന്നുവെന്ന് സംശയിക്കുകയാണോ? പ്രത്യേകിച്ചും ദൃഷ്ടദ്യുമ്നന് അങ്ങനെ തോന്നിയാൽ അഞ്ചു പേർക്ക് കൂടി മകളെ കൊടുക്കുന്നത് ഉചിതമല്ലെന്ന് നിശ്ചയിച്ച ദ്രുപദ രാജാവിനോട് വാദിച്ചു ജയിച്ചത് ദൃഷ്ടദ്യുമ്നനായിരുന്നു. അർജുനനോളം ഒരുപക്ഷെ അർജുനനേക്കാൾ അഭികാമ്യൻ ഞാനാണെന്ന് കൂടി അയാളെന്ന് വാദിച്ചു. എന്നെ ആരാധിക്കുന്ന ദൃഷ്ടദ്യുമ്നനും തോന്നിയോ ഇപ്പോൾ ഞാൻ ഭീരുവാണെന്ന്? ഞാൻ നടന്നു നടന്ന് ആനപ്പന്തിയുടെ സമീപമെത്തി. അവിടെ പെട്ടെന്ന് ബഹളം പൊട്ടി പുറപ്പെട്ടു. മതമുളകിയ ഒരു കൊമ്പൻ കാഴ്ചങ്ങനെ ഇടാനെടുത്ത പാപ്പാനെ കുത്തി പലർത്തിയിരിക്കുന്നു. കോട്ടയുടെ കരിങ്ങൾ കെട്ടിടിച്ചു തീർക്കാൻ നോക്കുകയാണ്. നീണ്ട തോട്ടികളും കുന്നുകളുമായി ആളുകൾ അകന്നു മാറി നിൽക്കുന്നു. അടുത്തേക്ക് നടന്ന് എന്റെ മുമ്പിൽ പാപ്പാന്മാർ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, മതപ്പാടാണ്, അടുക്കരുതേ. അവന്റെ കയ്യിലെ കുന്തം വാങ്ങി നിലത്ത് കുത്തി വായ്ത്തല മടക്കി തിരിച്ചു പിടിച്ച് ഞാൻ മുമ്പോട്ട് നടന്നു. ആന തിരിഞ്ഞപ്പോൾ അവന് മനസ്സിലാവുന്ന ഭാഷയിൽ ഞാൻ പറഞ്ഞു, അടങ്ങ് അടങ്ങ്. തുമ്പി ചുരുട്ടിക്കൂട്ടി കൊമ്പരണ്ടും ആകാശത്തിലേക്ക് ഉയർത്തിയ അവന്റെ മസ്തകത്തിന്റെ മധ്യത്തിലെ മർമ്മസ്ഥാനത്തേക്ക് ഞാൻ കുന്ത പറഞ്ഞു. പിഴച്ചില്ല. ചീറിക്കൊണ്ട് മുൻകാൽ മടക്കിയിരുന്ന ആനയുടെ മുമ്പിൽ നിന്ന് ഞാൻ ഭ്രാന്തനെ പോലെ പറഞ്ഞു, നിനക്ക് ദന്തയുദ്ധം വേണോ? ഭീമസേനൻ തയ്യാർ. ജന്തുക്കൾക്കും സഹജ അവബോധമുണ്ട്. മതജലത്തിന്റെ അരഭ്രാന്ത് മനുഷ്യന്റെ മുഴുഭ്രാന്തിന്റെ മുമ്പിൽ ഭയന്ന് ചിഹ്നം വിളിച്ചു. കൊമ്പുകൾക്കിടയിലൂടെ കടന്നു നിന്ന് മതബിംബത്തിന്റെ മുകളിൽ മുഷ്ടി ചുരുട്ടി ഇടിച്ച് ഞാൻ പിന്നെയും ചോദിച്ചു, നിനക്ക് യുദ്ധം വേണോ? അപ്പോൾ കാൽച്ചങ്ങലുകളുമായി പാപ്പന്മാർ അടുത്തെത്തി. ആന ശാന്തനായിരിക്കും. ശോഭമടങ്ങാത്ത ഞാൻ തിരിച്ചു നടന്നപ്പോൾ ആനപ്പന്തിയിലെ ബഹളം കെട്ട് ഓടിയെത്തിയവരുടെ കൂട്ടത്തിൽ ദൃഷ്ടദ്യുമ്നനെ കണ്ടു, കൂടെ ദ്രൗപദി. അവർ വഴിക്കെന്റൊപ്പം എത്തി. ദൃഷ്ടദ്യുമ്നൻ ചോദിച്ചു, ആരോടായിരുന്നു രോഷം? ആനയോടല്ല തീർച്ച, ഞാൻ മിണ്ടിയില്ല. ദ്രൗപദി പറഞ്ഞു, രാവിലെ ജ്യേഷ്ഠനുമായി ദ്വന്ദ്വയുദ്ധത്തിന് നിൽക്കാത്തത് എന്തായാലും പുണ്യമായി. അവൾ എന്നെ നോക്കി മന്ദഹസിച്ചു. അപ്പോൾ മനുഷ്യനും ശാന്തനായി. കൃഷ്ണൻ തിരിച്ചെത്തുന്നതുവരെ ഞങ്ങൾ വീണ്ടും അസ്വസ്ഥരായി നടന്നു. പാളയത്തിലെ ഉത്സാഹം ആരും പറയാതെ തന്നെ കുറഞ്ഞു. പണിപ്പുരകൾ നിർമ്മാണവും സാവധാനത്തിലായി. മഹായുദ്ധത്തിന്റെ മണം പിടിച്ചു നടന്നിരുന്ന വിരാട സൈന്യത്തിലെ യുവാക്കളുടെ മുഖത്ത് മ്ലാനത കണ്ടു. പലരും എന്നോട് വന്ന് ചോദിച്ചുകൊണ്ടിരുന്നു, സന്ധിക്കാര്യം തീരുമാനമായോ? കൃഷ്ണൻ വരട്ടെ, എന്നിട്ട് നിശ്ചയിക്കാമെന്ന് ഞാൻ അവരോട് പറഞ്ഞുകൊണ്ടിരുന്നു. സംതൃപ്തനായ കൃഷ്ണൻ തിരിച്ചെത്തിയപ്പോൾ അർദ്ധരാജ്യത്തിന് ദുര്യോധനം സമ്മതിച്ചിരിക്കും എന്നാണ് ഞങ്ങൾ ഊഹിച്ചത്. വഴിക്ക് നിർത്തി ചോദിച്ചതിന് അയാൾ കൃത്യമായി ഒന്നും പറഞ്ഞില്ല. രാജ്യകാര്യങ്ങൾ സഭയിൽ വെച്ച് പറയേണ്ടതാണ് എന്ന് ഒഴിഞ്ഞു മാറി. സഭയിൽ വീണ്ടും ഒത്തുകൂടിയപ്പോൾ ദ്രുപദനും വിരാടനും വിരാടപുത്ര

0: എന്റെ മക്കൾക്ക് രാജ്യം നഷ്ടപ്പെട്ടതും അവരുടെ വനവാസ ക്ലേശവും ഞാൻ വേണമെങ്കിൽ മറക്കും. അനാഥയെപ്പോലെ സ്നുഷ സഭയിൽ രക്തക്കറ പുരണ്ട ഒറ്റവസ്ത്രവുമായി നീരുനീരിൽ നിൽക്കേണ്ടി വന്നത് പക്ഷെ ഞാൻ ഒരിക്കലും മറക്കില്ല. എന്റെ മക്കൾക്കറിയില്ലെങ്കിൽ വിതുളയുടെ കഥ ഒന്ന് പറഞ്ഞു കൊടുക്കൂ. കൃഷ്ണൻ നിർത്തി ദ്രൗപദിയെ നോക്കി. ദ്രൗപദി അപ്പോൾ സന്തോഷം നിറഞ്ഞ കണ്ണുകൾ തുടയ്ക്കുകയായിരുന്നു. കൃഷ്ണൻ പിന്നെയും സ്വന്തം വാക്കുകളിൽ പറഞ്ഞു. യുദ്ധം ഭയന്നും വീട്ടിലൂടെ ഓടി വിളിച്ച മകനെ വീണ്ടും പടക്കളത്തിലേക്ക് അയച്ച ഒരു ക്ഷത്രിയ സ്ത്രീയാണ് വിതുള. ഹേതുവും സാമർഥ്യവും ഇല്ലാത്ത സ്നേഹം കൊണ്ട് കഴുതപ്പെണ്ണിനെ പ്രയോജനമുള്ളൂ എന്ന് പറഞ്ഞവളാണ് വിതുള. ഞങ്ങൾ അമ്മയെപ്പറ്റി ഓർത്ത് നിശബ്ദരായി. എല്ലാവരും ഇനി എന്താണ് യുധിഷ്ഠിരൻ പറയാൻ പോകുന്നതെന്നറിയാൻ വെമ്പൽ കൊണ്ടു. ഭീമാർജുനന്മാരോട് പറയാൻ അമ്മ പ്രത്യേകം ഏൽപ്പിച്ചിട്ടുണ്ട്, യുദ്ധം ജയിച്ച് ജ്യേഷ്ഠനെ രാജാവാക്കി അഭിഷേകം ചെയ്യണം. താങ്കളോട് മാത്രമായി പറയാൻ ഏൽപ്പിച്ച കാര്യം കൂടിയേ ഇനി ബാക്കിയുള്ളൂ. കൃഷ്ണൻ യുധിഷ്ഠിരനെ നോക്കി. താങ്കൾക്കായി അമ്മയുടെ വാക്കുകൾ ഇതായിരുന്നു. രാജ്യത്തെയും പ്രജകളെയും രക്ഷിക്കാൻ അറിയാത്ത രാജാക്കന്മാർക്ക് വിധിച്ചത് വീരസ്വർഗമല്ല, മഹാനരകം. യുധിഷ്ഠിരൻ വീണ്ടും ചിന്താമുക്തനായിരുന്നു. സാത്യകിയും ധൃഷ്ടദ്യുമ്നനും എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. ദ്രുപദരും വിരാടനും യുധിഷ്ഠിരനെ തന്നെ നോക്കിയിരുന്നു. പശ്ചാത്തലത്തിൽ ഒതുങ്ങി നിന്ന ദ്രൗപദി ഇളകിയപ്പോൾ കിലിങ്ങിയ പാദസരക്കിലക്കം മാത്രം നിറഞ്ഞ നിശബ്ദതയിൽ കേട്ടു. യുധിഷ്ഠിരൻ നെടുവീർപ്പോടെ ചോദിച്ചു, അഭിമന്യുവിന്റെ വിവാഹകാര്യം? കൃഷ്ണത് കേട്ടതായി ഭാവിച്ചില്ല. നീണ്ടുനിന്ന് പിന്നെയും നിശബ്ദത. ക്ഷവനശിച്ച പോലെ കൃഷ്ണൻ ചോദിച്ചു, ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് താങ്കളുടെ തീരുമാനം? യുധിഷ്ഠിരൻ മുഖമുയർത്തി ഞങ്ങളെ നോക്കി. എന്നിട്ട് വളരെ ശാന്തതയോടെ ഒരു വാക്ക് മാത്രം പറഞ്ഞു, യുദ്ധം. വാസുദേവൻ നേരോടെ രണ്ടാമൂഴം എന്ന നോവലിലെ ഒരു ഭാഗമാണ് ഇന്നത്തെ കഥ പറയുന്ന നേരത്തിൽ അവതരിപ്പിച്ചത്. എല്ലാ റേഡിയോ വൻ സുഹൃത്ത് ശ്രോതാക്കൾക്കും നന്ദിയോടെ ആശംസകളോടെ RS രാജീവ്.
1: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
2: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
1: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
2: ഞങ്ങളുടെ പ്രത്യേകതകൾ:
1: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
2: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
1: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
2: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
1: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
2: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
1: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്ന് തന്നെ സന്ദർശിക്കൂ
2: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര PO, കൊല്ലം.
1: ഫോൺ 8848533001.
2: മറ്റൊരു നമ്പർ 8129520477.

0: അമ്മൂന് സ്കൂളിലാക്കിട്ട് നമുക്ക് ലുലുലു പോയാലോ.
1: അതൊരു നല്ല ഐഡിയ. ലുലുവിൽ ഇപ്പൊ കിടിലൻ മൺസൂൺ ഓഫർ ഉണ്ടല്ലോ. ഷോപ്പിംഗ് കഴിഞ്ഞ് മോളയും കൂട്ടി വരെയും ചെയ്യാം.
2: തകർപ്പൻ ഓഫറുകളുമായി ലുലു മൺസൂൺ സേവേഴ്സ് ജൂൺ 14 വരെ. ഗ്രോസറി, നിത്യോപയോഗ സാധനങ്ങൾ തുടങ്ങിയവയ്ക്കെല്ലാം വൻ വില കുറവും ഓഫറുകളുമായി കൊട്ടിയം ലുലു ഡെയിലി.
3: കനത്ത ഓഫർ തകർപ്പൻ ഷോപ്പിംഗ്. അതെ, ഈ മൺസൂൺ ഒരു ഷോപ്പിംഗ് ഉത്സവമാക്കി മാറ്റാം ലുലു ഡെയിലിക്കൊപ്പം. വിസിറ്റ് ലുലു ഡെയിലി ഡ്രീംസ് മോൾ കൊട്ടിയം.
4: കൊല്ലം സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോ കെട്ട് കെട്ട്.
5: കൊല്ലം സുപ്രീം 1 gram ഡിസൈനർ ജ്വല്ലറി, ട്രിവാൻഡ്രം, കൊല്ലം, എറണാകുളം, ആലപ്പി ആൻഡ് കാലിക്കറ്റ്.
6: കാതോട് കാതോരത്തിലും മറ്റു ലൈവ് പ്രോഗ്രാമുകളിലും വിളിക്കുന്നവർ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. സ്ഥിരമായി വിളിക്കുന്നവർ സംയമനം പാലിക്കുക. മറ്റുള്ളവർക്ക് കൂടി അവസരം നൽകാൻ ശ്രദ്ധിക്കുക. ദീർഘമായുള്ള സംസാരങ്ങൾ ഒഴിവാക്കുമല്ലോ. പ്രോഗ്രാമുകളിൽ വിളിക്കുമ്പോൾ നിങ്ങളുടെ റേഡിയോയുടെ ശബ്ദം കുറച്ചിട്ട് വേണം വിളിക്കുവാൻ.
0: നമസ്കാരം എല്ലാ മാന ശ്രോതാക്കൾക്കും. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 ഗ്രീറ്റിംഗ്സ് ടൈമിലേക്ക് സ്വാഗതം. അപ്പോൾ ഗ്രീറ്റിംഗ്സ് ടൈമിൽ പ്രിയ ശ്രോതാക്കളോടൊപ്പം 9 മണി വരെ ഫിലോമനയാണ്. ശ്രോതാക്കളുടെ പ്രിയപ്പെട്ടവർക്ക് ആശംസകൾ അറിയിക്കാൻ വിളിച്ചോളൂ 0474293111. അതുപോലെ 8:50 വരെ ആശംസ മെസ്സേജിലൂടെ അയക്കുന്നതാണ്. മെസ്സേജിക്കുന്ന നമ്പർ 9809091311. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ ഫസ്റ്റ് കോളിലേക്ക് പോവാം.
7: ഹലോ.
8: ഹലോ,
7: ഗുഡ് മോർണിംഗ് ഫിലോമിന.
8: ഗുഡ് മോർണിംഗ്.
7: ഞാൻ 2 നമ്പറിൽ നിന്ന് കുമാരിയാണ്.
8: പറഞ്ഞോളൂ ചേച്ചി.
7: ഇന്ന് എന്റെ മോന്റെ ബർത്ത്ഡേ ആണ്. പേര് വിവേക്. വീട്ടിൽ വിളിക്കുന്നത് അക്കു. എന്റെ മോൻ 1000 ബർത്ത്ഡേ ആശംസകൾ. ഫിലോമിനെയും കൂടി പറ.
8: ഓക്കെ, അപ്പോൾ വിവേക് എന്ന അക്കുവിന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിനാശംസകൾ. ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് ആശംസകൾ അറിയിക്കാൻ വിളിക്കേണ്ട നമ്പർ 0474293111. ഹലോ. ഹലോ. ഹലോ. ഓക്കെ, ആ കോൾ ബ്രേക്ക് ആയിരിക്കാൻ അടുത്ത കോളിലേക്ക് പോവാം. ഹലോ. ഹലോ.
9: ഹലോ. ഹലോ.
8: ഹലോ, ഗുഡ് മോർണിംഗ്. ഹലോ.
9: ഹലോ.
8: ഹലോ, കേൾക്കാൻ പറ്റുന്നുണ്ടോ?
9: ഗുഡ് മോർണിംഗ്.
8: ആ, പറഞ്ഞോളൂ.
9: ഞാൻ ക്യാമറയിൽ നിന്ന് പ്രതിഭ വിളിക്കുന്നത്.
8: ഓക്കെ ഏട്ടാ.
9: എന്റെ മോന്റെ ജന്മനാളാ. നാളെ.
8: ആ, മോന്റെ പേരെന്താണ്?
9: ദീപക്.
8: ദീപക്.
9: ഓക്കെ,
8: അപ്പോൾ ദീപക്കിന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിനാശംസകൾ നേരുന്നു. വിളിച്ചതിൽ സന്തോഷം. വിളിക്കുന്ന ശ്രോതാക്കൾ റേഡിയോയുടെ വോളിയം കുറച്ചിട്ട് വിളിക്കാൻ ശ്രമിക്കുക. അടുത്ത കോളിലേക്ക് പോവാം.
10: ഹലോ, ഗുഡ് മോർണിംഗ് ഫിലോമിന.
8: ഗുഡ് മോർണിംഗ്.
10: ഇന്ന് എന്റെ ഫ്രണ്ടിന്റെ മകന്റെ ബർത്ത്ഡേ ആണ്. വിധുക്കുട്ടൻ.
8: എന്താണ്?
10: വിധുക്കുട്ടൻ.
8: വിധുക്കുട്ടൻ.
10: വിധുക്കുട്ടൻ.
8: വിധുക്കുട്ടന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിനാശംസകൾ. വിളിച്ചതിൽ സന്തോഷം. അടുത്ത കോളിലേക്ക് പോവാം.
11: ഹലോ.
8: ഹലോ, പറഞ്ഞോളൂ. ആ, മോന്റെ പേരെന്താണ്?
11: എൽവിൻ മോന്റെ.
8: എന്താണ്?
11: എൽവിൻ മോന്റെ ബർത്ത്ഡേ. എൽവിൻ.
8: എൽവിൻ.
11: എൽവിൻ.
8: ഓക്കെ, അപ്പോൾ എൽവിൻ മോന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിനാശംസകൾ. വിളിച്ചതിൽ സന്തോഷം. അടുത്ത കോളിലേക്ക് പോവാം. ഹലോ.
12: ഗുഡ് മോർണിംഗ്.
8: ഗുഡ് മോർണിംഗ്. പറഞ്ഞോളൂ.
12: ഇന്ന് തിരുമുല്ലാവാരം മായയുടെ ബർത്ത്ഡേ ആണ്. മായയ്ക്ക് ഞാൻ എന്റെ ഹൃദയം നിറഞ്ഞ ബർത്ത്ഡേ ആശംസ പറഞ്ഞുകൊള്ളുന്നു. അതിനോടൊപ്പം ആയുരാധയ്ക്ക് സൗഖ്യവും ജ്യോതിശ്വരം കൊടുക്കട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊള്ളുന്നു മോളെ.
8: ഓക്കെ, അപ്പോൾ മായ ചേച്ചിക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിനാശംസകൾ. വിളിച്ചതിൽ സന്തോഷം. അടുത്ത കോളിലേക്ക് പോവാം.
13: ഹലോ.
8: ഹലോ. ഹലോ,
13: ഗുഡ് മോർണിംഗ്.
8: ഗുഡ് മോർണിംഗ്.
13: എന്റെ പേര് തങ്കമണി. ഞാൻ IT ന്ന് വിളിക്കുന്നു.
14: എന്റെ മരുമകന്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. മരുമകന്റെ പേര് ദീപു, വൈഫിന്റെ പേര് സുപ്രിയ, രണ്ട് മക്കളുണ്ട്, മഹാദേവ് മാധവ്. അവര് ഗൾഫിലാണ്.
0: ഓക്കെ, അപ്പോൾ ദീപുവിന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻ സിഗറിന്റെ ജന്മദിനാശംസകൾ നേരുന്നു. വിളിച്ചതിൽ സന്തോഷം. അടുത്ത കോളിലേക്ക് പോവാം. ഹലോ
15: ഹലോ
0: ഹലോ, ഗുഡ് മോർണിംഗ്.
15: ഗുഡ് മോർണിംഗ്.
0: ആ പറഞ്ഞോളൂ.
15: ഇത് തവറ മുകുന്ദപുരത്ത് നിന്ന് വിളിക്കുന്നു. ഒമ്പത് പൈസ രണ്ട് ദിവസം, ഒമ്പത് പൈസ രണ്ട് ദിവസം മുന്നേ ആണ് അന്ന് വിളിച്ചത്, കിട്ടിയില്ല. ഇതിന്റെ ഇത് മുഹമ്മദ് റഹ്മാൻ രണ്ടു പേർക്കും വേണ്ടി.
0: എന്താണ് പേരെന്ന് പറയാ, ക്ലിയർ ആയില്ല.
15: മുഹമ്മദ് ഫൈസാൻ റൈഹാൻ.
0: ഫൈസൽ റഹ.
15: മുഹമ്മദ് ഫൈസാൻ റൈഹാൻ.
0: എന്താണ്
15: മുഹമ്മദ് ഫൈസാൻ റൈഹാൻ?
0: ക്ലിയർ ആവുന്നില്ല ചേട്ടാ.
15: മുഹമ്മദ് ഫൈസൽ കേക്കോ?
0: മുഹമ്മദ് ഫൈസൽ
15: ഫൈസാൻ ഫൈസാൻ
0: ഫൈസാൻ
15: റയാൻ
0: റയാൻ
15: റയാൻ
0: റയാൻ. ഓക്കെ
15: റയാൻ.
0: ഓക്കെ, അപ്പോൾ മുഹമ്മദ് ഫൈസാനും റയാനും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻ സിഗറിന്റെ ജന്മദിനാശംസകൾ നേരുന്നു. വിളിച്ചതിൽ സന്തോഷം. അടുത്ത കോളിലേക്ക് പോവാം. ഹലോ, വിളിക്കുന്ന ശ്രോതാക്കൾ റേഡിയോയുടെ വോളിയം കുറച്ചിട്ട് വിളിക്കുക. അടുത്ത കോളിലേക്ക് പോവാം.
16: ഹലോ
0: ഹലോ,
16: ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്.
16: ആ, എന്റെ ആങ്ങളുടെ മോനെ ഡിഗ്രി പാസ്സായി, അതിനൊരു ആശംസ പറയണം. മോന്റെ പേര് യാസിയാണ്. അത് ഞാൻ എന്റെ ആശംസ പറയാം. സുബ്രസ്വാമിയുടെ യാസി മോനിക്ക് ആശംസ. മോളോട് പറയണേ,
0: മോന്റെ പേരെന്താണ്?
16: യാസി. യാസി
0: യാസി. ഓക്കെ, അപ്പോൾ യാസിക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻ സിഗറിന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. വിളിച്ചതിൽ സന്തോഷം. അടുത്ത കോളിലേക്ക് പോവാം. ഹലോ
17: ഹലോ,
0: ഗുഡ് മോർണിംഗ്.
17: ഹലോ, ഗുഡ് മോർണിംഗ്. ഫിലോമന പട്ടതാനത്തുനിന്ന് വളരെ ശരിയാണ്.
0: ആ പറഞ്ഞോളൂ ചേച്ചി.
17: എന്റെ മോന്റെ ബർത്ത്ഡേ ആണ്. നിതീഷ് കണ്ണൻ എന്നാണ് പേര്.
0: നിതീഷ്.
17: വീട്ടിൽ വിളിക്കുന്ന പേര് കണ്ണൻ. കണ്ണ മോന് അവരാരും ബർത്ത്ഡേ ആശംസിച്ചു.
0: ഓക്കെ, അപ്പോൾ നിതീഷിന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻ സിഗറിന്റെ ജന്മദിനാശംസകൾ. വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് ആശംസകൾ അറിയിക്കാൻ വിളിക്കേണ്ട നമ്പർ 0474239311111. ഹലോ
18: ഹലോ
0: ഹലോ,
18: മോളെ മല്ലിക അമ്മ.
0: പറഞ്ഞോളൂ അമ്മ.
18: എന്റെ മോളെ ബർത്ത്ഡേ ആക്കളായിരുന്നു. മോളെ പേര് രാജി. മോക്ക് അമ്മയുടെ 100 ജന്മദിന ആശംസകൾ.
0: ഓക്കെ, അപ്പോൾ രാജി ചേച്ചിക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻ സിഗറിന്റെ ജന്മദിനാശംസകൾ. വിളിച്ചതിൽ സന്തോഷം. അടുത്ത കോളിലേക്ക് പോവാം. ഹലോ
19: ഹലോ
0: ഹലോ, ഗുഡ് മോർണിംഗ്.
19: ഗുഡ് മോർണിംഗ് ഉണ്ട് മോളെ.
0: ആ പറഞ്ഞോളൂ.
19: ഞാൻ ജയലജയ. നമ്മുടെ തിരുവല്ലാരത്ത് നിന്ന് വിളിക്കുന്ന മായിക്ക് 100 ബർത്ത്ഡേ ആശംസകൾ. പിന്നെ എന്റെ മോക്ക് നല്ലൊരു ദിവസം. ഇന്ന് വിളിക്കുന്ന എല്ലാവർക്കും.
0: ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. അടുത്ത കോളിലേക്ക് പോവാം. ഹലോ
20: ഹലോ
0: ഹലോ, ഗുഡ് മോർണിംഗ്.
20: ഗുഡ് മോർണിംഗ് മോളെ.
0: മോക്കൊരു
20: നല്ല മഴയുടെ പുലരി നേർന്നു. പേരും നിന്നും കൃഷ്ണ ചേച്ചിയാ മോളെ.
0: നമ്മളെ
20: തിരുമുല്ല വാർത്ത മായക്ക് ചേച്ചിയുടെ ഹൃദയം നിറഞ്ഞ ബർത്ത്ഡേ ആശംസകൾ നേരുന്നു. ഇന്ന് വിളിച്ച് ബർത്ത്ഡേ ആഘോഷം പറഞ്ഞ എല്ലാ കുഞ്ഞു മക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു. ഇന്ന് വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്നവർക്കും ചേച്ചിയുടെ ഹൃദയം നിറഞ്ഞ ആശംസകൾ.
0: ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് ആശംസകൾ അറിയിക്കാൻ വിളിക്കേണ്ട നമ്പർ 0474239311111. അതുപോലെ വിളിച്ചിട്ട് കിട്ടാത്തവർക്ക് 8:50 വരെ മെസ്സേജ് അയക്കേണ്ടതാണ്, അയക്കാവുന്നതാണ്. വാട്സാപ്പിലൂടെയും ടെക്സ്റ്റായി മെസ്സേജ് അയക്കാം. അപ്പോൾ മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809901311.
21: ഹലോ, എന്റെ പേര് മുരുകൻ. തിരുവല്ല ഭാഗത്ത് മായച്ചേച്ചിക്കും ജലജമ്മയ്ക്കും എന്ന് വിളിക്കുന്ന എല്ലാവർക്കും എന്റെ ബർത്ത്ഡേ ആശംസകൾ.
0: ഓക്കെ ഏട്ടാ, വിളിച്ചതിൽ സന്തോഷം. നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം.
22: ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്.
22: ഫിലോമന കുട്ടി.
0: ഓ പറഞ്ഞോളൂ ചേച്ചി.
22: ഞാൻ ഇതിൽ വസന്ത വിളിക്കുന്നത്. ഇന്നലെ എന്റെ അണ്ണന്റെ മോടെ ജന്മനാളായിരുന്നു. അവര് താമസിക്കുന്ന ശക്തിയുള്ളങ്ങര അമ്പലത്തിന്റെ അടുത്താണ്. മോടെ പേര് ഐശ്വര്യ എന്ന, വീട്ടിൽ വിളിക്കുന്ന ചിപ്പി. ഐശ്വര്യ എന്ന ചിപ്പിക്ക് എന്റെ 1000 ജന്മദിനാശംസകൾ. അപ്പൊ ചിലവരായിട്ട്
8: ഓക്കെ. അപ്പോൾ ഐശ്വര്യ എന്ന ചിപ്പി മോൾക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിനാശംസകൾ.
22: താങ്ക് യു.
8: ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. അടുത്ത കോളിലേക്ക് പോവാം. ഹലോ,
1: ചേട്ടന്റെ മകള് ബി എഡ് പാസ്സായി.
8: മോളുടെ പേരെന്താണ്? ശരണ്യക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. വിളിച്ചതിൽ സന്തോഷം. അടുത്ത കോളിലേക്ക് പോവാം.
2: ഹലോ.
8: ഹലോ,
2: എന്റെ ഹസ്ബൻഡിന്റെ ബർത്ത്ഡേ ആണ് ഷാജഹാൻ. അതിനൊരു ഇഷ്യൂ അറിയാം.
8: പറഞ്ഞോളൂ.
2: ഞാൻ പറഞ്ഞു.
8: ഓക്കെ, അപ്പോൾ ഷാജഹാൻ ചേട്ടനെ കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിനാശംസകൾ. വിളിച്ചതിൽ സന്തോഷം. അടുത്തൊരു കോളിലേക്ക് പോവാം. ഹലോ. ഹലോ. ഓക്കെ, ആ കോൾ ബ്രേക്ക് ആയിരിക്കാണ്. ശ്രോതാക്കൾക്ക് ആശംസകൾ അറിയിക്കാൻ വിളിക്കേണ്ട നമ്പർ 0474-2939-1111. അടുത്ത കോളിലേക്ക് പോവാം.
3: ഹലോ.
8: ഹലോ,
3: ഗുഡ് മോർണിംഗ്.
8: ഗുഡ് മോർണിംഗ്.
3: ഞാൻ മുളങ്കാടത്ത് നിന്ന് രാഷ്ട്രീയ കുട്ടിയെന്നാ. തിരുമുല്ലാരം മായയ്ക്ക് ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടാണ്. 100 ജന്മദിനാശംസകൾ നേരുന്നു.
8: ഓക്കെ. ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. അങ്ങനെ ഒരാൾ ആശംസകൾ പറഞ്ഞാൽ അത് കേട്ട് ഏറ്റി പറയുന്നത് ഒഴിവാക്കി മെസ്സേജിലൂടെ ആശംസ അറിയിക്കുന്നതാണ്. അപ്പോൾ മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809091311. അടുത്ത കോളിലേക്ക് പോവാം. ഹലോ. ഹലോ. ഹലോ. ഓക്കെ, ആ കോളും ബ്രേക്ക് ആയിരിക്കാണ്. ശ്രോതാക്കൾക്ക് ആശംസകൾ അറിയിക്കാൻ വിളിക്കേണ്ട നമ്പർ 0474-2939-1111. അപ്പം നമുക്ക് ചെറിയൊരു ഗാനം കേട്ടിട്ട് തിരികെ വരാം.

0: പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 ഗ്രീറ്റിംഗ്സ് ടൈമാണ്. ശ്രോതാക്കൾക്ക് ആശംസകൾ അറിയിക്കാൻ വിളിക്കേണ്ട നമ്പർ 0474293111. അപ്പൊ നമുക്ക് ആദ്യത്തെ ഒരു മെസ്സേജിലേക്ക് പോവാം. ഗുഡ് മോർണിംഗ് ഫിലോമിന, എന്റെ പേര് രഞ്ജനി, എന്റെ സ്ഥലം കൊല്ലം. ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന എല്ലാവർക്കും വിവാഹ വാർഷികം ആഘോഷിക്കുന്ന എല്ലാവർക്കും എന്റെയും എന്റെ കുടുംബത്തിന്റെയും ഹൃദയം നിറഞ്ഞ ആശംസ. അതിനോടൊപ്പം ഫിലോമിനിക്കും നല്ലൊരു പുലര് നേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇന്ന് ചേച്ചിയുടെ മകളുടെ ജന്മദിനമാണ്. പൊടി എന്ന് വിളിക്കുന്ന അവനെയായിരിക്കാം ഉദ്ദേശിച്ചത്. മോൾക്ക് 1000 ജന്മദിന ആശംസകൾ നേരുന്നു. ബിബീഷ് പുളിയത്ത് മുക്കാണ് ആശംസ അറിയിച്ചിരുന്നത്. അപ്പോൾ പൊടി മോൾക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിനാശംസകൾ നേരുന്നു. അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് സുരേഷ് കടപ്പാക്കടയാണ്. ഹാപ്പി ബർത്ത്ഡേ മായമ്മ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അടുത്തൊരു കോളിലേക്ക് പോവാം. ഹലോ ഹലോ
1: ഹലോ
0: ഹലോ, ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ് മോളെ.
0: ആ പറഞ്ഞോളൂ ചേച്ചി.
1: മുളങ്കാടത്തുനിന്ന് ഷീജ ചേച്ചി. ഇന്ന് എന്റെ ചേച്ചിയുടെ മോന്റെ ബർത്ത്ഡേ ആണ്. പേര് ജോജി.
0: ജോജി.
1: ആ മോൻ, എന്റെ ഹൃദയം നിറഞ്ഞ ബർത്ത്ഡേ ആശംസകൾ.
0: ഓക്കെ, അപ്പോൾ ജോജിക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിന ആശംസകൾ.
1: ഓക്കെ മോളെ,
0: വിളിച്ചതിൽ സന്തോഷം. അടുത്തൊരു കോളിലേക്ക് പോവാം. ഹലോ
2: ഹലോ
0: ഹലോ, ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ്, ഞാൻ സുജയാണ്.
0: എന്താണ്?
2: അമൃതവെള്ളത്തിൽ നിന്ന് വിളിക്കുന്നു. എന്റെ മോന്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. ശരത്തെന്നാണ് പേര്. കുഞ്ഞുമോനെ 1000 ജന്മദിനാശംസകൾ നേരുന്നു.
0: ഓക്കെ, അപ്പോൾ ശരത്തിന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിനാശംസകൾ.
2: ഓക്കെ, താങ്ക് യു.
0: വിളിച്ചതിൽ സന്തോഷം. അടുത്തൊരു കോളിലേക്ക് പോവാം.
3: ഹലോ,
0: ഹലോ, ഗുഡ് മോർണിംഗ്.
3: ഇന്നലെ വന്ന മായമ്മയാ.
0: ആ പറഞ്ഞോളമ്മ.
3: ആ മോളെ, ഞങ്ങളെ അതിലത്തെ ഒരു പിന്നെ രാജേഷ് പറഞ്ഞാളെ ബർത്ത്ഡേ, പിന്നെ അത് കഴിഞ്ഞിട്ട് രാജേഷ് ഞങ്ങളുടെ അതിലത്ത്, പിന്നെ മോക്ക് ഇന്നലെ കണ്ട ശ്രീലക്ഷ്മി, രേഷ്മ, ഫിലോമിന, പിന്നെ ഫാദറിന്, നിങ്ങൾക്ക് എല്ലാവർക്കും, കണ്ടവർക്ക് എല്ലാവർക്കും ഒരു ഹാപ്പി ബർത്ത്ഡേ. അല്ല, ഹാപ്പി ബർത്ത്ഡേ അല്ല, അല്ല ബർത്ത്ഡേ.
0: ഓക്കേ ജി, അപ്പോൾ രാജേഷ് ചേട്ടന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിനാശംസകൾ. ഓക്കേ ജി, വിളിച്ചതിൽ സന്തോഷം. അടുത്ത കോളിലേക്ക് പോവാം. ഹലോ
4: ഹലോ,
0: ഗുഡ് മോർണിംഗ്.
4: ഗുഡ് മോർണിംഗ് ഫിലോമിന മോളെ.
0: ആ പറഞ്ഞോളൂ ചേച്ചി.
4: മോക്ക് നല്ലൊരു ആശംസയും ഒരു നല്ലൊരു ചക്കര ഉമ്മയൊക്കെ ഉണ്ട്. പിന്നെ നമ്മളെ മുളങ്കാടാത്ത സിയച്ചിട്ട് അനിയത്തിന മോളെ, മോളെ പേര് ഞാൻ കേട്ടില്ല, അതിന് നല്ലൊരു ബർത്ത്ഡേ ആശംസകളും. പിന്നെ നമ്മളെ തിരുമുല്ലാമൂരത്തെ മാചേച്ചിയുടെ ബർത്ത്ഡേ, ആ ചേച്ചി എത്രയും പെട്ടെന്ന് തിരിച്ചു വരണം വീടുകളിലേക്ക്, ഞങ്ങളുടെ എല്ലാ ആഗ്രഹവും അത്. അത് നല്ലൊരു ആശംസ കൊടുത്തേക്കണേ മോളെ.
0: പറഞ്ഞായിരുന്നു ചേച്ചി. ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് ആശംസകൾ അറിയിക്കാൻ വിളിക്കേണ്ട നമ്പർ 0474293111.

0: തിരികെ വരാൻ ഗ്രീറ്റിംഗ്സ് ടൈമിലേക്ക് അപ്പോൾ ശ്രോതാക്കൾക്ക് ആശംസകൾ അറിയിക്കാൻ വിളിക്കുന്ന നമ്പർ 0474-2931-1111. അടുത്ത കോളിലേക്ക് പോവാം. ഹലോ.
1: ഹലോ, ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്.
1: ഞാൻ കൊല്ലത്ത്, എന്റെ പേര് ബെല്ല, കൊല്ലത്ത് ആർടെക് ഫ്ലാറ്റിൽ നിന്ന് വിളിക്കുക. ഇന്ന് ഡോക്ടർ ഭാസ്കറിന്റെ ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ ഡോക്ടർ.
0: ഓക്കെ, അപ്പോൾ ഡോക്ടർ ഭാസ്കർ, ഭാസ്കർ അല്ലേ?
1: ഭാസ്കർ ഡോക്ടർ.
0: ഓക്കെ, അപ്പോൾ ഡോക്ടർ ഭാസ്കറിന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിനാശംസകൾ.
1: ഓക്കെ, താങ്ക്.
0: വിളിച്ചതിൽ സന്തോഷം. അടുത്തൊരു കോളിലേക്ക് പോവാം. പറഞ്ഞോളൂ അമ്മ.
2: ഇന്ന് നമ്മളെ തിരുമുല്ലവാരം മായയുടെ പിന്നെ ജന്മനാളാണ്. അതുകൊണ്ട് മായയ്ക്ക് എന്റെ ഹൃദയം നിറഞ്ഞ 1000 ബർത്ത്ഡേ ആശംസകൾ നേരുന്നു.
0: ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. അപ്പൊ നമ്മുടെ അടുത്തൊരു മെസ്സേജിലേക്ക് പോവാം. ഹലോ ഫിലോമിന, നമസ്കാരം. ഞാൻ രാജീവ് പട്ടരമുക്ക്. മായ തിരുമുല്ലവാരത്തിന് എന്റെ ഒരു നിറഞ്ഞ ജന്മദിനാശംസകൾ നേരുന്നു. ഒപ്പം ഇന്ന് ബർത്ത്ഡേയും വെഡ്ഡിംഗ് ആനിവേഴ്സറിയും ആഘോഷിക്കുന്ന എല്ലാവർക്കും നല്ലൊരു ആശംസയും അറിയിക്കുന്നു. ഫിലോമിനയ്ക്കും മഴയിൽ കുതിർന്ന പുലരി നേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത്, ഗുഡ് മോർണിംഗ് ഡിയർ ഫിലോമിന, ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന മായയ്ക്ക് ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ. നൂർജഹാൻ ചേച്ചിയായിരുന്നു ആശംസ അറിയിച്ചിരുന്നത്. അടുത്തൊരു മെസ്സേജ്, തിരുമുല്ലവാരത്ത് നിന്നും വിളിക്കുന്ന മായ ചേച്ചിക്ക് എന്റെ ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ നേരുന്നു. മായ മാളു കണ്ണനല്ലൂരിൽ നിന്നാണ് ആശംസ അറിയിച്ചിരുന്നത്.
3: ഹലോ.
0: ഹലോ
3: ഹലോ, ഗുഡ് മോർണിംഗ് മോളെ.
0: ഗുഡ് മോർണിംഗ്.
3: ഗുഡ് മോർണിംഗ്. ഞാൻ പുതുച്ചേരിയിലെ ചിന്നു മോളെ, പൊന്നിക്കുട്ടിയുടെ അമ്മയാ.
0: പറഞ്ഞോളൂ ചേച്ചി.
3: മോളെ, ആദ്യം തന്നെ മോക്ക് നല്ലൊരു ദിവസവും പുലരി ആശംസിക്കുന്നു. പിന്നെ നമ്മളെ തിരുമുല്ലാരം മായ ചേച്ചിയുടെ ജന്മനാളല്ലേ ഒന്ന്. ആ ചേച്ചിക്ക് എന്റെ ഹൃദയം നിറഞ്ഞ ഒരു ആശംസ. ഇന്ന് വെഡ്ഡിംഗ് ആനിവേഴ്സറിയും ബർത്ത്ഡേ ആഘോഷിക്കുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഒരു ആശംസ കേട്ടോ മോളെ. താങ്ക് യു മോളെ.
0: ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് ആശംസ അറിയിക്കാൻ വിളിക്കേണ്ട നമ്പർ 0474-2931-1111. ഓക്കെ, അപ്പം അടുത്തൊരു മെസ്സേജിലൂടെ പോവാം. ഹാപ്പി ബർത്ത്ഡേ നിജോ ജോർജ്. വിഷസ് ഫ്രം അനുരാജ്, നിവ്യ, കണ്ടച്ചിറയിൽ നിന്നാണ് ഇവ രണ്ടുപേരും ആശംസ അറിയിച്ചിരുന്നത്. അപ്പോൾ നിജോ ജോർജിന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിനാശംസകൾ നേരുന്നു. അങ്ങനെ ഇന്ന് വിളിച്ച ജന്മദിന

തിരികെ ഗ്രീറ്റിംഗ്സ് ടൈമിലേക്ക് അപ്പോൾ സമയം 8:59 ആവാൻ പോയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് വിളിച്ച എല്ലാവർക്കും, അതുപോലെ തന്നെ ഇന്ന് ജന്മദിനവും വിവാഹവാർഷികവും ആഘോഷിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസികാറിന്റെ ആശംസകൾ പറഞ്ഞുകൊണ്ട് തന്നെ ഇന്നത്തെ ഗ്രീറ്റിംഗ്സ് ടൈമിൽ നിന്നും സ്നേഹത്തോടെ വിടവാങ്ങുന്നു ഫിലോമിന.

0: മഴയിങ്ങെത്തി ഇനിയിപ്പോ മൺസൂണിലേക്കുള്ള പർച്ചേസ് പ്ലാൻസ് ഒക്കെ നോക്കണ്ടേ? ഈ മഴയത്ത് എല്ലാ ഷോപ്പുകളിലും ഇങ്ങനെ മാറി മാറി കയറി ഇറങ്ങാൻ പറ്റൂ?
1: വേണ്ടല്ലോ, ലുലു മൺസൂൺ സേവേഴ്സ് എത്തിയിരിക്കല്ലേ, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ അവിടെ സെറ്റ് അല്ലേ. ഈ മൺസൂണിലേക്കുള്ള എല്ലാ ഐറ്റംസും ഒരു കുടക്കീഴിൽ, ഹൈപ്പർ മാർക്കറ്റ്, ഫാഷൻ, ഗാർമെന്റ്സ്, ഇലക്ട്രോണിക്സ്, അങ്ങനെ എല്ലാം, അതും മികച്ച ഓഫറുകളിൽ. അപ്പൊ വന്നാട്ടെ ലുലു ഡെയിലി ഡ്രീം സ്മോൾ കൊട്ടിയം.
2: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വലിയ ശാല രാജു.
3: രസങ്ങളുടെ ഭാവ പകർച്ചയിൽ കേരളത്തെ ലോകത്തിന് മുന്നിൽ അടയാളപ്പെടുത്തിയ കഥകളിയുടെ പിറവിക്ക് മാതൃത്വം പേറിയത് കൊല്ലത്തിൻ്റെ മണ്ണാണ് എന്നുള്ളത് പലർക്കും അറിയാത്ത കാര്യമാണ്. നടന കലാ സാമ്രാട്ട് കൊട്ടാരക്കര തമ്പുരാൻ കഥകളി ചരിത്രത്തിൻ്റെ അങ്ങേതലയ്ക്കിൽ അവിസ്മരണീയമായ സ്ഥാനമാണ് അലങ്കരിക്കുന്നത്. അഭിമാന ക്ഷതമെന്ന വേദനയിൽ ഉരുകി അദ്ദേഹം ജന്മം നൽകിയ വിശ്വോത്ര കല നാട്യ ഭംഗിയും സംഗീത മേന്മയും വേഷ ഭംഗിയുടെ അപൗമ സാന്നിധ്യവും കൊണ്ട് കലാ ആസ്വാദകരുടെ ആരാധന രൂപമായി. സഞ്ചാര പദത്തിൽ പലവട്ടം നിർണായക പരിണാമങ്ങൾക്ക് വിധേയമായ കഥകളിയുടെ ചരിത്ര വഴിയിൽ ഒടുവിലത്തെ ഏടും കൊല്ലത്ത് നിന്ന് തന്നെയാണ്. കലാമണ്ഡലത്തിൽ കഥകളിക്ക് പ്രവേശനം നേടുന്ന ആദ്യ മുസ്ലിം പെൺകുട്ടിയായി ചരിത്രമുദ്ര ചാർത്തിയത് കൊല്ലത്തെ തന്നെ അഞ്ചൽ സ്വദേശി സാബ്രിയ എന്ന 8-ാം ക്ലാസ്സുകാരിയായിരുന്നു. കൊട്ടാരക്കരയിൽ രാമനാട്ടം കഥകളി രൂപമെടുക്കുന്നതിന് മുമ്പ് അതിൻ്റെ പൂർവ്വരൂപം കൊല്ലം നഗരത്തിൽ അരങ്ങേറിയിരുന്നു അത്രേ. കൊല്ലം രാജാവിൻ്റെ കാലത്ത് മുളങ്കാടകം ക്ഷേത്രത്തിൽ രാമനാട്ടം കഥകളി അവതരിപ്പിച്ചു. അജീരേണ, ആശ്രാമം, ആനന്ദവല്ലീശ്വരം, വള്ളിക്കീഴ്, ശക്തികുളങ്ങര, കടവൂർ മുതലായ ക്ഷേത്രങ്ങളിലും പരവൂർ പുറ്റിങ്ങൽ ക്ഷേത്രത്തിലും മറ്റും കഥകളി പിന്നീട് പതിവായി. ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വഴിപാടായി കഥകളി മാറി. പിന്നീട് 2, 3, 4 വേദികളിൽ കഥകളി അരങ്ങേറുന്നത് ആശ്രാമം ക്ഷേത്രത്തിലെ പ്രത്യേകതയാണ്. കേരളത്തിൽ കഥകളിക്ക് ഏറെ പ്രാധാന്യം നൽകുന്ന ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണ് മണ്ണൂർക്കാവ്. ഓരോ വർഷവും 70-ലധികം കഥകളിയാണ് ഇവിടെ നടന്നു വരുന്നത്. ഈ ക്ഷേത്രത്തിൽ കഥകളി ഒരു നേർച്ച കൂടിയായി നടക്കുന്നുണ്ട് എന്ന പ്രത്യേകതയും ഉണ്ട്. 19-ാം നൂറ്റാണ്ടിൽ കൊല്ലത്തെ ചില പ്രമുഖ വ്യക്തികൾ കളിയോഗങ്ങൾ തുടങ്ങിയിരുന്നു. ധനിക കുടുംബങ്ങളിലെല്ലാം കഥകളി നടത്തുന്നത് സർവ്വസാധാരണമായി. ഒരു കൂട്ടം കഥകളി നടന്മാരെ കേരളത്തിന് സംഭാവന ചെയ്ത ഗ്രാമം കൂടിയാണ് ചടയമംഗലത്തിന് സമീപത്തെ അർക്കന്നൂർ. 200 വർഷം മുമ്പ് തന്നെ അർക്കന്നൂരിൽ കഥകളിക്ക് കളിവിളക്ക് തെളിഞ്ഞിരുന്നുവെന്ന് ചരിത്രകാരന്മാർ പറയുന്നു. പുരാതനമായ നെടുമൺ മഠമായിരുന്നു കഥകളിയുടെ കേളിഗ്രഹം ആയിരുന്നത്.

റേഡിയോ ബെൻസിഗർ റേഡിയോ ബെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ ബെൻസിഗർ 107.8.

0: ട്വന്റി റേഡിയോ ബിൻസഗറിൽ ഇപ്പോൾ വേർഡ് ഓഫ് ദി ഡേ. എ പ്രോഗ്രാം ടു എൻറിച്ച് യുവർ ഇംഗ്ലീഷ് വൊക്കാബുലറി. പ്രസന്റഡ് ബൈ ഡോക്ടർ തോമസ് വില്യം ആൻഡ് നിമിഷ ബിജു ജോൺ.
1: ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വേർഡ് ഓഫ് ദി ഡേ. ടുഡേസ് വേർഡ് ഈസ്
2: ഹെയർ ക്ലോത്ത്. Hair cloth.
1: Hair cloth is spelled as H A I R hyphen C L O T H.
2: This is a noun and is a stiff, durable fabric woven from the coarse hair of animals like horses, camels or goats, typically blended with a cotton warp. കുതിരയുടെയോ ഒട്ടകത്തിന്റെയോ ആടിന്റെയോ ഒക്കെ രോമം പഞ്ഞിയോട് യോജിപ്പിച്ചുണ്ടാക്കുന്ന തുണി.
1: Thank you all.

0: അമ്മൂനെ സ്കൂളിലാക്കിട്ട് നമുക്ക് ലുലുലു പോയാലോ.
1: അതൊരു നല്ല ഐഡിയ. ലുലുവിൽ ഇപ്പൊ കിടിലൻ മൺസൂൺ ഓഫർ ഉണ്ടല്ലോ, ഷോപ്പിംഗ് കഴിഞ്ഞ് മോളെയും കൂട്ടി വരുകയും ചെയ്യാം.
2: തകർപ്പൻ ഓഫറുകളുമായി ലുലു മൺസൂൺ സേവേഴ്സ് ജൂൺ 14 വരെ. ഗ്രോസറി, നിത്യോപയോഗ സാധനങ്ങൾ തുടങ്ങിയവയ്ക്കെല്ലാം വൻ വില കുറവും ഓഫറുകളുമായി കൊട്ടിയം ലുലു ഡെയിലി.
3: കനത്ത ഓഫർ തകർപ്പൻ ഷോപ്പിംഗ്. അതെ, ഈ മൺസൂൺ ഒരു ഷോപ്പിംഗ് ഉത്സവമാക്കി മാറ്റാം ലുലു ഡെയിലിക്കൊപ്പം. വിസിറ്റ് ലുലു ഡെയിലി ഡ്രീംസ് മോൾ കൊട്ടിയം.
4: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8.
0: നമസ്കാരം എല്ലാ മനഃശ്രോതാക്കൾക്കും. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 വാട്സ്ആപ്പ് മിനിറ്റിലേക്ക് സ്വാഗതം. അപ്പോൾ പ്രിയപ്പെട്ട ശ്രോതാക്കളുടെ പ്രിയപ്പെട്ട ഗാനങ്ങൾ കേൾക്കാൻ മെസ്സേജ് അയച്ചോളൂ. 9809301311. ഓക്കെ, നമുക്ക് മെസ്സേജുകളൊക്കെ വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോഴേക്കും നമുക്കൊരു ഗാനം കേൾക്കാം. അതോടൊപ്പം ശ്രോതാക്കളുടെ ഇഷ്ടപ്പെട്ട ഗാനങ്ങൾ കേൾക്കാൻ മെസ്സേജ് അയച്ചോളൂ. 9809301311.

പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 വാട്സ്ആപ്പ് മെലഡിയാണ്. ശ്രോതാക്കളുടെ പ്രിയപ്പെട്ട ഗാനങ്ങൾ കേൾക്കാൻ മെസ്സേജ് അയച്ചോളൂ 9809301311. അപ്പൊ നമുക്ക് കുറെ മെസ്സേജുകളൊക്കെ വന്നിട്ടിട്ടുണ്ട്. ആദ്യത്തെ മെസ്സേജിലേക്ക് പോവാം. സുപ്രഭാതം ഫിലോമിന, എനിക്ക് കണ്ണകി ഫിലിമിലെ ചിത്ര പാടിയ എന്നു വരും നീ എന്ന സോങ് വെച്ച് തരണേ. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന കവിതയ്ക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നു സ്നേഹപൂർവ്വം ചേച്ചി യമുനാമ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. യമുനാമയാണ് കവിത ചേച്ചിക്ക് വേണ്ടി ഈ ഗാനം ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ദാ ഗാനം കേൾക്കാം.

ഇപ്പോൾ സമയം 9:41 ആയിരിക്കുകയാണ്. ശ്രോതാക്കളുടെ ഗാനങ്ങൾ കേൾക്കാൻ മെസ്സേജ് അയച്ചോളൂ 9809901311. അപ്പൊ അതാ അടുത്തൊരു മെസ്സേജിലേക്ക് പോവാം. ഹായ് മോളെ, ഞാൻ ഉഷ, പെരുമ്പള്ളി തൊടി. മിഴിയിൽ മിഴിയിൽ മാൻമിഴിവിൽ മഴവിൽ എഴുതിയ ചാരുതയിൽ എന്ന സോങ് വെച്ച് തരുമോ എന്നാണ് ചേച്ചി പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഉഷ ചേച്ചിയാണ് ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പം നമുക്ക് ഗാനം കേട്ടിട്ട് തിരികെ വരാം.

തിരികെ വരാം വാട്സ്ആപ്പ് മെലഡിയിലേക്ക്. അപ്പൊ ഇഷ്ടപ്പെട്ട ഗാനങ്ങൾ കേൾക്കാൻ മെസ്സേജ് അയച്ചോളൂ 9809030311. അപ്പൊ നമുക്കിതാ അടുത്തൊരു മെസ്സേജിലേക്ക് പോവാം. മോളെ, ഫിലോമിന ചന്ദ്രക അമ്മയാണ് പാട്ടിന്റെ പാലാഴി എന്ന ചിത്രത്തിലെ അമ്മ കുരുവി കുരുവി അമ്മിണി കുരുവി എന്ന പാട്ട് വെച്ച് തരുമോ? ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന തിരുമുല്ല വാര മായയ്ക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ചന്ദ്രകയമ്മയാണ് ഈ മായ ചേച്ചിക്ക് വേണ്ടി ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഗാനം കേട്ടിട്ട് തിരികെ വരാം.

ഓക്കെ, അപ്പം നമ്മുടെ അടുത്തൊരു മെസ്സേജിലേക്ക് പോവാം. ഹായ്, ഗുഡ് മോർണിംഗ്. ഐ എം ഷിബിൻ താമരക്കുളം. മൈ സോങ് ഈസ് എന്തൻ വാനമും നീതാൻ. ഫിലിം നെയിം വാഴ്ത്തുക്കൾ. അപ്പോൾ വാഴ്ത്തുക്കൾ എന്ന ചന്ദ്രചിത്രത്തിൽ നമ്മുടെ ഗാനമാണ് ഷിബിൻ ചേട്ടൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പം നമുക്ക് ഗാനം കേട്ടിട്ട് തിരികെ വരാം.

തിരികെ വരാം വാട്സപ്പ് മെലഡിയിലേക്ക്. അപ്പം അടുത്തൊരു മെസ്സേജിലേക്ക് പോവാം. ഞാൻ അക്ഷി. 2012 പുറത്തിറങ്ങിയ സീൻ 1 നമ്മുടെ വീട് എന്ന മലയാള സിനിമയിലെ നിന്നെ തേടി വന്നു പല ജന്മം എന്ന പാട്ട് വെച്ചു തരുമോ എന്നാണ് അക്ഷയ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായും അക്ഷയ് പറഞ്ഞിരിക്കുന്ന ഗാനം കേൾക്കാം. അതോടൊപ്പം ശ്രോതാക്കളുടെ ഇഷ്ടപ്പെട്ട ഗാനങ്ങൾ കേൾക്കാൻ മെസ്സേജ് അയച്ചോളൂ 9809 9010311.

0: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്ന് തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, നീണ്ടകര പിഒ, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.
2: മഴ ഇങ്ങെത്തി, ഇനിയിപ്പോ മൺസൂണിലേക്കുള്ള പർച്ചേസ് പ്ലാൻസ് ഒക്കെ നോക്കണ്ടേ? ഈ മഴയത്ത് എല്ലാ ഷോപ്പുകളിലും ഇങ്ങനെ മാറി മാറി കയറി ഇറങ്ങാൻ പറ്റുമോ?
3: വേണ്ടല്ലോ ലുലു, മൺസൂൺ സേവേഴ്സ് എത്തിയിരിക്കല്ലേ. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ അവിടെ സെറ്റ് അല്ലേ. ഈ മൺസൂണിലേക്കുള്ള എല്ലാ ഐറ്റംസും ഒരു കുടക്കീഴിൽ. ഹൈപ്പർ മാർക്കറ്റ്, ഫാഷൻ, ഗാർമെന്റ്സ്, ഇലക്ട്രോണിക്സ്, അങ്ങനെ എല്ലാം. അതും മികച്ച ഓഫറുകളിൽ. അപ്പൊ വന്നാട്ടെ ലുലു ഡെയിലി ഡ്രീം സ്മോൾ കുട്ടിയം.
4: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 വാട്സ്ആപ്പ് മെലഡിയാണ്. പ്രിയപ്പെട്ട ഗാനങ്ങൾ കേൾക്കാൻ മെസ്സേജ് അയച്ചോളൂ 9809301311. അപ്പം അടുത്തൊരു മെസ്സേജിലേക്ക് പോവാം. ഗുഡ് മോർണിംഗ് ചേച്ചി, എനിക്ക് ഒത്തയടി പാതയിലെ കാന എന്ന തമിഴ് ചിത്രത്തിലെ ഗാനം വേണം. അഭിരാമിയാണ് അഞ്ചാലിമൂട്ടിൽ നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ അഭിരാമി പറഞ്ഞ ഗാനം കേൾക്കാം. അതോടൊപ്പം ശ്രോതാക്കളുടെ ഇഷ്ടപ്പെട്ട ഗാനങ്ങൾ കേൾക്കാൻ മെസ്സേജ് അയച്ചോളൂ 9809301311.

സമയം ഇപ്പോൾ 10:07 ശ്രോതാക്കളുടെ ഗാനങ്ങൾ കേൾക്കാൻ മെസ്സേജ് അയച്ചോള് 9809901 അപ്പം അടുത്തൊരു മെസ്സേജിലേക്ക് പോവാം. ഗുഡ് മോർണിംഗ്, എനിക്ക് ഹിമഗിരി നിരകൾ പൊൻ തുടികളിൽ ഉണരും എന്ന സോങ് വെച്ച് തരുമോ? സുനിത പ്രകാശാണ് മൈലാപ്പൂരിൽ നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, അതാ അപ്പം ചേച്ചി പറഞ്ഞിരിക്കുന്ന ഗാനം കേൾക്കാം.

ചുരുങ്ങി വരാം വാട്സപ്പ് മെലഡിയിലേക്ക്. അപ്പം ഇഷ്ടപ്പെട്ട ഗാനങ്ങൾ കേൾക്കാൻ മെസ്സേജ് അയച്ചോളൂ 9809091331. അടുത്തൊരു മെസ്സേജിലേക്ക് പോവാം. ഹലോ, ഞാൻ അനു, ദിലീപ് ഇരവിപുരം. എൻ്റെ മക്കളായ ദിലീനും കൊച്ചുവിനും കടലമ്മ കരനല്ലേ പെറ്റതെന്നുള്ള വേടൻ്റെ പാട്ട് വേണമെന്നാണ് ചേച്ചി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ദിലീനും കൊച്ചുവിനും വേണ്ടി ചേച്ചി പറഞ്ഞിരിക്കുന്ന ഗാനം കേൾക്കാം.

ഓക്കെ, അപ്പൊ നമ്മുടെ അടുത്തൊരു മെസ്സേജിലേക്ക് പോവാം. ഞാൻ മങ്ങാട് നിന്നും ശ്രീജയാണ്. ഇന്ന് എനിക്ക് ഒരു സ്വപ്നം പോലെ കൺമുന്നിൽ വന്നു എന്ന് തുടങ്ങുന്ന ഗാനമാണ് ചേച്ചി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ദാ ചേച്ചി പറഞ്ഞിരുന്ന ഗാനം കേൾക്കാം. അതോടൊപ്പം ശ്രോതാക്കളുടെ ഇഷ്ടപ്പെട്ട ഗാനങ്ങൾ കേൾക്കാൻ മെസ്സേജ് അയച്ചോളൂ 9809 90 1 3 3 1 1.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വാട്സപ്പ് മെലഡിയാണ്. ഇഷ്ടപ്പെട്ട ഗാനങ്ങൾ കേൾക്കാൻ മെസ്സേജ് അയച്ചോളൂ 9809091333. അപ്പം അടുത്തൊരു മെസ്സേജിലേക്ക് പോവാം. ശരത്താണ് ഉമയനല്ലൂരിൽ നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്. സൂര്യയുടെ പുതിയ ചിത്രത്തിൽ നിന്നും കറുപ്പ് സാമി എന്ന തമിഴ് ചിത്രത്തിൽ നിന്നും കറുപ്പ് എന്ന് തുടങ്ങുന്ന ഗാനമാണ് ശരത് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പം ശരത് ആവശ്യപ്പെട്ടിരുന്ന ഗാനം കേൾക്കാം.

തിരികെ വരാം വാട്സ്ആപ്പ് മെലഡിയിലേക്ക്. അപ്പൊ നമ്മുടെ അടുത്തൊരു മെസ്സേജിലേക്ക് പോവാം. മദനോത്സവം എന്ന സിനിമയിലെ സന്ധ്യ കണ്ണീരിലെന്തേ എന്ന പാട്ട് വെച്ചു തരുമോ? ബിബി ചേട്ടനാണ് പുളിയത്തുമുക്കിൽ നിന്നും ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, തീർച്ചയായും നമുക്ക് ചേട്ടൻ പറഞ്ഞ ഗാനം കേൾക്കാം.

0: അമ്മൂനെ സ്കൂളിലാക്കിട്ട് നമുക്ക് ലുലുവിൽ പോയാലോ?
1: അതൊരു നല്ല ഐഡിയ. ലുലുവിൽ ഇപ്പൊ കിഡിലൻ മൺസൂൺ ഓഫർ ഉണ്ടല്ലോ, ഷോപ്പിംഗ് കഴിഞ്ഞ് മോളെയും കൂട്ടി വരികയും ചെയ്യാം.
2: തകർപ്പൻ ഓഫറുകളുമായി ലുലു മൺസൂൺ സേവേഴ്സ് ജൂൺ 14 വരെ. ഗ്രോസറി, നിത്യോപയോഗ സാധനങ്ങൾ തുടങ്ങിയവയ്ക്കെല്ലാം വൻ വില കുറവും ഓഫറുകളുമായി കൊട്ടിയം ലുലു ഡെയിലി.
3: കനത്ത ഓഫർ തകർപ്പൻ ഷോപ്പിംഗ്. അതെ, ഈ മൺസൂൺ ഒരു ഷോപ്പിംഗ് ഉത്സവമാക്കി മാറ്റാം ലുലു ഡെയിലിക്കൊപ്പം. വിസിറ്റ് ലുലു ഡെയിലി ഡ്രീംസ് മോൾ കൊട്ടിയം.
0: തിരികെ വരാം വാട്സപ്പ് മെലഡിയിലേക്ക്. അപ്പൊ നമ്മുടെ അടുത്തൊരു മെസ്സേജിലേക്ക് പോവാം. ഹായ് ഫിലോമിന, മഹേശ്വരിയാണ്. ഇരട്ടക്കുട്ടികളുടെ അച്ഛൻ എന്ന സിനിമയിൽ നിന്ന് കണ്ണൻ എന്ന പേര് രേവതി നാള് എന്ന പാട്ടാണ് വേണ്ടത്. ഈ പാട്ട് എന്റെ മോന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് ചേച്ചി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മഹേശ്വരി ചേച്ചിയാണ് ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ചേച്ചി പറഞ്ഞ ഗാനം കേൾക്കാം.

സമയം 10:36 ആയിരിക്കുകയാണ്. അപ്പോൾ ശ്രോതാക്കൾക്ക് ഇഷ്ടപ്പെട്ട ഗാനങ്ങൾ കേൾക്കാൻ മെസ്സേജ് അയച്ചോളൂ 9809301311. അടുത്തൊരു മെസ്സേജിലേക്ക് പോവാം. വാളത്തുങ്കിൽ നിന്നും പ്രവീണയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. വെട്ടം എന്ന സിനിമയിലെ ഇല്ലത്തെ കല്യാണം എന്ന പാട്ട് വെച്ചു തരുമോ എന്നാണ് പ്രവീണ ചേച്ചി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ പ്രവീണ ചേച്ചി പറഞ്ഞിരുന്ന ഗാനം കേൾക്കാം. അതോടൊപ്പം ശ്രോതാക്കളുടെ ഇഷ്ടപ്പെട്ട ഗാനങ്ങൾ കേൾക്കുന്നതിന് വേണ്ടി മെസ്സേജ് അയച്ചോളൂ 9809301311.

പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 വാട്സ്ആപ്പ് മെലഡിയാണ്. അപ്പൊ നമ്മുടെ അടുത്തൊരു മെസ്സേജിലേക്ക് പോവാം. ഹൈ ഫിലോമിന, ഗുഡ് മോർണിംഗ്. കരിക്കോട് നിന്നും രഘുനാഥാണ്. കല്യാണമാല എന്ന ചിത്രത്തിൽ നിന്നും ഉൺപേർ സോല എന്ന സോങ് വെച്ചു തരുമോ എന്നാണ് ചേട്ടൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായും ഇപ്പോൾ ചേട്ടൻ പറഞ്ഞ ഗാനം കേൾക്കാം.

0: അപ്പോൾ ഇന്നത്തെ വാട്സപ്പ് മെഡിയിൽ നിന്നും ഞാൻ ഇവിടെ പറയുകയാണ്, ഇനിയുള്ള വാട്സപ്പ് മെഡിയിൽ ഒപ്പം ശ്രീലക്ഷ്മി ഉണ്ടായിരിക്കുന്നതായിരിക്കും.
1: ഓക്കെ, അപ്പോൾ പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ 107.8. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വാട്സപ്പ് മെലഡിയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇഷ്ട ഗാനങ്ങൾ കേൾക്കുന്നതിന് വേണ്ടിയിട്ട് മെസ്സേജ് അയച്ചോളൂ കേട്ടോ. അപ്പോൾ 11:30 വരെയാണ് സമയം. ഒപ്പം ഉള്ളത് ഇനി ശ്രീലക്ഷ്മി എം എസ്. അപ്പം അടുത്ത മെസ്സേജ്, എൻ്റെ പേര് രജനി, സ്ഥലം കൊല്ലം. ദും ദും ദും ദും ദൂരെ ഏതോ എന്ന സോങ്ങാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് രജനി ചേച്ചി. ഓക്കെ രജനി ചേച്ചി, അപ്പോൾ നല്ലൊരു ഗാനമാണ്. നമുക്ക് രാക്ലിപ്പാട്ട് എന്ന ചിത്രത്തിലെ ആ ഗാനം കേൾക്കാം. വിദ്യാസാഗറിൻ്റെ സംഗീതമാണ്, നമുക്ക് ആസ്വദിക്കാം.

കേട്ടുകൊണ്ടിരിക്കുന്നത് വാട്സ്ആപ്പ് മെലഡിയാണ്. സമയം 10 മണി കഴിഞ്ഞ് 53 മിനിറ്റ് ആയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അടുത്ത മെസ്സേജിലേക്കാണ് നമ്മൾ പോകുന്നത്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ആരാന്ന് നോക്കാം. നൂർനിസയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. മഴവിൽ എന്ന സിനിമയിൽ നിന്നും പൊന്നോല തുമ്പി എന്ന ഗാനമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കൈതപ്രത്തിൻ്റെ വരികളാണ്. മോഹൻ സിതാരയാണ് സംഗീതം. ദാസേട്ടനും ചിത്രചേച്ചിയുമാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്. ഗാനം കേൾക്കാം വാട്സ്ആപ്പ് മെലഡിയിൽ.

0: മഴയിങ്ങെത്തി ഇനിയിപ്പോ മൺസൂണിലേക്കുള്ള പർച്ചേസ് പ്ലാൻസ് ഒക്കെ നോക്കണ്ടേ? ഈ മഴയത്ത് എല്ലാ ഷോപ്പുകളും ഇങ്ങനെ മാറി മാറി കയറി ഇറങ്ങാൻ പറ്റുമോ?
1: വേണ്ടല്ലോ, ലുലു മൺസൂൺ സേവേഴ്സ് എത്തിയിരിക്കല്ലേ, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ അവിടെ സെറ്റ് അല്ലേ. ഈ മൺസൂണിലേക്കുള്ള എല്ലാ ഐറ്റംസും ഒരു കുടക്കീഴിൽ. ഹൈപ്പർ മാർക്കറ്റ്, ഫാഷൻ, ഗാർമെന്റ്സ്, ഇലക്ട്രോണിക്സ്, അങ്ങനെ എല്ലാം. അതും മികച്ച ഓഫറുകളിൽ. അപ്പൊ വന്നാട്ടെ ലുലു ഡെയിലി ഡ്രീം സ്മോൾ കുട്ടിയം.
2: കിട്ടി പോയാ പോയി, ചോദിക്കാം, പറയാം, അറിവ് നേടാം. കിട്ടിയാ കിട്ടി, പോയാ പോയി. വിളിക്കേണ്ട സമയം എല്ലാ ശനിയാഴ്ചയും വൈകിട്ട് 3:30 മുതൽ 4:30 വരെ. വിളിക്കേണ്ട നമ്പർ 0474-293-1111. നമ്പർ ഒരിക്കൽ കൂടി 0474-293-1111. കിട്ടിയാ കിട്ടി, പോയാ പോയി.
3: കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ 107.8 വാട്സ്ആപ്പ് മെലഡിയാണ്. അപ്പോൾ 11:30 വരെയാണ് കേട്ടോ സമയം. നമുക്ക് അടുത്ത മെസ്സേജിലേക്ക് പോകാം. ഗുഡ് മോർണിംഗ്, തട്ടാമലയിൽ നിന്നും ബിജു തമ്പാനാണ്. എനിക്ക് സ്വർഗം എന്ന ചിത്രത്തിലെ കണ്ണാടി ആദ്യമായി തുടങ്ങുന്ന പാട്ട് കേൾപ്പിച്ചു തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഗാനം തന്നെ കേൾക്കാം, സ്വർഗം എന്ന ചിത്രത്തിലെ കണ്ണാടി ആദ്യമായി.

കേട്ടുകൊണ്ടിരിക്കുന്നത് വാട്സപ്പ് മെലഡിയാണ്. അടുത്ത മെസ്സേജിലേക്ക് പോവാണ്. ഓക്കെ, വിനീത ചാത്തന്നൂരിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അതിരൻ എന്ന ചിത്രത്തിൽ നിന്നുള്ള ദൂരൊരു മഴവില്ലിൻ ഏഴാം വർണ്ണം പോലെ പവിഴമഴ എന്ന ഗാനമാണ് കേട്ടോ അത്. ഓക്കെ, അപ്പോൾ അതിരൻ എന്ന ചിത്രത്തിലെ ഫഹദ് ഫാസിലിൻ്റെ ചിത്രമാണ്. അതിലെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഗാനമാണ് പവിഴമഴ എന്നുള്ള ഗാനം. അപ്പോൾ നമുക്ക് ഹരിശങ്കറാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്. ഗാനം കേൾക്കാം.

അപ്പോ മറ്റൊരു മനോഹരമായ ഗാനമാണ് കേട്ടോ ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഗോഡ്ഫാദർ എന്ന ചിത്രത്തിലെ നീർപ്പളുങ്കുകൾ ചിതറി വീഴുമേ എന്ന് തുടങ്ങുന്ന വളരെ മനോഹരമായൊരു ഗാനമാണ് ഇനി കേൾക്കാൻ പോകുന്നത്. ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് എം ജി ശ്രീകുമാറാണ്, ബിച്ചു തിരുമലയുടെ വരികളാണ്. അപ്പോൾ ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഉഷയമ്മയാണ് കേട്ടോ, ഉഷാശിവൻ. അപ്പോൾ എന്നാൽ നമുക്ക് ഗാനം കേൾക്കാം, ഗോഡ്ഫാദർ എന്ന ചിത്രത്തിലെ മനോഹരമായ ഗാനം. വാട്സപ്പ് മെഡിയിൽ

ഓക്കെ, ഈ കിട്ടുകൊണ്ടിരിക്കുന്നത് വാട്സപ്പ് മെലഡിയാണ്. അടുത്ത മെസ്സേജിലേക്കാണ് നമ്മൾ പോകുന്നത്. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത്, ഗുഡ് മോർണിംഗ്, ഞാൻ രേഖ. എനിക്ക് തുജയ ദേഖ തൊയേ ജാനാസനം എന്ന ഗാനം വെച്ച് തരുമോന്നാണ് രേഖ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, ഉറപ്പായിട്ടും ദിൽവാലെ ദുൽഹനിയ ലേ ജായെങ്കി എന്ന ഹിന്ദി ചിത്രത്തിലെ ഷാരൂഖ് ഖാന്റെ എന്താ പറയാ, നമ്മുടെ മലയാളികളടക്കം ഷാരൂഖ് ഖാനൊക്കെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരുന്ന ഒരു ചിത്രം അല്ലേ, ഹിന്ദി ചിത്രമാണ്. ഇന്നും ഈ ചിത്രത്തിന്റെ പേരിങ്ങനെ നിലനിൽക്കണമെങ്കിൽ എന്തായിരുന്നു ആ ഹിറ്റ്? ഓക്കെ, എന്നാലും ലതാ മങ്കേഷ്കറും ഉദിത് നാരായണനും ചേർന്ന് ആലപിച്ച മനോഹരമായ ഗാനമാണ് നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത്.

അപ്പോൾ വാട്സപ്പ് മെയിലിൽ അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് സദചേച്ചിയാണ് കേട്ടോ, ബാംഗ്ലൂരിൽ നിന്നും. ഗുഡ് മോർണിംഗ് ശ്രീ, എനിക്ക് ഒരു ഗാനം വെക്കുമോ? അന്ധനിലാവുതാൻ എന്ന സിനിമ, മുതൽ മര്യാദ. ഓക്കെ, മുതൽ മര്യാദ എന്ന ചിത്രത്തിൽ നിന്നും അന്ധനിലാവുതാനം തുടങ്ങുന്ന ഒരു ഗാനമാണ് സദചേച്ചി ബാംഗ്ലൂരിൽ നിന്നും ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കെന്തായാലും ഈ ഗാനം കേൾക്കാം. കെ എസ് ചിത്രയും ഒപ്പം ഇളയരാജയുമാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്ന. വൈരമുത്തിൻ്റെ വരികളാണ്, സംഗീതം ഇളയരാജയാണ്. നമുക്ക് ഗാനം കേൾക്കാം.

കെ ഉണ്ടിരിക്കുന്നത് വാട്സപ്പ് മെലഡിയാണ്. സമയം 11 മണി കഴിഞ്ഞ് 22:35 ആണ്. ഓക്കെ, നമ്മളെ സമയം ഇങ്ങനെ കുറഞ്ഞു വരുവാണ്. ഇന്നത്തെ വാട്സപ്പ് മെലഡിയുടെ സമയം അവസാനിക്കാറായിട്ടുണ്ട്. ഓക്കെ, അടുത്ത ഒരു മെസ്സേജിലേക്ക് പോകാം. മെസ്സേജ് അയച്ചിരിക്കുന്നവരാ നോക്കട്ടെ. പുഴയോരത്തിൻ പൂത്തോണിയെത്തിയില്ല, ചിത്രം അഥർവം. ഓക്കെ, സഫർ ഖാനാണ് കാഞ്ഞിരംകുഴിയിൽ നിന്നും മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, അടിപൊളി ഗാനമാണ്, മമ്മൂക്ക ചിത്രമാണ്. പാർവതി ഗണേഷ് കുമാർ ഒക്കെ അഭിനയിച്ച് ഒരു മനോഹരമായ ചിത്രമാണ്. ഇളയരാജ സംഗീതമാണ്. കെ ചിത്രയാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്. അപ്പോൾ 1989 പുറത്തിറങ്ങിയ അഥർവം എന്ന ചിത്രത്തിലെ ഇപ്പോഴും ആളുകൾ ഏറ്റുപാടിക്കൊണ്ടിരിക്കുന്ന പുഴയോരത്തിൻ പൂത്തോടിയെത്തിയില്ല ഗാനം കേൾക്കാൻ പോകുന്നു നമ്മുടെ വാട്സപ്പ് മെലഡിയിൽ.

0: ഉറച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്ന് തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര പിഒ, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.
2: ഓക്കേ, വാട്സാപ്പിൽ നിന്നും അപ്പൊ എനിക്ക് ടാറ്റ പറയാൻ സമയമായിരിക്കുന്നു. ഒരു മെസ്സേജ് കൂടി വായിക്കുകയാണ്. ആമിന നസീമാണ് രാമൻകുളങ്ങരയിൽ നിന്നും മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഫ്രണ്ടിന്റെ ബർത്ത്ഡേ ആയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഭാഗ്യലക്ഷ്മിയുടെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ. അപ്പോൾ ഭാഗ്യലക്ഷ്മി കമ്മിറ്റ് റേഡിയോ ബെൻസിന്റെ ആശംസകൾ. അപ്പോൾ ഭാഗ്യലക്ഷ്മിക്ക് വേണ്ടിയിട്ടാണ് ആമിന നസീം ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഗാനം അഭിമന്യു എന്ന ചിത്രത്തിലെ കൈതപ്രത്തിന്റെ വരികൾക്ക് രവീന്ദ്രമാഷ് സംഗീതം നൽകി. അട്ടിപൊളി ഗാനമുണ്ട്, രാമായണക്കാറ്റെ. അപ്പോൾ ഗാനം കേൾക്കാം. കേൾക്കുന്നതോടൊപ്പം തന്നെ വാട്സാപ്പിൽ നിന്നും ഞാൻ ടാറ്റ പറയുന്നു, ശ്രീലക്ഷ്മി എം എസ്.

0: അമ്മൂന് സ്കൂളിലാക്കിയിട്ട് നമുക്ക് ലുലുലു പോയാലോ.
1: അതൊരു നല്ല ഐഡിയ. ലുലുവിൽ ഇപ്പൊ കിടിലൻ മൺസൂൺ ഓഫർ ഉണ്ടല്ലോ, ഷോപ്പിംഗ് കഴിഞ്ഞ് മോളെയും കൂട്ടി വരെയും ചെയ്യാം.
2: തകർപ്പൻ ഓഫറുകളുമായി ലുലു മൺസൂൺ സേവേഴ്സ് ജൂൺ 14 വരെ. ഗ്രോസറി, നിത്യോപയോഗ സാധനങ്ങൾ തുടങ്ങിയവയ്ക്കെല്ലാം വൻ വിലക്കുറവും ഓഫറുകളുമായി കൊട്ടിയം ലുലു ഡെയിലി.
3: കനത്ത ഓഫർ തകർപ്പൻ ഷോപ്പിംഗ്. അതെ, ഈ മൺസൂൺ ഒരു ഷോപ്പിംഗ് ഉത്സവമാക്കി മാറ്റാം ലുലു ഡെയിലിക്കൊപ്പം. വിസിറ്റ് ലുലു ഡെയിലി ഡ്രീംസ് മോൾ കൊട്ടിയം.
4: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകറിൽ ഇപ്പോൾ പോരാടുന്നവനെ കരുത്തു നേടൂ, ഒന്നും സൗജന്യമല്ല. അവതരണം സുനിൽ കുരുവിള, ഇൻസൈറ്റ് മിഷൻ.
5: ഭാഗ്യം തേടി കാനഡയിലേക്ക് പോയൊരു പെൺകുട്ടിയാണ്. 3-4 വർഷമായി കാനഡയിൽ ജീവിക്കുന്നു. വളരെ സ്ട്രഗ്ലിംഗ് ആണ്, കാരണം കാലാവസ്ഥയുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല, ജോലിയുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല, ജീവിത സാഹചര്യങ്ങളൊക്കെ ആയിട്ട് പൊരുത്തപ്പെടാൻ വലിയ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ കുറച്ചു നേരം എന്നെ വിളിച്ച് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്നൊരു കാര്യം, ആ കുട്ടിയുടെ ഒരു ഡെയിലി റൊട്ടീൻ എന്ന് പറയുന്നത് അധികാലത്ത് എഴുന്നേൽക്കുക, വളരെ അധികാലത്ത് എഴുന്നേറ്റ് ജോലിക്ക് പോകുന്നു, ജോലിക്ക് പോയി കുറേ ജോലി ചെയ്തിട്ട് യൂണിവേഴ്സിറ്റി പോകുന്നു, യൂണിവേഴ്സിറ്റി പോയിട്ട് വീണ്ടും കുറച്ച് ജോലി ചെയ്യുന്നു, ഇതെല്ലാം കഴിഞ്ഞിട്ട് വീട്ടിൽ ചെന്നിട്ട് സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്നു, കഴിക്കുന്നു, പഠിക്കുന്നു, 3-3.5 മണിക്കൂറൊക്കെയാണ് ഉറങ്ങുന്നത്. ഇതാണ് ഈ കുട്ടിയുടെ റൊട്ടീൻ. ആ കുട്ടി എന്നോട് പറഞ്ഞത്, സാറേ ഇതിൻ്റെ പകുതി ജോലി ഞാൻ നാട്ടിൽ ചെയ്തിരുന്നെങ്കിൽ ഇതിനേക്കാളൊക്കെ വളരെ സന്തോഷത്തോടെയും സംതൃപ്തിയോടെയും എനിക്ക് ജീവിക്കാമായിരുന്നു. കാരണം ആ കുട്ടി ചെയ്യുന്ന ജോലി എന്നൊക്കെ പറയുന്നത് ഇവിടെ ബംഗാളി ചെയ്യുന്ന ജോലിയാണ്. ഈ ജോലികൾ നമ്മുടെ നാട്ടിലാരും ചെയ്യൂല, നമുക്കതൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല. പക്ഷെ നമ്മൾ വിദേശ രാജ്യത്ത് ചെല്ലുമ്പോൾ നമ്മൾ കണ്ടമാനം ജോലി ചെയ്യുന്നു മാത്രമാണ്, ജോലി കഴിഞ്ഞ് വന്ന് നമ്മുടെ സ്വന്തം തുണി കഴുകുന്നതായാലും ഭക്ഷണം ഉണ്ടാക്കുന്നതായാലും നമ്മുടെ കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെ ചെയ്യണം, ആരുടെയും സഹായമില്ല, നമുക്ക് ജീവിച്ചേ പറ്റുള്ളൂ. ഇതാണ് ലോക യാഥാർത്ഥ്യം. ഇപ്പൊ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ വിദേശത്തൊക്കെ ഭയങ്കര സംഭവമാണെന്ന്, നമ്മുടെ നാട്ടിലെല്ലാം മോശമാണ്, നമ്മുടെ നാട്ടിൽ നമ്മൾ ജോലി ചെയ്യാത്തത് കൊണ്ട് നമുക്ക് ഇവിടെ എല്ലാം മോശമാണ്. ഇവിടെ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരു കുട്ടി വീട്ടിലേക്ക് വന്നിട്ട് വീട്ടിൽ എന്തെങ്കിലും ജോലി ചെയ്യുമോ? ഒരു ജോലിയും ചെയ്യില്ല. വന്നു കഴിഞ്ഞാൽ നേരെ കട്ടിലിലോട്ട് കയറും, അല്ലെങ്കിൽ സോഫയിലോട്ട് കയറും, ഇത്രയേ ഉള്ളൂ. എത്രയോ സമയമാണ് നമ്മൾ സ്ക്രീനൊക്കെ നോക്കിയിരിക്കുന്നത്. ആ കുട്ടി പറയായിരുന്നു, എനിക്ക് സ്ക്രീന് നോക്കാനുള്ള ടൈമില്ല, ഫോൺ പോലും അത്യാവശ്യം ഒന്ന് വീട്ടിലേക്ക് വിളിച്ചാലായി, ഒരു മെഷീൻ പോലെ ആ കുട്ടി കിടന്ന് കറങ്ങുകയാണ്. ഇതാണ് പലരുടെയും വിദേശ രാജ്യത്തൊക്കെ ജീവിതം. ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് അവരാരും എൻജോയ് ചെയ്യുന്നില്ല. ചെയ്യുന്നവരുണ്ട്, വളരെ ടോപ്പായിട്ടുള്ള ജോലികളൊക്കെ ചെയ്യുന്ന, വളരെ കൃത്യം മണിക്കൂർ മാത്രം ജോലി ചെയ്താൽ ചെറിയ വിഭാഗം ആൾക്കാരേ ഉള്ളൂ അങ്ങനെയൊക്കെ. ബാക്കി എല്ലാവരും അമിതമായി കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു, പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കഷ്ടപ്പെടാതെ ജീവിക്കുക അല്ലെങ്കിൽ അധ്വാനിക്കാതെ ജീവിക്കുക എന്ന് പറയുന്ന അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. ഒരു ജോലി ചെയ്യുമ്പോൾ തന്നെ പല ജോലികൾ ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ ഇന്ന് സ്ഥാപനങ്ങളിലൊക്കെ നിലനിൽക്കാൻ പോലും പറ്റുള്ളൂ. മൾട്ടി ടാസ്കിങ് എനിക്ക് വേണ്ടിയുള്ള ഒരു പരിശ്രമം ചെറിയ പ്രായം പോലെ ഉണ്ടാവും. ഞാൻ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണുന്നത്, കഴിഞ്ഞ ഒരു 10-30 കൊല്ലമായിട്ട് ജനിച്ചു വളരുന്ന കുട്ടികളിലൊക്കെ പൊതുവെ അവർ അധികം പണിയൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് മെനക്കെടാതെ എങ്ങനെ ജീവിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ ആഗ്രഹം. രണ്ടാമത് അവർക്ക് വലിയ സുഖസൗകര്യങ്ങളോടെ ജീവിക്കണമെന്ന് ആഗ്രഹമുള്ളവരാണ്. പണ്ട് കാലത്ത് നല്ല മെനക്കെട്ടാണ് ജീവിച്ചിരുന്നത്, അതുകൊണ്ട് തന്നെ അവർക്ക് വലിയ സ്വപ്നങ്ങളൊന്നുമില്ല. ഇന്നങ്ങനെയല്ല, വലിയ സ്വപ്നങ്ങളാണ്. BMW വരുന്ന സ്വപ്നം, പക്ഷെ പ്രവർത്തനം കാളവണ്ടിയിലാണ്. ഇവിടെ ഈ അന്തരമാണ് ഏറ്റവും വലിയ ഒരു ക്രിട്ടിക്കൽ ഗ്യാപ്പ് എന്ന് പറയുന്നത്. ആ ക്രിട്ടിക്കൽ ഗ്യാപ്പ് നമുക്ക് എങ്ങനെ പരിഹരിക്കാം? ഏറ്റവും പ്രധാനമായിട്ട് നോ പെയിൻ നോ ഗെയിൻ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഒന്നും ഫ്രീ ആയിട്ട് കിട്ടത്തില്ല. നമുക്ക് എന്തെങ്കിലും സബ്സ്റ്റാൻഷ്യൽ ഗെയിൻ ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് പെയിൻ എടുക്കാൻ നമ്മൾ തയ്യാറാവണം. കുറേ ഉറക്കമൊക്കെ വേണ്ടാന്ന് വെക്കേണ്ടവരും, കുറേ സ്ക്രീൻ ടൈമൊക്കെ വേണ്ടാന്ന് വെക്കേണ്ടവരും, കുറേ സുഖങ്ങളൊക്കെ വേണ്ടാന്ന് വെക്കേണ്ടവരും, കുറേ ഫ്രണ്ട്ഷിപ്പ് ടൈമൊക്കെ വേണ്ടാന്ന് വെക്കേണ്ടവരും, എന്തെങ്കിലുമൊക്കെ പെയിനുകൾ എടുക്കാതെ നമുക്ക് എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ സബ്സ്റ്റാൻഷ്യൽ ആയിട്ട് ഉണ്ടാക്കുക നടക്കത്തില്ല. ആ കയറ്റം സന്തോഷത്തോടെ കയറുന്നവർക്ക് ആ ഇറക്കം എൻജോയ് ചെയ്യുമ്പോൾ അതിൻ്റെ ബെനിഫിറ്റുകൾ കിട്ടും. രണ്ടാമത്തെ ഒരു കാര്യം, റിസ്ക് എടുക്കാതെ നമുക്ക് ഒരു റിവാർഡും കിട്ടും. ലോകത്തിൽ നേട്ടങ്ങൾ കൈവരിച്ച മനുഷ്യരുടെ എല്ലാം പ്രത്യേകത, അവർ ശക്തമായ റിസ്ക് എടുത്തവരാണ്. നിങ്ങളുടെ റിസ്കിൻ്റെ ഡിഗ്രി എത്ര കണ്ട് കൂടുതലാണ്, അത്ര കണ്ടായിരിക്കും നമുക്കുണ്ടാവുന്ന റിവാർഡ്സ്. മലയാളി പൊതുവേ റിസ്ക് എടുക്കാൻ അല്പം പേടിയുള്ളവരാണ്. പൊതുവേ നമ്മൾ സെക്യൂർഡ് ആയിട്ടുള്ള കാര്യങ്ങളുടെ പുറകിലാണ് പോകുന്നത്. ഗവൺമെൻറ് ജോലി ഇനി സെക്യൂർഡ് അല്ല, കാരണം ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താണ് തീരാൻ പോകുന്നതെന്നൊന്നും അറിയില്ല. പുതിയ ടെക്നോളജിയും സാഹചര്യങ്ങളും ഒക്കെ വരുമ്പോൾ വലിയ തോതിൽ എല്ലാ രംഗത്തും ജോലി നഷ്ടപ്പെടും. ആർക്കായിരിക്കും ജോലി നഷ്ടപ്പെടുന്നത്? പലപ്പോഴും വീക്ക് ആയിട്ടുള്ളവർക്കായിരിക്കും ജോലി നഷ്ടം. റിസ്ക് എടുക്കാൻ അറിയാവുന്നവനൊരു ജോലി നഷ്ടപ്പെട്ടാൽ അത് ഭാഗ്യമാണ്. കാരണം അവനെ സംബന്ധിച്ച് ആ ജോലിയിൽ നിന്ന് അക്വയർ ചെയ്ത സ്കില്ല് അവൻ വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി അത് റിസ്ക് എടുത്ത് വ്യാപാരം ചെയ്ത് അവൻ മിടുക്കനാവും. മൂന്നാമതായിട്ട് ഞാൻ കാണുന്നത് ലോയൽറ്റി. നമുക്ക് ഒരു സ്ഥാപനത്തോടായാലും വ്യക്തിയോടായാലും നമുക്ക് ലോയൽറ്റി ബിൽഡ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ, നമ്മൾ നിൽക്കുന്ന ഒരു സ്ഥലത്ത് നമ്മൾ വളരെ ലോയലായി നിന്നില്ലെങ്കിൽ നമ്മളെ ആരും വിശ്വസിക്കത്തില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഒരു സ്നേഹം ഉണ്ടാവാനോ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാകാനുള്ള ചാൻസ് ഇല്ല. ആ ലോയൽറ്റി ബിൽഡ് ചെയ്യാൻ നമുക്ക് കഴിയണം. അന്നേരമുള്ള ബെനിഫിറ്റ് നോക്കി ഓടുന്നവനെ ആരാ മൈൻഡ് ചെയ്യുന്നത്? നിങ്ങളൊരു നല്ല റിലേഷൻഷിപ്പോ നല്ല ഒരു സ്നേഹമോ നല്ല ഒരു ബന്ധമോ ഒക്കെ നിലനിർത്തണമെങ്കിൽ അവിടെ ഒരു ലോയൽറ്റി ഉണ്ട്. വിവാഹ ബന്ധത്തിൽ ഇതേ പ്രശ്നങ്ങളുണ്ട്. നമ്മളൊരാളെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് മാരിയിങ് ഫോർ ലൈഫ്, ജീവിതത്തിന് വേണ്ടിയാണ്. അപ്പൊ അവിടെ അതങ്ങ് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് പിന്നെ പരസ്പരം വളർത്തുക, നമുക്ക് വേണ്ട രീതിയിൽ നമ്മൾ പരസ്പരം വളർത്തുക. ഇതാണ് വിവാഹ ജീവിതത്തിലെ വിജയത്തിനുള്ള ഏറ്റവും വലിയ ഒരു റെസിപ്പി എന്ന് പറയുന്നത് പരസ്പരം വളർത്തുക. നമ്മൾ രണ്ടുപേരും വിവാഹം കഴിക്കുമ്പോൾ ഒരിക്കലും അത് നമുക്ക് കമ്പാറ്റബിൾ ഒന്നും ആയിരിക്കത്തില്ല. കാരണം രണ്ട് വ്യത്യസ്തമായ സാഹചര്യത്തിൽ നിന്ന് വരുന്ന രണ്ട് പേഴ്സണാലിറ്റീസാണ്. അവർ ഒരുമിച്ച് ചേർന്ന് കുറേ വർഷങ്ങൾ ഒരുമിച്ച് ജീവിക്കുമ്പോൾ പരസ്പരം മനസ്സിലാക്കി പരസ്പരം സന്തോഷിപ്പിച്ചും ഒക്കെ വളർന്നു വരുമ്പോൾ അതൊരു ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് മാറുന്നു. അതിന് പിന്നെ ഒരു സെപ്പറേഷൻ ഇല്ല. നേരെ മറിച്ച് നമ്മളതിനകത്ത് കുറ്റങ്ങൾ കണ്ടുപിടിക്കുക. നമ്മൾ ലോയലാകുമ്പോഴാണ് അത് നമുക്ക് നിരന്തരമായി വളർത്താൻ സാധിക്കുള്ളൂ. കാരണം അവിടെ നമ്മൾ കമ്മിറ്റഡാണ്, പിന്നെ വേറൊരു ഓപ്ഷൻ ഇല്ല. വലിയ വിജയങ്ങൾ വേണം. നീറ്റൊക്കെ എഴുതാനായിട്ട് പോകുന്ന കുട്ടികളുണ്ട്. വലിയ എഫേർട്ട് വേണ്ട ഒരു ഫീൽഡാണ്. പരീക്ഷയുടെ CBSEയുടെയും അല്ലെങ്കിൽ പിന്നെ പ്ലസ് ടുവിൻ്റെ ഒക്കെ റിസൾട്ട് വന്നപ്പോൾ തന്നെ മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിൽ പ്രയാസവും വലിയ സ്ട്രെസ്സും വലിയ ആകുലതകളും വലിയ ഭയവും ഒക്കെ ഉണ്ടായിട്ടുള്ള കുട്ടികളാണ് നീറ്റിന് പോകുന്നത്. ഞാൻ പലപ്പോഴും അവരോട് പറയും, ഈ ഒരു മെൻറ്റാലിറ്റിയും വെച്ചുകൊണ്ട് നീറ്റിന് പോയിട്ട് കാര്യമില്ല. കാരണം നീറ്റിന് പോകുമ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മളെ ചലഞ്ച് ചെയ്യും, അല്ലെങ്കിൽ ഏത് വലിയ കോമ്പറ്റീഷനിലേക്ക് പോകുമ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മളെ ചലഞ്ച് ചെയ്യും. ഒന്ന്, വളരെ ശക്തമായ എഫേർട്ട് ഇട്ടേ പറ്റുള്ളൂ. ഓരോ എക്സാമും അല്ലെങ്കിൽ ഓരോ ചാലഞ്ചും എത്ര കണ്ട് വലുതാണ് അതിനനുസരിച്ച് നമ്മുടെ എഫേർട്ടുകൾ ഉയരാം. അപ്പൊ ആ ചാലഞ്ചിന് മേളിൽ നമ്മുടെ എഫേർട്ട് എത്തിയാൽ മാത്രമേ സാധ്യതയുള്ളൂ. ഇത് നിങ്ങളെ കൊണ്ട് സാധിക്കൂ. ഈ ഹെഡ്മൻ ഡിലാരിയെ കുറിച്ച് പറയാറുണ്ട്, അദ്ദേഹം ഈ എവറസ്റ്റ് കീഴടക്കാൻ പലതവണ ശ്രമിച്ചതാണ്. ഓരോ പ്രാവശ്യം അദ്ദേഹം ആ ശ്രമം വിജയിക്കാതെ വരുമ്പോൾ അദ്ദേഹം തിരിച്ചിറങ്ങി വന്നിട്ട് എവറസ്റ്റിനെ നോക്കി പറയുന്ന അതായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. എവറസ്റ്റ് നിനക്കിനി വളരാൻ സാധിക്കില്ല, പക്ഷെ ഞാൻ തിരിച്ചു വന്ന് വളർന്ന് നിന്നെ തോൽപ്പിക്കും. അപ്പൊ നീ തരുന്ന ചലഞ്ചിനേക്കാൾ ഉയരത്തിൽ ഞാനത് ഒരു ദിവസം വരും, അന്ന് നീ എനിക്ക് കീഴടങ്ങും. ഇതാണ് എഡ്മണ്ട് ഇലാരി പറയുന്ന ഒരു ആ ഒരു മനസ്സാന്നിധ്യം. അതാണ് കീൻ എഫേർട്ട്. കാരണം എത്ര ബിഗറാണ് ചലഞ്ച്, അതിനേക്കാൾ ഒരു പടി മുന്നിൽ ഞാൻ എത്തിക്കഴിയുമ്പോൾ ഞാൻ വിജയിച്ചു. അപ്പൊ പരാജയങ്ങളിൽ നിന്നിങ്ങനെ വിഷമിച്ച് പിൻവാങ്ങാതെ എഫേർട്ടുകൾ കൂട്ടി കൊണ്ടുവന്ന് വിജയിക്കാനായിട്ട് സാധിക്കണം. പല പ്രാവശ്യം തോറ്റ പല ആൾക്കാരും ഇപ്രാവശ്യം എലക്ഷൻ ജയിച്ചു. ആ ജയിച്ച ആൾക്കാരെയൊക്കെ നോക്കിയാൽ അറിയാം, അവർ പരാജയപ്പെട്ടിട്ടും ആ നിയോജകമണ്ഡലത്തിൽ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ആൾക്കാരാണ്. അവരവിടെ തന്നെ നിന്നു, പരാജയപ്പെട്ടു, ഓക്കെ ഞാനിവിടെ തന്നെ ഉണ്ട്. അവരാ പ്രതീക്ഷ കൈവിടാതെ അവിടെ തന്നെ പ്രവർത്തിച്ചു. സ്വാഭാവികമായിട്ട് എഫേർട്സ് ഭയങ്കരമായിട്ടുണ്ടെങ്കിലേ നമുക്ക് ടാർഗറ്റുകൾ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. വളരെ പ്രധാനമായ ഒരു കാര്യമാണ് വിശ്വാസം. പലർക്കും വിശ്വാസമില്ല, സമൂഹത്തെ വിശ്വാസമില്ല, മനുഷ്യരെ വിശ്വാസമില്ല, ഒന്നിനെ കുറിച്ച് ഒരു വിശ്വാസമില്ല. ഈ വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ ഒരു മെന്റൽ ക്വാളിറ്റിയാണ്. ധാരാളം ആൾക്കാരെ ഞാൻ കാണാറുണ്ട്, അവർക്ക് ഫ്രണ്ട്സ് ഇല്ല. ഇതിന് ഒരു കാരണം, അവർക്ക് ആരെയും വിശ്വാസമില്ല, അവർക്ക് ഒന്നിനെയും വിശ്വാസമില്ല, അവർക്ക് അവരെ തന്നെ വിശ്വാസം ഉണ്ടോ സംശയമാണ്. ഇതൊരു മെന്റൽ ലോനസ്സാണ്. നമുക്ക് മാനസികമായ ഉയർന്ന ആരോഗ്യം ഉണ്ടെങ്കിലേ നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ. ആ വിശ്വാസവും പ്രത്യാശയും ഒക്കെ ആ മെന്റൽ ഹെൽത്തിന്റെ ഒരു റിഫ്ലക്ഷനാണ്. ഞാൻ എപ്പോഴും ആൾക്കാരോടൊക്കെ പറയാറുണ്ട്, ഒരു 50 വയസ്സ് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ആൾക്കാരുമായിട്ടൊക്കെ കൂടുതലങ്ങ് ഇടപെടണം. അപ്പൊ ചില ആൾക്കാർ എന്നോട് പറയുന്നതാണ്, 50 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് അവർ വളരെ നെഗറ്റീവായി കഴിഞ്ഞു, അവർക്ക് ആരുമായിട്ടും ഇടപെടാനും ആരെയും ഒന്ന് ഇൻവൈറ്റ് ചെയ്യുന്ന വീട്ടിലോട്ടൊക്കെ വാ എന്നൊന്ന് ഇൻവൈറ്റ് ചെയ്യുകയും ബന്ധങ്ങളൊക്കെ ഒന്ന് കൂട്ടുകയും കൂട്ടായ്മകളിലൊക്കെ കൂടുതൽ ചില കൂട്ടായ്മകളിലൊക്കെ വന്നിരുന്നിട്ട് ആൾക്കാർ പറയുന്ന ഇതുകൊണ്ടൊന്നും യാതൊരു കാര്യമില്ല, ഒരു പ്രത്യേകിച്ച് ഒരു കാര്യമില്ലെങ്കിൽ പോലും കൂടിയിരിക്കുന്നത് പോലും ഒരു ശക്തിയാണ്. ചില പറയുന്നത് ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല, കൂട്ടായ്മകൾക്കൊന്നും ഒരു ഗുണമില്ല, അസോസിയേഷൻസിനൊന്നും ഒരു ഗുണമില്ല, എനിക്കെന്ത് കിട്ടും എന്ന് വിചാരിച്ച് നടക്കുന്ന ആൾക്കാർക്ക് ഒരിക്കലും മറ്റുള്ളവർക്കൊന്നും കൊടുക്കാൻ കഴിയില്ല. നമ്മള് നമുക്കൊരു വിശ്വാസമൊക്കെ ഉണ്ടാവണമെങ്കിൽ നമ്മൾ ആദ്യം കുറെ ഒന്ന് കൊടുക്കണം, ഗിവർ ആവണം ആദ്യം. കൊടുക്കുമ്പോഴും നമുക്കൊരു വിശ്വാസം ഉണ്ടെങ്കിലല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. ആ കൊടു ധാരാളമായിട്ട് കൊടുക്കുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത്. ഗിവ് റെസ്പെക്ട്, ടേക്ക് റെസ്പെക്ട്, നോ ഡൗട്ട്. ആൻഡ് നോ ഡിസിപ്ലിൻ, നോ റിസൾട്ട്. റിസൾട്ട് വേണമെങ്കിൽ ഡിസിപ്ലിൻ വേണം. ഏത് വലിയ കോമ്പറ്റീറ്റീവ് എക്സാമിന് വേണ്ടിയും പ്രിപ്പയർ ചെയ്യുമ്പോൾ അവരുടെ ഡിസിപ്ലിനാണ് ഏറ്റവും പ്രധാനമായിട്ട്. സിവിൽ സർവീസിന്റെ പരീക്ഷയിൽ ഏറ്റവും മിടുക്കരല്ല സിവിൽ സർവീസൊക്കെ നേടുന്നത്. വളരെ ഡിസിപ്ലിൻഡ് എഫേർട്ട് ഇട്ടവരാണ്. അവർക്ക് കൃത്യമായ എല്ലാത്തിനും ഒരു പ്ലാനിങ് ഉണ്ട്, കൃത്യമായൊരു ഓർഗനൈസിങ് ഉണ്ട്, കൃത്യമായൊരു എക്സിക്യൂഷൻ ഉണ്ട്. അവർ വളരെ പ്ലാൻഡാണ് എല്ലാ കാര്യത്തിലും. അവരെവിടെ നിൽക്കുന്നു എന്ന് അവർക്ക് ഓരോ സമയത്തും അറിയാം. അവരത് ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. എല്ലാം അവരളക്കും, എല്ലാം അവർ മെഷർ ചെയ്യും. അതുകൊണ്ട് അവർക്ക് പ്രോഗ്രസ് കൃത്യമായിട്ട് സൃഷ്ടിക്കാൻ കഴിയും. ഡിസിപ്ലിൻ ഇല്ലാത്തവർക്ക് ജീവിതത്തിൽ വിജയിക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. വേറൊന്ന്, നമുക്ക് സ്ട്രഗിൾസ് ഇഷ്ടമല്ല. സ്ട്രഗിൾസ് ഇല്ലാത്തവർക്ക് എങ്ങനെയാണ് സ്ട്രെങ്ത് ഉണ്ടാവുന്നത്? മനുഷ്യൻ സ്ട്രോങ് ആവുന്നത് സ്ട്രഗിൾസിലൂടെയാണ്. നിങ്ങൾക്ക് കരുത്താർജിക്കണമെങ്കിൽ നിങ്ങൾക്ക് വീഴ്ചകളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും വെല്ലുവിളികളും ഉണ്ടാവണം. നമുക്കിതൊന്നും ഇഷ്ടമല്ല. മാത്രമല്ല, ഈ ചെറുപ്പക്കാർക്കൊക്കെ അത് ബൈപ്പാസ് ചെയ്ത് കൊടുക്കാനായിട്ട് പേരൻസൊക്കെ ശ്രമിക്കാറുണ്ട്, അല്ലെങ്കിൽ അത് ഔട്ട്സോഴ്സ് ചെയ്ത് കൊടുക്കുക. ആ സ്ട്രഗിൾ എല്ലാം വേറെ ആൾക്കാരെ ഏൽപ്പിക്കും. സ്ട്രഗിളിലൂടെ നമ്മൾ തന്നെ കടന്നു പോകുമ്പോഴാണ് നമ്മൾ കരുത്തരായ മനുഷ്യരായി മാറുന്നത്. ഇപ്പം കേരളത്തിന് ഒരു പുതിയ മുഖ്യമന്ത്രി വന്നു. അത് അദ്ദേഹത്തിൻ്റെ ആ ഒരു യാത്രയിൽ നമുക്ക് കാണാൻ കഴിയുന്ന അതിശക്തമായ പോരാട്ടങ്ങളിലൂടെയാണ് അദ്ദേഹം എന്ന ആ ലീഡർ ഈ സമൂഹത്തിൽ അടയാളപ്പെടുത്തപ്പെട്ടത്. നിങ്ങൾക്ക് ഇന്ന് തരുന്ന ഈ സ്ട്രഗിള് നിങ്ങളെന്ന മെറ്റലിനെ, നിങ്ങളെന്ന മെറ്റീരിയലിനെ കഠിനമായി കൊണ്ടിരിക്കുകയാണ്. ഈ കഠിനമായ കാലമൊന്നും എന്നും നിലനിൽക്കില്ല, പക്ഷെ കാഠിന്യമുള്ള മനുഷ്യൻ നിലനിൽക്കും, ഇതൊരു സംശയമില്ല. അത്തരം സാഹചര്യങ്ങൾ നമ്മൾ അതിനെ പോസിറ്റീവായിട്ട് എടുക്കുക. ഓക്കെ, സ്ട്രഗിൾസ് വരുന്നു, ആ സ്ട്രഗിളിനെ പോസിറ്റീവായിട്ട് എടുക്കുക. ആ സ്ട്രഗിളിലൂടെ കടന്നു വന്ന അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾക്ക് ഒരു സിൽവർ ലൈൻ കാണാൻ സാധിക്കും. ആ സ്ട്രഗിൾസ് ആണ് എല്ലാവരെയും കരുത്തരാക്കട്ടെ. ഒറ്റയടിക്ക് ഒറ്റ സ്ട്രൈക്കിലെല്ലാം അങ്ങ് നടക്കണം എന്നാഗ്രഹിക്കുന്നവർ അവസാനം വലിയ നിരാശയായിരിക്കും പലരും. നല്ല പേഷ്യൻസ് വേണം. ക്ഷമയോടെ കാത്തിരിക്കുന്നവർക്ക് വലിയ അച്ചീവ്മെൻറ്റുകൾ നേടാനായിട്ട് പറ്റുള്ളൂ. അവിടെ പേഷ്യൻസ് ഉണ്ടായാൽ പറ്റും. പേഷ്യൻസ് എന്ന് പറയുന്നത് ഒരു മെൻ്റൽ ക്വാളിറ്റിയാണ്. പലപ്പോഴും ബുദ്ധിശക്തിയെക്കാളും പ്രധാനമാണ് നമ്മുടെ ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. നമ്മുടെ കൊഗ്നിറ്റീവ് ഇൻ്റലിജൻസ് വളരെ പ്രധാനമാണ്, പക്ഷെ അതിനേക്കാളും വലുതാണ് ഇമോഷണൽ ഇൻ്റലിജൻസ്. ചില സമയത്തൊക്കെ നമ്മുടെ വികാരങ്ങളെ കൺട്രോൾ ചെയ്ത് നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടി പക്വമായി ഒരുക്കേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ഡെസ്റ്റിനിക്ക് വേണ്ടി നമ്മൾ നമ്മുടെ വികാരങ്ങളെയൊക്കെ വളരെ കൃത്യമായി നിയന്ത്രിച്ച് നിർത്തേണ്ടതായിട്ട് വരും. എങ്കിലേ നമുക്ക് ചില അച്ചീവ്മെൻറ്റ്സ് ഒക്കെ നേടാൻ പറ്റും. അതിലൊന്നാണ് ഈ പേഷ്യൻസ് എന്ന് പറയുന്നത്. നമ്മുടെ ടേം വരും, നമ്മുടെ സമയം വരും, നമ്മുടെ കാലം വരും, ഒരു സംശയമില്ല. പരാജയങ്ങളും വീഴ്ചകളും പ്രശ്നങ്ങളും ഒക്കെ വരുമ്പോഴോർക്കുക, അതിനകത്ത് ക്ഷമയോടെ കാത്തിരിക്കുന്നവന് അതിൻ്റെ ആ അച്ചീവ്മെൻസിൻ്റെ ബ്യൂട്ടിയും ഗ്ലോറിയും ഒക്കെ എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കും. ചെറിയ പ്രായം മുതലേ ഉണ്ടാക്കിയെടുക്കേണ്ടതായിട്ടാണ്. ഈ ചെസ് കളിക്കുന്ന കുട്ടികളിലൊക്കെ കാണുന്നൊരു വലിയ കാര്യമാണ്. അത് വളരെ ക്ഷമയോടെ വളരെ ആഴത്തിൽ കാര്യങ്ങളെയൊക്കെ ഒബ്സർവ് ചെയ്ത് അടുത്ത മൂന്നാല് കൂടി പ്ലാൻ ചെയ്താണ് അവരിയിരിക്കുന്നത്. അവരൊരു മൂവ് ചെയ്യുമ്പോൾ തന്നെ എതിരാളിയുടെ മൂവ് എന്തായിരിക്കും എന്ന് ചിന്തിക്കും, തുടർന്നുള്ള മൂവ്മെന്റ് എന്തൊക്കെ ആയിരിക്കണമെന്ന് ചിന്തിക്കും. വളരെ വളരെ ക്ഷമയോടെ എഴുന്നേറ്റ് പോരാടാനുള്ള കരുത്ത് കളികളിലാണ് പലപ്പോഴും നമുക്ക്. കളികൾ എപ്പോഴും നല്ലതാണ്. ക്ഷമയൊക്കെ നമ്മളിൽ കൂട്ടിയെടുക്കാൻ അത് വളരെയധികം നല്ലതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കണം. ഓപ്പർച്യൂണിറ്റി, ചില നഷ്ടങ്ങൾ വരുമ്പോഴാണ് നമുക്ക് സാധ്യതകളും ഉണ്ടാകുന്നത്. നഷ്ടങ്ങളൊന്നും എനിക്ക് വരാൻ പാടില്ല. നഷ്ടങ്ങൾ വരാത്തവർക്ക് സാധ്യതകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഒരു ജോലി നഷ്ടപ്പെട്ടു, ഒരു നഷ്ടമാണ്. ഒരു ജോലി നഷ്ടപ്പെടുമ്പോൾ നമ്മൾ നിരാശനാകുകയല്ല ചെയ്യുന്നത്. ഒരു ജോലി നഷ്ടപ്പെടുമ്പോൾ പല വാതിലുകൾ തുറക്കും. അതാണ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത്. സ്ഥലത്തൊരു തിരിച്ചടി വരുമ്പോൾ വേറെ എന്തെല്ലാം സാധ്യതകളിലേക്ക് നമുക്ക് പോകാനായിട്ട് സാധിക്കും, നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ചിലപ്പോൾ ചില വാതിലുകൾ അടയുന്നത് വളരെ നല്ലതാണ്. അത്ഭുതകരമായിട്ടായിരിക്കും ചില അവസരങ്ങളൊക്കെ നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. ചില സമയത്തൊക്കെ ഭാഗ്യം കരുത്തനെ തുണയ്ക്കും, ധൈര്യശാലിയെ തുണയ്ക്കും. ധൈര്യമായിട്ട് നിലനിന്നത് കൊണ്ടാണ്. സാക്രിഫൈസ് ചില സ്ഥലത്തൊക്കെ നല്ലതാണ്. നമ്മൾ വിട്ടുകൊടുക്കുക, ചിലതൊക്കെ വിട്ടുകൊടുക്കുക. നമ്മൾ വിചാരിക്കും വിട്ടുകൊടുക്കുക നമുക്ക് ഭയങ്കര നഷ്ടമാണ്. അല്ല, വിട്ടുകൊടുക്കുമ്പോൾ വലിയ സാധ്യതകൾ, ഒരുപാട് സാധ്യതകൾ നമ്മുടെ മുമ്പിലേക്ക് തുറന്നു വരും. അപ്പോൾ സാക്രിഫൈസുകൾ തീർച്ചയായിട്ടും ഓപ്പർച്യൂണിറ്റീസ് തരും, ഒരു സംശയമില്ല. ചിലടത്തൊക്കെ വിട്ടുകൊടുക്കുകയും മാറിക്കൊടുക്കുകയും ഒക്കെ ചെയ്താൽ നിങ്ങൾക്ക് അതിനേക്കാളും വലിയ അവസരങ്ങൾ, സാധ്യതകൾ നിങ്ങളുടെ മുമ്പിൽ തുറന്നു വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. നോ കൺസിസ്റ്റൻസി, നോ ചേഞ്ച്. ഏത് മാറ്റം ലോകത്തുണ്ടാകണമെങ്കിലും നിരന്തരമായ പ്രവർത്തനം വേണം. മാറ്റം നമുക്ക് എല്ലാവർക്കും വേണ്ടതാണ്. മാറ്റമില്ലാത്തത് മാറ്റം മാത്രമാണ്. ട്രാൻസ്ഫോർമേഷൻ, ചേഞ്ച് എന്നൊക്കെ പറയുന്നത് ഈ കാലഘട്ടം ആവശ്യപ്പെടുന്നതാണ്. ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മളിപ്പം നേടുന്നതൊക്കെ നാളെ നമുക്ക് നേടുകയുള്ളൂ. എന്തെങ്കിലുമൊക്കെ വലിയ അച്ചീവ്മെൻറ്റുകളും വലിയ മാറ്റങ്ങളും വലിയ നേട്ടങ്ങളും ഒക്കെ നമുക്ക് വരുത്തണമെന്നുണ്ടെങ്കിൽ കൺസിസ്റ്റൻ്റ് എഫേർട്ട് വേണം, നിരന്തരമായിരിക്കണം നമ്മുടെ പ്രവർത്തനം. ആരോഗ്യ കാര്യത്തിലൊക്കെ എടുത്താൽ ആരോഗ്യത്തിലൊക്കെ വലിയ പ്രശ്നങ്ങളുള്ളവരാണ്. കൺസിസ്റ്റൻ്റായിട്ട് ആരോഗ്യ കാര്യങ്ങളൊക്കെ സംരക്ഷിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് അവർക്ക് നല്ല ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ കൺസിസ്റ്റൻ്റായിട്ട് എഫേർട്ടുകൾ ഇടുന്നവർക്ക് നല്ല ഒരു സാമ്പത്തിക സ്ഥിതിയിലേക്ക് വരാനായിട്ട് സാധിക്കും. നോളജിൻ്റെ കാര്യത്തിൽ കൺസിസ്റ്റൻ്റായിട്ട് എഫേർട്ട് ഇടുന്നവർക്ക് ആ നോളജ് കൊണ്ട് വലിയ നേട്ടങ്ങളുണ്ടാവും. സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന കൺസിസ്റ്റൻ്റായിട്ട് സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യുന്ന ആൾക്കാർക്ക് പ്രൊമോഷൻസും ഉയർച്ചയും നിരന്തരമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കും. കാരണം ഓരോരോ സ്കില്ല് ഡെവലപ്പ് ചെയ്യുമ്പോഴും സ്കില്ലാണ് മണി ഇനിയുള്ള കാലത്ത്. ഇപ്പോൾ പുതിയ പുതിയ കാര്യങ്ങൾ അവർ പഠിക്കുന്നു, കൺസിസ്റ്റൻ്റ് എഫേർട്ടാണ്. അങ്ങനെയുള്ള മനുഷ്യരെ സംബന്ധിച്ച് അവർക്ക് അച്ചീവ്മെൻ്റ് ഉണ്ടാകുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പ്രസംഗിക്കാൻ അറിയാത്ത ഒരാൾ അതേ ഒരു പുരോഹിതനാണ്. അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് പ്രസംഗിക്കാൻ അറിയില്ല, എനിക്ക് പ്രസംഗിക്കാൻ വലിയ പേടിയാണ്, അല്ലെങ്കിൽ ഞാൻ പ്രസംഗിക്കുമ്പോഴാരും ശ്രദ്ധയോടെ ഇരിക്കുന്നില്ല, ഐ എം പുവർ ഇൻ പബ്ലിക് സ്പീക്കിംഗ്, ഐ വോണ്ട് ടു ലേൺ. അത് ആ തിരിച്ചറിവ് തന്നെ എത്ര എക്സലൻ്റാണ്. ഞാൻ ഉറക്കുന്ന എത്രയോ പ്രാസംഗികരെ കണ്ടിട്ടുണ്ട്, അവർ വാതുറക്കുമ്പോൾ തന്നെ മനുഷ്യൻ കൂട്ടുമായിട്ട്. നമുക്ക് ആ ഒരു തിരിച്ചറിവ് തന്നെ വലിയൊരു കാര്യമാണ്. അദ്ദേഹം ആ തിരിച്ചറിവോടുകൂടി എൻ്റെ അടുത്ത് വന്നൊരു 2 മണിക്കൂർ ഞങ്ങൾ സംസാരിച്ചു. ഞാൻ കുറച്ച് ടിപ്സൊക്കെ കൊടുത്തു. അദ്ദേഹം ഇപ്പോഴും നല്ലൊരു 10-20 വർഷങ്ങൾക്ക് മുമ്പാണ് ഇന്ന ഇന്ന കാര്യത്തിൽ ഡെവലപ്പ് ചെയ്തു. ഇന്ന് ഞാൻ അദ്ദേഹത്തിനെ കാണുന്ന ഒരു മോസ്റ്റ് പവർഫുൾ സ്പീക്കറാണ് അദ്ദേഹം. അദ്ദേഹം എവിടെ സംസാരിക്കുമ്പോഴും ആൾക്കാർ വളരെ പിൻ ഡ്രോപ്പ് സൈലൻസിൽ കേട്ടിരിക്കും. കാരണം വളരെ വളരെ കീനായിട്ട് അദ്ദേഹം സംസാരിക്കാൻ പഠിച്ചു. കൺസിസ്റ്റൻ്റ് എഫേർട്ടാണ്. അദ്ദേഹം കൃത്യമായി നോട്ട്സൊക്കെ തയ്യാറാക്കി. ഓരോ ദിവസവും അദ്ദേഹം ഒരു കോട്ടെങ്കിലും പഠിക്കും. ഓരോ ദിവസവും അദ്ദേഹം ഒരു പുസ്തകം വായിച്ച് അതിൻ്റെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ തൻ്റെ പ്രസംഗത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കും. ഏത് സബ്ജക്റ്റ് സംസാരിക്കുമ്പോഴും ആ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട കഥകൾ, ആശയങ്ങൾ, ചിന്താഗതികളൊക്കെ അതിനകത്തേക്ക് കൊണ്ടുവരാനും അത് വളരെ റിലവൻ്റ് ആയിട്ട് കൊണ്ടുവരാനും ആ മുമ്പിലിരിക്കുന്ന ജനങ്ങളുടെ ജീവിതവുമായിട്ട് അതിനെ കണക്ട് ചെയ്യാനും ഒക്കെ അദ്ദേഹത്തിന് പ്രത്യേകമായൊരു കഴിവാണ്. പിന്നെ കൺസിസ്റ്റൻ്റ് എഫേർട്ട് കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് അത് അച്ചീവ് ചെയ്യാനായിട്ട് സാധിച്ചത്. ആ കൺസിസ്റ്റൻ്റ് എഫേർട്ട് അത് ഇന്നും നിർത്തിയിട്ടില്ല. അങ്ങനെയുള്ളവരെ ആർക്കും തോൽപ്പിക്കാനായിട്ട് പറ്റില്ല. അവർ ട്രാൻസ്ഫോം ചെയ്യും, അവർ ചേഞ്ച് ചെയ്യും, അവർ വലിയ ശക്തിയായി മാറും, നിലനിൽക്കും. ഫൈനലി ഗിവ് റെസ്പെക്റ്റ്, ടേക്ക് റെസ്പെക്റ്റ്. നമ്മളെല്ലാം ബഹുമാനിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. നമുക്കെല്ലാം അംഗീകാരങ്ങൾ വേണം, നമ്മളെല്ലാം റെക്കഗ്നൈസ് ചെയ്യപ്പെടണം, നമുക്കെല്ലാവരും നമ്മളെ ശ്രദ്ധിക്കണം എന്നൊക്കെ ഭയങ്കരമായിട്ട് ആഗ്രഹമുള്ള ആൾക്കാരാണ്. പക്ഷെ ഒരു കാര്യം വളരെ പ്രധാനമാണ്, മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യാത്ത, മറ്റുള്ളവർക്ക് അത് കൊടുക്കാൻ കഴിയാത്ത ആൾക്കാർ അത് പ്രതീക്ഷിക്കാതിരിക്കുന്നതാണ് നല്ലത്. നമുക്ക് ഈ ഭയപ്പെടുത്തിയൊക്കെ അധികാരമൊക്കെ ഉണ്ടെങ്കിൽ ഭയപ്പെടുത്തിയൊക്കെ മനുഷ്യരെ കൊണ്ട് റെസ്പെക്റ്റ് ചെയ്യിക്കാനൊക്കെ. പക്ഷെ നമുക്കിതൊക്കെ നഷ്ടപ്പെടപ്പെട്ടാൽ നമുക്കൊരു പേഴ്സണൽ ക്വാളിറ്റി ഓഫ് റെസ്പെക്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എല്ലാ കാലത്തും ആ റെസ്പെക്ട് കിട്ടും. ഗിവ് റെസ്പെക്ട്, ടേക്ക് റെസ്പെക്ട്. ഇത് സായിപ്പ് നമ്മളെ പഠിപ്പിച്ചിട്ട് പോയ ഒരു കാര്യമാണ്. നമുക്ക് വളരെ കുറവാണ്, പ്രത്യേകിച്ച് ഒരു നമ്മുടെയൊക്കെ ഉള്ളിൽ ഭയങ്കരമായിട്ടുള്ള ഈഗോയും എന്തൊക്കെയോ ആണെന്നുള്ള തോന്നലും ഒക്കെയുണ്ട്. പലപ്പോഴും മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യാത്ത ആൾക്കാർ ആരാണെന്ന് ചോദിച്ചാൽ വളരെ ചീപ്പായിട്ടുള്ള ആൾക്കാരാണ്. വളരെ എമിനൻ്റ് ആയിട്ടുള്ള ആൾക്കാർ എല്ലാവരെയും റെസ്പെക്റ്റ് ചെയ്യുന്നവരാണ്. ജാതിയുടെ, മതത്തിൻ്റെ, ലിംഗത്തിൻ്റെ ഒക്കെ പേരിൽ മനുഷ്യനെ ഇടിച്ചു താഴ്ത്താൻ ശ്രമിക്കും. ഇതൊക്കെ ഒരു നിലവാരം കുറഞ്ഞ മനുഷ്യരുടെ പ്രകൃതങ്ങളാണ്. ഇത്ര ആൾക്കാരൊക്കെ എല്ലായിടത്തും കൃത്യമായിട്ട് വളരെ ചീപ്പ് ആൾക്കാരെന്ന് അടയാളപ്പെടുത്തപ്പെടും. അത് എല്ലാവരും തുറന്ന് പറയണമെന്നൊന്നുമില്ല, ആൾക്കാർക്ക് മനസ്സിലാവും. നമ്മൾ രാഷ്ട്രീയത്തിലായാലും സാമൂഹിക രംഗത്തായാലും സാംസ്കാരിക രംഗത്ത് കലാരംഗത്തൊക്കെ ആരാണ് നിലവാരമുള്ളതെന്നും ആരാണ് നിലവാരമില്ലാത്തതെന്നും കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാം. നമ്മൾ ഒന്നും ഫ്രീ ആയിട്ട് ലോകത്ത് കിട്ടത്തില്ല. പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. നത്തിങ് ഈസ് ഫ്രീ, എവറിത്തിങ് ഹാസ് എ പ്രൈസ്. എല്ലാത്തിനും ഒരു വിലയുണ്ട്. ചീപ്പായിട്ട് ഒരു സാധനവും ലോകത്തില്ല, ഫ്രീ ആയിട്ടൊരു സാധനവും ലോകത്തില്ല. നമുക്ക് എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ അച്ചീവ് ചെയ്യണമെങ്കിൽ അതിന് ചില നല്ല എഫേർട്ടുകൾ, നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് കൊടുക്കേണ്ടതായിട്ട് വരും. നല്ല ഇൻവെസ്റ്റ്മെൻറ്റുകൾ വരുമ്പോൾ അതിന് നല്ല റിട്ടേൺ വരും. ആ ഇൻവെസ്റ്റ്മെൻറ്റുകളാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്. ഈ ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ ബോധപൂർവ്വം, ബുദ്ധിപൂർവ്വം ചെയ്യുന്ന മനുഷ്യർ അതിൻ്റെ റിട്ടേൺസ് ബ്യൂട്ടിഫുള്ളായിട്ട് എൻജോയ് ചെയ്യും. ആസ് യു സോ യു റീപ്. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. ഹാപ്പി ലിവിംഗ്.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബിൻസിഗറിൽ ഇപ്പോൾ കൂടെയുണ്ട് ഞാൻ സഖി. അവതരണം ഗീതു. സാങ്കേതിക സഹായം ശിവപ്രിയൻ.
1: നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും. കൂടെയുണ്ട് ഞാൻ സഖിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കൂടെയുണ്ട് ഞാൻ സഖിയിൽ ഞാൻ പറയാൻ പോകുന്ന ടിപ്പ് പവർ ഡ്രസ്സിങ്ങിനെ കുറിച്ചിട്ടാണ്. പവർ ഡ്രസ്സിംഗ് എന്നത് സ്റ്റൈലിഷായി ഒരുങ്ങുന്നത് മാത്രമല്ല, ഒരു വ്യക്തിയുടെ ആത്മവിശ്വാസവും അവരുടെ നിലപാടും സാന്നിധ്യവും വസ്ത്രങ്ങളിലൂടെ പ്രകടമാക്കുന്ന ഒരു രീതിയാണിത്. അതായത് നമ്മളെപ്പോഴാണെങ്കിലും കണ്ടു നമ്മുടെ തമിഴ്നാട് മുഖ്യമന്ത്രിയായ വിജയ് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്നത്, ആ ഒരു ഡ്രസ്സിങ്ങിൽ എല്ലാവരും അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അതാണ് പവർ ഡ്രസ്സിംഗ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഒരു മീറ്റിംഗിലോ ജോലിസ്ഥലത്തോ പൊതുവേദികളിലോ ആദ്യ ഇംപ്രഷൻ സൃഷ്ടിക്കുന്നതിൽ വസ്ത്രധാരണത്തിന് ഒരു വലിയ പങ്കുണ്ട്. സംസാരിച്ചു തുടങ്ങുന്നതിന് മുൻപ് തന്നെ നമ്മുടെ ആ ഒരു ലുക്ക് പല കാര്യങ്ങളും പറയുന്നുണ്ട്. അധികം ശ്രമിക്കുന്നതായി തോന്നാതെ തന്നെ ശ്രദ്ധ നേടാൻ കഴിയുന്ന ഒരു രീതിയാണ് യഥാർത്ഥ പവർ ഡ്രസ്സിംഗ്. ധരിക്കുന്ന ആളിന് കംഫർട്ട് നൽകുന്നതിനോടൊപ്പം ആത്മവിശ്വാസവും പകരും പവർ ഡ്രസ്സിംഗ്. കാഴ്ചക്കാരിൽ പവർ ഡ്രസ് ചെയ്ത ആളിന് വിശ്വാസ്യതയും ആധികാരികതയും കാഴ്ചകൾ നൽകാനും ഇത്തരമൊരു വസ്ത്രധാരണം സഹായിക്കും. സ്ത്രീകളുടെ പവർ ഡ്രസ്സിങ്ങിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. കാരണം നമുക്ക് ഇന്ന് സ്ത്രീകൾക്ക് ഒരുപാട് അവസരങ്ങളുണ്ട്, ഒരുപാട് നല്ല നല്ല കാര്യങ്ങളിലേക്ക്, ഒരുപാട് മേഖലകളിലേക്ക് നമ്മൾ സ്ത്രീകൾ എത്തുന്നുണ്ട് അല്ലെ. അപ്പോൾ ആ ഒരു കാര്യത്തിൽ മിതമായി മിനിമലായി എങ്ങനെ ഒരു പവർ ഡ്രസ്സിംഗ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. നമ്മുടെ ഫാഷൻ ലോകത്ത് മിനിമലായിട്ടുള്ള ലക്ഷറി ലുക്കുകൾക്ക് ഒരുപാട് സ്വീകാര്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അമിതമായ ഗുണമേന്മയുള്ള ബ്രാൻഡിനേക്കാൾ ഗുണമേന്മയുള്ള ഫാബ്രിക്കുകളും നല്ല ടെയിലറിങ്ങും അതുപോലെ നല്ല ക്ലാസിക്കായിട്ടുള്ള ഡിസൈനുകളും ഒക്കെ കൂടുതൽ ശ്രദ്ധ നേടും. സ്ത്രീകളുടെ ഫാഷനിൽ പവർ ഡ്രസ്സിംഗ് വളരെ രീതിയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. മുമ്പ് ഫോർമൽ ഫാഷൻ എന്നത് വെസ്റ്റേൺ സ്യൂട്ടുകളും ഷർട്ടുകളും ആയിരുന്നുവെങ്കിൽ ഇന്ന് അത് വിപുലമാണ്. കൃത്യമായ അളവിൽ തയ്ച്ചെടുത്ത ഒരു മിനിമലായിട്ടുള്ള ഒരു കുർത്ത സെറ്റ് അല്ലെങ്കിൽ ഒരു മിനിമൽ സാരി ലുക്ക്, കോഡ് സെറ്റുകൾ, ബ്ലേസറുകൾ എല്ലാം തന്നെ പവർ ഡ്രസ്സിംഗിന്റെ ഭാഗമാണ്. ക്ലാസിക് ആയിട്ടുള്ള സിൽക്ക് സാരികൾ വരെ ഇതിൽപ്പെടും. പ്രത്യേകിച്ച് ജോലിസ്ഥലങ്ങളിൽ സ്ത്രീകൾ കംഫർട്ടും കോൺഫിഡൻസും ഒരുപോലെ നൽകുന്ന സ്റ്റൈലുകളാണ് കൂടുതൽ തിരഞ്ഞെടുക്കുന്നത്. മോണോക്രോം ആയിട്ടുള്ള നിറങ്ങൾ, എർത്തി ടോണുകൾ, ഐവറി, കറുപ്പ്, നേവി ബ്ലൂ എന്നിവയെല്ലാം പ്രൊഫഷണൽ ലുക്ക് അവർക്ക് അനായാസമായി നൽകും. പവറിന് പിന്നിൽ എന്താണ് രഹസ്യം? അതായത് പവർ ഡ്രസ്സിംഗിൽ ഏറ്റവും പ്രധാനം കൃത്യമായ ഫിറ്റാണ്. അളവ് കൃത്യമല്ലെങ്കിൽ അലസമായ വസ്ത്രധാരണമായി ഏതൊരു വസ്ത്രവും തോന്നും. വില കൂടിയ വസ്ത്രങ്ങളെക്കാൾ ശരീരത്തിന് നന്നായി ചേരുന്ന വസ്ത്രമാണ് ഏറ്റവും മികച്ച ഒരു ഇംപ്രഷൻ സൃഷ്ടിക്കുന്നത്. അതുപോലെ തന്നെ ചുളുങ്ങാത്ത തുണികൾ, ചേരുന്ന ചെരുപ്പ്, എലഗന്റ് ആയിട്ടുള്ള ആഭരണങ്ങൾ എന്നിവയും മൊത്തത്തിലുള്ള ആ ഒരു ലുക്ക് വ്യത്യസ്തമാക്കും. അപ്പോൾ ഇതിനായിട്ട് കുറേയേറെ വിലയേറിയ സാധനങ്ങൾ വാങ്ങിക്കൂട്ടണമെന്നല്ല പറയുന്നത്. എപ്പോഴും നമ്മുടെ വേഷധാരണം നമ്മുടെ മനോഭാവത്തെയും സ്വാധീനിക്കാറുണ്ട്. നന്നായി വസ്ത്രം ധരിക്കുമ്പോൾ ആത്മവിശ്വാസം സ്വാഭാവികമായും നമുക്ക് ഉയരും. അതുകൊണ്ട് തന്നെ പവർ ഡ്രസ്സിംഗ് ഫാഷനിൽ മാത്രം ഒതുങ്ങുന്നില്ല, അത് നമ്മുടെ വ്യക്തിത്വത്തിന്റെ തന്നെ ഒരു ഭാഗമാണ്. മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യുന്നതിനേക്കാൾ ആത്മവിശ്വാസത്തോടെ മുന്നിട്ട് നിൽക്കുന്നതിനാണ് അവിടെ പ്രാധാന്യം. ലക്ഷ്യബോധവുമുള്ള ആത്മവിശ്വാസമാണ് പവർ ഡ്രസ്സിംഗിൽ പ്രതിഫലിക്കേണ്ടത്. അമിതമായ ഒരു ലക്ഷ്വറി അല്ലെങ്കിൽ ഈഗോ പ്രതിഫലിക്കുന്ന ബ്രാൻഡ് ലോഗോകൾ എന്നിവയ്ക്കൊന്നും അവിടെ സ്ഥാനമില്ല. പ്രിന്റുകൾ അധികമില്ലാതെ സോളിഡ് നിറങ്ങൾക്കും മിനിമലായിട്ടുള്ള കട്ടിനും മുൻഗണന നൽകുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ അമിതമായി ഇറങ്ങിയ കഴുത്തും ഒരുപാട് അലങ്കാരങ്ങളും ഒഴിവാക്കുന്നതാണ് നല്ലത്. അതുപോലെ ആഭരണങ്ങൾ മിതമായി ആയിട്ടുള്ള ലുക്ക് നൽകുന്ന ബോൾഡ് ആഭരണങ്ങളും നമുക്ക് ഉപയോഗിക്കാം. സാരി ധരിക്കുമ്പോൾ കോളറുള്ള ബ്ലൗസും ക്ലാസിക് നെക്ക് ലൈനുകളും തിരഞ്ഞെടുക്കാം. ഹൈഹീലുകൾ ഒഴിവാക്കി കംഫർട്ടബിൾ ആയ ചെരുപ്പുകൾ ഉപയോഗിക്കാം. ട്രെൻഡിനൊത്ത് നമുക്ക് നിറങ്ങളിൽ പരീക്ഷണം ഇല്ലാതിരിക്കുന്നതാണ് നല്ലത്. നമുക്ക് എപ്പോഴും സ്വന്തമായിട്ട് ഒരു സിഗ്നേച്ചർ സ്റ്റൈൽ എപ്പോഴും രൂപപ്പെടുത്തുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇന്നത്തെ ഈ ടിപ്പ് എല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു വിശാലമായ ലോകത്ത് ഏതൊരു വ്യക്തിക്കും എപ്പോഴാണെങ്കിലും ഒരു പൊതുവേദിയിലോ അല്ലെങ്കിൽ ഒരു വളരെ വിപുലമായ ചടങ്ങുകളിലോ ഒക്കെ പങ്കെടുക്കേണ്ടതായി വരും. അപ്പോൾ എപ്പോഴാണെങ്കിലും നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന നല്ലൊരു ഡ്രസ്സിംഗിൽ പോകാനായിട്ട് സാധിക്കുന്ന തരം ടിപ്സുകളാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്ത കൂടെയുണ്ട് ഞാൻ സഖി പുതിയ ടിപ്സുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.
0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് കൂടെയുണ്ട് ഞാൻ സഖി. അവതരിപ്പിച്ചത് ഗീതു. സാങ്കേതിക സഹായം ശിവപ്രിയൻ.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 അറിയിപ്പുകളിലേക്ക് സ്വാഗതം. ഞാൻ ഫിലോമിന പി എസ്. IHRD കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ 4 വർഷ ബിരുദ കോഴ്സുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചു. BSc കമ്പ്യൂട്ടർ സയൻസ്, BCA, BCOM ബിസിനസ് ഇൻഫർമേഷൻ സിസ്റ്റംസ്, BCOM കോർപ്പറേഷൻ, ടാക്സേഷൻ എന്നീ കോഴ്സുകളിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 0474258086. മറ്റൊരു നമ്പർ 8547005066. മറ്റൊരു നമ്പർ 9961290888. മറ്റൊരു നമ്പർ 9495431976. മേപ്പയൂർ ഡോക്ടർ AKBS മിഷൻ ട്രസ്റ്റ് നടത്തുന്ന ഗവൺമെന്റ് അംഗീകൃത ശാസ്ത്രീയ സർട്ടിഫിക്കറ്റ് ഇൻ ഫാർമസി കോഴ്സിന് അപേക്ഷകൾ ക്ഷണിച്ചു. യോഗ്യത 50% മാർക്കോടെ, SSLC തത്തുല്യമോ. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 8848234177. കേരള സാക്ഷരതാ മിഷൻ അതോറിറ്റി നടപ്പാക്കുന്ന വിവിധ തത്തുല്യ കോഴ്സുകളിലേക്കുള്ള 2026-27 അധ്യയന വർഷത്തെ രജിസ്ട്രേഷൻ ആരംഭിച്ചു. May 25 വരെ പിഴ കൂടാതെ രജിസ്റ്റർ ചെയ്യാം. 4, 7, 10 ഹയർ സെക്കൻഡറി തത്തുല്യ കോഴ്സുകളുടെ പുതിയ ബാച്ചിലേക്കാണ് പ്രവേശനം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 0474279800. മറ്റൊരു നമ്പർ 9539928507. മറ്റൊരു നമ്പർ 9560664283. 12-ാം ക്ലാസ് ബോർഡ് പരീക്ഷ പുനർമൂല്യനിർണയത്തിന് നാളെ അർദ്ധരാത്രി വരെ അപേക്ഷിക്കാം. സംസ്ഥാനത്ത് കനത്ത മഴയ്ക്ക് സാധ്യത. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യത. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനം പാടില്ല. അറിയിപ്പുകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.

0: പങ്കെടുക്കാൻ വേണ്ടി രജിസ്ട്രേഷൻ ചെയ്തോണ്ടിരിക്കുക.
1: ഓ അത് ശരി, നമ്മൾ കഴിഞ്ഞ വർഷം പങ്കെടുത്ത സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ്ബ് ആശ്രാമം മൈതാനത്ത് വെച്ച് നടത്തിയ ആ അടിപൊളി പ്രോഗ്രാം ആണോ, അതിന്റെ രജിസ്ട്രേഷൻ തുടങ്ങിയോ?
0: പിന്നെ മാർച്ച് 15 രജിസ്ട്രേഷൻ തുടങ്ങി. ജൂലൈ 12 ഞായറാഴ്ച റൺ, 21 കിലോമീറ്റർ ഉള്ള ഹാഫ് മാരത്തോൺ, 10 കിലോമീറ്റർ പിന്നെ 3 കിലോമീറ്റർ ഫാമിലി റണ്ണും ഉണ്ട്. നീ രജിസ്റ്റർ ചെയ്യുന്നില്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് വഴിയാണ്, അറിയാലോ.
1: ഉറപ്പായും ചെയ്യും. പിന്നെ നമുക്ക് നമ്മുടെ കൂട്ടുകാരെ വിളിക്കാം, അടിച്ചു പൊളിക്കാം.
2: കൂടുതൽ വിവരങ്ങൾക്ക് 9074963129 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കാതോട് കാതോരത്തിലും മറ്റു ലൈവ് പ്രോഗ്രാമുകളിലും വിളിക്കുന്നവർ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. സ്ഥിരമായി വിളിക്കുന്നവർ സംയമനം പാലിക്കുക, മറ്റുള്ളവർക്ക് കൂടി അവസരം നൽകാൻ ശ്രദ്ധിക്കുക. ദീർഘമായുള്ള സംസാരങ്ങൾ ഒഴിവാക്കുമല്ലോ. പ്രോഗ്രാമുകളിൽ വിളിക്കുമ്പോൾ നിങ്ങളുടെ റേഡിയോയുടെ ശബ്ദം കുറച്ചിട്ട് വേണം വിളിക്കുവാൻ.
3: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ അവതരിപ്പിക്കുന്നു കാതോട് കാതോരം. തത്സമയം ഫോണിൻ പ്രോഗ്രാം.
4: നമസ്കാരം എല്ലാ മാന്യ ശ്രോതാക്കൾക്കും, കാതോട് കാതോരത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ കാതോട് കാതോരത്തിൽ നിങ്ങളോടൊപ്പം ഞാൻ അരുൺ. അപ്പോൾ വിളിക്കേണ്ട നമ്പർ അറിയാം, പക്ഷേ എങ്കിലും പുതിയ ശ്രോതാക്കൾക്കും അഥവാ നമ്പർ മറന്നുപോയിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ നമ്പറിലേക്ക് കൂടെ പറയാം. 0474993111 എന്ന നമ്പറിലോട്ടാണ് വിളിക്കേണ്ടത്. അപ്പോൾ ഇപ്പം തന്നെ വിളിക്കാൻ തുടങ്ങുക. അപ്പം ഞാനിവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നിങ്ങളുടെ വിശേഷങ്ങളും പാട്ടുകളും ഒക്കെ ആയിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഫസ്റ്റ് കോള് വരുന്നുണ്ട്, അപ്പോൾ ഫസ്റ്റ് കോളിലോട്ട് പോകാം. ഹലോ.
5: ഹലോ,
4: നമസ്കാരം.
5: നമസ്കാരം സുഷമ്മ, പരവൂരാണേ.
4: ആ, എന്തൊക്കെയുണ്ട് വിശേഷം? സ്വരം കേട്ടപ്പോ ഞാൻ സംശയിച്ചു.
5: ആണ്
4: ആ സ്പീഡ് ചേച്ചിക്ക് മാത്രമേ ഉള്ളെന്ന് തോന്നല്ലേ സംസാരത്തിൽ. നല്ല സ്പീഡിൽ സംസാരിക്കുന്ന ചേച്ചി എന്ന് അല്ലേ? ആണ്. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഞാൻ പേര് ഞാൻ ഓർത്ത് വെച്ചിട്ടുണ്ട്. ആണല്ലേ, ജോലിയൊക്കെ ഇതേ സ്പീഡിൽ തന്നെയാണോ പോന്നേ?
5: 12 മണിയാവുമ്പോഴത്തേക്കും
4: ചോറുണ്ടാവും. എത്ര മണി യൂറോ? എത്ര മണി വരെ ഉണ്ട് ലഞ്ച് ബ്രേക്ക്? മഴയില്ല, മഴക്കോളുണ്ട്. ആണല്ലേ, ഓക്കെ. അപ്പൊ ചേച്ചി എത്ര മണിക്ക്, 1 മണിക്കൂർ ഉണ്ടോ ലഞ്ച് ബ്രേക്ക്?
5: 1 മണിക്കൂർ
4: ആഹാരം കഴിക്കാൻ 1 മണിക്കൂർ സമയം ഉണ്ടോ?
5: 1 മണിക്കൂർ
4: പിന്നെ 5 മണിക്ക് ഇറങ്ങാകത്തുള്ളല്ലേ.
5: 12 മണിക്ക് വിടും, 1 മണിക്ക് കേറാം.
4: ആണല്ലേ, ഓക്കെ. അപ്പൊ എന്തായാലും പാട്ട് ആർക്ക് വേണ്ടിട്ടാ?
5: പാട്ട് എന്റെ കൂട്ടുകാരി പ്രീതയ്ക്ക്.
4: പ്രീത ചേച്ചിക്ക് വേണ്ടിട്ട്, ഓക്കെ. അപ്പൊ എന്തായാലും നമുക്ക് പാട്ട് കേൾക്കാം കേട്ടോ. വിളിച്ചത് ഈ സന്തോഷം എനിക്ക് തോന്നുന്നു ഞാൻ ചോദിക്കുന്ന ചോദ്യം ഒന്നും ചേച്ചിക്ക് കേൾക്കാൻ പറ്റുന്നില്ല, അന്ന് റേഞ്ച് ഇല്ലാത്ത സ്ഥലത്തുനിന്നും കൊണ്ടാണ് ചേച്ചി വിളിച്ചത്. അപ്പൊ എന്തായാലും കുഴപ്പമില്ല, നമുക്ക് ചേച്ചിക്ക് വേണ്ടിട്ട് നല്ലൊരു പാട്ട് കേൾക്കാം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ കാതോട് കാതോരമാണ്. അപ്പൊ നമുക്ക് അടുത്ത കോള് വരുന്നുണ്ട്, കോളിലോട്ട് പോവാം. ഹലോ ഹലോ,
1: എന്റെ പേര് ഹസീന.
0: ഹസീന ചേച്ചി, എവിടുന്നാ വിളിക്കുന്നേ?
1: പെരുമ്പുഴയിൽ നിന്ന്.
0: പെരുമ്പുഴയിൽ നിന്ന്. ഓക്കെ ചേച്ചി, പറഞ്ഞോ, എന്തൊക്കെയുണ്ട് വിശേഷം?
1: സുഖം, നല്ല കാലാവസ്ഥ
0: ആണ് അല്ലേ. പിന്നെ ഇപ്പം ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ ഒന്നുമല്ല, ഒരു സിമ്പിൾ ചോദ്യം. ഇപ്പൊ നമുക്കൊരു വിഷമം ഉണ്ടായ ചേച്ചി അതെങ്ങനെ ഓവർകം ചെയ്യുന്നേ?
1: വിഷമം
0: കരയും ആണല്ലേ. അപ്പൊ അപ്പം വിഷമം, ഭയങ്കര വിഷമമാണെങ്കിൽ ജീവിതകാലം മൊത്തം കരഞ്ഞോണ്ടിരിക്കുവോ?
1: അങ്ങനെയല്ല, പെട്ടെന്ന് വിഷമം വന്നാ കുറച്ച് കരയും.
0: ആ കരയും, കരഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ എന്തു ചെയ്യും? ഒരു സമാധാനം
1: കിട്ടും.
0: അപ്പൊ നമുക്ക് ആ വിഷമം ഉണ്ടായ ആളെ കൈ കിട്ടിയ ഇടിച്ച് ശരിയാക്കും തോന്നുന്നു.
1: അതൊന്നുമില്ല, എന്നാലും കുറച്ച് കരയുമ്പോ ഒരു ആശ്വാസം.
0: ചിലതൊക്കെ പറഞ്ഞു കേട്ടില്ലേ, പറഞ്ഞോ.
1: അത് കരയുമ്പം അങ്ങ് മാറും.
0: മാറും. ചിലരൊക്കെ പറഞ്ഞോ, എന്റെ കൈ കിട്ടിയാണല്ലോ ശരിയായി കളയുന്ന എന്നൊക്കെ പറയാം. അതാണ് ചോദിച്ചത്. എന്തായാലും ചേച്ചി കരനെ സമാധാനം നേടും. അപ്പൊ സമാധാനം നേടണമെങ്കിൽ എന്തോ ആ സമയത്ത് കരയുമ്പോൾ കുറെ ആശ്വാസം കിട്ടും. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നീട് നമ്മളതൊക്കെ ക്ഷമിച്ചതിന് ശേഷം നമുക്ക് സന്തോഷം തോന്നണമെങ്കിൽ നമ്മൾ ചേച്ചിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്യാൻ പറയുന്നു. അപ്പൊ എന്തായിരിക്കും ചേച്ചി ചെയ്യുക?
1: സന്തോഷം സ്വയം
0: വരണമെങ്കിൽ പാട്ട് കേൾക്കണം. ആൻസർ ഞാൻ ഉദ്ദേശിച്ച കാര്യം തന്നെ, പാട്ട് കേൾക്കണം അല്ലേ. അപ്പൊ നമ്മൾ എന്തോ ചെയ്യും? അപ്പൊ ഇതേപോലത്തെ പാട്ടുകൾ നമ്മൾ ചോദിച്ചാൽ നമ്മൾ വളരെ വളരെ മൂഡ് വളരെയധികം ഹാപ്പി ആയിട്ടിരിക്കും അല്ലേ. നമ്മൾ എപ്പോഴും ദുഃഖ പാട്ടുകളൊക്കെ കേട്ടിങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ദുഃഖത്തിലോട്ട് പോകും.
1: അത് വേണ്ട, ദുഃഖ പാട്ട് കേൾക്കണം കേൾക്കണം, എന്നാലും കുറച്ച് അടിച്ചുപൊളി പാട്ടാ.
0: നമുക്ക് ഒറ്റ ജീവിതമല്ലേ ഉള്ളു, അപ്പൊ നമ്മൾ വളരെയധികം സന്തോഷത്തോടുകൂടി എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം കേട്ടോ. അപ്പൊ ദുഃഖം വരുമ്പോ ചേച്ചി കാതോട് കാതോരം കേൾക്കും. കാതോട് കാതോരം കേൾക്കുമ്പോ പാട്ട് കേൾക്കും. പാട്ട് കേൾക്കുമ്പോ മനസ്സിന് സന്തോഷം കിട്ടൂല്ലേ? ഓക്കെ ചേച്ചി, അപ്പൊ എന്തായാലും പാട്ട് കേൾക്കാൻ വിളിച്ചത് ഈ സന്തോഷം. നമുക്ക് നല്ലൊരു പാട്ട് വരുന്നുണ്ട്.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്ന കമ്മ്യൂണിറ്റി റേഡിയോ വെൻസിയറിലെ കാതോട് അതോരമാണ്. അപ്പൊ ഇന്നത്തെ കാതോട് അതോരത്തിൽ നിങ്ങളോടൊപ്പം ഞാൻ അരുണാണ് ഇരിക്കുന്നത്. അപ്പോ പെട്ടെന്ന് പെട്ടെന്ന് വിളിക്കുക, നമുക്ക് അടുത്ത കോൾ വരുന്നുണ്ട്. ഹലോ. അപ്പോ നേരത്തെ പറഞ്ഞതുപോലെ സന്തോഷത്തോടെ ഇരിക്കാനായിട്ട് നമ്മൾ എന്തോ ചെയ്യണം. നമ്മൾ സന്തോഷത്തോടെ ഇരുന്നാൽ മാത്രമേ മറ്റുള്ളവർക്കും സന്തോഷം പകർന്നു കൊടുക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ നമുക്ക് അടുത്ത കോൾ ഉണ്ട്. ഹലോ. ഹലോ ഹലോ ഹലോ, ഇതാരെ കോൾ എടുത്തിട്ട് ഉണ്ടായിരിക്കുന്നേ? ഹലോ
1: ഹലോ,
0: നമസ്കാരം ചേട്ടാ, കാതോട് അതോരത്തിലേക്ക് സ്വാഗതം.
1: ഹലോ, നമസ്കാരം.
0: ആ ചേട്ടാ, എവിടെ നിന്നാ വിളിക്കുന്നേ?
1: കരിമ്പകര പള്ളിയിരുന്നു.
0: കേരളപുരത്തുനിന്ന് അല്ലേ?
1: കേരളപുരം.
0: ആ പറഞ്ഞു, എന്തൊക്കെയുണ്ട് വിശേഷം?
1: സുരേന്ദ്രൻ.
0: സുരേന്ദ്രൻ ചേട്ടൻ എന്താ ചെയ്യുന്നേ?
1: ഞാന് കെട്ടിടം പണിയാ, കൽപ്പണി വെച്ചിയാ.
0: ഇപ്പൊ ഇന്ന് പണിയില്ലായിരുന്നോ? ഓണമൊക്കെ ആണോ അല്ലേ? മഴയൊക്കെ മാറി പണിയൊക്കെ കിട്ടാൻ ആണല്ലേ. ഓക്കെ, അപ്പൊ ചേട്ടാ എങ്ങനെ പോകുന്നു പുതിയ ജോലിയൊക്കെ? എങ്ങനെ പോകുന്നുണ്ട്? അമ്പത്തഞ്ചു വയസ്സൊന്നും ഇന്നത്തെ കാലത്ത് പ്രായം വല്ല ആണോ? അങ്ങനെയൊന്നുമില്ല. എന്നാലും കുഴപ്പമൊന്നുമില്ല, നമ്മള് സേഫ് ആയിട്ട് ജോലി ചെയ്താൽ മതി. പ്രായം 55 ഒരു പ്രശ്നമല്ല ചേട്ടാ, ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല. ഇപ്പൊ നമ്മൾ 55 വയസ്സുള്ളവരെ കണ്ടാ പറയും 55 ഉണ്ടെന്നില്ല. അപ്പൊ അത് എന്തുകൊണ്ടായിരിക്കും? ആ കണ്ടാ പറഞ്ഞു. പണ്ടൊക്കെ ആണെങ്കിൽ, പണ്ട് എന്റെ ഒക്കെ കൊച്ചിലെ 55 ഒരു 30 ആളെ കണ്ട 50 പറയായിരുന്നു. പക്ഷെ ഇപ്പൊ 50 ആളെ കണ്ടാ പോലും അത്രയും പറയത്തില്ല. അതുകൊണ്ട് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പൊ ചേട്ടന് ഞാൻ ആ ചോദ്യം ചോദിക്കാം, ചേട്ടൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് വിഷമം വന്ന ചേട്ടൻ എന്താ ചെയ്യുന്നത്?
1: എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു സന്തോഷം പകരുന്ന കാര്യം പറയാം, ഈ ഗാനങ്ങൾ
0: കേൾക്കുന്നു.
1: വളരെ
0: അതും സന്തോഷം തരുന്ന പാട്ടുകളാണെങ്കിൽ പ്രത്യേകിച്ചു അല്ലേ?
1: പ്രധാനമായിട്ട് റേഡിയോയിലുള്ള റേഡിയോ പ്രോഗ്രാം
0: കേൾക്കുന്നത്. അപ്പൊ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാൻ ശ്രമിക്കുക കേട്ടോ.
1: അത്രേ ഉള്ളൂ.
0: ഓക്കെ ചേട്ടാ, അപ്പൊ എന്തായാലും പാട്ട് കേൾക്കാം. വിളിച്ചത് ഈ സന്തോഷം, നമുക്ക് നല്ല നല്ലൊരു പാട്ട് വരുന്നുണ്ട്.

0: കാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്നു തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര പിഒ, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.
2: തിരികെ കഥോരത്തിലേക്ക് നമ്മളിപ്പോ കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ വെൻസിയറിൽ കഥോട് കഥോരമാണ്. അപ്പോ കോൾ വന്നിട്ടുണ്ട്. ഹലോ, നമസ്കാരം. സുഖമാണ്, സുഖമാണ്. ഇതാരാ? ആരാ?
3: രാജേഷ്.
2: എവിടെ നിന്നാ വിളിക്കുന്നേ?
3: കണ്ണൂര്.
2: എന്താ ചെയ്യുന്നേ? ഏതിന്റെയാ? പോളിഷിന്റെ പണി അല്ലേ? എങ്ങനെ പോകുന്നു പണിയൊക്കെ?
3: പോയില്ല
2: ആണല്ലേ. അപ്പം എല്ലാ ദിവസവും പോവാറുണ്ട്? എല്ലാ ദിവസവും പണി കിട്ടാറുണ്ടോ രാജേഷേ? ഹലോ, പണി എല്ലാ ദിവസവും കിട്ടാറുണ്ടോ? കിട്ടാറുണ്ടോ? ആണല്ലേ. ആണ്. അപ്പൊ എന്തായാലും എത്ര വർഷമായിട്ട് രാജേഷ് പണി ചെയ്യുന്നു? ഹലോ, ഞാൻ പറഞ്ഞ കേൾക്കുന്നുണ്ടോ? അഞ്ചു വർഷമായല്ലേ. ഓക്കെ, അപ്പൊ എക്സ്പേർട്ട് ആണ് എന്നോട് സംസാരിക്കുന്നത്. അപ്പൊ എന്തായാലും രാജേഷ് ഇന്നത്തെ പാട്ട് ആർക്ക് വേണ്ടിട്ടാ? ഓക്കെ, അതേശം എന്തായാലും പാട്ട് വെച്ചിരിക്കാം കേട്ടോ. ഓക്കെ, എന്തായാലും വിളിച്ചത് ഈ സന്തോഷം. നമുക്ക് പാട്ട് കേൾക്കാം.

0: തിരികെ വരാം നമുക്ക് അതോടെ അതുരത്തിലേക്ക്. നമുക്ക് അടുത്ത കോൾ ഉണ്ട്. ഹലോ ഹലോ
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം.
0: കാതോട് കാതോരത്തിലേക്ക് സ്വാഗതം. ഇതാരാ സംസാരിക്കുന്നേ?
1: ഞാൻ
0: പറഞ്ഞോ, എന്തൊക്കെയുണ്ട് കാതോട് കാതോരത്തിൽ പറയാനായിട്ട്? പെരുമഴ. മഴയുടെ ശബ്ദമാണോ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നേ?
1: മഴ, ഭയങ്കര മഴ. പെരുമാറ്റ മഴ.
0: ഇത്ര നേരം മഴയില്ലായിരുന്നല്ലോ അല്ലേ?
1: ഇത്രയും നേരം മഴ, ഭയങ്കര കാറ്റും.
0: ആണല്ലേ, കാറ്റും ഉണ്ട്. അപ്പൊ ഇടിമിന്നൽ സുരക്ഷയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം അറിയാലോ, മഴയും കാറ്റും ഒക്കെ ഉള്ളപ്പോ അകത്ത് തന്നെ കയറിയിരിക്കണം കേട്ടോ. അപ്പൊ ചേച്ചി, എന്തായാലും പിന്നെ പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ കാതോട് അതിർത്തി? ഡെഡിക്കേഷൻ ആർക്കെങ്കിലും ഉണ്ടോ?
1: ഡെഡിക്കേഷൻ ആർക്കുമില്ല.
0: ആർക്കുമില്ല. അപ്പൊ പാട്ടൊക്കെ കേട്ട് അടിപൊളിയായിട്ടിരിക്കുക. അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം.
1: എനിക്ക് സ്വന്തമായിട്ടൊരു പാട്ടാ.

0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്കൂളുകളെ പിഎം ശ്രീ പദ്ധതിയുടെ ഭാഗമാക്കുന്നതിൽ സാമ്പത്തിക കാര്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച ശേഷം തീരുമാനമെടുക്കുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. കാർഷിക രംഗത്ത് സ്ത്രീ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനായി വനിതാ കർഷക പദ്ധതി രൂപീകരിക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. സംസ്ഥാനത്ത് തെക്കുപടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. മനുഷ്യ വന്യജീവി സംഘർഷം നിയന്ത്രിക്കുന്നതിന് 100 കിലോമീറ്റർ പുതിയ സൌരോർജ്ജ വേലി സ്ഥാപിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനം. നോർവെ ചെസ് കിരീടം ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദയ്ക്ക്. അഫ്ഗാനിസ്ഥാനെതിരായ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയുടെ ആദ്യ ഇന്നിംഗ്സ് ബാറ്റിംഗ് പുരോഗമിക്കുന്നു. വാർത്തകൾ വിശദമായി. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ അടിത്തറ ശക്തമായി തുടരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2025-26 സാമ്പത്തിക വർഷത്തിൽ രാജ്യം 7.7% വളർച്ച രേഖപ്പെടുത്തിയതായി അദ്ദേഹം പറഞ്ഞു. ഇന്നലെ ദാമനിൽ 2,970 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ലക്ഷദ്വീപിലെ കടമത്ത്, കൽപ്പേനി ദ്വീപുകളിലായി നിർമ്മാണം ആരംഭിക്കുന്ന 4 തുറമുഖ ജെട്ടികളുടെയും തറക്കല്ലിടൽ പ്രധാനമന്ത്രി ഓൺലൈനായി നിർവഹിച്ചു. സംസ്ഥാനത്തെ സ്കൂളുകളെ പിഎം ശ്രീ പദ്ധതിയുടെ ഭാഗമാക്കുന്ന വിഷയത്തിൽ സാമ്പത്തിക കാര്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച ശേഷമേ തീരുമാനമെടുക്കാൻ സാധിക്കൂ എന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. അടിയന്തരമായി തീരുമാനമെടുക്കേണ്ട സാഹചര്യമില്ലെന്നും റിപ്പോർട്ടുകൾ പരിശോധിച്ച് തീരുമാനമെടുക്കുമെന്നും മന്ത്രി കോഴിക്കോട്ട് പറഞ്ഞു. കാർഷിക രംഗത്ത് സ്ത്രീ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് വനിതാ കർഷക പദ്ധതി രൂപീകരിക്കുമെന്ന് കൃഷിമന്ത്രി ടി സിദ്ദിഖ്. കാലിക്കറ്റ് പ്രസ് ക്ലബ്ബ് മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചതായും അദ്ദേഹം പറഞ്ഞു. പ്രശ്നപരിഹാരത്തിനായി 3-അംഗ മന്ത്രിസഭ ഉപസമിതി രൂപീകരിച്ചതായും ബാങ്കുകളുമായി ബന്ധപ്പെട്ട കരാർ പുതുക്കുന്നതായും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് തെക്കുപടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. 4 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ്. മഴ സാധ്യത കണക്കിലെടുത്ത് 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും ശേഷിക്കുന്ന 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ്. കോഴിക്കോട്ടെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഇന്നും നാളെയും പ്രവേശനമുണ്ടാകില്ല. കണ്ണൂർ പഴശ്ശി ജലസംഭരണിയുടെ ആകെയുള്ള 16 ഷട്ടറുകളിൽ 6 തുറന്നു. പ്രതികൂല കാലാവസ്ഥയും കടൽക്ഷോഭവും കാരണം കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കോഴിക്കോട് ജില്ലയിൽ മഴയ്ക്ക് നേരിയ ശമനം. മുൻകരുതലിന്റെ ഭാഗമായി മലയോര മേഖലയിൽ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
1: കോഴിക്കോട് ജില്ലയിൽ നിലവിൽ മഴയ്ക്കൽപ്പം ശമനമുണ്ടെങ്കിലും ജില്ലയിലെ കിഴക്കൻ മലയോര മേഖലയിൽ രാവിലെ ശക്തമായ മഴയാണ് ലഭിച്ചത്. എന്നാൽ അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. DTPC കീഴിലുള്ള വെള്ളച്ചാട്ടങ്ങൾ, ബീച്ചുകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ ടൂറിസം കേന്ദ്രങ്ങളും സഞ്ചാരികൾക്ക് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. വടകര താലൂക്കിൽ ഉൾപ്പെട്ട വിലങ്ങാട്, വാളൂക്ക്, മലയങ്ങാട്, ഉരുട്ടി, പന്നിയേരി തുടങ്ങിയ പ്രദേശങ്ങൾ ശക്തമായ മഴയെ തുടർന്ന് ഉരുൾപൊട്ടലിൽ മണ്ണിടിച്ചിൽ സാധ്യതയുള്ളതിനാൽ ഈ പ്രദേശങ്ങളിലെ ജനങ്ങളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിലങ്ങാട് മേഖലയിലെ മലയോര റോഡുകളിൽ രാത്രി 7 മുതൽ രാവിലെ 6 വരെ അടിയന്തര ആവശ്യങ്ങൾക്കൊഴികെ യാത്ര നിരോധിച്ചിട്ടുണ്ട്.
0: വയനാട്ടിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ മേപ്പാടി ഗ്രാമപഞ്ചായത്തിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം. റിസോർട്ടുകളും ഹോംസ്റ്റേകളും വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ഇന്നും നാളെയും പ്രവർത്തിക്കില്ല. എല്ലാ ഖനന പ്രവർത്തനങ്ങളും അഡ്വഞ്ചർ ടൂറിസവും ട്രക്കിംഗുകളും നിർത്തിവയ്ക്കാനും ഉത്തരവിട്ടു. ലക്ഷദ്വീപിൽ ശക്തമായ കാറ്റും മഴയും തുടരുന്നു. വരും ദിവസങ്ങളിലും ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയുള്ളതിനാൽ ഇന്നും നാളെയും ലക്ഷദ്വീപ് ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് നിർദ്ദേശം നൽകി. യാത്രാ കപ്പലുകൾ 2 മുതൽ 4 മണിക്കൂർ വരെ വൈകിയാണ് സർവീസ് നടത്തുന്നത്. മനുഷ്യ വന്യജീവി സംഘർഷം ഫലപ്രദമായി നിയന്ത്രിക്കുന്നതിന് കേരള വനം വകുപ്പ് 100-ദിന കർമ്മ പരിപാടി നടപ്പിലാക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. സംസ്ഥാനത്ത് നിലവിലുള്ള 2,000 കിലോമീറ്റർ സൌരോർജ്ജ വേലി പൂർണ്ണ പ്രവർത്തനക്ഷമമാക്കുന്നതിനൊപ്പം 100 കിലോമീറ്റർ പുതിയ സൌരോർജ്ജ വേലി കൂടി 100 ദിവസത്തിനുള്ളിൽ സ്ഥാപിക്കും. വനമേഖലയോട് ചേർന്ന റോഡുകളും ഇരുവശങ്ങളിലുമുള്ള അടിക്കാടുകൾ വെട്ടിത്തെളിച്ച് വന്യമൃഗങ്ങളുടെ സാന്നിധ്യം മുൻകൂട്ടി തിരിച്ചറിയാൻ സൌകര്യമൊരുക്കുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മാർക്ക് പരിശോധനയ്ക്കും പുനർമൂല്യനിർണയത്തിനുമുള്ള അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി CBSE നാളെ വരെ നീട്ടി. അപേക്ഷാ നടപടികൾ പൂർത്തിയാക്കാൻ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ സമയം നൽകുന്നതിനായാണ് ഈ തീരുമാനമെന്ന് CBSE വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ചൊവ്വാഴ്ച അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തും. ജൂലൈ 31 അർദ്ധരാത്രി വരെയാണ് നിരോധനം. മത്സ്യസമ്പത്ത് സംരക്ഷിക്കുകയും ശാസ്ത്രീയ മത്സ്യബന്ധനം ഉറപ്പാക്കുകയും ചെയ്യുന്നതിനായാണ് ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുന്നത്. ട്രോളിംഗ് നിരോധനകാലത്ത് തൊഴിൽ നഷ്ടപ്പെടുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് സൌജന്യ റേഷൻ നൽകുന്നതിന് സിവിൽ സപ്ലൈസ് വകുപ്പുമായി സഹകരിച്ച് നടപടി സ്വീകരിക്കുമെന്ന് ഫിഷറീസ് വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുന്നതിനുള്ള തീരുമാനങ്ങളെടുക്കാൻ മന്ത്രി KA തുളസിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. ഇന്ന് തിരുവനന്തപുരത്ത് കാര്യങ്ങൾ വിശദീകരിക്കുമെന്ന് മന്ത്രി അറിയിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കി എത്രയും പെട്ടെന്ന് കിടത്തി ചികിത്സയ്ക്ക് സജ്ജമാക്കുക, ട്രോമാ കെയർ സംവിധാനം ആരംഭിക്കുക, അത്യാധുനിക സ്കാനിംഗ് സൌകര്യങ്ങൾ ഏർപ്പെടുത്തുക, കോളേജിലെ അധ്യാപക ക്ഷാമം പരിഹരിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് പ്രശ്നപരിഹാര യോഗത്തിൽ ചർച്ചയായത്. ഹൌസ് സർജൻമാർക്കുള്ള ഹോസ്റ്റൽ, നിലവിലെ ഹോസ്റ്റലുകളുടെ അറ്റകുറ്റപ്പണികൾ തുടങ്ങിയ വിഷയങ്ങളിലും തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. തീരുമാനങ്ങൾ പലതിനും മുഖ്യമന്ത്രിയുടെ അനുമതി തേടേണ്ടതിനാൽ ഇന്ന് കാര്യങ്ങൾ വിശദീകരിക്കുമെന്നാണ് മന്ത്രി അറിയിച്ചത്. VK ശ്രീകണ്ഠൻ MP, രമേശ് പിഷാരടി MLA എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു.
0: നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ KPCC വിശാല നേതൃയോഗം തിരുവനന്തപുരത്ത് KPCC ആസ്ഥാനത്ത് ആരംഭിച്ചു. മുഖ്യമന്ത്രി, മന്ത്രിമാർ, കോൺഗ്രസ് MPമാർ, MLAമാർ, DCC പ്രസിഡന്റുമാർ എന്നിവരടക്കമുള്ള നേതാക്കൾ പങ്കെടുക്കുന്നു. KPCC പുനഃസംഘടനാ വിഷയമാണ് യോഗത്തിലെ പ്രധാന അജണ്ട. മലപ്പുറം കൊണ്ടോട്ടിയിൽ തീർത്ഥാടക സംഘം സഞ്ചരിച്ചിരുന്ന ടെമ്പോ ട്രാവലറും ടിപ്പർ ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 2 പേർ മരിച്ചു. പാലക്കാട് വടവന്നൂർ സ്വദേശി രാജേഷ്, പാലക്കാട് മുരുകശംകുന്ന് സ്വദേശി രമണി എന്നിവരാണ് മരിച്ചത്. അപകടത്തിൽ 10 പേർക്ക് പരിക്കേറ്റു. വയനാട്ടിൽ ശാരീരിക അസ്വസ്ഥതയെ തുടർന്ന് 30-ലേറെ വിദ്യാർത്ഥികൾ ചികിത്സയിൽ. കോളിയാടി AUP സ്കൂൾ വിദ്യാർത്ഥികളാണ് പനിയും ഛർദിയും ബാധിച്ച് ബത്തേരി താലൂക്ക് ആശുപത്രി, അമ്പലവയൽ എന്നിവിടങ്ങളിൽ ചികിത്സയിലുള്ളത്. പ്രാഥമിക പരിശോധനയിൽ ബാക്ടീരിയൽ അണുബാധയാണെന്ന് സംശയിക്കുന്നതായി ഡോക്ടർമാർ പറഞ്ഞു. ആരുടെയും നില ഗുരുതരമല്ലെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചു. കോട്ടയത്ത് ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചു. കാഞ്ഞിരപ്പള്ളി കപ്പാട് ഗവൺമെന്റ് പന്നി ഫാമിലെ 250 പന്നികൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. പന്നികളെ കൂട്ടത്തോടെ കൊന്നൊടുക്കി. പ്രോട്ടോകോൾ പാലിച്ചു തന്നെ മുഴുവൻ പന്നികളെയും മറവ് ചെയ്തു. കഴിഞ്ഞ 21-നാണ് പന്നികളിൽ രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയത്. ഭോപ്പാലിലെ ലാബിൽ നടത്തിയ പരിശോധനയിൽ രോഗം സ്ഥിരീകരിച്ചു. നോർവേ ചെസ് കിരീടം ഇന്ത്യൻ ഗ്രാൻഡ്മാസ്റ്റർ R പ്രഗ്രാനത്തേക്ക്. ഓസ്ലോയിൽ നടന്ന മത്സരത്തിൽ ജർമ്മനിയുടെ വിൻസെന്റ് കീമറിനെ അവസാന റൌണ്ടിൽ പരാജയപ്പെടുത്തിയാണ് പ്രജ്ഞാനന്ദയുടെ ചരിത്ര വിജയം. ഈ നേട്ടം സ്വന്തമാക്കുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് പ്രജ്ഞാനന്ദ. അഫ്ഗാനിസ്ഥാനെതിരായ ക്രിക്കറ്റ് ടെസ്റ്റിൽ ടോസ് നേടിയ ഇന്ത്യ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. ഉച്ചഭക്ഷണത്തിന് പിരിയുമ്പോൾ ഇന്ത്യ 1 wicketന് 96 റൺസ് എന്ന നിലയിലാണ്. ന്യൂ ചണ്ഡിഗഡിലെ മുല്ലൻപൂരിലാണ് മത്സരം. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. വൈകുന്നേരം 6:30 ഗോവയിലാണ് മത്സരം. ഇന്ത്യൻ വനിതകൾ ഇതുവരെ 5 തവണ സാഫ് ഫുട്ബോൾ കിരീടം നേടിയിട്ടുണ്ട്. കവിയും പയ്യന്നൂർ കോളേജ് റിട്ടയർഡ് അധ്യാപകനുമായ AC ഹരിശ്രീ അന്തരിച്ചു. കവിയും പയ്യന്നൂർ കോളേജ് റിട്ടയർഡ് അധ്യാപകനുമായ AC ശ്രീഹരി അന്തരിച്ചു. കഴിഞ്ഞ May 30 അദ്ദേഹം വിരമിച്ചത്. സംസ്കാരം നാളെ. 2025-26 വർഷത്തെ ഓൾ ഇന്ത്യ ആയുഷ് EE പരീക്ഷയിൽ വയനാട് സ്വദേശിക്ക് 1 റാങ്ക്. MSc, SLP എൻട്രൻസ് പരീക്ഷയിലാണ് മേപ്പാടി മൂപ്പനാട് സ്വദേശിയായ അപർണ 1 റാങ്ക് നേടിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ രാജ്യം 7.7% വളർച്ച രേഖപ്പെടുത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്കൂളുകളെ PM പദ്ധതിയുടെ ഭാഗമാക്കുന്നതിൽ സാമ്പത്തിക കാര്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച ശേഷം തീരുമാനമെടുക്കുമെന്ന് മന്ത്രി N ശംസുദ്ദീൻ. കാർഷിക രംഗത്ത് സ്ത്രീ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനായി വനിതാ കാർഷക പദ്ധതി രൂപീകരിക്കുമെന്ന് മന്ത്രി TC. സംസ്ഥാനത്ത് തെക്കുപടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. മനുഷ്യ വന്യജീവി സംഘർഷം നിയന്ത്രിക്കുന്നതിന് 100 കിലോമീറ്റർ പുതിയ സൌരോർജ്ജ വേലി സ്ഥാപിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനം. നോർവേ ചെസ് കിരീടം ഇന്ത്യൻ ഗ്രാൻഡ്മാസ്റ്റർ R പ്രജ്ഞാനന്ദയ്ക്ക്. അഫ്ഗാനിസ്ഥാനെതിരായ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയുടെ ആദ്യ ഇന്നിംഗ്സ് ബാറ്റിംഗ് പുരോഗമിക്കുന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: മഴയിങ്ങെത്തി ഇനിയിപ്പോ മൺസൂണിലേക്കുള്ള പർച്ചേസ് പ്ലാൻസ് ഒക്കെ നോക്കണ്ടേ? ഈ മഴയത്ത് എല്ലാ ഷോപ്പുകളും ഇങ്ങനെ മാറി മാറി കയറി ഇറങ്ങാൻ പറ്റുമോ?
1: വേണ്ടല്ലോ, ലുലു മൺസൂൺ സേവേഴ്സ് എത്തിയിരിക്കല്ലേ, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ അവിടെ സെറ്റ് അല്ലേ. ഈ മൺസൂണിലേക്കുള്ള എല്ലാ ഐറ്റംസും ഒരു കുടക്കീഴിൽ. ഹൈപ്പർ മാർക്കറ്റ്, ഫാഷൻ, ഗാർമെന്റ്സ്, ഇലക്ട്രോണിക്സ്, അങ്ങനെ എല്ലാം, അതും മികച്ച ഓഫറുകളിൽ. അപ്പൊ വന്നാട്ടെ ലുലു ഡെയിലി ഡ്രീം സ്മോൾ കുട്ടിയം.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. ആഗോള വെല്ലുവിളികൾക്കിടയിലും ഇന്ത്യയിൽ വൻ സാമ്പത്തിക മുന്നേറ്റമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സുസ്ഥിര കൃഷി ലക്ഷ്യമിട്ടുള്ള ഖേത് ബച്ചാവോ പ്രചാരണം രാജ്യത്ത് പുരോഗമിക്കുന്നു. 950,000 കർഷകർ ക്യാമ്പയിനിൽ പങ്കാളികളായെന്ന് കൃഷി മന്ത്രാലയം. ജമ്മുകാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകം. ഐക്യരാഷ്ട്രസഭയിൽ പാകിസ്ഥാന് കടുത്ത മറുപടി നൽകി ഇന്ത്യ. പ്രതിരോധ സഹകരണം ശക്തമാക്കാൻ ഇന്ത്യയും അമേരിക്കയും. 29-ാമത് സൈനികതല ചർച്ചകൾ ഹവായിൽ സമാപിച്ചു. കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. സാഫ് വനിതാ ഫുട്ബോൾ ഫൈനലിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. പുരുഷ അണ്ടർ 18 ഏഷ്യാകപ്പ് ഹോക്കി ടൂർണമെന്റ് ഫൈനലിൽ ഇന്ന് ഇന്ത്യ ജപ്പാൻ പോരാട്ടം. വാർത്തകൾ വിശദമായി. കേന്ദ്ര സർക്കാരിന്റെ കഴിഞ്ഞ 12 വർഷത്തെ മികച്ച സേവനത്തിന്റെ തെളിവാണ് ഇന്ത്യയുടെ അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥയെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. 2025-26 സാമ്പത്തിക വർഷത്തിൽ രേഖപ്പെടുത്തിയ 7.7% GDP വളർച്ചാ നിരക്കിനെ പരാമർശിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. ആഗോള പ്രതിസന്ധിക്കിടയിലും ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ അടിത്തറ ശക്തമായി തുടരുന്നുവെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാലുമായി ഇന്ന് ന്യൂഡൽഹിയിൽ ചർച്ച നടത്തും. ഇന്ത്യ നേപ്പാൾ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്താൻ ഇതിലൂടെ സാധിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. വ്യാപാരം, നിക്ഷേപം, കണക്ടിവിറ്റി, ഊർജ്ജം തുടങ്ങി പരസ്പര താൽപര്യമുള്ള വിഷയങ്ങൾ ഇരു നേതാക്കളും ചർച്ച ചെയ്യുമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി.
1: With Nepal, we have an expansive agenda from development cooperation to people ties to trade and investment. So all these ties together will be discussed when the two foreign ministers meet. But on our side, we are keen to further strengthen this multifaceted partnership that we have with Nepal.
0: രാജ്യത്തുടനീളമുള്ള 9.42 ലക്ഷത്തിലധികം കർഷകർ ഖേത് ബച്ചാവോ പ്രചാരണ പരിപാടിയുടെ ഭാഗമായതായി കൃഷി കർഷകക്ഷേമ മന്ത്രാലയം. സന്തുലിത വളപ്രയോഗം പ്രോത്സാഹിപ്പിക്കുക, മണ്ണിന്റെ ഫലഭൂയിഷ്ഠത സംരക്ഷിക്കുക, സുസ്ഥിര കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് പ്രചാരണത്തിന്റെ ലക്ഷ്യം. അമിത വളപ്രയോഗം തടയുന്നത് സംബന്ധിച്ച് 17,800 ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചതായും കൃഷി മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യ യുഎസ് സൈനികതല ചർച്ചയുടെ 29-ാമത് പതിപ്പ് ഹവായിൽ നടന്നു. ആർമി സ്റ്റാഫ് ഡെപ്യൂട്ടി ചീഫ് ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഖായും യുഎസ് ആർമി പസഫിക് ഡെപ്യൂട്ടി കമാൻഡിംഗ് ജനറൽ ലഫ്റ്റനന്റ് ജനറൽ ജോയൽ വോവലും സഹ അധ്യക്ഷത വഹിച്ചു. ഇന്ത്യ യുഎസ് തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്താൻ ചർച്ചയിൽ ധാരണയായി. ഉഭയകക്ഷി പ്രതിരോധ സഹകരണം ശക്തിപ്പെടുത്തുക, പരസ്പര പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുക തുടങ്ങിയ വിഷയങ്ങളും ചർച്ച ചെയ്തു. മാർക്ക് പരിശോധനയ്ക്കും പുനർമൂല്യനിർണയത്തിനുമുള്ള അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി CBSE നാളെ വരെ ദീർഘിപ്പിച്ചു. ഞായറാഴ്ച വരെ അപേക്ഷകൾ സമർപ്പിക്കാം. അപേക്ഷാ നടപടികൾ പൂർത്തിയാക്കാൻ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ സമയം നൽകുന്നതിനായാണ് തീരുമാനമെന്ന് CBSE വ്യക്തമാക്കി. ബിംസ്റ്റെക് ദിനത്തിൽ ആശംസകൾ നേർന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ബിംസ്റ്റെക് അംഗരാജ്യങ്ങളുമായുള്ള സഹകരണം കൂടുതൽ ദൃഢമാക്കുന്നതിനുള്ള പ്രതിബദ്ധത ഇന്ത്യ വീണ്ടും ഉറപ്പിക്കുന്നതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ബംഗാൾ ഉൾക്കടൽ മേഖലയിലുടനീളം കണക്ടിവിറ്റി, പ്രതിരോധ ശേഷി എന്നിവ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി ബിംസ്റ്റെക് രാജ്യങ്ങൾ കൈവരിച്ച നേട്ടങ്ങൾ വിദേശകാര്യമന്ത്രി പങ്കുവച്ചു. ഡൽഹി മാളവ്യ നഗറിലെ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് ഡൽഹി പോലീസ് ഒരാളെ അറസ്റ്റ് ചെയ്തു. കേശവ് നെഗി ഹോട്ടലിലെ പാചകക്കാരനെയാണ് അറസ്റ്റ് ചെയ്തത്. ഇക്കഴിഞ്ഞ 3-ാം തീയതി മാളവ്യ നഗറിലെ ഹോട്ടലിലുണ്ടായ തീപിടുത്തത്തിൽ 21 പേർ കൊല്ലപ്പെടുകയും 40 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. സംഭവത്തിൽ ഹോട്ടൽ ഉടമയെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പുരുഷ അണ്ടർ 18 ഏഷ്യാകപ്പ് ഹോക്കി ടൂർണമെന്റിന്റെ ഫൈനലിൽ ഇന്ത്യ ആതിഥേയരായ ജപ്പാനെ നേരിടും. ഇന്ത്യൻ സമയം വൈകുന്നേരം 3:30 മത്സരം. ഇന്നലെ നടന്ന സെമിയിൽ ഇന്ത്യ പാകിസ്ഥാനെ 3-5 പരാജയപ്പെടുത്തിയിരുന്നു. ആദ്യ സെമിയിൽ മലേഷ്യയെ 8-1 പരാജയപ്പെടുത്തിയാണ് ജപ്പാൻ ഫൈനലിൽ കടന്നത്. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. ഗോവയിലെ മഡ്ഗാവിലുള്ള നെഹ്റു സ്റ്റേഡിയത്തിൽ വൈകിട്ട് 6:30 മത്സരം. സെമിഫൈനലിൽ ഭൂട്ടാനെ ഏകപക്ഷീയമായ 1 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ഫൈനലിൽ പ്രവേശിച്ചത്. മുൻപ് 5 ഈ കിരീടം നേടിയിട്ടുള്ള ഇന്ത്യ തങ്ങളുടെ 6-ാം കിരീടമാണ് ഇന്ന് ലക്ഷ്യമിടുന്നത്. അഫ്ഗാനിസ്ഥാനെതിരെയുള്ള ഏകദിന ടെസ്റ്റ് മത്സരത്തിൽ ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ഇന്ത്യ ഒന്നാം സെഷനിൽ ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 33.4 ഓവറിൽ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ 140 റൺസ് എന്ന നിലയിലാണ്. ചണ്ഡിഗഡിലാണ് മത്സരം. യു എൻ രക്ഷാസമിതിയിലെ താൽക്കാലിക അംഗത്വം ദുരുപയോഗം ചെയ്ത് പാകിസ്ഥാൻ ജമ്മുകാശ്മീരിനെക്കുറിച്ച് വ്യാജ പ്രചാരണം നടത്തുകയാണെന്ന് ഇന്ത്യ കുറ്റപ്പെടുത്തി. രക്ഷാസമിതിയുടെ വാർഷിക റിപ്പോർട്ട് ചർച്ച ചെയ്യുന്നതിനിടെ പാക് പ്രതിനിധി അസീം ഇഫ്തിഖർ അഹമ്മദ് നടത്തിയ പരാമർശങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു യു എനിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ്. പാകിസ്ഥാന്റെ പൊള്ളയായ അവകാശവാദങ്ങൾക്കൊന്നും ജമ്മുകാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്ന യാഥാർത്ഥ്യത്തെ മാറ്റാൻ കഴിയില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി.
3: I'd like to remind Pakistan that being a member of the UN Security Council is a huge responsibility. It's not a forum for peddling biased and false narratives. I'd like to make it loud and clear. Jammu and Kashmir was, is and will always remain an integral and inalienable part of India. Any assertions to the contrary are baseless, devoid of and inconsistent with historical facts. Empty rhetoric and hollow claims by Pakistan would not change this fundamental reality. In the interest of time or the wider UN membership, I would not delve any further into this.
0: കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. മഴ സാധ്യത കണക്കിലെടുത്ത് 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും ശേഷിക്കുന്ന 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കോഴിക്കോട്ടെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഇന്നും നാളെയും പ്രവേശനമുണ്ടാകില്ല. കണ്ണൂർ പഴശ്ശി ജലസംഭരണിയുടെ ആകെയുള്ള 16 ഷട്ടറുകളിൽ 6 തുറന്നു. പ്രതികൂല കാലാവസ്ഥയും കടൽക്ഷോഭവും കാരണം കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. വയനാട്ടിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ മേപ്പാടി ഗ്രാമപഞ്ചായത്തിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം. റിസോർട്ടുകളും ഹോംസ്റ്റേകളും വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ഇന്നും നാളെയും പ്രവർത്തിക്കില്ല. എല്ലാ ഖനന പ്രവർത്തനങ്ങളും അഡ്വഞ്ചർ ടൂറിസവും ട്രക്കിംഗുകളും നിർത്തിവെയ്ക്കാനും ഉത്തരവിട്ടു. കാലവർഷം കനക്കുന്ന സാഹചര്യത്തിൽ ജലയാനങ്ങളുടെ ഉടമകളും ജീവനക്കാരും അതീവ ജാഗ്രത പുലർത്തണമെന്ന് കേരള മാരിടൈം ബോർഡ്. കനത്ത മഴ, ശക്തമായ കാറ്റ്, തിരമാലകൾ എന്നിവയുള്ളപ്പോൾ യാതൊരു കാരണവശാലും ജലയാനങ്ങൾ പ്രവർത്തിപ്പിക്കരുത്. കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ കർശനമായി പാലിക്കണം. അടിയന്തര സാഹചര്യങ്ങളിൽ അതാത് ജില്ലാ കൺട്രോൾ റൂമിൽ വിവരമറിയിച്ച് സഹായം തേടണമെന്നും ബോർഡ് നിർദ്ദേശിച്ചു. പശ്ചിമേഷ്യയിൽ യുദ്ധം ശക്തമാകുകയും ഇന്ധനവില ഉയർന്നു നിൽക്കുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ ലോകമെമ്പാടും ദശലക്ഷക്കണക്കിന് ആളുകൾ കടുത്ത പട്ടിണിയിലേക്ക് തള്ളപ്പെടുകയാണെന്ന് ഐക്യരാഷ്ട്രസഭയുടെ ലോക ഭക്ഷ്യ പ്രോഗ്രാം മുന്നറിയിപ്പ് നൽകി. യുദ്ധം കാരണം സൊമാലിയിൽ 25 അഫ്ഗാനിസ്ഥാനിൽ 23 ശ്രീലങ്കയിൽ 13 ജനങ്ങൾ പുതുതായി ആഹാരത്തിനായി ബുദ്ധിമുട്ടുകയാണെന്ന് സംഘടനയുടെ റിപ്പോർട്ടിൽ പറയുന്നു. നിലവിൽ ലോകത്തുള്ള 31.8 കോടി ജനങ്ങൾക്ക് പുറമെ ജൂൺ അവസാനത്തോടെ 4.5 കോടി ആളുകൾ കൂടി ഭക്ഷ്യ പ്രതിസന്ധിയിലാകുമെന്നാണ് വിലയിരുത്തൽ. ബ്രിട്ടൻ, ഡെൻമാർക്ക്, കുവൈറ്റ് എന്നീ സൌഹൃദ രാജ്യങ്ങൾക്ക് ഏകദേശം 3 ശതകോടി US ഡോളർ മൂല്യം വരുന്ന അത്യാധുനിക സൈനിക സാമഗ്രികൾ വിൽക്കാൻ അമേരിക്കൻ വിദേശകാര്യ മന്ത്രാലയം അനുമതി നൽകി. ദീർഘദൂര ആക്രമണ മിസൈലുകൾ, വിമാന പ്രതിരോധ സംവിധാനങ്ങൾ, ഡോഗ് പ്രതിരോധ പ്ലാറ്റ്ഫോമുകൾ എന്നിവയുൾപ്പെടെ വൻ ആയുധ ശേഖരമാണ് ഈ രാജ്യങ്ങൾക്ക് കൈമാറുന്നത്. യുദ്ധം അവസാനിപ്പിക്കാനായി മുഖാമുഖം ചർച്ച നടത്തണമെന്ന യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കിയുടെ ക്ഷണം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നിരസിച്ചു. നിലവിൽ ഇത്തരമൊരു കൂടിക്കാഴ്ചയ്ക്ക് പ്രസക്തിയില്ലെന്ന് വ്യക്തമാക്കിയ പുടിൻ ചർച്ചയ്ക്കായി സെലൻസ്കി അയച്ച കത്തിൽ ആത്മാർത്ഥതയില്ലെന്നും കുറ്റപ്പെടുത്തി. പുടിന്റെ ഈ നിലപാട് യുദ്ധം അവസാനിപ്പിക്കാൻ ക്രെംലിന് താൽപര്യമില്ലെന്നാണ് കാണിക്കുന്നതെന്ന് സെലൻസ്കി പ്രതികരിച്ചു. പഞ്ചാബിലെ ഫിറോസ്പൂർ ഫാസിൽക റോഡിൽ ഇന്ന് രാവിലെയുണ്ടായ വാഹനാപകടത്തിൽ 8 മരിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റവരെ ഫിറോസ്പൂരിലെ സിവിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ് മരിച്ചത്. എബോള വ്യാപനത്തെ തുടർന്ന് കോംഗോ, ഉഗാണ്ട, ദക്ഷിണ സുഡാൻ എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തിയ വിദേശ പൌരന്മാർക്ക് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തി മൌറീഷ്യസ്. കഴിഞ്ഞ 3 ഈ രാജ്യങ്ങളിൽ സന്ദർശനം നടത്തിയവർ 21 നിർബന്ധിത ക്വാറന്റൈന് വിധേയമാകണം. ആഗോള വെല്ലുവിളികൾക്കിടയിലും ഇന്ത്യയിൽ വൻ സാമ്പത്തിക മുന്നേറ്റമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സുസ്ഥിര കൃഷി ലക്ഷ്യമിട്ടുള്ള ഖേത് ബച്ചാവോ പ്രചാരണം രാജ്യത്ത് പുരോഗമിക്കുന്നു. 9.5 കർഷകർ ക്യാമ്പയിനിൽ പങ്കാളികളായെന്ന് കൃഷി മന്ത്രാലയം. ജമ്മുകാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകം. ഐക്യരാഷ്ട്രസഭയിൽ പാകിസ്ഥാന് കടുത്ത മറുപടി നൽകി ഇന്ത്യ. പ്രതിരോധ സഹകരണം ശക്തമാക്കാൻ ഇന്ത്യയും അമേരിക്കയും. 29 സൈനികതല ചർച്ചകൾ ഹവായിൽ സമാപിച്ചു. കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. സാഫ് വനിത ഫുട്ബോൾ ഫൈനലിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. പുരുഷ അണ്ടർ 18 ഏഷ്യാകപ്പ് ഹോക്കി ടൂർണമെന്റ് ഫൈനലിൽ ഇന്ന് ഇന്ത്യ ജപ്പാൻ പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

സമുദ്രധ്വനി. കടലാഴങ്ങളിൽ ജീവിതം തിരയുന്നവർ, ഉപ്പുകാറ്റിൽ കരുവാളിച്ച മുഖങ്ങളിൽ ഒളിപ്പിച്ചു വെച്ച സങ്കടങ്ങൾ, തീരത്തെ നേരിന്റെ ശബ്ദം,

0: ചൊവ്വാഴ്ച രാത്രി 7 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാവിലെ 11 മണിക്കും. തീരം ഉണരുന്നു, നാട് കേൾക്കുന്നു. ഇത് തീരധ്വനി.
1: തിരികൂരം കാതോടാതുരത്തിലേക്ക് അപ്പോ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്ന കമ്മ്യൂണിറ്റി റേഡിയോ വെൻസിയറിൽ കാതോട് ആതുരം. ഇന്നത്തെ കാതോട് ആതുരത്തിൽ നിങ്ങളോടൊപ്പം ഞാൻ അരുൺ. അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 0474293111 എന്ന നമ്പറിലോട്ടാണ് വിളിക്കേണ്ടത്. അപ്പോൾ സ്കൂളൊക്കെ തുറന്നു ഇന്ന് 6-ാം തീയതി. അപ്പോൾ ഒരുപാട് വിശേഷങ്ങളൊക്കെ ശ്രോതാക്കൾക്ക് പറയാനുണ്ടായിരിക്കും. അതുപോലെ നിങ്ങളുടെ വിശേഷങ്ങൾ കേൾക്കാനായിട്ട് ഞാൻ ഇവിടെ റെഡിയായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ നല്ല നല്ല പാട്ടുകൾ മാത്രം ചോദിക്കുക, സന്തോഷത്തോടെ ഇരിക്കാനാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും നല്ല നല്ല പാട്ടുകൾ, അതായത് നമുക്ക് സന്തോഷം തരുന്ന, മനസ്സിന് സന്തോഷം തരുന്ന പാട്ടുകൾ മാത്രം ചോദിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കാതോട് കാതോരത്തിലോട്ട് പോവാം. ഹലോ,
2: ഹലോ,
1: നമസ്കാരം.
2: നമസ്കാരം.
1: കാതോട് കാതോരത്തിലേക്ക് സ്വാഗതം. ചേച്ചി എവിടുന്ന വിളിക്കുന്നത്? ആലുവയിൽ എന്തൊക്കെയുണ്ട് വിശേഷം?
2: ആലുവയില് നല്ല മഴ
1: ആണല്ലേ?
2: നല്ല മഴ. കുറച്ച് ദിവസം കുഴപ്പമില്ലായിരുന്നു, ഇപ്പൊ 2 ദിവസം നല്ല മഴ.
1: ഞാൻ അവിടെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് ആലുവയിൽ. ആലുവ റെയിൽവേ സ്റ്റേഷൻ ഇല്ല, അതിന്റെ അടുത്തായിട്ട് എന്റെ ഒരു റിലേറ്റീവിന്റെ വീടുണ്ട് ആന്റിയുടെ. അപ്പൊ അവിടെ വരാറുണ്ട്.
2: ഞാൻ ആലുവ മനക്കപ്പടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്.
1: ആണല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ.
2: ഞാൻ പോകാറുണ്ട്.
1: എന്തുവാ? ആലുവ മണപ്പുറം ഇല്ലേ? മണപ്പുറം ഇല്ലേ? ആ, അതിന്റെ അടുത്താണ് ഞാൻ ഈ പറഞ്ഞ ആന്റിയുടെ വീട്. അവിടെ വരാറുണ്ട്, അവിടെയും വരാറുണ്ട്. പിന്നെ ജോലി സംബന്ധമായിട്ട് അവിടെ വരാറുണ്ട്. എങ്ങനെയാ കൊല്ലം മിസ് ചെയ്യുന്നുണ്ടോ?
2: കൊല്ലം മിസ് ചെയ്യുന്നുണ്ട്.
1: ആണല്ലേ?
2: കൊല്ലം നല്ലോണം മിസ് ചെയ്യുന്നുണ്ട്. കാര്യം ഞാൻ ഒറ്റയ്ക്കല്ല അവിടെ. ഇവിടെ മക്കളല്ല, ഈ നാട്ടില എറണാകുളം നാട്ടിലാണ്.
1: അതുകൊണ്ട് ഇനി വന്നു.
2: ഇനി അന്ന് ഇവിടെ സ്ഥലം മേടിച്ച് വീടൊക്കെ വെച്ച് അങ്ങനെ ഇപ്പൊ സന്തോഷമുണ്ട്. അതുകൊണ്ടാണ് വിളിച്ചത്.
1: ആക്ച്വലി കൊല്ലത്ത് എവിടെയായിരുന്നു?
2: കൊല്ലം കരിക്കോട്.
1: കരിക്കോട് നിന്നാണ് അവിടം വരെ എത്തിയത് അല്ലേ?
2: കരിക്കോട് നിന്ന് ഇവിടം വരെ എത്തി. രണ്ട് മക്കളെ ഇവിടെ എറണാകുളത്താണ് അയക്കുന്നത്. ഒന്ന് ആലുവ, ഒന്ന് കോളം.
1: ഓ, രണ്ടുപേരും രണ്ടെടുത്തായിട്ടല്ലേ?
2: മോള് നാട്ടിലില്ല, അയർലൻഡ് ആണ്.
1: വളരെയധികം സന്തോഷം, ഞങ്ങൾക്കും സന്തോഷം. എന്തായാലും ആലുവായി പോയിട്ടും നമ്മളെ വിളിച്ചല്ലോ.
2: വീട് വെച്ചതിന്റെ സന്തോഷം ഒന്ന്, മോളായതിന്റെ സന്തോഷം ഒന്ന്, ഒരുപാട് സന്തോഷങ്ങളുണ്ട്.
1: ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എനിക്ക് സന്തോഷം ചേച്ചിയോട് സംസാരിക്കാൻ സാധിച്ചില്ല കേട്ടോ. പാട്ട് പാടാൻ വേണ്ടിട്ടാ.
2: ഞാനൊരു അടിച്ചുപൊളി പാട്ടാണ് പറഞ്ഞേക്കുന്നത് എന്റെ കുഞ്ഞാവയ്ക്ക് വേണ്ടി.
1: ഓക്കെ, പാട്ട് കേൾപ്പിക്കാം. അതുപോലെ തന്നെ അപ്പം കരിക്കോടുള്ള നാട്ടുകാരെയൊക്കെ മിസ് ചെയ്യുന്നുണ്ടോ? ഫ്രണ്ട്സ് ഒക്കെ കാണുമായിരിക്കും അല്ലേ?
2: എല്ലാരെയും മിസ് ചെയ്യുന്നുണ്ട്, എല്ലാരും ഇടയ്ക്ക് വിളിക്കാറുണ്ട്.
1: അപ്പൊ അവർക്കെല്ലാം വേണ്ടിയിട്ട് ഞാൻ പാട്ട് കേൾപ്പിക്കാം കേട്ടോ. ചേച്ചി വിളിച്ചത് ഈ സന്തോഷം. നമുക്ക് എന്തായാലും നല്ലൊരു പാട്ട് കേൾക്കാം.

0: ശ്രീകരം കഥാകഥത്തിലേക്ക് അടുത്ത കോൾ വന്നിട്ടുണ്ട്. ഹലോ ഹലോ, നമസ്കാരം.
1: എന്റെ പേര് സിന്ധു.
0: സിന്ധു ചേച്ചി, എവിടെ നിന്നാണ്
1: വിളിക്കുക?
0: എന്തൊക്കെയുണ്ട് വിശേഷം? സന്തോഷത്തോടെ ഇരിക്കുന്നല്ലേ? എന്തെങ്കിലും വിഷമം വന്നാൽ ആദ്യമേ എന്താ ചെയ്യുന്നത്? അതിന് ഓവർകം ചെയ്യുന്ന ഞാനതല്ല ചോദിച്ചത്. വിഷമം വന്നാൽ ഓവർകം ചെയ്യുന്ന എങ്ങനെയാന്ന്? കരയും അല്ലേ? നേരത്തെ ആദ്യത്തെ ചേച്ചി അങ്ങനെ തന്നെ പറഞ്ഞ. ചില ആളിലൊക്കെ ആണെങ്കിൽ അത് ആരോടും പറയത്തില്ല, ഷെയർ ചെയ്യാതിരിക്കും ഇല്ലേ? മനസ്സിൽ വെച്ച് ഇങ്ങനെ ഷെയർ ചെയ്യാതെ ഇങ്ങനെ ഇരിക്കും. പിന്നീട് വലിയ വലിയ ഇഷ്യൂസിലേക്ക് അത് മാറും. ഷെയർ ചെയ്യണം, തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം. എന്നിട്ട് നല്ല പാട്ടൊക്കെ കേൾക്കണം, നല്ല സ്ഥലങ്ങളിലൊക്കെ യാത്ര പോകണം.
1: ഞങ്ങൾക്ക്
0: അവർക്ക് വേണ്ടിട്ടല്ലേ? അപ്പൊ എന്തായാലും പാട്ട് കേൾപ്പിക്കാം കേട്ടോ. വിളിച്ചത് ഈ സന്തോഷം, നമുക്ക് പാട്ട് കേൾക്കാം.

0: കുട്ടികൾക്കായുള്ള കാതോട് കാതോരം എല്ലാ ഞായറാഴ്ചയും രാവിലെ 9:15 മുതൽ 10:15 വരെ. വിളിക്കേണ്ട നമ്പർ 0474293111. കൊച്ചുകുട്ടികൾക്കായുള്ള കാതോട് കാതോരം.
1: തിരുവനന്തപുരം കാതോട് കാതോരത്തിലേക്ക് അടുത്ത കോൾ വരുന്നുണ്ട്. അപ്പോ ഇന്നത്തെ കാതോട് കാതോരത്തിൽ നിങ്ങളോടൊപ്പം ഞാൻ ആരുണ്ട്? ഓക്കെ, ഹലോ. ഹലോ, ആരാ? പള്ളിത്തോട്ടത്തു നിന്നോ? ചേച്ചി, പേരെന്താ?
2: എന്റെ മോളുടെ പേര് റീന എന്നാ. 46 വയസ്സായി. എന്റെ മോക്ക് നല്ലൊരു പാട്ട് വെച്ചോടുമാണ്.
1: ഓക്കെ, അപ്പൊ എന്തായാലും നല്ലൊരു പാട്ട് കേൾപ്പിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്ന് ബർത്ത്ഡേ ആയിരുന്നോ?
2: ഓ,
1: ഇന്ന് ബർത്ത്ഡേ ആണോ?
2: ഓക്കെ,
1: അപ്പൊ മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ കേട്ടോ.
2: ശരി മോനെ.
1: ഓക്കെ, അപ്പൊ എന്തായാലും പാട്ട് കേൾപ്പിക്കാം. വിളിച്ചതി സന്തോഷം. പാട്ട് കേൾക്കാം.

0: തിരികെ വരാം കഥാപാത്രത്തിലേക്ക്. അപ്പോ നമ്മുടെ അടുത്ത ശ്രോതാവ് ലൈനിലുണ്ട്. ആരാണ് ആ ശ്രോതാവ് നോക്കാം. ഹലോ.
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം.
0: കഥാപാത്രത്തിലേക്ക് സ്വാഗതം. ഇതാരാ സംസാരിക്കുന്നത്?

0: അത് കേൾക്കുമ്പോ ഒരു സമാധാനമാവും.
1: റിസൾട്ട് കിട്ടിയിട്ടുണ്ടല്ലേ?
0: ഞാനിപ്പോ വിളിച്ചത് എന്റെ കൂട്ടുകാരി ബീനാടെ മോന്റെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു ഇന്നലെ. ഞങ്ങൾ ഇന്നലെ വിളിച്ചിട്ട് കിട്ടിയില്ലായിരുന്നു. അവന്റെ പേര് അനന്തവും ദിവ്യയും. അവർക്കൊരു വെഡിങ് ആനിവേഴ്സറി
1: വിഷു പറയാം. ഓക്കേ, അപ്പൊ അനന്തുവിനും ദേവികയ്ക്കും അല്ലേ? അനന്തുവിനും ദിവ്യയ്ക്കും ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ വിഷസ്, അല്ല ഹാപ്പി വെഡിങ് ആനിവേഴ്സറി വിഷസ് കേട്ടോ.
0: ഓക്കെ,
1: എല്ലാവർക്കും ഒരു ഹായ്. ഇപ്പൊ പോയായിരുന്നു ഇന്നലെ വെഡിങ് ആനിവേഴ്സറി ആയിട്ട് പോയായിരുന്നോ?
0: ഇല്ല, വലിയ ചടങ്ങൊന്നും ഇല്ലായിരുന്നു.
1: ഓക്കെ, അപ്പൊ അവരോട് പറഞ്ഞായിരുന്നോ ഇന്ന് കാതോട് അതിർത്തി വിളിക്കുന്ന?
0: ആ പറഞ്ഞായിരുന്നു.
1: ഓക്കെ, അപ്പൊ എന്തായാലും വൺസ് അഗൈൻ അവർക്ക് ഒരിക്കൽ കൂടി വെഡിങ് ആനിവേഴ്സറി വിഷസ് കേട്ടോ. ഓക്കെ ചേച്ചി, അപ്പൊ എന്തായാലും പാട്ട് കേൾക്കാം. വിളിച്ചത് സന്തോഷം.

0: എഞ്ചിനീയറിംഗ് അഡ്മിഷന് വെറും 5,800 രൂപ അടച്ച് ഇപ്പോൾ അഡ്മിഷൻ നേടാം.
1: ബാക്കി ഫീസ് തവണകളായി അടയ്ക്കാൻ സൗകര്യം.
0: കോഴ്സ് കഴിഞ്ഞാൽ ശമ്പളത്തോടു കൂടി ഉടൻ ട്രെയിനിംഗ്.
1: സർട്ടിഫിക്കറ്റുകൾക്ക് എംബസി അറ്റസ്റ്റേഷൻ.
0: സീറ്റുകൾ പരിമിതം.
1: 2 വർഷം മുതൽ 1 മാസം വരെയുള്ള കോഴ്സുകൾ. ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ, എക്സ്റേ വെൽഡിംഗ്, ടിഗ്, മിഗ്, സിവിൽ, ഓട്ടോകാഡ്.
0: എക്സ്റേ വെൽഡിംഗിന് കേന്ദ്ര ഗവൺമെന്റ് NCVT അംഗീകാരമുള്ള കൊല്ലത്തെ ഏക സ്ഥാപനം.
1: അബ്ഡക് ഇൻസ്റ്റിറ്റ്യൂട്ട് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റ് അംഗീകൃതം.
0: 49 വർഷത്തെ പാരമ്പര്യം.
1: എസ് എൻ കോളേജിന് സമീപം, സ്റ്റേഡിയം, കൊല്ലം.
0: ഫോൺ 0474-274-0503.
1: മൊബൈൽ 9446787715.
2: തിരികെ വരാൻ കഥ

0: സദൃത്തിലേക്ക് അപ്പോ അടുത്ത കോൾ വന്നിട്ടുണ്ട്. ഹലോ ഹലോ
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം.
0: കാതോട് സദൃത്തിലേക്ക് സ്വാഗതം. ഇതാരാ സംസാരിക്കുന്നേ?
1: സതി.
0: സതി? ആ സതി ചേച്ചി, എവിടുന്നാ വിളിക്കുന്നേ? ആ പറഞ്ഞോ, എന്തൊക്കെയുണ്ട് വിശേഷം?
1: വിശേഷം ഇവിടെ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം മാറി. നല്ല വെയിലും നല്ല അന്തരീക്ഷമാണ്.
0: വേണല്ലേ? അപ്പൊ ജോലിയൊക്കെ നടക്കുന്നുണ്ടോ വൃത്തിയായിട്ട്?
1: ആ ജോലിയൊക്കെ നടക്കുന്നു,
0: കുഴപ്പമില്ലാതെ പോകുന്നുണ്ടല്ലേ. ആണ്. പിന്നെ എന്തൊക്കെയാ വിശേഷം പറയാനുള്ളേ? ഹലോ
1: ഹലോ,
0: പിന്നെ എന്തൊക്കെ വിശേഷം പറയാനുള്ളേ?
1: പറയാ, ഇവിടെ ജോലി തീരാറായി.
0: സന്തോഷത്തോടൊക്കെ ഇരിക്കുന്നോ? ജോലി തീർന്നോ? പിന്നെ ജോലി തുടങ്ങത്തില്ലേ? എപ്പോ തുടങ്ങും ഇത് കഴിഞ്ഞിട്ട്?
1: ഓ,
0: ആ സമയം വരെ റെസ്റ്റ് ആണല്ലേ. ഓക്കെ ചേച്ചി, അപ്പൊ എന്തായാലും പാട്ട് കേൾക്കാം. ഓക്കെ ചേച്ചി, വിളിച്ചത് സന്തോഷം. നമുക്ക് നല്ലൊരു പാട്ട് വരുന്നുണ്ട്.

0: തിരികെ വരാം കഥയുടെ ദൂരത്തിലേക്ക്. അപ്പോ നമ്മുടെ കോള് വരുന്നതിന് മുമ്പ് ഞാനൊരു ചോദ്യം ചോദിച്ചായിരുന്നു, നമുക്കിപ്പോ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടോ വിഷമമോ ഉണ്ടായി കഴിഞ്ഞാൽ എന്തായിരിക്കും ചെയ്യുക, അതാണ് ഞാൻ ഇന്ന് ശ്രോതാക്കളോട് ചോദിക്കുന്നത്. അപ്പൊ അതിന്റെ ഉത്തരം തീർച്ചയായിട്ടും എല്ലാ ശ്രോതാക്കളും പറയുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് കോള് വരുന്നുണ്ട്, കോളിലോട്ട് പോവാം. അതിനു മുമ്പ് നമ്പർ ഒന്നും കൂടെ പറയാം, 0474293111 എന്ന നമ്പറിലോട്ടാണ് വിളിക്കേണ്ടത്. ഇന്നത്തെ കഥയുടെ അതിർത്തിൽ നിങ്ങളോടൊപ്പം ഞാൻ അരുൺ. അപ്പോ പെട്ടെന്ന് പെട്ടെന്ന് വിളിക്കുക, സമയം ഇങ്ങനെ പോകുന്നുണ്ട്. ഓക്കെ, ഹലോ ഹലോ ഹലോ ഹലോ
1: ഹലോ
0: നമസ്കാരം.
1: ആ, ഞാൻ മുളങ്കാടത്ത് അനിതയാണ്.
0: ആ പറഞ്ഞോ, എന്തൊക്കെയുണ്ട് വിശേഷം?
1: നല്ല വിശേഷം. ഇപ്പം നല്ല വെയിലൊക്കെ വരുന്നു.
0: നേരത്തെ കുറച്ച് മഴയായിരുന്നു അല്ലേ? നേരത്തെ
1: മഴയുണ്ടായിരുന്നു.
0: അപ്പൊ എന്താ ചെയ്യുന്നേ, ജോലി ചെയ്യുന്നുണ്ടോ? ചേച്ചി
1: ജോലി ചെയ്യുന്നുണ്ട്. ഇപ്പം ജോലി ഇല്ലാ നിക്കാ. ഞങ്ങൾ മങ്ങാട് സ്കൂളിലെ ടെക്സ്റ്റ് ബുക്ക്
0: അത് കഴിഞ്ഞായിരുന്നോ? ടെക്സ്റ്റ് ബുക്കിന്റെ ഇഷ്യൂസ് ഒക്കെ കഴിഞ്ഞായിരുന്നോ?
1: ആ, അപ്പം ലോഡ് വരാനുണ്ട്. ഇനിയിപ്പോ ഒരാഴ്ച നമ്മള് വീട്ടിൽ നിക്കണം, അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ.
0: ആണല്ലേ, ഓക്കെ. അപ്പം അത് എത്ര ദിവസത്തേക്ക് കാണും? ഒരു രണ്ടു മാസം കാണുമോ അതോ?
1: ആ, രണ്ടര മാസം കാണും.
0: രണ്ടര മാസം കാണും. അപ്പൊ എത്രാം ക്ലാസ് വരെയുള്ള ടെക്സ്റ്റ് ബുക്കാ കൊടുക്കുന്നേ?
1: ഒന്ന് തൊട്ട് പത്ത് വരെ.
0: ഒന്നാം ക്ലാസ് തൊട്ട് പത്താം ക്ലാസ് വരെ അല്ലേ? ഞങ്ങളപ്പോ അതെങ്ങനെ സെക്ഷൻ ആയിട്ട് തിരിച്ചു? അതായത് ഇപ്പം ഓരോ വിദ്യാർത്ഥികളുടെ അനുസരിച്ചാണോ അതോ?
1: നമ്മള് ഏതൊക്കെ സ്റ്റാൻഡേർഡ് ഉണ്ട് അതെല്ലാം വെച്ചു കൊടുക്കണം.
0: അതല്ല ചേച്ചി ഞാൻ ചോദിച്ചത്, ഇപ്പം ടെക്സ്റ്റ് ഇപ്പൊ ഒരു സെവൻ സ്റ്റാൻഡേർഡിലോ എയ്റ്റ് സ്റ്റാൻഡേർഡിലോ കുട്ടി വന്നു, അപ്പം മലയാളം മുതൽ ഇംഗ്ലീഷ് വരെ അല്ലെങ്കിൽ സോഷ്യൽ സയൻസ് മാത്സ് ഈ ടെക്സ്റ്റുകളെല്ലാം ഒന്നിച്ച് ഒരാളാണോ കൊടുക്കുന്നത് അതോ ഓരോരുത്തരായിട്ടാണോ ഓരോ ടെക്സ്റ്റ് കൊടുക്കുന്നത്? ഞാൻ ചോദിച്ചത്
1: അല്ലല്ലോ, ഒന്നിച്ചാണ്. ഒരു ഇപ്പൊ ഞങ്ങൾ 15 സ്റ്റാഫ് ഉണ്ട്, അവർക്ക് ഒരേ ഇന്റന്റ് കൊടുക്കും, ഒരേ സ്കൂളിലേക്കുള്ള. അപ്പൊ ആ സ്കൂളുകളിലേക്ക് അവരെടുത്ത് കൊടുക്കണം.
0: ആണല്ലേ, ഓക്കെ. അപ്പൊ ചേച്ചിയുടെ എത്ര പേരുണ്ടായിരുന്നു ചെയ്യാനായിട്ട്?
1: ഞങ്ങൾ 3 പേര് ടീം.
0: 3 പേര് ഒരു ടീം അല്ലേ? ഒരു ദിവസം എത്ര പേര് വരും ഏകദേശം? എന്നാൽ എത്ര പേര് വരും ഒരു ബുക്ക് വാങ്ങാനായിട്ട്?
1: അവിടെ നമ്മൾ എടുത്തു വെച്ചാ മതി. അപ്പം വേറെ ലോഡിങ്ങിന് പിള്ളേരുണ്ട്, അവര് കൊണ്ടുകൊടുക്കും ഓരോ സ്കൂളുകളിലേക്ക്.
0: ആണല്ലേ, ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അങ്ങനെയാണല്ലേ, ഓക്കെ. അപ്പൊ അവർക്കും ഈ പറഞ്ഞ ദിവസങ്ങളിൽ മാത്രമേ ജോലി ഉണ്ടാവത്തുള്ളൂ അല്ലേ? സന്തോഷത്തോടെ പോകുന്നു അല്ലേ?
1: സന്തോഷത്തോടെ
0: ബർത്ത്ഡേ ആയിരുന്നു.
1: താങ്ക് യു.
0: പറഞ്ഞു.
1: എന്റെ ഒരു കൂട്ടുകാരി പറഞ്ഞ് ഒരു പാട്ട് പിന്നെ പാടണം, അവർക്ക് പറഞ്ഞു ഒരു പാട്ട് പറയുകയും ചെയ്യണമെന്ന് പറഞ്ഞു.
0: എന്നാ പാടിക്കോ, പെട്ടെന്ന് പാടിക്കോ.
1: എനിക്ക് അറിയത്തില്ല പാട്ടൊന്നും, പക്ഷെ അവള് നിർബന്ധിച്ച് ഒരു പാടാം.
0: രണ്ടു പാടിയാ മതി.

0: പഴയത്തെ മുംബൈയാണോ ഏറ്റവും ഇഷ്ടമുള്ള സിനിമ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും ആ പാട്ട് എന്തായാലും ചേച്ചി പറഞ്ഞ പാട്ട്
1: കൂട്ടുകാരി തന്നെ ജ്യോതിക്കാണ്, ജ്യോതിയുടെ ഹസ്ബൻഡ് സുരേഷിനു വേണ്ടി
0: അവർക്കെല്ലാം വേണ്ടി പാട്ട് കേൾപ്പിക്കാം
1: കേട്ടോ.
0: അവർക്കെല്ലാം വേണ്ടി പാട്ട് കേൾപ്പിക്കാൻ വിളിച്ചത് ഈ സന്തോഷം. അപ്പൊ എന്തായാലും നമുക്ക് പാട്ട് വരുന്നുണ്ട്.

0: റാണി, നമ്മൾ ഇപ്പൊ തന്നെ ലീച്ച് ആയി, ഒന്ന് വേഗം വന്നേ.
1: ഞാൻ ഇപ്പൊ വരാം, ഇതൊന്ന് രജിസ്റ്റർ ചെയ്തോട്ടെ.
0: രജിസ്റ്റർ ചെയ്യാനോ, എന്താ കാര്യം?
1: ആഹാ, അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ, സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ് DBM മാരത്തോണിന്റെ 5th എഡിഷൻ കിംസ് ഹെൽത്ത് DBM 2026 എന്ന പേരിൽ ഈ വരുന്ന July 12th ആശ്രമത്തിൽ വെച്ച് നടത്തുകയാണ്. സമൂഹത്തിൽ കൂടി വരുന്ന ആത്മഹത്യാ പ്രവണതക്കെതിരെ എറൈസ് എവേക്ക് അലൈൻ യുവർ മൈൻഡ് എന്നതാണ് ഈ വർഷത്തെ സ്ലോഗൻ.
0: കൊള്ളാലും എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്?
1: അത് ഈസി അല്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതി. അപ്പോ ഞാൻ ചെയ്തു കഴിഞ്ഞു, പോവാ.
0: നിക്കി നിക്കി, എന്നാ പിന്നെ ഞാനും കൂടെ രജിസ്റ്റർ ചെയ്യട്ടെ.
2: കൂടുതൽ വിവരങ്ങൾക്ക് 9074963129 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
3: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസീറിൽ കാതോട് കാതോരമാണ്. അപ്പോൾ ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞായിരുന്നത്, നമുക്കിപ്പോൾ എന്തെങ്കിലും വിഷമങ്ങളോ ബുദ്ധിമുട്ടോ ഒക്കെ ഉണ്ടായാൽ നമ്മൾ എങ്ങനെയാണ് അത് സോൾവ് ചെയ്യുന്നത്, അല്ലേ? പലരും പലപ്പോഴും നമ്മുടെ ഫ്രണ്ട്സിനോടോ കൂട്ടുകാരോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാരോടോ അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും വിശ്വസിക്കുന്ന ആളിനോടൊക്കെ ആയിരിക്കാം ഇക്കാര്യങ്ങളൊക്കെ പയർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഷെയർ ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അഥവാ നമുക്കിപ്പോൾ ആരോടും ഷെയർ ചെയ്യാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ സ്വയം അത് ആശ്വസിക്കാൻ ശ്രമിക്കണം. അല്ലാതെ ചില ആളുകളെ കണ്ടിട്ടുണ്ടോ, എത്രത്തോളം ബുദ്ധിമുട്ട് വന്നാലും അല്ലെങ്കിൽ എത്രത്തോളം ബുദ്ധിമുട്ട് നടക്കുന്ന സാഹചര്യത്തിൽ കൂടെ കടന്നു പോയാലും അവരെന്തായിരിക്കും ചെയ്യുന്നത്, അവർ ആരോടും ഷെയർ ചെയ്യാറില്ല. അങ്ങനെ ഷെയർ ചെയ്യാൻ പറ്റാതെ വരുന്ന വ്യക്തികളാണ് തീർച്ചയായിട്ടും കടുത്തമായ മാനസിക പിരിമുറുക്കങ്ങളിലേക്കും അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളിലേക്കും അതിനോടൊപ്പം തന്നെ ആത്മഹത്യാ പ്രവണതയിലേക്കൊക്കെ വീണു പോകുന്ന അവർ തന്നെയായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ബുദ്ധിമുട്ടുകൾ പരമാവധി ആളുകളോട് ഷെയർ ചെയ്യുക. അപ്പോ നമുക്ക് അടുത്ത ഒരു കോളറോട് അഭിപ്രായം ചോദിക്കാം. ഹലോ,
4: ഹലോ,
3: നമസ്കാരം.
4: നമസ്കാരം,
3: കാതോട് കാതോരത്തിലേക്ക് സ്വാഗതം.
4: എവിടുന്നാ
3: വിളിക്കുന്നത്? ഐത്തിന്ന്. പറഞ്ഞോ, എന്തൊക്കെയുണ്ട് വിശേഷം? ആണല്ലേ, എങ്ങനെ സ്കൂള് തുറന്നു?
4: സ്കൂള് തുറന്ന് മക്കൾക്ക് പഠിത്തമൊക്കെ ആയി.
3: ഓണം വരും അല്ലേ? അത് കഴിയുമ്പോ ക്രിസ്മസ് വരും, അത് കഴിയുമ്പോ വീണ്ടും വലിയ പരീക്ഷ വരും, അതോടെ വെക്കേഷൻ ആകും അല്ലേ? ആണ്. ഓക്കെ, അപ്പൊ ഞാൻ
4: നമ്മളോട് പാട്ട് പാടിക്കൊണ്ട് നടക്കും.
3: ആണ് അല്ലേ? നമ്മളെല്ലാം നമ്മൾ ആരോടെങ്കിലും ഒക്കെ തുറന്നു പറയണ്ടേതൊക്കെ വിഷമമൊക്കെ?
4: ഞാൻ വിഷമങ്ങളല്ലേ ഉള്ളു. ഇന്നാണെങ്കിൽ ഒരു കുഞ്ഞു ട്യൂഷന് പോയതായിരുന്നു, കുഞ്ഞു വണ്ടിയിൽ വീണ് മരിച്ചുപോയി.
3: അറിഞ്ഞായിരുന്നു, പത്രത്തിലൊക്കെ മറ്റു വാർത്ത ഉണ്ടായിരുന്നു. വീട്ടിന്റെ അടുത്താണോ?
4: ആണല്ലേ. 9th പഠിക്കുന്ന മോന്
3: കണ്ടായിരുന്നോ? പോയി കണ്ടായിരുന്നോ?
4: ഇല്ല, പോയില്ല, കൊണ്ടുവന്നില്ല.
3: ആണല്ലേ. അപ്പൊ വരുമ്പോ എന്തായാലും പോയി കാണണം കേട്ടോ. അപ്പൊ എന്തായാലും വിഷമമൊക്കെ പെട്ടെന്ന് തന്നെ മാറട്ടെ കേട്ടോ. ഓക്കെ ചേച്ചി, അപ്പൊ എന്തായാലും വിളിച്ചത് സന്തോഷം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്ന കമ്മ്യൂണിറ്റി റേഡിയോ വെൻസിറിൽ കാതോട് കാതോരം. അപ്പോ ഇന്ന് കാതോട് കാതോരത്തിൽ നിങ്ങളോടൊപ്പം ഞാൻ ആരും. അപ്പോ പെട്ടെന്ന് വിളിക്കുക, നമ്പർ 0474291111. കോൾ ഉണ്ട്, കോൾ ഇട്ട് പോ. ഹലോ ഹലോ
1: ഹലോ,
0: നമസ്കാരം. നമസ്കാരം, ഇതാരാ സംസാരിക്കുന്നത്? പറഞ്ഞോ ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷം? മഴ പെയ്യുന്നുണ്ടല്ലേ? മഴ ഇഷ്ടമല്ലേ ചേച്ചിക്ക്? അല്ലേ, മഴ വരുമ്പോ തണുപ്പ് വരും, തണുപ്പ് വരുമ്പോ നമുക്കൊരു ഭയം ഒക്കെ ഉണ്ടാവും അല്ലേ? ഇടി വരും, കൊള്ളിയാൻ വരും എന്നൊക്കെയുള്ള ഭയം ആണല്ലേ? ആ അത് ഇപ്പോഴത്തെ ഇടി വളരെ അപകടകരം കൂടിയാണ് അല്ലേ? അപ്പൊ ഇടി ഇല്ലാതെ മഴ പെയ്യാൻ പ്രാർത്ഥിക്കുക. ഇടി വെട്ടാതിരിക്കട്ടെ കേട്ടോ. അപ്പൊ ദുഃഖവും സങ്കടവും വിഷമവും ഒക്കെ വരുമ്പോ എന്താ ചെയ്യുന്നത്? ആണല്ലേ, പക്ഷെ അങ്ങനെയല്ല, ആരോടെങ്കിലും ഒക്കെ പറയണം കേട്ടോ. ആണ് ഈ സങ്കടം ഒക്കെ ഷെയർ ചെയ്യാൻ. ആ ഓക്കെ, സന്തോഷം, വളരെ സന്തോഷം. എന്തായാലും ചേച്ചി അങ്ങനെ പറഞ്ഞല്ലോ, വളരെ സന്തോഷം. അപ്പൊ ഇനി അങ്ങനെ തന്നെ പോട്ടെ. നമുക്ക് എന്തെങ്കിലും സങ്കടം ആ കൊടുത്തോ. ഹലോ, മോന്റെ പേരെന്താ? മോളാണോ മോനാണോ? മോന്റെ പേരെന്താ? അർഷദ് അല്ലേ. അർഷദ് പഠിക്കുന്നുണ്ടോ സ്കൂളില്? എത്ര പഠിക്കുന്നേ? രണ്ടില്. എങ്ങനെയുണ്ട് സ്കൂളും സ്കൂളും ടീച്ചേഴ്സും ഒക്കെ? ഇഷ്ടപ്പെട്ടോ? എനിക്ക് സുഖമാണ്. സ്കൂളൊക്കെ ഇഷ്ടപ്പെട്ടോ? ഏറ്റവും ഇഷ്ടമുള്ള ടീച്ചർ ആരാ? അടിയൊക്കെ കിട്ടുമോ സ്കൂളിൽ നിന്ന്? കിട്ടത്തില്ല. വഴക്ക് കിട്ടുമോ? വഴക്കം കിട്ടത്തില്ലേ. പഠിക്കുവോ വൃത്തിയായിട്ട്? പഠിക്കുന്ന ഒരു ആണല്ലേ, രണ്ടുപേരും ഇഷ്ടമാണല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ടീച്ചേഴ്സിനോടൊക്കെ പറയണം കേട്ടോ ഇന്ന് പരിപാടി വിളിച്ചെന്നേ. പറയൂ, ഇന്ന് ട്യൂഷൻ ഉണ്ടോ? അപ്പൊ ഇനി തിങ്കളാഴ്ച വൈകിട്ട് പോകുമ്പോ സ്കൂളിൽ പോകുമ്പോ പറയണം, ഞാൻ ടീച്ചറിന്റെ അടുത്തും പറഞ്ഞ്, അല്ലെങ്കിൽ ട്യൂഷൻ പോകാൻ പറയണം, ഞാൻ എല്ലാ ടീച്ചേഴ്സിനെയും കുറിച്ചും പരിപാടി വിളിച്ചപ്പോ പറഞ്ഞെന്ന് പറയണം കേട്ടാ. പറയണം. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് പാട്ട് കേൾക്കാം. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് പാട്ട് വരുന്നുണ്ട്.

0: ഹേ, എന്താ ഇങ്ങനെ ആലോചിക്കുന്നേ?
1: അതെ, എന്റെ അനിയന്റെ കല്യാണത്തിന് നല്ല ഒരു ബ്ലേസർ വാങ്ങണം, അതോടൊപ്പം ഒരു സൂട്ടും. എവിടെ നിന്ന് വാങ്ങുമെന്നാ ഞാൻ ഈ ആലോചിക്കുന്നത്?
0: അതിനാണോ ഇങ്ങനെ ആലോചിക്കുന്നേ? നമ്മുടെ ബ്ലേസർ സോൺ ഉണ്ടല്ലോ, മികച്ച വെഡിംഗ് സൂട്ടുകളും ബ്ലേസേഴ്സും വൈവിധ്യമാർന്ന ഡിസൈനുകളും കൂടാതെ ബർത്ത്ഡേ പാർട്ടിക്കും ആദ്യ കുർബാനയ്ക്കുമുള്ള വിവിധ തരത്തിലുള്ള വസ്ത്രങ്ങൾ ഇവിടെ ലഭ്യമാണ്.
2: നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഞങ്ങൾ തുണിത്തരങ്ങൾ വളരെ പെട്ടെന്ന് തയ്ച്ചു നൽകുന്നു. വൈവിധ്യമാർന്ന ഇറ്റാലിയൻ തുണിത്തരങ്ങൾ ന്യായമായ വിലയിൽ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു.
3: ബ്ലേസേഴ്സ് സോൺ, നിയർ ശങ്കർസ് ഹോസ്പിറ്റൽ, ആശ്രാമം റോഡ്, കൊല്ലം. ഫോൺ 8606268080.
4: തിരികെ വരാം കഥയുടെ അതോരത്തിലേക്ക്. നമുക്ക് അടുത്ത കോൾ വന്നിട്ടുണ്ട്. ഹലോ.
5: ഹലോ,
4: നമസ്കാരം.
5: നമസ്കാരം.
4: കഥയുടെ
5: ചോറുണ്ടോ?
4: ആ, ചോറൊക്കെ ഉണ്ട്.
5: എനിക്ക് നല്ലൊരു മാപ്പിളപ്പാട്ട് വേണം. പിന്നെ ഇവിടെ ഇരിക്കുന്ന ആളുകൾക്കെല്ലാം ഒരു ഹായ് കൊടുക്കണം. ഞങ്ങളെ മോലാളിക്ക് ഒരു ഹായ്, അവരുടെ കുടുംബം മൊത്തം ഒരു ഹായ്.
4: എല്ലാവർക്കും കൂടി ഒരു
5: നല്ല അടിപൊളി ഒരു മാപ്പിളപ്പാട്ട്, കിടിലൻ മാപ്പിളപ്പാട്ട് വേണം.
4: ഓക്കെ, കിടിലൻ മാപ്പിളപ്പാട്ട് തന്നെ ഇട്ടുതരാം കേട്ടോ. അപ്പൊ വലിയ ഹായ് കേട്ടായിരുന്നോ
5: എല്ലാരും?
4: ഓക്കെ, എത്ര പേരുണ്ട് മൊത്തത്തിൽ അവിടെ? മൊത്തത്തിൽ എത്ര പേരുണ്ട് അവിടെ ഇപ്പൊ വർക്ക് ചെയ്യാൻ?
5: ഞങ്ങളെ കമ്പനിയിൽ 10 പേരുണ്ട്.
4: 10 പേരേ ഉള്ളു അല്ലേ? അപ്പൊ 10 പേരും വളരെയധികം സ്നേഹത്തിൽ തന്നെയാണോ? ആണ് അല്ലേ. 10 പേരെയും തിരക്കിന്ന് പറയാ കേട്ടോ.
5: ഓക്കെ,
4: എന്തായാലും പാട്ട് കേൾപ്പിക്കാം. ഓക്കെ ചേച്ചി, വിളിച്ചത് സന്തോഷം. പാട്ട് കേൾക്കാം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിയറിൽ കഥയുടെ കഥോരമാണ്. അപ്പോ നമ്മുടെ അടുത്ത കോഡ് വന്നിട്ടുണ്ട്. ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ
1: ഹലോ
0: നമസ്കാരം. കാതോട് കാതോരത്തിലേക്ക് സ്വാഗതം. ഇതാരാ സംസാരിക്കുന്നേ? അജിത ചേച്ചി. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ചേച്ചിക്ക് സുഖമാണോ?
1: ഹലോ
0: ഹലോ സുഖമാണോ? സുഖമാണോ? ട്രെയിൻ പോകുന്നുണ്ടോ അടുത്തുകൂടെ? ട്രെയിൻ പാളത്തിന് അടുത്ത് നിന്നിട്ടാണ് അന്ന് ചുമ്മാ അല്ല കേൾക്കാത്തത്. സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. തുടങ്ങി തുടങ്ങി. ഇപ്പം പറഞ്ഞോ അല്ല, ഞാൻ ചോദിച്ചത് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആരോടാണ് ഷെയർ ചെയ്യുന്നത്? ഞാൻ ചോദിച്ചോണ്ടിരുന്നത് പറയത്തില്ല, സ്വന്തമായിട്ട് അങ്ങ്
1: അനുഭവിച്ചിരിക്കും. അങ്ങനെ ഞാൻ പറയത്തില്ല, ആരോടും പറയാറില്ല. പക്ഷെ എന്റെ അടുത്ത് പറയാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു കാര്യം പറഞ്ഞാൽ അതങ്ങനെ ആരോടും
0: പറയേണ്ടത്.
1: ഒരുപാട് രഹസ്യങ്ങൾ ഞാൻ ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല.
0: ഞാനിപ്പോ പറയാൻ കാര്യം എന്താ, ഇപ്പൊ നമ്മുടെ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ആത്മഹത്യയൊക്കെ നടക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം ചോദിച്ചത്. ആണ്. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം?
1: വിശേഷം പ്രത്യേകിച്ച് വിശേഷം സ്കൂളൊക്കെ തുറന്ന് ഇനി പോകണല്ലേ.
0: അപ്പൊ സ്കൂളിൽ പോകുന്നുണ്ടോ? സ്കൂളിൽ പോണോ? സ്കൂൾ തുറന്നപ്പോ സ്കൂളിൽ പോണോന്ന് ആഗ്രഹമുണ്ടോ?
1: പറഞ്ഞോട്ടെ. ഈ പാട്ട് സാറിന് പിന്നെ അവിടെ എല്ലാവർക്കും പിന്നെ എന്റെ അടുത്ത് ഉള്ളവർക്കൊക്കെ വേണ്ടി.
0: എന്റെ
1: ഒരു ഫ്രണ്ട് ഒരു മിസ് എന്നാ പേരെ നിഷ അവക്ക് വേണ്ടിയാണ്. അവക്ക് വേണ്ടിയും കൂടെ
0: അവർക്കെല്ലാം വേണ്ടി പാട്ട് കേട്ടോ.
1: ആ ശരി.
0: ഓക്കെ ചേച്ചി, വിളിച്ച് സന്തോഷം. പാട്ട് കേൾക്കാം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്ന കമ്മ്യൂണിറ്റി റേഡിയോ മെൻസിയറിൽ കാതോട് കാതോരമാണ് ഇന്നത്തെ കാതോട് കാതോരത്തിൽ. നിങ്ങളോടൊപ്പം ഞാൻ അരുൺ. അപ്പോ അടുത്ത കോൾ വന്നിട്ടുണ്ട്. ഹലോ.
1: ഹലോ,
0: നമസ്കാരം. നമസ്കാരം, ഇത് ആരാ സംസാരിക്കുന്നേ? അഫ്രിൻ ഫാത്തിമ. എവിടെ നിന്നാ വിളിക്കുന്നേ? കൊല്ലത്തുനിന്ന്. എത്ര അഫ്രിൻ പഠിക്കുന്നത്?
1: ഏഴാം ക്ലാസ്സില്.
0: ഓക്കെ, എങ്ങനെയുണ്ട്? സ്കൂൾ തുറന്നിട്ട് ഇപ്പൊ ഒരാഴ്ചയാകുന്നു അല്ലേ? എങ്ങനെയുണ്ട് അഫ്രിൻ?
1: നല്ല രസമാണ്.
0: എന്താ ഒന്ന് രണ്ട് സ്കൂളിലെ കാര്യങ്ങൾ വിശേഷങ്ങളൊക്കെ പറ കേക്കട്ടെ.
1: സ്കൂളിലെ ടീച്ചർമാരൊക്കെ നല്ല ഫ്രണ്ട്ലിയാ.
0: ഏത് സ്കൂളിലാ പഠിക്കുന്നേ?
1: സെന്റ്
0: ജോൺസ് എച്ച് എസ് ഇരേപുരം അല്ലേ? അപ്പൊ ടീച്ചേഴ്സ് ഒക്കെ നല്ല ടീച്ചേഴ്സ് ആണ്. നല്ല അടിക്കുന്ന ടീച്ചേഴ്സ് ഒക്കെ ഉണ്ടോ? അപ്പൊ സാറുമാരുണ്ടോ അവിടെ? ഓക്കെ, സാറുമാരെങ്ങനെയാ, പാവമാണോ അതോ അടിയിട്ടു? ആണല്ലേ. അവിടുത്തെ ഏറ്റവും ഇഷ്ടമുള്ള സാറിന്റെ പേര് പറ അജിത്തോ? അജി സാറ്. അത് കഴിഞ്ഞിട്ട് ആരാ ഇഷ്ടം?
1: അത് കഴിഞ്ഞിട്ട് കിരൺ ക്രിസ്റ്റഫർ.
0: കിരൺ ക്രിസ്റ്റഫർ. കിരൺ ക്രിസ്റ്റഫറിനെ ഏത് വിഷയം പഠിപ്പിക്കുന്ന? ഫിസിക്സ് അല്ലേ?
1: അല്ല, ഞങ്ങളെ പഠിപ്പിക്കുന്നില്ല. ഹൈസ്കൂളിനെ പഠിപ്പിക്കുന്ന.
0: ഹൈസ്കൂളിനെ പഠിപ്പിക്കുന്ന അല്ലേ? കിരൺ ക്രിസ്റ്റഫറിനെ ഞാൻ തിരക്കി എന്ന് പറയണേ. കിരൺ ക്രിസ്റ്റഫറിന്റെ ഫ്രണ്ടാണ് ഈ ഞാൻ. ആണ്, കിരൺ സാറിനെ എനിക്കും അറിയാം, സാറിന് എന്നെ അറിയാം, അതാ ഞാൻ ചോദിച്ചേ.
1: അങ്കിളിന്റെ പേരെന്താ?
0: എന്റെ പേര് അരുൺ. അപ്പൊ എന്തായാലും കിരൺ സാറിനെ തിരക്കി എന്ന് പറയണം കേട്ടോ. ഓക്കെ. പിന്നെ അപ്പോ മാത്സ് ഒക്കെ എങ്ങനെയുണ്ട്? എളുപ്പമാണോ? പഠിപ്പിക്കുന്നൊക്കെ മനസ്സിലാകും അല്ലേ? അപ്പം മാത്സ് ആണ് ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്ട് അല്ലേ? അരുൺ ചേട്ടൻ തിരക്കി എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും വിളിച്ചത് ഈ സന്തോഷം. നമുക്ക് പാട്ട് ചെയ്യാം.

0: ഏരിയ കിട്ടി, പോയാ പോയി. ചോദിക്കാം, പറയാം, അറിവ് നേടാം. കിട്ടിയാ കിട്ടി, പോയാ പോയി. വിളിക്കേണ്ട സമയം എല്ലാ ശനിയാഴ്ചയും വൈകിട്ട് 3:30 മുതൽ 4:30 വരെ. വിളിക്കേണ്ട നമ്പർ 0474-293-1111. നമ്പർ ഒരിക്കൽ കൂടി 0474-293-1111. കിട്ടിയാ കിട്ടി, പോയാ പോയി.
1: തിരികെ വരാം നമുക്ക് അതിർത്തിലേക്ക്. അടുത്ത കോൾ വന്നിട്ടുണ്ട്. ഹലോ,
2: നമസ്കാരം.
1: നമസ്കാരം ചേട്ടാ, കാതോട് അതിർത്തിലേക്ക് സ്വാഗതം. എവിടെ നിന്ന് വിളിക്കുന്നേ? പറഞ്ഞോ, എന്തൊക്കെയുണ്ട് വിശേഷം? ഇപ്പൊ ജോലിക്കൊക്കെ പോകുന്നില്ലേ?
2: ഇല്ല.
1: ആ പറഞ്ഞോ, ബാക്കി വിശേഷങ്ങളൊക്കെ പറഞ്ഞോ. 2026 എങ്ങനെ ഉണ്ട് ഇപ്പം? ആണല്ലേ, പാട്ടൊക്കെ കേട്ട് സുഖമായിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പൊ എന്തായാലും നമുക്ക് നല്ലൊരു പാട്ട് കേൾക്കാം. ഡെഡിക്കേഷൻ ഉണ്ടോ അതിന് മുമ്പേ?
2: എല്ലാവർക്കും
1: വേണ്ടിട്ടല്ലേ. അപ്പൊ എന്തായാലും ചേട്ടൻ പറഞ്ഞോളൂ, നല്ലൊരു പാട്ട് കേൾക്കാം. വിളിച്ചതിൽ സന്തോഷം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്ന കമ്മ്യൂണിറ്റി റേഡിയോ എൻസിയോയിൽ കാതോട് കാതോരമാണ്. ഇന്നത്തെ കാതോട് കാതോരത്തിൽ നിങ്ങളോടൊപ്പം ഞാൻ അരുൺ. അപ്പോൾ പെട്ടെന്ന് വിളിക്കുക, നമ്മുടെ കോള് കണക്ട് ആയിട്ടുണ്ട്. ഹലോ, ഹലോ, നമസ്കാരം.
1: ഹലോ, നമസ്കാരം.
0: ആ പറഞ്ഞു.

0: അപ്പെനിക്ക് സന്തോഷം കേട്ടോ, പറഞ്ഞില്ലെങ്കിൽ ഞാൻ അറിയത്തില്ലായിരുന്നു. എന്തായാലും സന്തോഷം, സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു, സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. അവിടെയൊക്കെ സുഖമാണല്ലോ അല്ലേ?
1: സന്തോഷം.
0: എന്തും പരിപാടിയൊക്കെ കേൾക്കാറുണ്ടോ?
1: റേഡിയോ
0: വളരെ സന്തോഷം. അപ്പൊ ഇന്നത്തെ പാട്ട് ആർക്ക് വേണ്ടിട്ടാ? പറഞ്ഞോ.
1: വിവാഹവാർഷികം
0: പൂമുഖവാതിലിൽ
1: സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ, ദുഃഖത്തിൻ മുള്ളുകൾ പൂവിരൽ തുമ്പിനാൽ

0: പൂ നമ്മുടെ കോള് വരുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളൊരു സംഭവം, ഈ മഴയൊക്കെ വരുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിച്ച് തന്നെ, അതായത് ഇലക്ട്രിക് ലൈനൊക്കെ നമ്മൾ പലപ്പോഴും ഇതൊക്കെ കേട്ടിട്ടുള്ളതാണ്, പക്ഷെ പലപ്പോഴും നമ്മളിതൊക്കെ ശ്രദ്ധിക്കാതെ പോകാറുണ്ട്. അതുപോലെ തന്നെ ഞാൻ വീണ്ടും പറയുന്നു, എന്തെങ്കിലും ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിക്കുകയാണെങ്കിൽ, നമുക്ക് എന്തെങ്കിലും വിഷമങ്ങളോ അല്ലെങ്കിൽ വിഷമാവസ്ഥയിലൂടെയൊക്കെ കടന്നു പോവുകയാണെങ്കിൽ, തീർച്ചയായിട്ടും പരമാവധി അത് നല്ല ആരെയെങ്കിലും കണ്ടെത്തി അവരോട് ഷെയർ ചെയ്യുന്നതും നമ്മുടെ ഈ വിഷമം കുറയ്ക്കാനായിട്ട് വളരെയധികം സഹായിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത കോളുണ്ട്. ഹലോ.
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരം, കാതോട് കാതോരത്തിലേക്ക് സ്വാഗതം.
1: ഞാൻ മായ സിമുലാവാരം.
0: പറഞ്ഞോ.
1: സുഖമായിട്ടിരിക്കുന്നു.
0: ആ, സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഒത്തിരി നാളായി തോന്നുന്നില്ലേ നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ട്?
1: ഇടയ്ക്ക് അങ്ങനെ ഇരിക്കുമ്പോ ഇപ്പം വരുമ്പോ അങ്ങനെ നമ്മുടെ ആ സമയം മാറുന്ന
0: പോലെയാണ് എനിക്ക് തോന്നുന്നു. ഒത്തിരി നാളല്ല, ഒന്ന് രണ്ട് വർഷമായി തോന്നുന്നു സംസാരിച്ചിട്ടല്ലേ ചേച്ചി?
1: ില്ല, ഇടയ്ക്ക് ഇന്ന് വിളിക്കായിരുന്നു. ഇന്നലെ ഇന്ന് എന്ന് നിർത്തിടയായിരുന്നു. എല്ലാ ഒരുപാട് പേര്, അമ്മമാരും ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ എനിക്ക് ഒരുപാട് പേരെ എനിക്ക് സഹവാദിക്കാൻ കഴിഞ്ഞു. എന്റെ ദുഃഖത്തിലും ദുർഗത്തിലും പ്രയാസത്തിലും സന്തോഷത്തിലും ഒക്കെ അവരെ ഉണ്ട്.
0: മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ കേട്ടോ.
1: പിന്നെ ഈ പാട്ട് അവർക്ക് എല്ലാവർക്കും വേണ്ടിയാണ്. പിന്നെ ആനന്ദവല്ലിയമ്മ ഞങ്ങളുടെ എല്ലാവരുടെ അമ്മയാണ്. ആനന്ദവല്ലിയമ്മ അമ്മയ്ക്ക് പ്രത്യേകം ഞാൻ ഡെഡിക്കേഷൻ. എനിക്ക് സന്തോഷം എന്ന് പറഞ്ഞൊരു ദിവസവും കൂടിയാണ്. പക്ഷെ ചേച്ചിക്കും കൂടി ബാക്കി എല്ലാ ശ്രോതാക്കളും ഞാൻ പേരെടുത്ത് പറയുന്നില്ല ആരോടും. നമ്മുടെ റേഡിയോ എല്ലാവർക്കും വേണ്ടി ഞാൻ ഈ പാട്ട് ഡെഡിക്കേഷൻ ചെയ്യുന്നു.
0: ഓക്കെ, അപ്പൊ എന്തായാലും പാട്ട് കേൾക്കാം. ഓക്കെ ചേച്ചി, വിളിച്ചത് സന്തോഷം. അപ്പൊ നമുക്ക് എന്തായാലും പാട്ട് കേൾക്കാം.

0: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്ന് തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, നീണ്ടകര പിഒ, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.
2: അമ്മോനെ സ്കൂളിലാക്കിട്ട് നമുക്ക് ലുലുവിൽ പോയാലോ?
3: അതൊരു നല്ല ഐഡിയ. ലുലുവിൽ ഇപ്പൊ കിടിലൻ മൺസൂൺ ഓഫർ ഉണ്ടല്ലോ, ഷോപ്പിംഗ് കഴിഞ്ഞ് മോളെയും കൂട്ടി വരികയും ചെയ്യാം.
4: തകർപ്പൻ ഓഫറുകളുമായി ലുലു മൺസൂൺ സേവേഴ്സ് ജൂൺ 14 വരെ. ഗ്രോസറി, നിത്യോപയോഗ സാധനങ്ങൾ തുടങ്ങിയവയ്ക്കെല്ലാം വൻ വിലക്കുറവും ഓഫറുകളുമായി കൊട്ടിയം ലുലു ഡെയിലി.
5: കനത്ത ഓഫർ, തകർപ്പൻ ഷോപ്പിംഗ്. അതെ, ഈ മൺസൂൺ ഒരു ഷോപ്പിംഗ് ഉത്സവമാക്കി മാറ്റാം ലുലു ഡെയിലിക്കൊപ്പം. വിസിറ്റ് ലുലു ഡെയിലി, ഡ്രീംസ് മോൾ, കൊട്ടിയം.
6: പണ്ടൊക്കെ ഗോപിമാമനെ വീട്ടുകാർ ക്ഷിപ്രഹോബി എന്നാണ് വിളിച്ചിരുന്നത്. കാരണം ലൈറ്റോ ഫാനോ വെറുതെ കിടക്കുന്നത് കണ്ടാൽ ഉടൻ അദ്ദേഹം എല്ലാവരോടും ദേഷ്യപ്പെടുമായിരുന്നു.
7: എടാ, നീ എന്തിനാ ഈ ഫാൻ ഓഫ് ചെയ്യാതെ പോയത്? ഇതിന്റെ കറണ്ട് ബില്ല് ആരടയ്ക്കും? നീ അടയ്ക്കും.
6: പക്ഷേ ഇന്ന് എല്ലാവരും അദ്ദേഹത്തെ ഗോപി കൂൾ എന്നാണ് വിളിക്കുന്നത്. കാരണം സോളാർ പാനൽ സ്ഥാപിച്ചതിൽ പിന്നെ മീറ്ററിലെ സൂചിയും സമാധാനമായി ഉറങ്ങുന്നു. ഒപ്പം ഗോപിമാമനും. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ .gov.in.
8: തിരികെ വരാൻ കഥടാതുരത്തിലേക്ക്. അപ്പോ നമ്മുടെ അടുത്ത കോൾ വന്നിട്ടുണ്ട്. ഹലോ,
9: രഞ്ജിനി
8: എവിടെന്നാ വിളിക്കുന്നേ? എനിക്ക് മനസ്സിലായി രഞ്ജിനി. ഓക്കെ, സ്ഥലം പക്ഷെ പെട്ടെന്ന് ഓർത്തില്ല, അതാ ഞാൻ ചോദിച്ചത്. ഓക്കെ രഞ്ജിനി, എന്തൊക്കെയുണ്ട് വിശേഷം?
9: സുഖമായിട്ടൊക്കെ
8: ഇരിക്കുന്നു. മഴയൊക്കെ എങ്ങനെയുണ്ട്? ആണല്ലേ. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം കേട്ടായിരുന്നു, എന്തെങ്കിലും വിഷമമൊക്കെ വന്നാ രഞ്ജിനി എന്താ ചെയ്യുന്നേ?
9: ഞാനും അങ്ങനെ ആരും പറയാറില്ല സാർ. ഞാൻ ഏറ്റവും എന്റെ അമ്മച്ചും അമ്മയോട് പറയും, അമ്മച്ച എന്തെങ്കിലും പറയും,
8: പുറത്തൊന്നും പറയാറില്ല അല്ലേ.
9: അപ്പൊ വെളിയിലാരും പറയാറില്ല, അമ്മ അമ്മയടുത്തും എന്റെ ചേച്ചിയും മാത്രമേ ഞാൻ പറയാറുള്ളൂ.
8: അപ്പൊ അമ്മയാണ് ആശ്വാസം അല്ലേ?
9: അമ്മ അമ്മ എന്തെങ്കിലും വിഷമം വന്നാൽ അമ്മ അമ്മയും മക്കളത് പോയിട്ട് വരാം, നമുക്ക് വിഷമിക്കില്ല. അത് പോയത് പോയി, ഇനിയിപ്പം അതത് പറഞ്ഞിട്ട് കാര്യം എന്നൊക്കെ പറഞ്ഞ് അമ്മയും സമാധാനപ്പെട്ടു.
8: തീർച്ചയായിട്ടും വളരെ സന്തോഷം കേട്ടോ.
9: ഓക്കെ
8: സന്തോഷം കേട്ടോ രഞ്ജിനി. അപ്പൊ എന്തായാലും നല്ലൊരു പാട്ട് കേൾക്കാം.

0: പരിപാടി?
1: ആ റൈഹാൻ, ഞാനേ കിംസെൽത്തെ DBM മാരത്തോണിലെ പങ്കെടുക്കാൻ വേണ്ടി രജിസ്ട്രേഷൻ ചെയ്തോണ്ടിരിക്കുക.
0: ഓ അത് ശരി, നമ്മൾ കഴിഞ്ഞ വർഷം പങ്കെടുത്ത സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ്ബ് ആശ്രാമം മൈതാനത്ത് വെച്ച് നടത്തിയ ആ അടിപൊളി പ്രോഗ്രാം ആണോ? അതിന്റെ രജിസ്ട്രേഷൻ തുടങ്ങിയോ?
1: പിന്നെ മാർച്ച് 15 രജിസ്ട്രേഷൻ തുടങ്ങി. ജൂലൈ 12 ഞായറാഴ്ച റൺ, 21 കിലോമീറ്റർ ഉള്ള ഹാഫ് മാരത്തോൺ, 10 കിലോമീറ്റർ പിന്നെ 3 കിലോമീറ്റർ ഫാമിലി റണ്ണും ഉണ്ട്. നീ രജിസ്റ്റർ ചെയ്യുന്നില്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് വഴിയാണ്, അറിയാലോ.
0: ഉറപ്പായും ചെയ്യും. പിന്നെ നമുക്ക് നമ്മുടെ കൂട്ടുകാരെയും വിളിക്കാം, അടിച്ചു പൊളിക്കാം.
2: കൂടുതൽ വിവരങ്ങൾക്ക് 9074963129 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
3: ഞാൻ എത്ര നേരമായിട്ട് വിളിക്കുന്നു ചേട്ടാ, എന്താ ഫോൺ അറ്റൻഡ് ചെയ്യാത്തത്?
4: അതെ, ഒരു പരസ്യം തയ്യാറാക്കുകയായിരുന്നു.
3: എന്തിനാ? പത്രത്തിലിടാനാണോ?
4: ഏയ് അല്ല, റേഡിയോയിലിടാനാ.
3: റേഡിയോയിലോ?
4: അതെ, റേഡിയോയിൽ പരസ്യമിട്ടാൽ കൂടുതൽ പേർ കേൾക്കും, കേട്ട് കേട്ട് ആളുകളുടെ മനസ്സിൽ പതിയുകയും ചെയ്യും. അതാണ് റേഡിയോയിൽ പരസ്യമിട്ടാലുള്ള ഗുണം.
3: അതെയോ?
2: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ പരസ്യം ചെയ്തതിന് ബന്ധപ്പെടുക 9809016611.
3: നമ്പർ ഒരിക്കൽ കൂടി 9809016611.
5: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ വാൻസിഗറിൽ കാതോട് കാതോരം. അപ്പോ അടുത്ത കോൾ ഉണ്ട്. ഹലോ.
6: ഹലോ,
5: നമസ്കാരം.
6: നമസ്കാരം.
5: കാതോട് കാതോരത്തിലേക്ക് സ്വാഗതം. ഇതാരാ സംസാരിക്കുന്നത്? ഹലോ,
6: സുരേഷ്.
5: സുരേഷ്, ചേട്ടൻ എവിടെ നിന്നാ വിളിക്കുന്നത്?
6: ചന്ദനത്തോപ്പ്.
5: ഇന്ന് പറഞ്ഞ എന്തൊക്കെയുണ്ട് വിശേഷം? പറഞ്ഞ
6: നല്ല വിശേഷം.
5: സന്തോഷം. അപ്പൊ നല്ല വിശേഷല്ലേ? ഒരു വിശേഷം പറ. നല്ല ആ ഒരു വിശേഷത്തെ ഒരു വിശേഷം പറയണം.
6: വിശേഷം
5: തന്നെയാണല്ലോ അല്ലേ. അപ്പൊ ഇനിയിപ്പം എന്താ ജോലിക്ക് പോകണോ അവരോ, അതോ ഇനിയും ഹയർ സ്റ്റഡീസിന് പോകുന്നുണ്ടോ?
6: ഒരാള് പിന്നെ ചെന്നൈയില് ജോയിൻ ചെയ്തായിരുന്നു.
5: ആണല്ലേ. ഓക്കെ ഓക്കെ. അപ്പൊ അതിന്റെ സന്തോഷമാണെന്ന് തോന്നുന്നല്ലേ സംസാരത്തിലും. ആണ്. ആ പറഞ്ഞോ. പിന്നെ വേറെ എന്തൊക്കെയുണ്ട്? ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, അതായത് എന്തെങ്കിലും വിഷമം വന്നാ ചേട്ടന് അടുത്ത് ആദ്യം പറയുക. പിള്ളേർത്താണ് ആദ്യം പറയുന്നല്ലേ. പിള്ളേർ സൊല്യൂഷൻ ഒക്കെ പറഞ്ഞു തരുമോ? അപ്പൊ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണ്ട, അച്ഛൻ തന്നെയാണ് പിള്ളേർത്ത് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചോദിക്കുന്നില്ലേ. ആണ്. ഓക്കെ, നോ പ്രോബ്ലം. അപ്പൊ എന്തായാലും വളരെ അധികം സന്തോഷത്തോടെ ഇരിക്കുന്നു ചേട്ടന്. ഇന്നത്തെ പാട്ട് ആർക്ക് വേണ്ടിട്ടാ?
6: പാട്ട് പിള്ളേർക്ക് വേണ്ടിയും പിന്നെ എന്റെ ചാർജിലൊരു പിന്നെ തയ്യക്കാരനുണ്ട്, സുരേന്ദ്രൻ എന്ന് പറയുന്നത്. സുരേന്ദ്രനും കൂടെ ഡെഡിക്കേറ്റ് ചെയ്യാം.
5: ഓക്കെ, അവർക്ക് എന്തായാലും വേണ്ടി പാട്ട് കേട്ടോ. ഓക്കെ, വിളിച്ചേ സന്തോഷം പാട്ട് കേൾക്കാം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ വെൻസികറിൽ കാതോട് കാതോരമാണ്. അപ്പൊ സമയം പെട്ടെന്ന് പെട്ടെന്ന് പോകുന്നു, പെട്ടെന്ന് പെട്ടെന്ന് വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 0474299311. അപ്പോ അടുത്ത കോൾ ഉണ്ട്. ഹലോ, ഹലോ, നമസ്കാരം.
1: നമസ്കാരം സാറേ.
0: നമസ്കാരം ചേട്ടാ, കാതോട് കാതോരത്തിലേക്ക് സ്വാഗതം. ചേട്ടാ പേരെന്താ?
1: എന്റെ പേര് വിനോദ്.
0: എവിടുന്നാ വിളിക്കുന്നേ?
1: ഞാൻ തൃക്കരുവരിൽ നിന്ന് വിളിക്കുകയാണ്. നമ്മൾ തമ്മിൽ അറിയാം.
0: പറഞ്ഞോ.
1: നമ്മുടെ ബെൻസിയർ റേഡിയോയുടെ വാർഷികത്തിന് ഫാത്തിമ കോളേജിൽ വെച്ച് നടന്ന ചടങ്ങില് ഒരു മൊമെന്റോ തമ്മിലെ
0: മൊമെന്റോ തരുന്നത് ഓർമ്മ വന്നു. ചേട്ടന്റെ മുഖവും ഓർമ്മ വന്നു. മൊമെന്റോ തന്നെ ഇരിപ്പുണ്ട്.
1: അതെ അതെ അതെ, ഞാനതെ ലതിക ടീച്ചറെ നമ്മളെ കാതോട് കാതോട് എന്നുള്ള ഗാനം ആലപിച്ച ലതിക ടീച്ചറെ കൊണ്ട് തരാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. ലതിക ടീച്ചർ എന്നാണ് പറഞ്ഞത്, ഇത് ചെയ്ത അത് തന്നെ ഉണ്ടല്ലോ, അദ്ദേഹം തന്നെ
0: കൊടുക്കുക. ചേട്ടൻ തന്നെ ചെയ്തു, ചേട്ടൻ തന്നെ തന്നു എന്ന് പറയുമ്പോ.
1: അതെ അതെ അതെ അതെ
0: അതെ. ഇപ്പൊ എന്തോ പരിപാടി,
1: എനിക്ക് വീടിന്റെ പണികളാണ്.
0: ഇന്ന് ഇപ്പൊ എന്തോ പരിപാടി?
1: ഇപ്പം വീട്ടില് അർജന്റ് പണി കിടന്നു, അല്ലേ അത് ചെയ്തോണ്ടിരിക്കുന്നു.
0: കാതോട് കാതോരം കേൾക്കുന്നു.
1: ഞങ്ങളുടെ വടക്കലൊരു മൊബൈലില് റേഡിയോ സെറ്റ് ചെയ്തോണ്ട് ഞാൻ കോൾ ചെയ്തു.
0: പിന്നെ
1: മഴയൊക്കെ ഉണ്ടോ?
0: മഴയൊക്കെ ഉണ്ട്. ഞാൻ ചോദിച്ച ചോദ്യം ഉണ്ടായിരുന്നു. ചോദ്യമല്ല, ഒരു കാര്യം, ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, എന്തെങ്കിലുമൊക്കെ വിഷമം വരുമ്പോ നമ്മൾ ആരുടെയും, ചേട്ടൻ ആരുടെയും പറയാറുണ്ടോ? അതായത് അഡ്വൈസ് ആയിട്ടല്ല, നമ്മുടെ വിഷമങ്ങൾ ഷെയർ ചെയ്യാറുണ്ടോ?
1: ഷെയർ ചെയ്യാറുണ്ട്. ചെയ്യാറ് നമ്മുടെ സുഹൃത്തിനോട്, ആത്മാർത്ഥമായിട്ടുള്ള മൂന്നാല് സുഹൃത്തുക്കളുണ്ട്, അവരുടെ അടുത്ത് ഷെയർ ചെയ്യും.
0: അപ്പൊ അവര് തരുന്ന അഡ്വൈസ് സ്വീകരിക്കും അല്ലേ?
1: അതെ അതെ അതെ അതെ.
0: പാട്ട്
1: ഞാൻ ജയണന്റെ ഒരു പാട്ട് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്.
0: ആ പാട്ട് എന്തായാലും കേൾപ്പിക്കും. അപ്പൊ എന്തായാലും സന്തോഷം കേട്ടോ.
1: ഓക്കെ ഓക്കെ,
0: വിളിച്ചതി വളരെയധികം സന്തോഷം ചേട്ടാ. അപ്പൊ എന്തായാലും നമുക്ക് നല്ലൊരു പാട്ട് കേൾക്കാം.

അങ്ങനെ കാതോടും കാതോടത്തിന് സമയം ഇവിടെ തീർന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് വിളിച്ച എല്ലാ കോളേഴ്സിനോടും എനിക്ക് ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ, നമുക്ക് എന്തെങ്കിലും പേഴ്സണൽ ബുദ്ധിമുട്ടുകളോ വിഷമങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ആരോടെങ്കിലും പറയുക. പറഞ്ഞിട്ട് ആശ്വാസം കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ പറയുന്ന അഡ്വൈസ് സ്വീകരിക്കുക. ഇല്ലെങ്കിൽ നമുക്ക് വീണ്ടും അതേ വിഷമം തന്നെയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് സോൾവ് ചെയ്തേ പറ്റത്തുള്ളൂ, അല്ലാതെ ഒരിക്കലും അത് മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കരുത് കേട്ടോ. അപ്പം ശുഭദിനം നേരുന്നതിനോടൊപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ്.

റേഡിയോ ബൻസിഗർ അവതരിപ്പിക്കുന്നു കാതോട് കാതോരം. തത്സമയ ഫോൺ ഇൻ പ്രോഗ്രാം. ഇന്നത്തെ കാതോട് കാതോരം സമാപിക്കുന്നു. കാതോട് കാതോരം വീണ്ടും നാളെ 12 മണിക്ക് ആരംഭിക്കും.

കിട്ടിയ കിട്ടി, പോയാ പോയി. ചോദിക്കാം, പറയാം, അറിവ് നേടാം. കിട്ടിയ കിട്ടി, പോയാ പോയി. വിളിക്കേണ്ട സമയം എല്ലാ ശനിയാഴ്ചയും വൈകിട്ട് 3:30 മുതൽ 4:30 വരെ. വിളിക്കേണ്ട നമ്പർ 0474-293-1111. നമ്പർ ഒരിക്കൽ കൂടി 0474-293-1111. കിട്ടിയ കിട്ടി, പോയാ പോയി.

0: മഴയിങ്ങി എത്തി. ഇനിയിപ്പോ മൺസൂണിലേക്കുള്ള പർച്ചേസ് പ്ലാൻസ് ഒക്കെ നോക്കണ്ടേ? ഈ മഴയത്ത് എല്ലാ ഷോപ്പുകളും ഇങ്ങനെ മാറി മാറി കയറി ഇറങ്ങാൻ പറ്റുമോ?
1: വേണ്ടല്ലോ ലുലു, മൺസൂൺ സേവേഴ്സ് എത്തിയിരിക്കല്ലേ. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ അവിടെ സെറ്റ് അല്ലേ. ഈ മൺസൂണിലേക്കുള്ള എല്ലാ ഐറ്റംസും ഒരു കുടക്കീഴിൽ. ഹൈപ്പർ മാർക്കറ്റ്, ഫാഷൻ, ഗാർമെന്റ്സ്, ഇലക്ട്രോണിക്സ്, അങ്ങനെ എല്ലാം. അതും മികച്ച ഓഫറുകളിൽ. അപ്പൊ വന്നാട്ടെ ലുലു ഡെയിലി ഡ്രീംസ് മാൾ കൊട്ടിയം.

0: ഫ്രീയാ കിട്ടി, പോയാ പോയി. ചോദിക്കാം, പറയാം, അറിവ് നേടാം. കിട്ടിയാ കിട്ടി, പോയാ പോയി. വിളിക്കേണ്ട സമയം എല്ലാ ശനിയാഴ്ചയും വൈകിട്ട് 3:30 മുതൽ 4:30 വരെ. വിളിക്കേണ്ട നമ്പർ 0474-293-1111. നമ്പർ ഒരിക്കൽ കൂടി 0474-293-1111. കിട്ടിയാ കിട്ടി, പോയാ പോയി.
1: നമസ്കാരം, കിട്ടിയാ കിട്ടി പോയാ പോയിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ കിട്ടിയാ കിട്ടി പോയാ പോയിയിൽ ശ്രോതാക്കളോടൊപ്പം ഞാൻ രീഷ്മയാണ്. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474-293-1111. അപ്പോൾ ദീ നമുക്ക് ഫസ്റ്റ് കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ. ഹലോ
2: ഹലോ, ഞാൻ സിദ്ധുവിനായകാണ്.
1: ഓക്കെ സിദ്ധു കോട്ടാ, ചോദിക്കട്ടെ. ചോദ്യം, ഏത് ക്ലാസ്സിലാ മോൻ പഠിക്കുന്നേ?
2: ഇനി ആറിലോട്ട്. ആറിലായി.
1: ആറിലായി. ഓക്കെ. ഇന്ത്യയുടെ മിസൈൽ മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഇന്ത്യയുടെ മിസൈൽ മനുഷ്യൻ.
2: സർദാർ വല്ലഭായ് പട്ടേൽ
1: അല്ല.

0: വേറെ ക്വസ്റ്റ്യൻ ഇതിലും ടഫാ, അത് മുന്നേ പറയാൻ പറ്റത്തില്ല. അതാ ആലോചിച്ചിട്ട് പറഞ്ഞാ മതി. അറിയത്തില്ല. ഓക്കെ, സാരമില്ല, വിഷമിക്കണ്ട കേട്ടോ. നമുക്ക് നെക്സ്റ്റ് ടൈം വേറൊരു ക്വസ്റ്റ്യൻ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. ഏ ഓക്കെ മോനെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ ഹലോ ഹലോ. ഓക്കെ, കോള് ബ്രേക്ക് ആയിരിക്കുകയാണ്. ഹലോ, ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അപ്പൊ ദേ നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, പേര് പറയൂ.
1: സൗന്ദര്യ.
0: സൗന്ദര്യ,
1: അതെ.
0: ഓക്കെ ചേച്ചി, ചോദ്യം എന്താണ്? തയാമിൻ എന്നറിയപ്പെടുന്നത് എന്താണ്? തയാമിൻ
1: വിറ്റാമിൻ,
0: വൈറ്റമിൻ, ഏത് വൈറ്റമിൻ ആണെന്ന് പറയണം. V1 കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ
2: ഹലോ
0: ഹലോ, പേര് പറയൂ.
3: ഹലോ
0: ഹലോ, പേര് പറയൂ.
3: സിന്ധു.
0: സിന്ധു. ഓക്കെ സിന്ധു ചേച്ചി, ചോദ്യം ഇതാണ്, ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ യാത്രികൻ ആരാണ്? ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ യാത്രികൻ. രാകേഷ് ശർമ്മ കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ഹലോ. ഓക്കെ, ആ കോളും ബ്രേക്ക് ആയിരിക്കുകയാണ്. നമുക്ക് ദേ നെക്സ്റ്റ് കോൾ എത്തിയിട്ടുണ്ട്. ഹലോ ഹലോ ഹലോ, പേര് പറയൂ. ഓക്കെ, കോള് ബ്രേക്ക് ആയിരിക്കുകയാണ്. നമുക്ക് ദേ നെക്സ്റ്റ് കോൾ എത്തിയിട്ടുണ്ട്. ഹലോ ഹലോ. ഓക്കെ, ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അപ്പൊ ദേ അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ ഹലോ ഹലോ ഹലോ, പേര് പറയൂ. അതെ, പേര് പറയൂ.
4: ദേവമിത്ര.
0: ദേവമിത്ര, ചോദ്യം ഇതാണ്, മൈക്രോസ്കോപ്പിൽ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാന്ന് പറയണം. മൈക്രോസ്കോപ്പിൽ ഉപയോഗിക്കുന്ന ലെൻസ്.
4: കോൺകേവ്
0: അല്ല,
4: കോൺവെക്സ്.
0: കോൺവെക്സ് ലെൻസ് കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
5: ഹലോ
0: ഹലോ, പേര് പറയൂ. തസ്നി. ഓക്കെ, ചോദ്യം ഇതാണ്, ചന്ദ്രശങ്കര ഏത് വിളയുടെ സങ്കര ഇനമാണ്? ചന്ദ്രശങ്കര. ഓക്കെ, കോള് ബ്രേക്ക് ആയിരിക്കുകയാണ്. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. ഓക്കെ, ആ കോളും ബ്രേക്ക് ആയിരിക്കുകയാണ്. ശ്രോതാക്കൾ ദയവ് ചെയ്ത് റേഡിയോയുടെ വോളിയം കുറച്ചതിന് ശേഷം വിളിക്കുക. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ ഹലോ
6: ഹലോ
0: ഹലോ, പേര് പറയൂ.
6: എന്റെ പേര് കാർത്തിക്.
0: കാർത്തിക്. ഓക്കെ ചേട്ടാ, ചോദ്യം ഇതാണ്, ശരീരത്തിന് അത്യന്താപേക്ഷിതമായ വൈറ്റമിനുകളുടെ എണ്ണം എത്ര? ശരീരത്തിന് അത്യന്താപേക്ഷിതമായ വൈറ്റമിനുകളുടെ എണ്ണം. അല്ല അല്ല. ഓക്കെ സാരല്ല, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
2: ഹലോ
0: ഹലോ, പേര് പറയൂ.
2: ശ്രുതി.
0: ശ്രുതി,
2: അതെ.
0: ഓക്കെ ശ്രുതി, ചോദ്യം എന്താണ്? നേരത്തെ വിളിച്ചായിരുന്നോ?
2: നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നേ.
0: അല്ല, ഇപ്പൊ കുറച്ച് മുന്നേ കോള് കണക്ട് ആയിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചില്ലായിരുന്നോ ചോദ്യം? ഓക്കെ, ചോദ്യം എന്താണ്? കാട്ടിലെ എഞ്ചിനീയർ എന്നറിയപ്പെടുന്ന മൃഗം ഏതാണ്? കാട്ടിലെ എഞ്ചിനീയർ എന്നറിയപ്പെടുന്ന മൃഗം
2: ബീവർ ആണോ?
0: ബീവർ കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ
5: ഹലോ
0: ഹലോ, നമസ്കാരം.
5: എന്റെ പേര് കാർത്തിക് എന്ന.
0: ഓക്കെ കാർത്തിക്, ഏത് ക്ലാസ്സിലാ?
5: ഞാനിനി ആറാം ക്ലാസ്സിലോട്ട്.
0: ആ, ചോദ്യം എന്താണ് മോനെ? പല്ലിനെ കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേരെന്താണ്? പല്ലിനെ കുറിച്ചുള്ള പഠനം. ഡെന്റോളജി കറക്റ്റ് ആൻസർ ആട്ടോ. ഓക്കെ ഓക്കെ മോനെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. ഓക്കെ, കോള് ബ്രേക്ക് ആയിരിക്കുകയാണ്. നമുക്ക് ഈ അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ ഹലോ ഹലോ ഹലോ. ഓക്കെ, ഇത് നമുക്ക് അടുത്ത കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
6: ഹലോ
0: ഹലോ, പേര് പറയോ.
6: മുരുകനാണ്.
0: ഓക്കെ, ചോദ്യം എന്താണ്? ഏറ്റവും കൂടുതൽ വാരിയെല്ലുകൾ ഉള്ള ജീവി ഏതാണ്? ഏറ്റവും കൂടുതൽ വാരിയെല്ലുകൾ ഉള്ള ജീവി. അല്ല, ആനയോ? അല്ല, അല്ല, അറിയോ? ഓക്കെ ചേട്ടാ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
7: ഹലോ, ഞാൻ അമ്മന്റെ വസന്ത.
0: ഓക്കെ വസന്തേ അമ്മ, ചോദിക്കട്ടെ. നിയോൺ വിളക്കുകളിൽ നിന്ന് പുറത്തു വരുന്ന പ്രകാശത്തിന്റെ നിറം ഏതാണ്? നിയോൺ വിളക്കുകളിൽ നിന്ന് പുറത്തു വരുന്ന പ്രകാശത്തിന്റെ നിറം. അല്ല, അല്ല, മഞ്ഞയും അല്ല, അല്ല, അറിയോ? ഓക്കെ അമ്മ, സാരല്ല, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
8: ഹലോ, നമസ്കാരം.
0: നമസ്കാരം. അല്ല, ചോദിക്കട്ടെ. അപകട സൂചന നൽകുന്നതിനായി വർണ്ണ ദീപങ്ങളിലും സിഗ്നലുകളിലും ഉപയോഗിക്കുന്ന നിറം ഏതാണ്?
8: ചുവപ്പ്.
0: ചുവപ്പ് കറക്റ്റ് ആൻസർ ആണ്. ചുവപ്പ്. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
9: ഹലോ
0: ഹലോ, പേര് പറയോ.
9: ഹലോ നമസ്കാരം.
0: നമസ്കാരം, പേര് പറയോ.
9: എന്റെ പേര് ഹണി എന്നാണ്. ഹണി സുകേശൻ.
0: ഓക്കെ ചേച്ചി, കുറച്ച് റേഞ്ച് ഉള്ളിടത്തോട്ട് നിൽക്കൂ, കോള് ബ്രേക്ക് ആയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ കുറച്ച് റേഞ്ച് ഉള്ളിടത്തേക്ക് നിന്നിട്ട് ട്രൈ ചെയ്താൽ മതി. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ ഹലോ ഹലോ, പേര് പറയോ. കോള് ബ്രേക്ക് ആയിരിക്കുകയാണ്. നമുക്കിത് ഈ അടുത്തൊരു കോള് കണക്ട് ആവുന്നുണ്ട്, ആരാ നോക്കാം. ഹലോ
10: ഹലോ
0: ഹലോ, പേര് പറയോ.
10: ആർദ്ര.
0: ആർദ്ര, ചോദിക്കട്ടെ. മനുഷ്യനിലെ പാൽപ്പല്ലുകൾ എത്രയാണ്? പാൽപ്പല്ലുകളിലെ കുട്ടികളിൽ
10: എന്തുവാ?
0: പാൽപ്പല്ലുകളിലെ മിൽക്ക് ടീത്ത്. കേക്കുന്നുണ്ടോ?
10: ആ,
0: എത്ര എണ്ണം ഉണ്ടെന്ന് പറയണം.
5: നാലാണോ?
0: അല്ല,
5: അറിഞ്ഞൂടാ.
0: ഓക്കെ, സാരമില്ല, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ ഹലോ, കോൾ ബ്രേക്ക് ആയിരിക്കുകയാണ്. നമുക്കിത് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
11: ഹലോ
0: ഹലോ, പേര് പറയോ. ഓക്കെ റീത്ത അമ്മ, ചോദ്യം ഇതാണ്, ടൂത്ത് പേസ്റ്റിന്റെ പി എച്ച് മൂല്യം എത്രയാണ്? ടൂത്ത് പേസ്റ്റിന്റെ പി എച്ച് മൂല്യം. അറിയത്തില്ല. ഓക്കെ, സാരമില്ല, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
12: ഹലോ
0: ഹലോ, പേര് പറയോ.
12: ആദിത്യ.
0: ഓക്കെ ആദിത്യൻ, ചോദിക്കട്ടെ. മഞ്ഞുകട്ടയും ഉപ്പും ചേർന്ന മിശ്രിതം ഏതു പേരിൽ അറിയപ്പെടുന്നു? മഞ്ഞുകട്ടയും ഉപ്പും ചേർന്ന മിശ്രിതം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? അറിയത്തില്ല. ഓക്കെ, സാരമില്ല, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. ഓക്കെ, നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ആരാ നോക്കാം. ഹലോ
13: ഹലോ, എന്റെ പേര് കിരൺ.
0: ഓക്കെ, ചോദിക്കട്ടെ. ഇപ്പൊ ചോദിച്ച ചോദ്യമാണ്, മഞ്ഞുകട്ടയും ഉപ്പും ചേർന്ന മിശ്രിതം ഏത് പേരിൽ അറിയപ്പെടുന്നു?
13: മഞ്ഞുകട്ടയും ഉപ്പുമോ?
0: ആ,
13: മഞ്ഞുകട്ടയും ഉപ്പും
0: ചേർന്ന മിശ്രിതം ഏത് പേരിൽ അറിയപ്പെടുന്നു?
13: കാൽസ്യം ഓക്സലേറ്റ്.
0: അല്ല അല്ല, അതൊന്നും അല്ല.
13: മഞ്ഞുകട്ടയും ഉപ്പും അറിയില്ല.
0: ഓക്കെ സാരല്ല, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അപ്പൊ ദേ നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
14: ഹലോ
0: ഹലോ, പേര് പറയോ.
14: ആദർശ്.
0: ഓക്കെ ആദർശ്, ചോദ്യം ഇതാണ്, നിയാസിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ഏതാണ്? നിയാസിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ. കേട്ടില്ല. അല്ല, നിയാസിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ഏത്? കേട്ടില്ല. ഇയോ? അല്ല. ഓക്കെ സാരല്ല, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
15: ഹലോ
0: ഹലോ, പേര് പറയോ.
15: കൃഷ്ണദേവ്.
0: കൃഷ്ണദേവ്, മോനെ ചോദ്യം ഇതാണ്, ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ ഏഷ്യൻ വനിത ആരാണ്? കൽപ്പന ചൗള. കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
16: ഹലോ, നമസ്കാരം, എന്റെ പേര് രഞ്ജിനി.
0: ഓക്കെ രഞ്ജിനി, ചോദിക്കട്ടെ. വായുവിലുള്ള നീരാവിയുടെ സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്ന പദം ഏതാണ്? വായുവിലുള്ള നീരാവിയുടെ സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്ന പദം.
16: ഓക്സിജൻ.
0: അല്ല, നീരാവിയുടെ സാന്നിധ്യം. അറിയത്തില്ല. ഓക്കെ സാരല്ല, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ ഹലോ ഹലോ ഹലോ. ഓക്കെ, കോൾ ബ്രേക്ക് ആയിരിക്കുകയാണ്. നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ ഹലോ
17: ഹലോ
0: ഹലോ, പേര് പറയൂ.
17: അമ്മേ.
0: അമ്മയ. അമ്മയെക്കുട്ടി, തെർമോമീറ്ററിലുള്ള ലോഹം ഏതാന്ന് പറയണ? തെർമോമീറ്റർ അല്ലേ. തെർമോമീറ്ററിനകത്തുള്ള ലോഹം.
17: മെർക്കുറി.
0: മെർക്കുറി കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
17: ഹലോ
0: ഹലോ, പേര് പറയോ. അതുല്യ. ഓക്കെ, അതുൽ രാജ്. ഓക്കെ മനെ, ചോദ്യം ഇതാണ്, വായുവിലുള്ള നീരാവിയുടെ സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്ന പദം ഏതാണ്? വായുവിലുള്ള നീരാവിയുടെ സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്ന പദം.
11: വേപ്പറൈസേഷൻ അല്ലേ?
0: ആ, വാട്ടർ വേപ്പർ പ്രസന്റേഷൻ തന്നെ. അല്ല, ആ പദം ഏതാന്ന് പറയണം. അല്ല, വാട്ടർ വേപ്പർ പ്രസന്റ് ഇൻ ദ എയർ ആണേ. ആ വേർഡ് എന്താന്ന് പറയണം.
11: ഹൈഡ്രജൻ.
0: അല്ല, ആ ഒരു ആ ഒരു പ്രോസസ്സിനെ പറയുന്ന ഒരു പേരില്ലേ, അതാണ് ചോദിക്കുന്നത്. സൈക്ലിംഗ് അല്ല, സൈക്ലിംഗ് അല്ല.
11: ഓക്സിജൻ.
0: അല്ല,
11: ഇവാപറേഷൻ.
0: അല്ലടാ മോനെ, സാരല്ല കേട്ടോ, നമുക്ക് അടുത്ത തവണ നോക്കാം. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. ഓക്കെ, കോള് ബ്രേക്ക് ആയിരിക്കുകയാണ്, നമുക്ക് ദേ അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
18: ഹലോ
0: ഹലോ, പേര് പറയൂ.
18: ശോഭന.
0: ഓക്കെ ശോഭന ചേച്ചി, ചോദ്യം ഇതാണ്, മനുഷ്യ ശരീരത്തിന്റെ സാധാരണ താപനില എത്രയാണ്? മനുഷ്യ ശരീരത്തിന്റെ സാധാരണ താപനില. മനുഷ്യ ശരീരത്തിന്റെ സാധാരണ താപനില. അല്ല, ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ ഹലോ ഹലോ ഹലോ ഹലോ, പേര് പറയൂ.
19: എന്റെ പേര് ഹണി, ഹണി സുകേശൻ.
0: ചേച്ചി കുറച്ചു മുന്നേ വിളിച്ചായിരുന്നല്ലോ.
19: അതെ അതെ, കട്ടായി പോയായിരുന്നു. ഞാനിവിടെ അയർലൻഡിൽ നിന്നാണ് വിളിക്കുന്നത്. അത് എന്തോ, അതുകൊണ്ടാണോ എന്തോ അറിയില്ല.
0: ഓക്കേ ഓക്കേ, ചോദിക്കട്ടെ.
19: ആ, ചോദ്യം ചോദിച്ചോളൂ.
0: ആറ്റത്തിന്റെ സൗരയുത മാതൃക കണ്ടെത്തിയത് ആരാന്ന് പറയണം. ആറ്റത്തിന് സൗരയുത മാതൃക കണ്ടെത്തിയത് ആരാന്ന് പറയണം. അയർലൻഡിൽ നിന്നാണോ?
19: അതെ അതെ, അയർലൻഡിൽ നിന്നാണ്.
0: അവിടെ കേക്കോ?
19: കേൾക്കും കേൾക്കും. ആ, ഞാൻ കേൾക്കാറുണ്ട്. വീക്കെൻഡ്സ് ഒക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത് എപ്പോഴും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസ് കയറിയിടാറുണ്ട്. ഞാൻ ഇതിനു മുമ്പും വിളിച്ചിട്ടുണ്ട് വേറൊരു പരിപാടിയില്.
0: നാട്ടില്
19: തട്ടാമല, കൊല്ലം തട്ടാമല. എന്റെ സ്ഥലം തട്ടാമല, ഹസ്ബൻഡിന്റെ സ്ഥലം മയ്യനാട്. ഓക്കെ, ആറ്റത്തിന്റെ ദൈവം. അയ്യോ, വേറൊരു ചോദ്യം ചോദിക്കും.
0: നോർമലി നമുക്ക് ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ, പിന്നെ ചേച്ചി ഇത്രയും ദൂരെ നിന്ന് വിളിച്ചത് കൊണ്ട് ഒരു ചോദ്യം കൂടെ ചോദിക്കാം. ശരീരത്തിന് അത്യന്താപേക്ഷിതമായ വൈറ്റമിനുകളുടെ എണ്ണം എത്രയാന്ന് പറയണം. ശരീരത്തിന് അത്യന്താപേക്ഷിതമായ വൈറ്റമിനുകളുടെ എണ്ണം.
19: എണ്ണം വിറ്റമിൻ എ, വിറ്റമിൻ ബി, വിറ്റമിൻ സി, വിറ്റമിൻ കെ. നാലെണ്ണം അല്ലേ?
0: അത് നാലെണ്ണം, അത് ഫാറ്റ്സ്, ഫാറ്റ് വൈറ്റമിൻസ് ആണ്. ഇനി അടുത്ത വാട്ടറും കൂടെ ഉണ്ട്. വാട്ടറും കൂടെ ഉണ്ട്, ഫാറ്റ് സോളബിളും വാട്ടർ സോളബിളും ഉണ്ട്. ചേച്ചി ഇപ്പൊ പറഞ്ഞത് ഫാറ്റ് സോളബിളാ.
19: ഓക്കേ, വാട്ടർ സോലബിൾ ആയിട്ട് വരുന്ന വൈറ്റമിൻ, വൈറ്റമിൻ എ ബി സി കെ, വിറ്റമിൻ ഡി.
0: വൈറ്റമിൻ ഡി ഒന്നും കൂടെ ഉണ്ട് ചേച്ചി. ആ ഒരെണ്ണത്തിൽ തന്നെ ഡിവൈഡ് ചെയ്ത് ബാക്കി വരുന്നത്.
19: ഓ, അതെ അതെ, വിറ്റമിൻ ബി 12, ബി 6,
0: ബി 1, ബി 2, ബി 3.
19: ആ, വിറ്റമിൻ ബി 1, ബി 2, ബി 3, ബി 6, ബി 12,
0: ബി 5.
19: ഓ, ബി 5 ഉണ്ട്.
0: ഓക്കേ, കറക്റ്റ് ആൻസർ ആണ്. ടോട്ടൽ നമ്പർ, ടോട്ടൽ നമ്പർ 13. ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ ഹലോ ഹലോ. ഓക്കെ, കോള് ബ്രേക്ക് ആയിരിക്കുകയാണ്, നമുക്ക് ദേ അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ ഹലോ ഹലോ ഹലോ
20: ഹലോ
0: ഹലോ പേര് പറയൂ. റീച്ചൽ. ഓക്കെ റീച്ചൽ, ചോദ്യം എന്താണ്? ഏത് വേദത്തിന്റെ ഭാഗമാണ് ആയുർവേദം? ഏത് വേദം? വേദം അറിയത്തില്ലേ? വേദം, വേദം, ഋഗ്വേദം, യജുർവേദം, അഥർവവേദം, ആ വേദം ഇല്ലേ? ആ അതിലേത് വേദത്തിന്റെ ഭാഗമാണ് ആയുർവേദം? അറിയോ? ഓക്കെ, സാരല്ല, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
21: ഹലോ
0: ഹലോ, പേര് പറയൂ. രാജൻ.
21: രാജൻ
0: ഓക്കെ ചേച്ചി, ചോദിക്കട്ടെ. ഐ എസ് ആർ ഒയുടെ ലോഗോയിലെ ഒരു നിറം ഓറഞ്ചാണ്, രണ്ടാമത്തെ നിറം ഏതാന്ന് പറയണം. രണ്ട് നിറമാണുള്ളത്, ഒന്ന് ഓറഞ്ച്, അടുത്ത നിറം ഏതാന്ന് പറയണം. ഐ എസ് ആർ ഒയുടെ ലോഗോയിൽ അല്ല, അല്ല, ഇതിപ്പോ മഴവില്ലിന്റെ നിറങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കിയും കൂടെ പറഞ്ഞ നീലയാണ് ആൻസർ. ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ. ഓക്കെ, കോൾ ബ്രേക്ക് ആയിരിക്കുകയാണ്. നമുക്ക് ദേ അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
22: ഹലോ
0: ഹലോ, പേര് പറയോ. ജിയ. ജിയ ജിയക്കുട്ടി, ഏത് ക്ലാസ്സിലാ?
22: ഫിഫ്ത്ത്.
0: ചോദിക്കട്ടെ, ഇടിമിന്നലിന്റെ രഹസ്യം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാന്ന് പറയണം. ഇടിമിന്നലിന്റെ രഹസ്യം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ അറിയത്തില്ല? ഓക്കെ, സാരമില്ല, വിഷമിക്കണ്ട കേട്ടോ, നമുക്ക് നെക്സ്റ്റ് ടൈം വീണ്ടും വിളിക്കാം. ഏ ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
23: ഹലോ, കേശവ് ആണ്.
0: കേശു.
23: കേശവ്.
0: കേശവ്, ഓക്കെ ചോദിക്കട്ടെ.
23: ആ ചോദിച്ചു.
0: റിക്കറ്റ്സ് ശരീരത്തിന്റെ ഏത് ഭാഗത്തെ ബാധിക്കുന്ന രോഗമാണ്? റിക്കറ്റ്സ് ശരീരത്തിന്റെ ഏത് ഭാഗത്തെ ബാധിക്കുന്ന രോഗമാണ്? സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോളത്തിനുണ്ട്. ഹലോ
24: ഹലോ
0: ഹലോ, പേര് പറയൂ.
24: പേര് അമൃത.
0: ഓക്കെ അമൃത, ചോദ്യം ഇതാണ്, യു എൻ ഏജൻസിയായ ഭക്ഷ്യ കാർഷിക സംഘടനയുടെ ആസ്ഥാനം എവിടാണ്? യു എൻ ഏജൻസിയായ ഭക്ഷ്യ കാർഷിക സംഘടനയുടെ ആസ്ഥാനം
24: ന്യൂയോർക്കാണോ?
0: അല്ല,
24: അറിയത്തില്ല.
0: ഓക്കെ സാരല്ല, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
25: ഹലോ
0: ഹലോ, പേര് പറയോ. അഭിരാമി. അഭിരാമി ഏത് ക്ലാസ്സിലാ? ആറാം ക്ലാസ്സില്. ചോദിക്കട്ടെ, അപ്പോ ചോദ്യം, മംഗളവനം പക്ഷി സങ്കേതം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അടുത്ത് ആരെങ്കിലും ഉണ്ടോ, അമ്മ അച്ഛനോ ആരെങ്കിലും ഉണ്ടോ? ആ ചോദിച്ചോ, അമ്മ എടുത്ത് ചോദിച്ചോ, മംഗളവനം പക്ഷി സങ്കേതം എവിടാണ് സ്ഥിതി ചെയ്യുന്നത്? ഹലോ, ഇടുക്കി അല്ലേ? ഇടുക്കി വരെ പോണ്ട. അല്ല, വയനാടും അല്ല. ഓക്കെ, എറണാകുളമാണ് കറക്റ്റ് ആൻസർ കേട്ടോ. ആ ഓർത്തു വെച്ചേക്കണം, ഇനി മറക്കരുത് കേട്ടോ. ആ ഓക്കെ, ടാറ്റ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
1: ഹലോ ഹലോ
0: ഹലോ
2: ഹലോ
0: ഹലോ, പേര് പറയൂ.
2: പേര് സാബുലാൽ. ഹലോ.
0: ഓക്കെ ചേട്ടാ, ചോദ്യം ഇതാണ്, ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ ആദ്യ വിദേശ ഓഫീസ് സ്ഥാപിച്ചത് എവിടാണ്? ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ ആദ്യ വിദേശ ഓഫീസ് സ്ഥാപിച്ചത് എവിടാണ്? അല്ല, വിദേശ ഓഫീസ്.
2: ബോംബെ.
0: അല്ല. നമ്മുടെ നാടൊന്നും അല്ല, ഇന്ത്യക്ക് വെളിയില. ഓക്കെ ചേട്ടാ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
3: ഹലോ
0: ഹലോ, പേര് പറയോ.
3: പേര് ദേവൻ.
0: ഓക്കെ ചേട്ടാ, ചോദ്യം ഇതാണ്, ബിഹു ബിഹു നൃത്തം ഏത് സംസ്ഥാനത്തിന്റെ കലാരൂപമാണ്?
3: അസം.
0: അസം കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ ഹലോ ഹലോ ഹലോ. ഓക്കെ, കോൾ ബ്രേക്ക് ആയിരിക്കുകയാണ്. നമുക്ക് ഈ അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ ഹലോ. ഓക്കെ, വീണ്ടും കോൾ ബ്രേക്ക് ആയിരിക്കുകയാണ്. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
4: ഹലോ
0: ഹലോ, പേര് പറയൂ.
4: കൃഷ്ണകുമാർ.
0: ഓക്കെ, ചോദ്യം ഇതാണ്, ഏത് വാദ്യോപകരണവുമായി ബന്ധപ്പെട്ട കലാകാരനാണ് ചിട്ടി ബാബു?
4: ചിട്ടി ബാബു.
0: ആ ഏത് വാദ്യോപകരണവുമായി ബന്ധപ്പെട്ട കലാകാരനാണ് ചിട്ടി ബാബു?
4: സിനിമാ ഫീൽഡാണോ?
0: അല്ല, ചേട്ട വാദ്യോപകരണമാണ്. ഇൻസ്ട്രുമെന്റ്സ്.
4: കേട്ടില്ല.
0: അല്ല,
4: മ്യൂസിക്. വീണ.
0: വീണ കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
20: ഹലോ, വിനയൻ ആണ്. പറയാ
0: വിനയൻ ചേട്ടൻ.
20: ഓക്കെ
0: ഓക്കെ, വിനയൻ ചേട്ടാ, ചോദ്യം ഇതാണ്, മനുഷ്യ ശരീരത്തിന്റെ സാധാരണ താപനില? അല്ലല്ല, 36.9 ഡിഗ്രി സെൽഷ്യസ് ആണേ. ഓക്കെ ചേട്ടാ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ ഹലോ ഹലോ ഹലോ
25: ഹലോ, പറഞ്ഞു.
0: പേര് പറയോ. ആ പേര് പറയോ. ആർച്ച. ആർച്ച ചേച്ചി, ചോദ്യം ഇതാണ്, കുണ്ടളം പുറപ്പെടുവിച്ച വർഷം, സോറി, പുറപ്പെടുവിച്ചത് ആരാണെന്നാണ്? ചോദ്യം ഇതാണ്, കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് ആര്? ചേച്ചി, ആ റേഡിയോയുടെ വോളി ഒന്ന് കുറയ്ക്കോ.
25: കുണ്ടറ വിളംബരം
0: പുറപ്പെടുവിച്ചത് ആര്? അറിയോ ആൻസർ? അറിയോ ചേച്ചി ആൻസർ? അറിയോ? ഓക്കെ, കോൾ ബ്രേക്ക് ആയിരിക്കുകയാണ്. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
5: ഹലോ മോളെ, ഞാൻ ജലജിയ.
0: ഓക്കെ ജലജി ചേച്ചി, ചോദ്യം ഇതാണ്, എടക്കൽ ഗുഹ ഏത് ജില്ലയിലാണ്?
5: എടക്കൽ
0: ഗുഹ ഏത് ജില്ലയിലാണ്?
5: ജില്ല വരുന്നത്
0: ആലോചിച്ചു നോക്കിട്ട് പറഞ്ഞാ മതി.
5: നേരത്തെ പറഞ്ഞതിന്റെ ഉത്തരം ഞാൻ പറയാം. വിളംബരം. എലിത്തമ്പിതളവ.
0: കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് ആര്? വേലിത്തമ്പിതളവ. കറക്റ്റ് ആൻസർ ആണ്.
5: ഇത് ഇവിടെ മുള ഈ കോട്ടയത്ത് കഴിഞ്ഞിട്ടല്ലേ കോഴിക്കോടെങ്ങാണ്ടാ അത്?
0: ആ കോഴിക്കോടൊന്നുമല്ല.
5: അല്ല, എവിടെയാ മുളയത്?
0: വയനാടാണ് കറക്റ്റ് ആൻസർ.
5: അയ്യോ ആണടാ, എനിക്ക് ഓർമ്മ എന്തടാ, അവിടെ പോയതാ മക്കളെ.
0: ആണോ, സാരല്ല കേട്ടോ. ഓക്കെ അമ്മ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
6: ഹലോ
0: ഹലോ, പേര് പറയൂ. ഓക്കെ വിനോദ് ഏട്ടാ, ചോദ്യം ഇതാണ്, കേരളത്തിലെ തനതായ നൃത്തരൂപം ഏതാണ്? കേരളത്തിലെ തനതായ നൃത്തരൂപം.
6: നൃത്തരൂപം ഭരതനാട്യം?
0: അല്ല.
6: ഭരതനാട്യമാണോ?
0: അല്ല അല്ല.
6: കഥകളി?
0: അല്ല. ഓക്കെ സാറുല്ല, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ. ഓക്കെ കോൾ ബ്രേക്ക് ആയിരിക്കുകയാണ്. നമുക്ക് ദേ നെക്സ്റ്റ് കോൾ എത്തിയിട്ടുണ്ട്. ഹലോ ഹലോ
7: ഹലോ
0: ഹലോ, പേര് പറയൂ.
7: ഹലോ, ഇത് ആർമി, ഇന്ത്യൻ ആർമിന്നാണ് എന്റെ പേര്.
0: ഓക്കെ ചോദിക്കട്ടെ ചേട്ടാ.
7: ജി മാം,
0: കേരളത്തിലെ ഗ്രന്ഥശാല സംഘത്തിന്റെ സ്ഥാപകൻ ആരാണ്?
7: കേരളത്തിലെ ഗ്രന്ഥശാലയുടെ കുമാരനാശാനാ?
0: അല്ല.
7: ഗ്രന്ഥശാലയുടെ
0: കേരളത്തിലെ ഗ്രന്ഥശാല സംഘത്തിന്റെ സ്ഥാപകൻ.
7: സ്ഥാപകൻ എഴുത്തച്ഛൻ?
0: അല്ല.
7: പിന്നെ ആരാ മാം?
0: പി എൻ പണിക്കർ ആണ് കറക്റ്റ് ആൻസർ.
7: പി എൻ പണിക്കർ.
0: ഓക്കെ ഓക്കെ ചേട്ടാ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ ഹലോ ഹലോ ഹലോ. ഓക്കെ കോള് ബ്രേക്ക് ആയിരിക്കുകയാണ്. ഹലോ
7: ഹലോ
0: ഹലോ ഹലോ, പേര് പറയൂ.
7: മഹാദേവൻ.
0: ഓക്കെ ചേട്ടാ, ചോദ്യം ഇതാണ്, കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്ന സ്ഥലം എവിടാണ്? കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്ന സ്ഥലം. ഓർത്ത് പറഞ്ഞാ മതി, കുഴപ്പമില്ല. അറിയോ? ആ റേഡിയോയുടെ വോളിയം കുറയ്ക്കോ. പയ്യന്നൂര്. കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ ഹലോ
7: ഹലോ
0: ഹലോ, പേര് പറയോ.
7: ബാബു.
0: ഓക്കെ ബാബു ചേട്ടാ, ചോദ്യം ഇതാണ്, എറണാകുളം ജില്ലയിലെ വാഴക്കുളം എന്ന സ്ഥലം എന്തിന്റെ ഉൽപാദനത്തിലാണ് പ്രസിദ്ധം?
7: പൈനാപ്പിൾ.
0: പൈനാപ്പിൾ കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ, കെ എ കോളം ബ്രേക്ക് ആയിരിക്കുകയാണ്. നമുക്ക് ഈ നെക്സ്റ്റ് കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
7: ഹലോ
0: ഹലോ, പേര് പറയൂ.
8: ഹലോ, ഗോമളവല്ലി.
0: ചോദിക്കട്ടെ അമ്മ, കശുവണ്ടി വ്യവസായത്തിന് പേര് കേട്ട ജില്ല ഏതാണ്?
8: കശുവണ്ടി വ്യവസായത്തിന്?
0: ആ, കശുവണ്ടി വ്യവസായത്തിന് പേര് കേട്ട ജില്ല
9: എനിക്ക് അറിഞ്ഞുകൂടാ.
0: ഓക്കെ, കൊല്ലം ജില്ലയാണ് ആൻസർ കേട്ടോ. ഓക്കെ അമ്മ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 04742931111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
10: ഹലോ
0: ഹലോ, പേര് പറയോ. വിജി. ഓക്കെ, ചോദ്യം എന്താണ്? റബ്ബർ ഇന്ത്യയിൽ കൊണ്ടുവന്നത് ആരാണ്? റബ്ബർ ഇന്ത്യയിൽ കൊണ്ടുവന്നത് ആര്? ഓക്കെ, സാറല്ല, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 04742931111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
12: ഹലോ, പറയൂ.
0: പേര് പറയോ.
12: പേര് ശംഭു.
0: ശംഭു, ഓക്കെ. നെൽവിത്തിനങ്ങളിലെ റാണി ഏതാന്ന് പറയണം. നെൽവിത്തിനങ്ങളിലെ റാണി വസുമതി. കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 04742931111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ ഹലോ
13: ഹലോ
0: ഹലോ, പേര് പറയോ.
13: സാറ.
0: സാറാ, ചോദ്യം ഇതാണ്, പാഴ്ഭൂമിയിലെ കൽപ്പവൃക്ഷം എന്നറിയപ്പെടുന്നത് എന്താന്ന് പറയണം. പാഴ്ഭൂമിയിലെ കൽപ്പവൃക്ഷം.
13: പാഴ്ഭൂമിയിലെ
0: കൽപ്പവൃക്ഷം എന്നറിയപ്പെടുന്നത് ഏത് മരമാന്ന് പറയണം. അറിയത്തില്ല. ഓക്കെ, സാരമില്ല, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 04742931111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഓക്കെ, കോള് കണക്ട് ആവുന്നതേ ഉള്ളൂ. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 07742931111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ ഹലോ
14: ഹലോ
0: ഹലോ, പേര് പറയോ.
14: ഫിലിപ്പ് ജോൺ.
0: ഓക്കെ ചേട്ടാ, ചോദ്യം ഇതാണ്, പരുത്തി കൃഷി ചെയ്യുന്ന കേരളത്തിലെ ഏക ജില്ല ഏതാന്ന് പറയണം. പരുത്തി കൃഷി ചെയ്യുന്ന കേരളത്തിലെ ജില്ല.
14: പരുത്തി കൃഷി. പാലക്കാടാണോ?
0: പാലക്കാട് കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 04742931111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ ഹലോ
15: ഹലോ
0: ഹലോ, പേര് പറയൂ. ഓക്കെ, ആ കോള് ബ്രേക്ക് ആയിരിക്കുകയാണ്. ദയവു ചെയ്ത് ശ്രോതാക്കൾ റേഡിയോയുടെ വോളിയം കുറച്ചതിന് ശേഷം വിളിക്കുക. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ. ഓക്കെ, അക്കോളം ബ്രേക്ക് ആയിരിക്കുകയാണ്. വിളിക്കുന്ന നമ്പർ 04742931111 എന്ന നമ്പറിലേക്കാണ്. അപ്പൊ ദേ നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ആരാ നോക്കാം. ഹലോ
14: ഹലോ
0: ഹലോ. ഓക്കെ, അക്കോളം ബ്രേക്ക് ആയിരിക്കുന്നു. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
15: ഹലോ
0: ഹലോ, പേര് പറയോ. തൃഷാല. ഓക്കെ, ചോദ്യം ഇതാണ്, ചൈനീസ് പൊട്ടറ്റോ എന്നറിയപ്പെടുന്ന കാർഷിക വിള ഏതാണ്? ചൈനീസ് പൊട്ടറ്റോ എന്നറിയപ്പെടുന്ന കാർഷിക വിള ഏത്? അല്ല. ഓക്കെ, കൂർക്കയാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 04742931111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
15: ഹലോ
0: നസ്രിൻ. വെർമി കൾച്ചറില്ലേ, വെർമി കൾച്ചർ എന്താന്ന് പറയണം. ഏത് കൃഷിയാണ് ഈ വെർമി കൾച്ചർ

0: ഹലോ, അറിയത്തില്ല. ഓക്കെ, സാരമില്ല, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ ഹലോ, പേര് പറയോ. ഡാനിയൽ. ധനഞ്ജയ്. ഓക്കെ ധനഞ്ജയ്, ചോദ്യം എന്താണ്? ഇടിമിന്നലിന്റെ രഹസ്യം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഇടിമിന്നലിന്റെ രഹസ്യം, മിന്നലില്ലേ ഇടിമിന്നൽ, അത് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാന്ന് പറയണം. ഇടിമിന്നലിന്റെ രഹസ്യം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ. ഓക്കെ സാരമില്ല, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ ഹലോ ഹലോ, പേര് പറയൂ.
1: ഹലോ
0: ഹലോ, പേര് പറയൂ.
1: ഹലോ
0: ഹലോ, പേര് പറയൂ.
1: സജീവ്.
0: സജീവ്. ഓക്കെ ചേട്ടാ, ചോദ്യം ഇതാണ്, കേരള പുൽത്തൈല ഗവേഷണ കേന്ദ്രം എവിടാന്ന് പറയണം. കേരള
1: പുൽത്തൈല ഗവേഷണമോ,
0: ഗവേഷണ കേന്ദ്രം,
1: ഗവേഷണ കേന്ദ്രം വയനാടാണോ?
0: അല്ല, ജില്ല പറഞ്ഞാലും മതി.
1: ഓ,
0: ജില്ല പറഞ്ഞാലും മതി.
1: ജില്ല പുൽത്തൈലം വയനാട് അല്ലെങ്കിൽ തിരുവനന്തപുരം.
0: അല്ല
1: അല്ല. ഓക്കെ,
0: എറണാകുളമാണ് കറക്റ്റ് ആൻസർ. ഓടക്കാലി കറക്റ്റ് സ്ഥലം. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
2: ഹലോ
0: ഹലോ, പേര് പറയൂ.
2: ശ്രീലതയാണ്.
0: ഓക്കെ ശ്രീലത ചേച്ചി, സ്പൈസസ് ബോർഡിന്റെ ആസ്ഥാനം എവിടാന്ന് പറയണം. സ്പൈസസ് ബോർഡിന്റെ ആസ്ഥാനം
2: കാസർഗോഡ്.
0: അല്ല, കൊച്ചിയാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ ഹലോ
3: ഹലോ
0: ഹലോ, പേര് പറയോ.
3: എന്റെ പേര് റീമ, മങ്ങാട് നിന്നാണ്.
0: റീമ. ഓക്കെ റീമ, ചോദ്യം ഇതാണ്, നിയാസിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ഏതാണ്? നിയാസിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ. നിയാസിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ഏത്?
3: വൈറ്റമിൻ ഡി ആണോ?
0: ഡിയോ
3: ഡി ഡി
0: എ ബി സി ഡി ആണോ ഉദ്ദേശിച്ചേ? ഇ ഇ വേറെ ക്വസ്റ്റ്യൻ അല്ല. ബി ആണ്. ബിയിലത് ഏതാന്നറിയാവോ? അല്ല, ബി ത്രീ ആണ് ആൻസർ. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ ഹലോ ഹലോ ഹലോ. ഓക്കെ, കോള് ബ്രേക്ക് ആയിരിക്കുകയാണ്. നമുക്ക് ദീ നെക്സ്റ്റ് കോൾ എത്തിയിട്ടുണ്ട്, ആരാന്ന് നോക്കാം. ഓക്കെ, കോള് കണക്ട് ആവുന്നതേ ഉള്ളൂ. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. ഹലോ ഹലോ, പേര് പറയോ. ചോദ്യം എന്താണ്, സ്കൂൾ കുട്ടികളുടെ സഹകരണത്തോടെ കേരളത്തെ ഹരിതാഭമാക്കാനുള്ള പദ്ധതി ഏതാണ്? സ്കൂൾ കുട്ടികളുടെ സഹകരണത്തോടെ കേരളത്തെ ഹരിതാഭമാക്കാനുള്ള പദ്ധതി. സഹകരണത്തോടെ കേരളത്തെ ഹരിതാഭമാക്കാനുള്ള പദ്ധതി. അല്ല, അത് വീട്ടിൽ വന്ന് പ്ലാസ്റ്റിക് ഒക്കെ എടുക്കുന്നല്ലേ. ഓക്കെ, കോള് ബ്രേക്ക് ആയിരിക്കുകയാണ്. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ
2: ഹലോ
0: ഹലോ പേര് പറയോ?
2: പേര് ബീന.
0: ഓക്കെ ബീന ചേച്ചി, ചോദ്യം ഇതാണ്, ഒരു ഫ്ലൂറസെന്റ് ലാമ്പിന്റെ ആയുസ് എത്രാന്ന് പറയണം. ഒരു ഫ്ലൂറസെന്റ് ലാമ്പിന്റെ ആയുസ്,
2: വേറെ ചോദ്യം ഉണ്ടോ?
0: ഇല്ല.
2: ക്ലൂ എന്തെങ്കിലും?
0: മണിക്കൂർ വെച്ചിട്ട് പറഞ്ഞാ മതി. അല്ല, അപ്പൊ നമ്മൾ വാങ്ങിച്ചിടുമ്പോ പെട്ടെന്ന് പോകത്തില്ലേ?
2: അറിയില്ല കേട്ടോ.
0: 5000 മണിക്കൂറാണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ ഹലോ, ഓക്കെ ചോദിക്കട്ടെ.
2: ഹലോ,
0: ആ ചോദ്യം ഇതാണ്, മഞ്ഞുകട്ടയും ഉപ്പും ചേർന്ന മിശ്രിതം ഏത് പേരിൽ അറിയപ്പെടുന്നു? മഞ്ഞുകട്ടയും ഉപ്പും ചേർന്ന മിശ്രിതം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഹലോ ഹലോ
4: ഹലോ മാഡം, ക്രിസ്റ്റൽ രൂപത്തിലല്ലേ?
0: അല്ലല്ല, ആ മിശ്രിതത്തിനൊരു പേര് പറയത്തില്ലേ, അതാണ്
4: ചോദ്യം.
0: മഞ്ഞുകട്ടയും ഉപ്പും ചേർന്ന മിശ്രിതം ഏത് പേരിൽ അറിയപ്പെടുന്നു? ആ മിശ്രിതത്തിനൊരു പേര് പറയും, അതാ ശീത മിശ്രിതം ആണ് കറക്റ്റ് ആൻസർ. ഫ്രീസിംഗ് മിക്സ്ചർ ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഓക്കെ, കോൾ ബ്രേക്ക് ആയിരിക്കാണ്. ശ്രോതാക്കൾ ഇപ്പൊ കേട്ടോണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിയർ 107.8. ശ്രോതാക്കളോടൊപ്പം ഞാൻ രീഷ്മയാണ്. അപ്പൊ ദീ നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ,
5: ഹലോ പറഞ്ഞോ.
0: ചേട്ടന്റെ പേര് പറഞ്ഞു.
5: കാർത്തിക്.
0: ഓക്കെ, ചോദ്യം ഇതാണ്, പ്രശസ്തമായ മാനാഞ്ചിറ മൈതാനം എവിടാണ് സ്ഥിതി ചെയ്യുന്നത് പറയണം, ഏത് ജില്ലയാണെന്ന്. പ്രശസ്തമായ മാനാഞ്ചിറ മൈതാനം
5: കോഴിക്കോടാണ്.
0: കോഴിക്കോട് കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
6: ഹലോ
0: ഹലോ, പേര് പറയോ?
6: അൽകമീൻ.
0: അൽകമീൻ, ഓക്കെ ചോദിക്കട്ടെ മോനെ. കേരളത്തിലെ തനതായ നൃത്തരൂപം ഏതാന്ന് പറയണം. കേരളത്തിന്റെ തനതായ നൃത്തരൂപം കഥകളി അല്ല. അല്ല,
6: കഥകളി
0: അല്ല, അതുമല്ല. അല്ലാതുള്ള ഡാൻസ്, ലേഡീസ് മാത്രം കളിക്കുന്ന ഒരു ഡാൻസ്.
6: തിരുവാതിര.
0: അയ്യോ, അല്ല അല്ല അല്ല, ആ ഒരു നൃത്തരൂപത്തിലെ, ആ നൃത്തരൂപത്തിനെ കുറിച്ച് ഇടയ്ക്കൊരു ഭയങ്കര പ്രശ്നമൊക്കെ ഉണ്ടായി, അതൊരു ജെൻ കളിച്ചപ്പോ ഒരു വലിയൊരു വിവാദമായി മാറിയൊരു കലാരൂപം. അയ്യോ, അല്ല മോനെ, ആ നൃത്തരൂപം ലേഡീസ് ആണ് പണ്ട് കാലം തൊട്ടേ കളിച്ചു വരുന്നത്. പക്ഷെ ഇപ്പൊ അതൊരു പുരുഷൻ കളിച്ചപ്പോ അതിനെ എതിരെ കലാമണ്ഡലത്തിലൊക്കെ ഭയങ്കര പ്രശ്നം ഉണ്ടായൊരു കലാരൂപം.
6: കുച്ചിപ്പുടി.
0: മോഹിനിയാട്ടോ ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
7: ഹലോ
0: ഹലോ, പേര് പറയൂ. ഓക്കെ ദിയ, ചോദ്യം ഇതാണ്, വായുവിലുള്ള നീരാവിയുടെ സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്ന പദം ഏതാണ്? വായുവിലുള്ള നീരാവിയുടെ സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്ന പദം.
7: ഓക്സിജൻ ആണോ?
0: അല്ല.
7: നൈട്രജൻ.
0: ആ വേർഡാണ്, വായുവിലുള്ള നീരാവിയുടെ സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്ന ഒരു വേർഡുണ്ട്, ഒറ്റ വാക്കിൽ നമ്മൾ അതിന് ആൻസർ പറയും, ആ വേർഡാണ് പറയാൻ. വാട്ടർ വേപ്പർ അല്ല. ആ വാട്ടർ വേപ്പർ പ്രസന്റ് ചെയ്യുന്ന ഇതിന്റെ പേര് പറയും, ആ പേരാണ് പറയാനുള്ളത്. ആർദ്രതയാണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. അപ്പൊ ദീ നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ
8: ഹലോ
0: ഹലോ. ഓക്കെ, കോള് ബ്രേക്ക് ആയിരിക്കേടെ, നമുക്ക് ദീ അടുത്തൊരു കോള് കണക്റ്റ് ആകുന്നതേ ഉള്ളൂ, ആരാ നോക്കാം. ഹലോ
9: ഹലോ
0: ഹലോ, പേര് പറയൂ.
9: അനിൽ കുമാർ.
0: എവിടുന്ന ചേട്ടാ വിളിക്കുന്നേ?
9: ഓ, കൊല്ലത്തുനിന്ന്.
0: ചോദിക്കട്ടെ?
9: ഓ, ചോദിച്ചോ.
0: കടമനിട്ട എന്ന സ്ഥലവുമായി ബന്ധപ്പെട്ട അനുഷ്ഠാന കലാരൂപം ഏതാണ്? കടമനിട്ട എന്ന സ്ഥലവുമായി ബന്ധപ്പെട്ട അനുഷ്ഠാന കലാരൂപം.
9: പടയണി.
0: പടയണി കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
10: ഹലോ
0: ഹലോ, പേര് പറയോ.
10: രഞ്ജിനി.
0: രഞ്ജിനി, ചോദിക്കട്ടെ?
10: ആ, ചോദിച്ചോ.
0: സ്കൂൾ കുട്ടികളുടെ സഹകരണത്തോടെ കേരളത്തെ ഹരിതാപമാക്കാനുള്ള പദ്ധതി ഏതാണ്? സ്കൂൾ കുട്ടികളുടെ ഹരിത കേരളം അല്ല, ഹരിത സേന, ഹരിതയെ അല്ല. എന്റെ മരം ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
11: ഹലോ
0: ഹലോ, പേര് പറയൂ.
11: എന്റെ പേര് അദ്വിക്.
0: അദ്വിക്, ചോദിക്കട്ടെ മോനെ. ചലിക്കുന്ന കാവ്യം എന്നറിയപ്പെടുന്ന നൃത്തരൂപം ഏതാണ്? ചലിക്കുന്ന കാവ്യം എന്നറിയപ്പെടുന്ന നൃത്തരൂപം. ഡാൻസ്.
11: ചലിക്കുന്ന കാവ്യം.
0: ആ, ഭരതനാട്യം കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
12: ഹലോ
0: ഹലോ, പേര് പറയോ. ഓക്കെ, ചോദിക്കട്ടെ. വി എസ് വല്യത്താൻ ഏത് മേഖലയിൽ പ്രശസ്തനാണ്? വി എസ് വല്യത്താൻ ഏത് മേഖലയിൽ പ്രശസ്തനാണ്? ആലോചിച്ച് നോക്ക്.
12: ഓപ്ഷൻ വല്ലതും ഉണ്ടോ?
0: ഓപ്ഷൻ ഇല്ല. അറിയോ?
12: അറിയില്ല.
0: ചിത്രരചനയാണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
13: ഹലോ
0: ഹലോ, പേര് പറയോ.
13: റീന.
0: റീന, ഓക്കെ. റീന ചേച്ചി, ചോദ്യം ഇതാണ്, നേരത്തെ ചോദിച്ച ചോദ്യമാണ്, ഇടിമിന്നലിന്റെ രഹസ്യം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഇടിമിന്നലിന്റെ രഹസ്യം, ഇടിമിന്നലിന്റെ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ. ഇടിമിന്നലിന്റെ രഹസ്യം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ. അല്ല, ഫാരഡേ അല്ല, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ ഹലോ, പേര് പറയോ. ഷംനാദ്. ചോദ്യം ഇതാണ്, ഏത് വേദത്തിന്റെ ഭാഗമാണ് ആയുർവേദം? ഏത് വേദത്തിന്റെ ഭാഗമാണ് ആയുർവേദം? അല്ല, അറിയോ? ഓക്കെ, അഥർവ വേദം ആണ് കറക്റ്റ് ആൻസർ. നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ
14: ഹലോ
0: ഹലോ, പേര് പറയോ.
8: ഹലോ
0: ഹലോ, പേര് പറയോ.
14: ഹലോ
0: ഹലോ, പേര് പറയോ.
14: നിവേദ്യ മനോജ്.
0: നിവേദ്യ മനോജ്, ഏത് ക്ലാസ്സിലാ?
14: ഫോർത്ത് ഡി.
0: ഫോർത്ത് ഡി. ആ, അപ്പൊ ചോദ്യം ഇതാണ്, എത്ര മിൽക്ക് ടീത്തുകൾ ഉണ്ടെന്ന് പറയണം.
14: കേട്ടില്ല.
0: എത്ര പാൽപ്പല്ലുകൾ ഉണ്ടെന്ന് പറയണം. പാൽപ്പല്ല്.

0: ഹലോ
1: ഹലോ
0: ഹലോ പേര് പറയോ.
1: മിന്നു.
0: മിന്നു ചോദിക്കട്ടെ? പ്രകാശത്തെ കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു? പ്രകാശത്തെ കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു?
1: അറിയത്തില്ല.
0: ഓക്കെ, സാരമില്ല, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
2: ഹലോ
0: ഹലോ പേര് പറയോ.
2: എന്റെ പേര് സജീവ്, കണ്ണമല്ലൂർ, കൊല്ലം.
0: ഓക്കെ ചേട്ടാ, ചോദ്യം ഇതാണ്, ഇപ്പൊ ചോദിച്ച ചോദ്യം തന്നെയാണ്, പ്രകാശത്തെ കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു?
2: പ്രകാശത്തെ കുറിച്ചുള്ള പഠനം
0: ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻസ് ഇല്ല. ഓപ്ഷൻസ് ഇല്ല. ആ ലൈറ്റുമായിട്ട് വരുന്ന ഒരു പേര് തന്നെയാ. പ്രകാശത്തെ കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഒപ്റ്റിക്സ് ആണ് കറക്റ്റ് ആൻസർ. ഒപ്റ്റിക്സ്. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ. ഓക്കെ, അപ്പൊ ഇത് നമ്മുടെ ലാസ്റ്റ് കോളാണ്, ആരാ നോക്കാം. ഹലോ. ഓക്കെ, ആ കോള് ബ്രേക്ക് ആയിരിക്കുകയാണ്. നമുക്ക് ഈ ലാസ്റ്റ് കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
3: ഹലോ
0: ഹലോ പേര് പറയോ. ഹലോ, പേര് കേട്ടില്ല. ഓക്കെ ചേട്ടാ, ചോദ്യം എന്താണ്, സോഡിയം വേപ്പർ ലാമ്പുകൾ പുറപ്പെടുവിക്കുന്ന പ്രകാശത്തിന്റെ നിറം എന്താണ്?
3: സോഡിയം.
0: ഹലോ. ഓക്കെ, കോൾ ബ്രേക്ക് ആയിരിക്കുകയാണ്. നമുക്കത് ഈ ലാസ്റ്റ് കോള് കണക്ട്. ഓക്കെ, നമുക്ക് ഇന്നത്തെ കിട്ടിയ കിട്ടി പോയാപ്പോയിൽ നിന്നും ടാറ്റ പറയാനുള്ള സമയമായിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും അടുത്തൊരു കിട്ടിയ കിട്ടി പോയാപ്പോയിലൂടെ കേട്ടുമുട്ടുന്നത് വരെ സൈനിങ് ഓഫ് രേഷ്മ.

0: റേഡിയോ ബെൻസിഗർ 107.8 ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക്.
1: അമ്മൂന് സ്കൂളിലാക്കിട്ട് നമുക്ക് ലുലുലു പോയാലോ?
2: അതൊരു നല്ല ഐഡിയ. ലുലുവിൽ ഇപ്പൊ കിടിലൻ മൺസൂൺ ഓഫർ ഉണ്ടല്ലോ, ഷോപ്പിംഗ് കഴിഞ്ഞ് മോളെയും കൂട്ടി വരികയും ചെയ്യാം.
3: തകർപ്പൻ ഓഫറുകളുമായി ലുലു മൺസൂൺ സേവേഴ്സ് ജൂൺ 14 വരെ. ഗ്രോസറി, നിത്യോപയോഗ സാധനങ്ങൾ തുടങ്ങിയവയ്ക്കെല്ലാം വൻ വിലക്കുറവും ഓഫറുകളുമായി കൊട്ടിയം ലുലു ഡെയിലി.
4: കനത്ത ഓഫർ തകർപ്പൻ ഷോപ്പിംഗ്. അതെ, ഈ മൺസൂൺ ഒരു ഷോപ്പിംഗ് ഉത്സവമാക്കി മാറ്റാം ലുലു ഡെയിലിക്കൊപ്പം. വിസിറ്റ് ലുലു ഡെയിലി ഡ്രീംസ് മാൾ കൊട്ടിയം.

0: എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസ് അവതരിപ്പിക്കുന്ന കുട്ടി മനസ്സിലൂടെ ഒരു യാത്ര എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഞാൻ സുരേഷ് പെരുന്നാട്. ഇന്ന് നമ്മുടെ പുതിയ ഒരു ഗസ്റ്റ് എന്ന് വെച്ചാൽ സഹസ്രയാണ്. അപ്പൊ സഹസ്ര എന്ന പേര് കമ്പ് എനിക്കൊരു പാട്ടൊക്കെ ഓർമ്മ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഏതായാലും നമുക്ക് സഹസ്രയുടെ വിശേഷങ്ങൾ നമുക്ക് അറിയാം. ഏതായാലും ഈ പ്രോഗ്രാമിലേക്ക് സഹസ്രയെ സ്വാഗതം ചെയ്യാം. ഹായ് സഹസ്ര.
1: ഹായ്.
0: ഓ നല്ല അടിപൊളി ഒരു പേര് കേട്ടോ സഹസ്ര. പെട്ടെന്ന് വായിൽ ഇങ്ങനെ ഈ സായുടെ ഒരു ബഹളം കൊണ്ട് പെട്ടെന്ന് സായ് ഇങ്ങനെ വായിൽ ഇങ്ങനെ വരുന്നില്ല. സഹസ്ര അല്ലേ. ഓക്കെ സഹസ്ര എന്ന് മാത്രമേ ഉള്ളോ? ജയ ഉണ്ട്. ജയ എന്താണ്?
1: അച്ഛനമ്മയുടെ പേര്.
0: അച്ഛന്റെ അമ്മയുടെ പേര് ജയ ആണോ?
1: ജയലക്ഷ്മി ജയ ജയേഷ് കുമാർ.
0: ഓ ഓക്കെ ഓക്കെ ഓക്കെ. അത് നല്ലൊരു ഒരു രസകരമായ

0: കേട്ടോ, അച്ഛന്റെയും അമ്മയുടെയും ആദ്യത്തെ ലെറ്റർ ജെ ആണ്. അത് ഡിംഷൽ ഏട്ടൻ കിട്ടും, കറക്റ്റ് ഒക്കെ മാച്ച് ആയി കേട്ടോ. സാധനം ഒരാളുടെ പേരിടുമ്പോ അവസാനം ആ ഇംഷല് ഒരൊറ്റ ഇതായിരിക്കുമല്ലോ. ഇതെന്തായാലും അങ്ങ് ഒത്തു വന്നു കേട്ടോ, ഒരുപാട് ഇഷ്ടമായി. ഓക്കെ, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം?
1: വിശേഷം വെക്കേഷൻ അടിച്ചു പൊളിച്ചു.
0: ഓ, അടിച്ചു പൊളിച്ചല്ലേ. എവിടെന്നാ വരുന്നത് ഇപ്പം?
1: ചന്ദനത്തോപ്പ്.
0: ചന്ദനത്തോപ്പ്, ചന്ദനത്തോപ്പാണ് വീട് അല്ലേ? ഓക്കെ, ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ?
1: അഞ്ച്.
0: അഞ്ച്, ഇപ്പൊ അഞ്ചിലാണോ അതന്നെ അഞ്ചിലോട്ട് ആവാൻ പോകുന്നേ? അഞ്ചിലോട്ട് ആവാൻ പോവാണ്.
1: അപ്പൊ
0: ചുരുക്കി പറഞ്ഞ നാലാം ക്ലാസ്സിൽ പരീക്ഷ എഴുതി റിസൾട്ട് ഒക്കെ കാത്ത് വന്ന് അല്ലെ ജയിച്ച് ഇനി അഞ്ചിലേക്ക് പോവാണ്. ഓക്കെ, ഏത് സ്കൂളിലാ പഠിക്കുന്നേ?
1: സെന്റ് വിൻസെന്റ്.
0: സെന്റ് വിൻസെന്റ്, അത് എവിടെയാണ്?
1: കേരളപുരത്ത്.
0: കേരളപുരത്താണ്. ഓക്കെ ഓക്കെ, അപ്പൊ ഇനിയിപ്പോ സ്കൂളിലോട്ടൊക്കെ പോകാനുള്ള തയ്യാറെടുപ്പൊക്കെ എടുത്തോ? തയ്യാറെടുപ്പ് എടുത്തപ്പം ഇപ്പൊ സ്കൂളൊക്കെ തുറപ്പ് രണ്ടു മാസം വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് വീട്ടിലൊക്കെ നിന്ന് അടിച്ചു പൊളിച്ച് അല്ലേ. ഇനി ഒരു പുതിയ ഒരു വാതിൽ നമുക്ക് ഇവിടെ തുറക്കുകയാണ്, ആറാം അഞ്ചാം ക്ലാസ് എന്ന വാതിൽ അല്ലേ. അങ്ങോട്ട് പോകാൻ വേണ്ടി എല്ലാം റെഡിയായോ? ജൂൺ 1 സ്കൂൾ തുറക്കും അല്ലേ. അപ്പൊ എന്താ വിശേഷം?
1: അങ്ങനൊന്നുമില്ല.
0: അങ്ങനൊന്നുമില്ല, നേരെ പഴയതുപോലെ സ്കൂളിൽ പോവുക അല്ലേ, അത്ര തന്നെ അല്ലേ.
1: എപ്പോഴും ട്യൂഷൻ ഉണ്ട്.
0: അതാ ഇപ്പൊ ഏറ്റവും വലിയൊരു പ്രശ്നം നമ്മുടെ മുന്നിലുള്ളത് അല്ലേ. ട്യൂഷന്റെ അളവൊക്കെ ഒന്ന് കുറയ്ക്കണം തോന്നുന്നുണ്ടോ? വെക്കേഷൻ ടൈം ഒക്കെ എങ്ങനെയായിരുന്നു?
1: അച്ഛന്റെ വീട്ടിൽ പോയി, കൊല്ലത്ത്. അവിടെ പോയി, ഒരുപാട് അടുത്ത് പോയി.
0: എവിടൊക്കെ പോയി? എന്നാലും മറക്കാനാവാത്ത ഒരു സ്ഥലം എവിടെയായിരുന്നു?
1: അങ്ങനൊന്നും ഇല്ല, അങ്ങനൊന്നും പോയില്ല.
0: അങ്ങനെ മറക്കാനാവാത്ത സ്ഥലങ്ങളിലൊന്നും പോയില്ല, ഇതെല്ലാം പെട്ടെന്ന് മറക്കുന്ന സ്ഥലങ്ങളിലാ പോയതല്ലേ. ഓക്കെ, എവിടാ? അച്ഛന്റെ വീട്ടിലാ. അവിടെ ഓർമ്മിക്കാനൊന്നും ഇല്ലായിരുന്നു അല്ലേ?
1: അവിടെ എല്ലാരും ഉണ്ടായിരുന്നു, പക്ഷെ
0: ഉണ്ടത്, പക്ഷെ ആരും ഓർക്കാൻ പറ്റുന്നില്ല അല്ലേ. ഓക്കെ, എന്നാലും ഓർമ്മയിലൊക്കെ നിൽക്കുന്നത് വളരെ രസകരമായിട്ടുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഇല്ലേ, അവിടൊക്കെ ഒന്ന് പോകണ്ടായിരുന്നു. അത് നമുക്ക് എന്നും നമുക്ക് ഇങ്ങനെ ഓർമ്മയിൽ ഇങ്ങനെ നിൽക്കണ്ടേ. നമ്മൾ അഞ്ചാം ക്ലാസ്സിന് അല്ലെങ്കിൽ നാലാം ക്ലാസ്സിന് വെക്കേഷൻ ഇങ്ങനെ
1: തിരുവനന്തപുരത്ത് പോയായിരുന്നു.
0: ആ, അങ്ങനെ പുറത്തു വരട്ടെ. തിരുവനന്തപുരത്ത് എവിടെയാ പോയത്?
1: അവിടെ അച്ഛന്റെ മാമന്റെ മോന്റെ കല്യാണം ഉണ്ടായിരുന്നു, അപ്പൊ അവിടെ പോയി.
0: അച്ഛന്റെ മാമന്റെ മോന്റെ കല്യാണത്തിന് പോയി അല്ലേ. ഓക്കെ, അങ്ങനെയാണ് പോണത് അല്ലേ. അല്ല, വേറെ ദൂരോട്ടോ അങ്ങനെ ഒന്നും ടൂറായിട്ടൊന്നും പോയില്ല?
1: ടൂറായിട്ട് അങ്ങനെ അവിടെ പോയില്ല.
0: അപ്പൊ ഈ കല്യാണം
1: അമ്പലത്തിൽ പോയി, ഗുരുവായൂര്.
0: അതൊക്കെ നല്ല രസകരമായ സംഭവങ്ങളല്ലേ. ഗുരുവായൂരൊക്കെ പോകുന്ന നല്ല രസകരമായ സംഭവങ്ങളല്ലേ. ഗുരുവായൂരൊക്കെ പോയിട്ട് എന്തൊക്കെ പ്രാർത്ഥിച്ചു?
1: അങ്ങനൊന്നുമില്ല, അന്ന് എന്റെ ബർത്ത്ഡേ ആയിരുന്നു.
0: ബർത്ത്ഡേക്ക് പോയതാണോ? ഗുരുവായൂരപ്പന് കേക്ക് കൊടുക്കാൻ പോയതാണോ?
1: അല്ല,
0: പിന്നെ
1: അല്ലാതെ വെറുതെ തൊഴാൻ
0: വേണ്ടല്ലേ, നമ്മുടെ ബർത്ത്ഡേ ഒക്കെ അല്ലേ. ഇപ്പം ഓക്കെ, അപ്പൊ ആദ്യത്തെ ബർത്ത്ഡേ ഗുരുവായൂരായിരുന്നു? ആദ്യമായിട്ടാണ് ഗുരുവായൂർ പോയി ബർത്ത്ഡേ ആഘോഷിക്കുന്നേ. വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
1: വീട്ടില് ഞാനും അച്ഛനും അമ്മയും അമ്മൂമ്മയും എന്റെ ചേട്ടനും.
0: ചേട്ടനും ഉണ്ടല്ലേ. ചേട്ടനോടൊക്കെ അടിപിടാറുണ്ടോ?
1: കുറച്ച്
0: കുറച്ച് അല്ലേ. ചേട്ടൻ പാവമാണോ അതോ?
1: പാവമാണ്, ഭയങ്കര
0: രണ്ടു റോളും പുള്ളി ചെയ്യുന്നുണ്ടല്ലേ.
1: ഞാനതാ
0: പാവമാണ്, ഭയങ്കരമാണ്. ഇത് എപ്പോഴാണ് ഈ പാവവും ഭയങ്കരനൊക്കെ ആവുന്നത്?
1: അതാ ഇങ്ങോട്ട് അടിക്കാൻ ഞാൻ അങ്ങോട്ട്.
0: ആ, നമ്മുടെ നമ്മുടെ അപ്പൊ നമ്മള് വില്ലനായിട്ട് മാറും അല്ലേ. വില്ലത്തിയും വില്ലനുമായിട്ട് മാറും അല്ലേ. അതെല്ലാം സ്നേഹമാണോ പരസ്പരം അങ്ങോട്ടും
1: ഇങ്ങോട്ടൊക്കെ?
0: കുഴപ്പമില്ല. അച്ഛൻ എവിടെ വർക്ക് ചെയ്യുന്നു?
1: അച്ഛൻ അബുദാബി.
0: അബുദാബിയിലാണ്. അമ്മ?
1: അമ്മ കോഴിക്കോട്.
0: കോഴിക്കോട്. കോഴിക്കോട് എന്താ പരിപാടി?
1: ടീച്ചർ.
0: ടീച്ചറാണോ? ഓക്കെ, കോഴിക്കോട് സ്കൂളിലെ ടീച്ചറാണ് അല്ലേ. ഓക്കെ, അപ്പൊ കോഴിക്കോട് എന്ന് പറയുമ്പോ എങ്ങനെ ആഴ്ചയിൽ പോയി വരുവോ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അച്ഛനും അമ്മയൊക്കെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ടല്ലോ. ഇനിയിപ്പോ സ്കൂളൊക്കെ തുറക്കാൻ പോയല്ലേ, അപ്പൊ അമ്മ അങ്ങ് പോത്തില്ലേ. ഓക്കെ, അച്ഛൻ എന്നാ പോന്നെ?
1: അച്ഛൻ ഓണം കഴിഞ്ഞ
0: ഓണം കഴിഞ്ഞു പോലെ. അപ്പൊ അത്രയും ഒരു ആശ്വാസം ഉണ്ട്, അത്ര നാളെ അച്ഛൻ നമുക്ക് കൂടെ ഉണ്ടാവും അല്ലേ. പിന്നെ അമ്മാമയുള്ളല്ലേ. ഓക്കെ ഓക്കെ, അപ്പൊ അമ്മാമയുടെ ആ ഒരു രീതിയിലാണ് പിന്നെ മുന്നോട്ട് കാര്യങ്ങൾ പോകേണ്ടുന്നത് അല്ലേ. ഓക്കെ, രാവിലെ എത്ര മണിക്ക് എഴുന്നേക്കും സ്കൂളിൽ പോവാൻ?
1: 6 മണി.
0: 6 ആകുമ്പോ എഴുന്നേക്കും അല്ലേ. ഓക്കെ, അപ്പൊ അമ്മ ഇല്ലാത്തതിന്റെ ഒരു കുറവ് ഫീൽ ചെയ്യുന്നുണ്ടോ?
1: അങ്ങനൊന്നുമില്ല.
0: അങ്ങനൊന്നുമില്ല,
1: അമ്മമ്മ നോക്കുവല്ലേ.
0: അമ്മമ്മ നോക്കും അല്ലേ. അപ്പൊ രാവിലെ എഴുന്നിട്ട് കുളിച്ച് അങ്ങനെ ഫുഡ് കൊണ്ടുപോകും അതോ?
1: കൊണ്ടു മോർണിംഗ്. അപ്പൊ അമ്മമ്മ അവിടുന്ന് എടുത്തരും, വീട്ടിൽ നിന്ന് വിളിക്കും.
0: എന്നിട്ട്?
1: എന്നിട്ട് സ്കൂളിൽ പോകും.
0: സ്കൂളിൽ പോയിട്ട്?
1: സ്കൂളിൽ പോയിട്ടൊന്നുമില്ല, അവിടെ പഠിക്കും.
0: അവിടെ പോയി പഠിക്കണം, അങ്ങനെ കുഴപ്പമുണ്ടല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. സ്കൂളൊക്കെ തുറന്നു പോകുന്നതിന് വിഷമം വല്ലതും ഉണ്ടോ?
1: ഇല്ല.
0: ബെസ്റ്റ് ഫ്രണ്ട് ആരായിരുന്നു?
1: ബെസ്റ്റ് ഫ്രണ്ട് ദൃശ്യയും ശിവാനി ചേച്ചി.
0: ദൃശ്യയും ശിവാനി ചേച്ചി? ശിവാനി ചേച്ചിയോ?
1: മൂത്ത തന്നെ പട്ടി.
0: അതാ ചോദിച്ചു, ഇവിടെ പഠിക്കുന്നതാണോ? ക്ലാസ്സിൽ പഠിക്കുന്നതാണോ?
1: അല്ല, 7-ാം ക്ലാസ്സില്.
0: 7-ാം ക്ലാസ്സിൽ അല്ലേ. ക്ലാസ്സിൽ പഠിക്കുന്ന

0: സുഹൃത്തുക്കൾ ആരും ഇല്ലയോ?
1: അത് അങ്ങനെ ആരും ഇല്ല.
0: അങ്ങനെ ആരും ഇല്ല അല്ലേ? ഓക്കേ.
1: ബസ്സിലെ ആൾക്കാർ? അവര്
0: ബസ്സിലെ ആൾക്കാരാണോ?
1: ഞാൻ സ്കൂൾ ബസ്സിലെ.
0: ഓ, സ്കൂൾ ബസ്സിനകത്തുള്ള ഫ്രണ്ടാണ്. ഓ, ഓക്കേ ഓക്കേ ഓക്കേ. അങ്ങനെ അപ്പൊ അവിടെയും നമുക്ക് ഫ്രണ്ടിനെ ഒക്കെ സെറ്റപ്പ് ചെയ്തെടുക്കാൻ പറ്റും അല്ലേ? ഓക്കേ. ഒരേ ട്യൂഷൻ ആണല്ലേ? ഓക്കെ. പിന്നെ ബാക്കിയുള്ള സമയമൊക്കെ എന്താ ചെലവഴി, എങ്ങനെയാണ് ചെലവഴിക്കുന്നത്? ഈ അവധി ദിവസങ്ങളിലൊക്കെ എന്ത് ചെയ്യും? എന്ത് ആക്ടിവിറ്റീസ് എന്തെങ്കിലും ഒക്കെ ഉണ്ടോ? ഒരാക്ടിവിറ്റീസും ഇല്ല. അത്രേ ഉള്ളൂ. പാട്ടൊക്കെ പാടും? പാടും. അപ്പൊ നമുക്ക് രണ്ട് ഒരു നാല് വരെയെങ്കിലും ഒന്ന് പാടി കേൾക്കാൻ ഒരു ആഗ്രഹമുണ്ട്. പാടൂ. ഓക്കെ, വെരി ഗുഡ്. പാടി കേക്കട്ടെ.
1: കണ്ണ നീ എന്നും കവർന്നേതോ തൂവണ്ണ, കണ്ണ നീ എന്നും കവർന്നേതോ തൂവണ്ണ. അവിടം വരെ
0: മറന്നുപോയല്ലേ? ഓക്കെ, എന്തായാലും ഒരു വലിയൊരു പാട്ടാണ് എന്റെ രണ്ട് വരി പാടിയത് കേട്ടോ. ഓക്കെ, എന്തായാലും സന്തോഷം. എന്നിട്ട് പാട്ടൊക്കെ പഠിക്കുക. ഓക്കെ. പിന്നെ ഭാവിയിൽ എന്താകാനാണ് ആഗ്രഹം? പഠിച്ചു വളർന്ന് വലുതായിട്ട് എന്തൊക്കെ ആവാനാണ് ആഗ്രഹം? പൈലറ്റോ? ആഹാ, എന്താണ് അങ്ങനെ ഒരു ആഗ്രഹം വരാൻ കാര്യം? ആകാശം കാണാനോ? ആകാശം കാണാനാണോ?
1: അല്ലാതെ.
0: അല്ലാതെ ചുമ്മാ ഒരു ടൈം പാസ് സന്തോഷിക്കാൻ വേണ്ടി അല്ല? ജോലി അങ്ങനെയുള്ളതല്ല.
1: ജോലിയാണ്,
0: ജോലിയാണ്. സന്തോഷിക്കുകയും ചെയ്യാം, ആകാശവും കാണാം, ജോലിയും ചെയ്യാം അല്ലേ, പൈസയും കിട്ടും അല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. എന്തായാലും ആഗ്രഹമൊക്കെ നടക്കട്ടെ കേട്ടോ. നല്ലൊരു പൈലറ്റൊക്കെ ആവട്ടെ, ഞങ്ങളും പ്രാർത്ഥിക്കാം അല്ലേ. ഇഷ്ട ഭക്ഷണം എന്തുവാ? എന്ത് കഴിക്കാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം?
1: റൈസ്, കുഴിമന്തി.
0: കുഴിമന്തി? കുഴിമന്തിയാണ് ഏറ്റവും ഇഷ്ടം. ഓക്കെ ഓക്കെ. ചോറൊക്കെ കഴിക്കുന്നത് താല്പര്യം കുറവാണോ?
1: അങ്ങനെയൊന്നുമില്ല,
0: അങ്ങനെയൊന്നുമില്ല. ഓക്കെ ഓക്കെ ഓക്കെ. ഇനിയിപ്പം നമ്മൾ പ്രധാനമായിട്ട് എടുത്ത് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ, പുതിയ സ്കൂളിലേക്ക്, സ്കൂൾ അത് തന്നെയാണല്ലേ അതോ വേറെയാണോ? ആ സ്കൂൾ തന്നെയാണല്ലേ. അപ്പൊ ആ സ്കൂളിലേക്ക് പോകുന്നു, പക്ഷെ ക്ലാസ് മാത്രം നമ്മൾ വ്യത്യസ്തമാവുകയാണ് അല്ലേ. അപ്പൊ പുതിയ ക്ലാസ്, പുതിയൊരു അന്തരീക്ഷം, ടീച്ചേഴ്സ് ഒക്കെ പഴയ തന്നെ ആയിരിക്കുമല്ലോ, പുതിയ കുട്ടികളൊക്കെ ആയിരിക്കും അല്ലേ. ഇനിയിപ്പോ അവരോടൊക്കെ നമ്മൾ ഇനി നമ്മുടെ പുതിയൊരു എന്താ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഉണ്ടാക്കി അല്ലേ, അതിലൊരു ബെസ്റ്റ് ഫ്രണ്ടിനെ ഒക്കെ തിരഞ്ഞെടുത്ത് നമ്മുടെ ഇനി മുന്നോട്ടുള്ള യാത്ര ഇനി അവരിലൂടെയാണ് ഒരു വർഷം വരെ അല്ലേ. അപ്പൊ അടുത്ത വർഷം അങ്ങനെ തന്നെ പോട്ടെ അല്ലേ. അങ്ങനെ പോകാൻ വേണ്ടി പ്രാർത്ഥിക്കാം നമുക്ക് അല്ലേ. പിന്നെ വേറെ വിശേഷങ്ങളൊക്കെ ഉണ്ട്? ചന്ദ്രതോപ്പിൽ എന്തൊക്കെയുണ്ട് വിശേഷം? അങ്ങനെ വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല ചന്ദ്രതോപ്പില്? എല്ലാരും സുഖമാണോ അവിടെ ഒക്കെ? ആണോ? ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പൊ സഹസ്ര കളിക്കാൻ പോകുന്നൊക്കെ പറഞ്ഞല്ലോ, അങ്ങനെ പുറത്ത് വീട്ടില് പുറത്ത് കൂട്ടുകാരൊക്കെ ഇല്ലേ, അവരുടെ വിശേഷങ്ങളൊന്നും തന്നെ ഇല്ലേ?
1: അവരുടെ കൂടെ കളിക്കാൻ പോകും, പിന്നെ അവര് വീട്ടിൽ വരും, അങ്ങനെയൊക്കെ ടൈം സ്പെൻഡ് ചെയ്യും
0: അവരുമായിട്ടൊക്കെ അല്ലേ. വെക്കേഷൻ അങ്ങനെയൊക്കെ അങ്ങനെ പോയി അല്ലേ. ഇപ്പൊ സ്കൂളൊക്കെ തുറന്നു പിന്നെ സമയമില്ലല്ലോ ഒട്ടും, ഒട്ടും തന്നെ ടൈമില്ല. രാവിലെ സ്കൂളിൽ പോകണം, വൈകിട്ട് ട്യൂഷൻ ഉണ്ടല്ലേ. ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ എത്ര മണിക്ക് എത്തും?
1: ഒരു 9 മണി.
0: രാത്രി 9 മണിക്കോ?
1: 9-8 ഒക്കെ ആകുമ്പോ.
0: അയ്യോ, ഇപ്പൊ രാവിലെ എത്ര മണിക്ക് ഇറങ്ങും സ്കൂളില്?
1: സ്കൂളില് ഒരു 3:30
0: എത്തിക്കഴിഞ്ഞ പിന്നെന്താ പരിപാടി? പിന്നെ പഠിക്കാനില്ലല്ലോ അല്ലേ, ഉണ്ടോ? പിന്നെ നേരെ കടന്ന്
1: ടിവി കണ്ടിട്ടായിരുന്നു.
0: അത് വേണം അല്ലേ, ടിവി നമുക്ക് ഒരു മുടങ്ങാൻ പറ്റാത്ത ഒരു ക്യാപ്സ്യൂൾ പോലത്തെ സംഭവമല്ല, അത് നമ്മള് ടിവി കണ്ടിട്ട് നമ്മള് കടന്ന് ഉറങ്ങത്തോളൂ അല്ലേ. അത്രയും നമ്മുടെ ഭാരമൊക്കെ ഒന്ന് ഇറക്കി വെക്കാൻ വേണ്ടിട്ട് ആണോ? ഓക്കെ. അപ്പം സഹസ്രയുടെ ഒരു ദിവസത്തെ ഒരു ദിവസം തുടങ്ങുന്നത് എങ്ങനെയാണ് സഹസ്രയുടെ? എങ്ങനെയെങ്കിലും ഒക്കെ അങ്ങ് തുടങ്ങും അല്ലേ. രാവിലെ എത്ര മണിക്ക് എഴുന്നേക്കും?
1: 7 മണിയൊക്കെ ആകുമ്പോ.
0: സ്കൂൾ ഉള്ളപ്പോഴോ?
1: 6 മണി.
0: 6 മണി. അതെന്താ അങ്ങനെ വ്യത്യാസം വന്നേ?
1: അത് 7:50 സ്കൂൾ ബസ് ആയിരുന്നു അങ്ങനെ.
0: അപ്പൊ 6 മണിക്ക് എഴുന്നേക്കും അല്ലേ. ഓക്കെ ഓക്കെ. അപ്പൊ സ്കൂൾ ബസ് അങ്ങനെ വീട്ടിന് അടുത്തൂടെ ആണോ പോകുന്നത് അതോ? ഓക്കെ. അപ്പൊ തിരിച്ചു വരുന്നത് സ്കൂൾ ബസ്സിൽ തന്നെ അവിടെ കൊണ്ടിറക്കും അല്ലേ. പിന്നെ പിന്നെ ഒന്നുമില്ല, ഒന്നുമില്ല, ഒന്നുമില്ല. അത് പറയാം, എന്തൊക്കെ വിശേഷങ്ങളാണ് നിങ്ങൾക്ക് ഇടയിലുള്ളത്? ഒരുപാട് വിശേഷങ്ങൾ സഹസ്രയ്ക്ക് ഉണ്ടെന്ന് അറിയാം. ഏ സഹസ്ര,
1: പാട്ട് പഠിക്കാൻ പോകുന്നുണ്ട്.
0: ആ, പാട്ട് പഠിക്കാൻ പോകുന്നത്? അത് എപ്പോഴാ പോകുന്നത്?
1: അത് വൈകിട്ട്.
0: വൈകിട്ട് എല്ലാ ദിവസം ഉണ്ടോ?
1: ശനി ഞായറും.
0: ശനി ഞായറും. പാട്ടൊക്കെ എവിടം വരായി? അങ്ങനെ ആയില്ലേ. അപ്പൊ അതങ്ങനെ തന്നെ അങ്ങോട്ട് ആവട്ടെ കേട്ടോ. പാട്ടൊക്കെ പഠിച്ചാലും മിടുക്കിയായിട്ട് നല്ല ജോലിയൊക്കെ കിട്ടി നല്ലൊരു പൈലറ്റ് ഒക്കെ ആയിട്ട് നമുക്ക് അടിച്ചു പൊളിക്കണം അല്ലേ. വീട്ടില് ഇപ്പൊ അമ്മയുണ്ട്, അച്ഛനുണ്ട്, അമ്മുമ്മയുണ്ട്. ഇപ്പൊ ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? അമ്മയും അച്ഛനെയും. എന്താ വെച്ചാ രണ്ടുപേരുടെ വിഷമിക്കാതിരിക്കാൻ വേണ്ടിട്ടാണോ അങ്ങനെ പറഞ്ഞത്? അതോ അങ്ങനൊന്നുമില്ല, രണ്ടുപേരും ഒരുപോലെ ഇഷ്ടമാണ്. ഓക്കെ, വെരി ഗുഡ്. പിന്നെ കൂട്ടുകാരത്തേക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലുമൊക്കെ നമുക്ക് മനസ്സിൽ നമുക്ക് പറയാൻ കാണുമല്ലോ. നമുക്ക് അങ്ങനെ ഒന്നും തന്നെ ഇല്ല.
1: പിന്നെ
0: വെക്കേഷൻ ആയപ്പോ വിളിക്കുകയൊക്കെ ചേർന്നില്ലേ? ഇങ്ങനെ വീഡിയോ കോൾ ആണോ അതോ അല്ലാതെ
1: ലൈവ്?
0: അല്ലാതെ കോളിൽ വിളിക്കുമല്ലേ. വിളിച്ച് എന്തൊക്കെ ചോദിക്കും, അന്വേഷണം? എന്നാടി ഈ സ്കൂളിൽ വരുന്നത്, ഇനി എന്ന് കാണുവിടി, നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നില്ലെന്നൊക്കെ പറയത്തില്ലേ. അപ്പൊ തിരിച്ചെന്ത് പറയും? തിരിച്ച് അങ്ങനെ തന്നെ പറയും, കോപ്പി പേസ്റ്റ്? ആ മറുപടി എന്താ പറയുന്നേ?
1: അങ്ങനെയൊക്കെ മിസ് ചെയ്ത് അങ്ങനെയൊക്കെ പറയും. ട്യൂഷൻ വരുമ്പോഴും അല്ലാതെ വീഡിയോ കോൾ ചെയ്യുമ്പോഴും.
0: അടുത്തടുത്തുള്ള കൂട്ടുകാരാണല്ലേ, അതൊരു കുഴപ്പമില്ല. ട്യൂഷൻ ഒക്കെ വരുമ്പോ കാണാമല്ലോ ഇല്ലയോ. അപ്പൊ ഏതായാലും എന്തായാലും അടിപൊളി കാര്യങ്ങളൊക്കെ പോട്ടെ, നന്നായിട്ട് പഠിക്കുക, അണക്ക് നല്ലൊരു പൈലറ്റ് ആവുക അല്ലേ. അതല്ലേ ആഗ്രഹം? അത് അമ്മയുടെ ആഗ്രഹമാണോ, അച്ഛന്റെ ആഗ്രഹമാണോ, സ്വന്തം ആഗ്രഹമാണോ? സ്വന്തം ആഗ്രഹം. ഉറപ്പിച്ച തീരുമാനമാണല്ലേ പൈലറ്റ് ആവണമെന്നുള്ളത്. ഓക്കെ, അപ്പൊ നല്ലൊരു പൈലറ്റ് ഒക്കെ ആവട്ടെ, എന്തായാലും അടിപൊളിയായിട്ട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകട്ടെ. ഓക്കെ, അപ്പം പൈലറ്റ് ആയി കഴിഞ്ഞ ആകാശം ആയിരിക്കും മിക്കവാറും കേട്ടോ. അപ്പൊ ഭൂമി നിൽക്കുന്ന ഞങ്ങളെയൊക്കെ മറന്നു പോവൂ. ഇല്ല, എങ്ങനെ ഓർക്കും? റേഡിയോ ബെൻസിൽ ആൾക്കാർ വന്നപ്പോ ഓർക്കൂ? റേഡിയോ ബെൻസിൽ ആൾക്കാർ വരുന്ന എന്തിനാ ഓർക്കുന്നേ? അപ്പൊ നമ്മളെയൊക്കെ ഓർക്കുന്ന ചുരുക്കം അല്ലേ. അപ്പൊ ഏതായാലും മോളെ ഒരുപാട് ഒരുപാട് സന്തോഷം. എന്തായാലും നന്നായിട്ട് പഠിക്കുക കേട്ടോ. ഇനിയിപ്പൊ അഞ്ചാം ക്ലാസ്സിലൊക്കെ പോകാൻ നിൽക്കുകയാണ്. അഞ്ചാം ക്ലാസ്സിലൊക്കെ നന്നായിട്ട് പഠിച്ച് മിടുക്കിയായിട്ട് അവർക്ക് നല്ലൊരു പൊസിഷനിൽ എത്തട്ടെ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.
2: കമ്മ്യൂണിറ്റി റേഡിയോ ബിൻസിഗറിൽ ഇതുവരെ കേട്ടത് കുട്ടി മനസ്സിലൂടെ ഒരു യാത്ര. അവതരിപ്പിച്ചത് സുരേഷ് പെരിനാട്.

0: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്ന് തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര പിഒ, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, പ്രേക്ഷകരെ, ഞാൻ ബോണി. ഇന്നൊരു വിശിഷ്ട അതിഥിയാണ് ഉള്ളത്, കായംകുളം ബാബു. അദ്ദേഹത്തെ നിങ്ങൾക്ക് പരിചയം കാണും. ഏഷ്യാനെറ്റിന്റെ ഐഡിയ സ്റ്റാർ സിംഗർ 2010-11 കാലയളവിൽ പങ്കെടുക്കുകയും കുറെ എപ്പിസോഡുകളിൽ നിറഞ്ഞ സാന്നിധ്യമായിട്ട് ഒട്ടേറെ പാട്ടുകളും ഗാനങ്ങളും ഒക്കെ ആലപിച്ച ശ്രീ കായംകുളം ബാബു ഞാൻ ഓർക്കുന്നുണ്ട്. അദ്ദേഹം അന്ധനാണ്, ബ്ലൈൻഡാണ്. എന്നാലും അതിന്റെ ആ ഫിലോസഫി ഞാൻ കുറച്ചേറെ ഇപ്പോഴൊന്ന് കേൾക്കുകയായിരുന്നു. എല്ലാത്തിനെ കുറിച്ച്, പ്രത്യേകിച്ച് മതങ്ങളെക്കുറിച്ചും ആത്മീയതയെക്കുറിച്ചും ഒക്കെ അഗാധമായ പാണ്ഡിത്യമുണ്ട്. സ്കൂളിൽ ചോദിച്ചപ്പോൾ സ്കൂളിൽ പോയില്ലെന്ന് പറഞ്ഞു. പക്ഷേ സ്കൂളിൽ പോയില്ലെങ്കിൽ എന്താണ്? അതായത് എനിക്കൊന്ന് എല്ലാത്തിനെക്കുറിച്ചും അവഗാഹമുണ്ട്, എല്ലാ വിഷയങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ആ ധാരണകളുണ്ട്, ഒരു അവലോകനമുണ്ട്, ഒരു നിരീക്ഷണമുണ്ട്. അപ്പോൾ ഞാൻ വളരെ കുറച്ച് നേരമേ കേട്ടുള്ളൂ, എന്നാലും എനിക്കത് മനസ്സിലായി. ആ ഒരു സംഭാഷണത്തിൻ്റെ ആഴവും പരപ്പും ഒക്കെ ഞാൻ ഇവിടെ അദ്ദേഹത്തുമായിട്ട് കുറച്ച് നേരം സംസാരിച്ചപ്പോൾ തന്നെ മനസ്സിലായി. അപ്പോൾ അദ്ദേഹത്തെ ഞാൻ ഈ ഇൻ്റർവ്യൂവിലോട്ട് സ്വാഗതം ചെയ്യാണ്. അദ്ദേഹത്തെ നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ്. കൂടുതൽ കായംകുളം ബാബു സാറിനെ സ്വാഗതം ചെയ്യുകയാണ് ഈ പരിപാടിയിലേക്ക്. സ്വാഗതം സാർ.
3: സ്വാഗതം, നമസ്കാരം സാർ.
2: അപ്പോൾ ഞാൻ, എനിക്ക് ഈ പേരിൽ നാമത്തിൽ തന്നെ ഉണ്ട് കായംകുളം എന്ന് പറയുന്ന സ്ഥലം, അല്ല അവിടെയാണ് ജനിച്ചതെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും സാറൊരു ഇൻട്രൊഡക്ഷൻ പറയും, എവിടെയാണ് ജനിച്ചത്, എൻ്റെ മാതാപിതാക്കളെ കുറിച്ചും.
3: ഒരു വലിയ കഥയാണ്. കാര്യം എന്താന്ന് പറഞ്ഞാൽ, ഒരർത്ഥത്തിൽ ഒരു വിചിത്ര ജന്മം എന്ന് വേണേ എന്നെ കുറിച്ച് എനിക്ക് പറയാൻ സാധിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, കായംകുളം ബാബു എന്ന പേര് അത് ഞാൻ സ്വയം സ്വീകരിച്ച പേരാണ്. അത് കായംകുളം പ്രദേശത്തോടെയാണ് എന്റെ ജീവിതത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ പല അനുഭവങ്ങളും അനുഗ്രഹങ്ങളും എനിക്ക് പല മഹത് വ്യക്തികളുമായിട്ട് പരിചയപ്പെടാനും ഒക്കെ സാധിച്ചതും കായംകുളം കൊണ്ടാണ്. പക്ഷേ അതിനുപരി എന്റെ ആദ്യകാലങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നെ ഒരാള് എടുത്തു വളർത്തിയതാണ്. അതായത് ആ സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ ഹരിപ്പാടിനടുത്ത്, കരുവാറ്റ ഹരിപ്പാടിനപ്പുറം, കരുവാറ്റ വഴിയമ്പലത്തിനടുത്ത് ഊട്ടുപറമ്പ് എന്ന് പറഞ്ഞു. എങ്ങനെയാണ് ഈ നമ്മുടെ വിനയൻ സാറിന്റെ ഒരു ചിത്രത്തിൽ ഒരു പാട്ടൊക്കെ വന്നില്ലേ, വഴിയമ്പലത്തിൽ അല്ലക്കണ്ണ, അളിലക്കണ്ണ നിന്റെ മുരളിക കേൾക്കുമ്പോൾ, ആ പാട്ടില് വഴിയമ്പലത്തിൽ വഴി തെറ്റി വന്നു ഞാനൊരു വാനം പാടി. അപ്പൊ അങ്ങനെ അത് സത്യം പറഞ്ഞാൽ എന്നെ കുറിച്ചാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാര്യം വഴിയമ്പലത്തിന് വടക്കുവശമാണല്ലോ. അപ്പൊ അവിടെയുള്ള ഒരു പാപ്പൻ എന്ന് പറയുന്ന ഒരു മാന്യദേഹമാണ് എന്നെ എടുത്തു വളർത്തിയത്. എന്റെ കുട്ടിക്കാലത്ത് അദ്ദേഹം കുറച്ച് മദ്യപാനമൊക്കെ ആയിരുന്നു. അദ്ദേഹം മദ്യപിച്ച് മരിച്ചുപോയി. അതിനുശേഷം ഞാൻ അദ്ദേഹത്തിന്റെ ഒരു റിലേഷനിൽ പെട്ട, അദ്ദേഹത്തിന്റെ ഒരു സഹോദരന്റെ മകന്റെ കൂടെ ആയിരുന്നു. അതിൽ ഞാൻ ഒറ്റയ്ക്കാതിന് ശേഷമാണ് എന്റെ ജീവിതത്തിൽ കായംകുളം ബാബു എന്ന പേര് ഞാൻ സ്വീകരിക്കും. അതിനു മുമ്പ് വെറും ബാബു ആയിരുന്നു. സ്വീകരിച്ച് കായംകുളത്ത് സി എൻ ലോഡ്ജിൽ താമസിക്കുകയും അവിടുന്ന് സംഗീത പഠനം, ആദ്യം കായംകുളത്ത് ഒരു വിജയം മാഷ് എന്ന് പറഞ്ഞ സാറിന്റെ ശിക്ഷണത്തിൽ ഹാർമോണിയം കുറച്ച് അഭ്യസിച്ചു. പിന്നെ കരുനാഗപ്പള്ളി ഭാസ്കരപിള്ള സാറിന്റെ ശിക്ഷണത്തിൽ സംഗീതം അഭ്യസിച്ച് വെട്ടിക്കോട്ട് ശ്രീ നാഗരാജ ക്ഷേത്രത്തിൽ 1999 ഒക്ടോബർ മാസം 5-ാം തീയതി അരങ്ങേറ്റം കുറിച്ച്. അതിനുശേഷം മാവേലിക്കര ഗോപിനാഥ് സാറിന്റെ ശിക്ഷണത്തിൽ സംഗീതം പഠിക്കുവാൻ കായംകുളം സി എൻ ലോഡ്ജിലെ മാനേജർ ഒരു സാരംഗര സാറുണ്ടായിരുന്നു. സാർ മുഖാന്തരം അതിന് സാധിച്ചു. അങ്ങനെ മാവേലിക്കര ക്ഷേത്രത്തിൽ 2002 സംഗീത കച്ചേരി നടത്തിയപ്പോൾ എനിക്ക് സംഗീത കലാഭാരതി എന്ന ഒരു ബഹുമതി മാവേലിക്കര ക്ഷേത്ര ഉപദേശക സമിതി നൽകി. പിന്നെ അങ്ങനെ എന്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ഗുരുവായൂർ ചെമ്പൈ സംഗീതോത്സവത്തിൽ പാടുക എന്നുള്ളത്. സംഗീതോത്സവത്തിൽ 2002 പാടാൻ സാധിച്ചു. പിന്നെ അതിനുശേഷം ഏഷ്യാനെറ്റ് കച്ചേരി നടത്തി. പിന്നെ
4: വിവാഹം മറ്റ് എന്റെ ഗുരുനാഥൻ മാവേലിക്കര ഗോപിനാഥ് സാർ എന്റെ കൂടെ എന്തിനുണ്ടായിരുന്നു. അപ്പൊ എന്റെ വിവാഹം മറ്റു കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ കായംകുളം സി എൻ ലോഡ്ജിൽ എസ് പി എം എസിന്റെ ലോഡ്ജ് സി എൻ എന്ന് പറയുന്നത് അതിന്റെ അങ്ങനെയാണ് അതിന്റെ ഇത് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെ അവിടെ വെച്ചാണ് എന്റെ ജീവിതത്തിലെ തുടക്കം ഉണ്ടായത്. അപ്പൊ ആദ്യ കാലത്ത് ഞാൻ സ്ട്രീറ്റ് സിംഗർ ആയിരുന്നു. സ്ട്രീറ്റ് സിംഗറിൽ നിന്നുമാണ് ഞാൻ സ്റ്റാർ സിംഗറിലേക്ക് വന്നത്. അപ്പൊ എന്റെ രണ്ട് സുഹൃത്തുക്കളാണ് സ്റ്റാർ സിംഗറിൽ എത്തിച്ചിട്ട്, കറ്റാനത്തുള്ള ഉണ്ണിയും ഷിബും എന്ന് പറഞ്ഞ രണ്ട് സുഹൃത്തുക്കൾ. അപ്പൊ അതിനു മുൻപ് ഈ സ്ട്രീറ്റ് സിംഗർ ആയിരിക്കുമ്പോൾ തന്നെ കായംകുളം ബാബു എന്ന പേരിൽ ഞാൻ പല പ്രോഗ്രാമും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഭക്തി ഗാനസുതയും സംഗീത കച്ചേരിയൊക്കെ പല ക്ഷേത്രങ്ങളിലും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു ജീവിത സാഹചര്യമായിരുന്നു. അപ്പൊ കായംകുളത്ത് വെച്ച് എനിക്ക് ഇത്രയും അനുഗ്രഹങ്ങൾ കിട്ടിയതിന്റെ ഭാഗമായിട്ടും കായംകുളത്തുള്ള ജനങ്ങൾ എന്നെ സ്നേഹിച്ചതിന്റെ ഭാഗമായിട്ടും ഞാൻ കായംകുളം ബാബു എന്ന പേര് സ്വയം സ്വീകരിക്കുകയും ഇപ്പം ദൈവാനുഗ്രഹം കൊണ്ട് കായംകുളത്ത് തന്നെയാണ് എന്റെ സ്ഥിര താമസവും.
2: വീടും സ്ഥലമൊക്കെ
4: മേടിച്ച് എന്റെ വൈഫിന്റെ വീട് ഒച്ചറയാണ്.
2: ഇപ്പൊ സംഗീത പഠനത്തെ കുറിച്ചൊക്കെ നമുക്ക് കടക്കാം. അതിനു മുമ്പ് എനിക്ക് ഒരു ചെറിയ ഗാനത്തിലൂടെ നമുക്കൊന്ന് തുടങ്ങാം.
4: അപ്പൊ ഗാനത്തിലൂടെ എന്ന് പറയുമ്പോ സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഏത് പാട്ട് പാടണം എന്നുള്ളത്
2: ഞാൻ വീട്ടിൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ കൊണ്ടുവന്നു, അതൊക്കെ ഉപയോഗിച്ച്
4: എങ്കിലും ഞാൻ ഇപ്പോഴും തൽക്കാലം നമുക്കൊരു രണ്ടുപേരെയും ഞാൻ പാടി കേൾപ്പിക്കാം. കാര്യം ഒരു പാട്ട് ഫുള്ള് പാടിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ സമയം കാണും. അപ്പൊ എനിക്ക് ഏറ്റവും എല്ലാ പാട്ടും ഇഷ്ടമാണെങ്കിൽ പോലും ഈ നമ്മുടെ എം എസ് ബാബുരാജ് സാറിന്റെയും ബാബുരാജ് മാഷ്ടറുടെയും ഭാസ്കരൻ മാഷ്ടറുടെയും ഒരിക്കലും നമ്മള് പാട്ട് പാടുന്നതിനിപ്പോ നമ്മുടെ ദാസ് സാർ, നമ്മുടെ ദാസേട്ടെന്ന് വിളിക്കുന്ന നമ്മുടെ ദാസ് സാർ ഗാനഗന്ധർവൻ, അദ്ദേഹം പണ്ടൊരു കാര്യം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു പാട്ടിനെ പറ്റിയുള്ള ഇതാ,
5: നമ്മള് ഇന്ന് ഒരു പാട്ട് കേൾക്കുകയാണെങ്കില് എല്ലാം ഒരേപോലെയാണ്. പണ്ട് ഇത് ദേവരായ മാഷ്, ഇത് ബാബുരാജ് മാഷ്, ഇത് ഭാസ്കരൻ മാഷ്, ഇത് ദക്ഷിണമൂർത്തി സ്വാമി, അങ്ങനെ തിരിച്ചറിയാൻ പറ്റുമായിരുന്നു. ഇപ്പോഴ് അങ്ങനെയല്ല.
4: അപ്പൊ ഇത് പറയാൻ കാരണം ഇത് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഈ പഴയ പാട്ടുകൾക്ക് എപ്പോഴും അതിന്റേതായിട്ടുള്ള ഒരു മൂല്യമുണ്ട്, ഓൾഡ് ഇസ് ഗോൾഡ് എന്ന് പറയുന്നത് പോലെ. അതുകൊണ്ട് ഞാനൊരു രണ്ടുപേരി പാടാം.

0: ஆரன் கானலோக வீதிகளில் வேணுவூது மாட்டிழையன் பிராணசகி ஞான் வெறுமொரு பாமரனாம் பாட்டுக்காரன் பிராணசகி ஞான்.
1: ഗംഭീരം ഗംഭീരം. ഞാൻ വേറൊരു ചോദ്യം ഉള്ളത് ബ്ലൈൻഡ് എന്ന് പറഞ്ഞു, അപ്പൊ ജന്മന ഉള്ളതാണ്, എല്ലാരും ചോദിക്കുന്ന ഒരു ചോദ്യമാണല്ലോ.
2: പക്ഷെ അത് എനിക്ക് ജന്മന ഉള്ളതെന്ന് എനിക്ക് പറയാൻ സാധിക്കുള്ളൂ. എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽക്ക് തന്നെ ഈ കാഴ്ച ശക്തി ഇല്ലാത്തതാണ്. പക്ഷെ ഇതിനെക്കുറിച്ച് ഒരുപാട് വിവാദം വന്നു. കാര്യം ചില ആളുകളൊക്കെ ഇന്നും എനിക്ക് കാഴ്ചയുണ്ട് എന്ന് ധരിക്കുന്ന നൂറിലധികം ആൾക്കാരുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ കായംകുളം, മാവേലിക്കര, അല്ലെങ്കിൽ ഓച്ചിറ, ഹരിപ്പാട്, ഇപ്പൊ പിന്നെ ഹൈവേയുടെ പ്രശ്നം വന്നുകൊണ്ട് കുറച്ച് വിഷയമുണ്ട് എങ്കിൽ പോലും കൂളായിട്ട് പല സ്ഥലങ്ങളിൽ നടന്നു പോകും. റോഡ്
1: ക്രോസിംഗ് നടന്നു വന്നു.
2: അതെ. അപ്പൊ അതൊരു അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, എക്സ്പീരിയൻസ് ഈസ് ദി ബെസ്റ്റ് ടീച്ചർ എന്നാണ്. നമ്മൾ സ്ഥിരമായിട്ട്, ഞാൻ ചെരുപ്പ് ഉപയോഗിക്കത്തില്ല. അതുപോലെ തന്നെ നമ്മുടെ ഒരു കവിയുണ്ട് അയ്യപ്പൻ എന്ന് പറയുന്നത്, ഇപ്പൊ അദ്ദേഹം ഇല്ല, അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, നമ്മള് മടിത്തട്ടിൽ, അമ്മയുടെ മടിത്തട്ടിൽ കിടക്കുന്ന ഒരു സുഖമാണ് നമ്മൾ ചെരുപ്പില്ലാതെ സഞ്ചരിക്കുന്നത്. പക്ഷെ നമുക്കൊരു എക്സ്പീരിയൻസ് ആണ് നടക്കാനുള്ള. റോഡ്, ഇപ്പൊ റോഡിൽ കൂടെ നടക്കുമ്പം റോഡ് ഏതാണ്, റോഡിന്റെ അരികെ ഏതാണ് എന്നൊക്കെ നമുക്ക് ചെരുപ്പില്ലാതെ നമുക്ക് അറിയാൻ സാധിക്കും. അതൊരു ഘടകമാണ്. പിന്നെ മറ്റൊരു കാര്യം, അതൊരു, അപ്പൊ എന്റെ യാത്ര കണ്ട് കാഴ്ച ഉണ്ടെന്ന് പറയുന്ന അതൊരു ഒരു കാര്യം. പിന്നെ അതുകൂടാതെ സ്റ്റാർ സിംഗറിൽ വെച്ച് കലാഭവം രാണിച്ചേട്ടൻ, എം ജി ശ്രീകുമാർ സാറ്, ചിത്ര ചേച്ചി, ശരത് സാറ് തുടങ്ങിയിട്ടുള്ള പല ആൾക്കാരും, അപ്പൊ അതിൽ നമ്മുടെ റിമീട്ടറും നാടും ഉണ്ടായിരുന്നു, അങ്ങനെ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ ഇവരൊക്കെ, ഉഷ ഉതുപ്പ് ദീദി ചേച്ചി, അപ്പൊ അവരൊക്കെ എന്നോട് കണ്ണിന്റെ കാര്യത്തെ പറ്റി സംസാരിച്ചിരുന്നു. കണ്ണ്, ആദ്യം ചിത്ര ചേച്ചിയാ ചോദിക്കുന്നത്, കണ്ണിന് കാഴ്ച തരാൻ ആരെങ്കിലും തയ്യാറായി കഴിഞ്ഞാൽ അത് സേഫ്. അവരാരെയും മുന്നേ കണ്ടുകൊണ്ടായിരിക്കുമല്ലോ അത് ചോദിക്കുന്നത്. ചുമ്മാ ചോദിക്കത്തില്ല. ആരെങ്കിലും സ്പോൺസേഴ്സ് കാര്യമായിരിക്കും. ഒരാള് ബാബുവിന് കാഴ്ച തരാൻ ഒരുങ്ങുകയാണ്. അപ്പൊ ഞങ്ങൾക്ക് അതിനുള്ള സോഴ്സ് ഉണ്ട്. എന്നോട് നേരിട്ട് അങ്ങ് പറയുകയാണ്, ഞങ്ങൾ വിചാരിച്ചാൽ നടക്കും, അതിനുള്ള സോഴ്സ് ഉണ്ട്, ഞങ്ങൾക്ക് നമുക്ക് സ്പോൺസേഴ്സ് ഉണ്ട്, ചെയ്ത് കണ്ണിന് കാഴ്ച സ്വീകരിക്കാൻ തയ്യാറാണോ. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ്, എനിക്ക് കണ്ണിന് കാഴ്ച കിട്ടത്തില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞരമ്പിന്റെ പ്രവർത്തനമില്ല. ഡോക്ടേഴ്സ് തന്നെ പറഞ്ഞിട്ടുണ്ട്, കാര്യം ഇടക്കാലത്ത് വെച്ചിട്ടുള്ളതാണെങ്കിൽ അത് ഇത് ആകത്തുള്ളു, അല്ലെങ്കിൽ നെർവിന്റെ കംപ്ലയിന്റ് കൊണ്ടത് ശരിയാകത്തില്ല. പിന്നെ പരീക്ഷണം, അന്നേരം ഇത് പറഞ്ഞപ്പോഴും വീണ്ടും പറഞ്ഞ വാക്കെന്താണ് ചിത്രചേച്ചി പറഞ്ഞു, അതൊക്കെ നമുക്ക് അത് പരിഹരിക്കാൻ ഇപ്പോഴത്തെ സാങ്കേതിക വിദ്യ. അപ്പൊ ചിത്രചേച്ചിയും ശരത് സാറും കൂടെ മൂന്നുപേരും പറഞ്ഞു, ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പൊ പഴയ എന്റെ കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്ന ആ ടെക്നോളജി അല്ല. എന്തിനും നമുക്ക് സ്വായത്തമാക്കാനുള്ള സൈസ് ടെക്നോളജി ആണ് ഇപ്പോൾ ഉള്ളത്. ഇത് പറയുമ്പോൾ 2010-15 കാലഘട്ടം, മറ്റേ 90-കളിലാണ് ഈ ഞരമ്പിന് ഇത് പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് കാഴ്ച വേണ്ട എന്ന് ഞാൻ പറഞ്ഞു. കാഴ്ച വേണ്ട എന്ന് പറഞ്ഞപ്പോൾ അതിനെ മറ്റൊരു അർത്ഥത്തിലാണ് പലരും കണക്കാക്കിയത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്റെ ജീവിതത്തിൽ എന്നെ ഇത്രയും വളർത്തിയത് ഒരിക്കലും എന്റെ കഴിവാണെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നില്ല. എനിക്കിപ്പം ഞാൻ പാട്ട് പാടുമ്പം അതിന് ഇത് പാകപ്പിഴകളുണ്ട്, ചിലപ്പോൾ ശ്രുതി പിച്ചവുട്ടാകും, താഴെ പാടുമ്പോൾ കേൾക്കത്തില്ല, മേളി പാടുമ്പോൾ വെള്ളി വരും. എന്റെ ജീവിതത്തിൽ എന്നെ ഇത്രയും ഉയർത്തിയത് എന്റെ അന്ധത, എന്റെ അനാഥത്വം. ഇപ്പൊ എനിക്ക് ഭാര്യയും മക്കളും ഉണ്ട്, അത് ജീവിതത്തിൽ എല്ലാവർക്കും ഉള്ള. പക്ഷെ ഈ രണ്ട് കാര്യം എന്നെ ശ്രേഷ്ഠമാക്കിയത് ഇതാണ് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു.
1: അകം കാഴ്ചയുണ്ടല്ലേ, അകം കണ്ണ് എന്നൊക്കെ പറയുന്നതാണെങ്കിൽ ഒരു തുറന്ന്
2: എന്ന് ഞാൻ പറയാൻ എനിക്ക് സാധിക്കില്ല.
1: അല്ല, എനിക്ക് തോന്നുന്നു
2: കേൾക്കുന്നവർ അങ്ങനെ പറയുന്നുണ്ട്.
1: അപ്പൊ ഈ സംഗീത വിദ്യാഭ്യാസം നമ്മളിപ്പോ ബ്രെയിൽ ലിപി അങ്ങനെ ഒന്നും പഠിക്കാനില്ല,
2: പഠിക്കാൻ പറ്റിയിട്ടില്ല. ഈ അടുത്ത ദിവസമാണ് നമ്മുടെ സർക്കാരിന്റെ ഒരു ഇതിലേക്ക് അങ്ങനെ ഒന്നൊരു ചാൻസ് ഉണ്ട്. പക്ഷെ ഞാൻ ഉണ്ടായി, പക്ഷെ എങ്കിലും എനിക്ക് അതിന്റെ തലയ്ക്കകത്ത് കേറത്തില്ല.
1: നമ്മള് സ്കൂളിൽ അല്ലേ നമ്മള് പോയിട്ടില്ല. ഈ പഠനത്തിന്റെ കാര്യം പറയുമ്പോൾ ഈ ഗാനമൊക്കെ പഠിക്കാൻ
2: പോകും,
1: സംഗീതം കേട്ട് മാത്രമാണ്, ഇങ്ങനെ എഴുതി വെക്കാനോ അല്ലെങ്കിൽ അങ്ങനെ പറ്റത്തില്ലല്ലോ.
2: ഇല്ല ഇല്ല ഇല്ല,
1: എല്ലാം
2: കേട്ടാണ്
1: കേട്ടത്. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഓർമ്മയിൽ നിന്ന്,
2: അതെ ഓർമ്മയിൽ നിന്ന്.
1: ഇത് എങ്ങനെയാണ് ഇതിനകത്ത്, ഇത് ഒന്ന് ഈ ഒരു പഠനം എങ്ങനെയായിരുന്നു? ആരെങ്കിലും ഒരു കാര്യങ്ങൾ പറയുന്നത്
2: അത്
1: കേൾക്കും, അത് മനസ്സിൽ രജിസ്റ്റേർഡ് ആവും.
2: ആ യൂട്യൂബിൽ പിന്നെ എന്റെ മക്കള്, എന്റെ ഭാര്യയുടെ പേര് സിന്ധു എന്നാണ്, എന്റെ മക്കള് മൂത്തമോള് സായി പ്രിയ, ഇളയമോള് സായലക്ഷ്മി, സായലക്ഷ്മി പ്ലസ് വൺ, സായി പ്രിയ പ്ലസ് ഡിഗ്രി കഴിഞ്ഞ് ഇപ്പം കമ്പ്യൂട്ടറിന് പോകുന്നു. അപ്പം എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം സംശയം തോന്നിക്കഴിഞ്ഞാൽ വീണ്ടും മോളെ കൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്ത് കേൾക്കും. കേട്ട് എനിക്ക് പഠിക്കണം എന്ന് തോന്നുന്ന ഒരു കാര്യം എത്ര 100 വട്ടം കേൾക്കാനും ഞാൻ തയ്യാറാകും. എനിക്ക് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് ഞാൻ പഠിക്കാൻ ശ്രമിച്ചിരിക്കും.
1: ഇപ്പൊ ഒരു ഓരോ ദർശനങ്ങളെ കുറിച്ച് നമ്മൾ കേൾക്കുന്നു, സ്വാമിമാരെ ആയാലും ഇപ്പൊ ഗുരുക്കന്മാരെ ആയാലും അവരുടെ എല്ലാം ഒരു ദർശനം ഉണ്ടല്ലോ, അവരുടെ ഒരു ദർശനം കാണുമല്ലോ, അവരെ പഠിച്ചത് മനസ്സിലാക്കിയതായിട്ടുള്ളത്. അത് കേൾക്കുമ്പോ സ്വയം അത് അതിനെ കുറിച്ച് അവലോകനം ചെയ്യുക, ചിന്തിക്കുകയും സംശയിക്കുകയൊക്കെ ചെയ്യും.
2: അങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ടാണ് എനിക്കിത് പറയാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ പറയുമ്പോ തത്തമ്മ പൂച്ച പൂച്ച
1: ചോദിച്ചത്, സ്വന്തമായിട്ട് ഒരു ഒരു ദർശനം അതിൽ നിന്നൊക്കെ സ്വരൂപിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ടോ
2: എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ അത് പൂർണ്ണമായിട്ടും ഞാൻ അവകാശപ്പെടാൻ ഒരിക്കലും ഞാൻ തയ്യാറല്ല. കാര്യം അങ്ങനെ ഞാൻ അവകാശപ്പെടുകയാണെങ്കിൽ അവിടെ ഞാൻ എന്ന് പറഞ്ഞൊരു അവസ്ഥകൾ വന്നു കഴിഞ്ഞാൽ അതിന്റെ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ചില ദിവസങ്ങളിലൊക്കെ ഈ ശർക്കര പന്തൽ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം മാതൃഭൂമി ചാനൽ വെളുപ്പിനിയുണ്ട്. അപ്പൊ അതില് എം ഡി രാമേന്ദ്രൻ എന്ന് പറയുന്ന അദ്ദേഹത്തെ അറിയാമായിരിക്കുമല്ലോ. അതേ പാട്ട് നമ്മുടെ ഈ പാട്ടൊക്കെ എഴുതിയ സുന്ദരി എന്നുള്ള പാട്ടൊക്കെ, പിന്നെ അതുപോലെ തന്നെ ഈ മംഗളം ഏറുന്നു എന്ന ചിത്രത്തില് ഋതുഭേദ കൽപ്പന, അപ്പൊ ആ പാട്ടൊക്കെ പാടുമ്പോ അദ്ദേഹം ഞാൻ എന്നുള്ള പദം അതിനകത്ത് വന്നു. അപ്പൊ ഈ ഞാനെല്ലാം ഇളയരാജ സാർ കട്ട് ചെയ്തിട്ട് ആ കട്ട് ചെയ്ത് കഴിഞ്ഞ അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞു. അപ്പൊ ഞാൻ പോയപ്പോഴെന്റെ വാക്കെല്ലാം ശരിയായി. അപ്പൊ നമ്മള് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ എന്നുള്ളത് ഇല്ലാതാകുക. അത് ഇല്ലാതായി കഴിഞ്ഞാൽ നമുക്ക് എവിടെ എത്താൻ സാധിക്കും. ഇപ്പോഴും എന്നിൽ പോലും ഒരു സ്വാർത്ഥത നിലനിൽക്കുന്നുണ്ട്. പറയാതിരിക്കും, ഇപ്പം എന്റെ ഒരു പ്രോഗ്രാം എവിടെയെങ്കിലും നടക്കുകയാണെങ്കിൽ വെളിയിൽ നിന്നൊരാള് പാടാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ പാടിക്കത്തില്ല. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മനുഷ്യനായതുകൊണ്ടാണ്. ഒരു മനുഷ്യനാകുമ്പോ പല ദൗർബല്യങ്ങളുണ്ട്, പല ചിന്താഗതിക്ക് അത് എന്താ സെൽഫിനിഷ് ഉണ്ട്, എന്താ ഒരു സ്വാർത്ഥതയുണ്ട്, സെൽഫിനിഷ്. അതെന്ന് വെച്ച് കഴിഞ്ഞാല് അപ്പം അത് അല്ലെങ്കിൽ ഞാൻ ഈശ്വരനായിരിക്കണം. ഇപ്പൊ ഞാൻ ഒരു വേദി പ്രോഗ്രാമിൽ പോവാണ്, ഒരു ടീമായിട്ടായിരിക്കും പോകുന്നത്, ഞാൻ ഒറ്റയ്ക്കായിരിക്കും. ഒരാൾ വന്നുവെച്ച് പറയുകയാണ്, ഞാൻ അല്ലെങ്കിൽ ബാബു ചേട്ടാ അല്ലെങ്കിൽ ബാബു ഞാനൊരു പാട്ട് പാടിക്കോട്ടെ, ഞാൻ പാടിക്കത്തില്ല. ഞാൻ പറയും പറ്റത്തില്ല, എന്റെ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം പാടാം, അല്ലെങ്കിൽ എന്റെ പ്രോഗ്രാമിന് മുമ്പ് പാടാം. അപ്പൊ അതെന്റെ ഒരു സെൽഫിഷ് ആണ്. കാര്യം അത് മനുഷ്യന്റെ ഒരു പ്രത്യേകതയാണ്. അതിന്റെ പിന്നെ രണ്ട് കാരണമുണ്ട്. ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമിന് ആ പാട്ട് നന്നായി കഴിഞ്ഞാൽ അതെന്നെ ബാധിക്കും, മോശമായാലും എന്നെ ബാധിക്കും. മനസ്സിലായോ? തന്നെയല്ല വേറൊരു കാര്യം, ഒരാൾ പാടിക്കഴിഞ്ഞാൽ ഇപ്പൊ അടുത്തൊരാൾ പാടാൻ വന്ന കൈ കൊടുത്തില്ലെങ്കിൽ അവിടെ ഒരു പക്ഷാഭേദം ഉണ്ടാകും. അപ്പൊ ഈ അപ്പൊ നമ്മൾ അന്നേരം പറയുമ്പോൾ ഉള്ളൊരു മാനസികമായിട്ടൊരു ബുദ്ധിമുട്ട് മാത്രമേ അയാൾക്കുള്ള തോന്നത്തുള്ളൂ. അത് പുള്ളിക്ക് തോന്നും അവരുടെ പാടാൻ വേണ്ടി സമ്മതിച്ചില്ല, അതൊരു വിഷയമല്ല. കാര്യം നമ്മൾ ചെല്ലുന്നിടത്തും ഞാൻ പറയും, ഞാൻ ആരെങ്കിലും പുറത്തുനിന്ന് ഒരു പാട്ട് ആവശ്യപ്പെട്ടാ നമ്മൾ പാടും, അതല്ല അറിയാവുന്നതാണെങ്കിൽ അതല്ല ഞാനൊരു പാട്ട് പാടിക്കോട്ടെ എന്ന് ചോദിച്ചാൽ ഞാൻ പാടിക്കത്തില്ല എന്ന് മുൻകൂട്ടി പറഞ്ഞ് അത് അനുവാദം മേടിച്ചോണ്ട് നമ്മൾ പ്രോഗ്രാമിന്
1: പോകത്തുള്ളൂ. എനിക്കൊന്ന് കുറച്ച് ഇൻസ്ട്രുമെന്റ്സ് കൊണ്ടുവന്നു, ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെന്റ് ഒന്ന് പ്ലേ ചെയ്ത്.
2: ആ ഇപ്പൊ തന്നെ ആദ്യം തന്നെ ഒരു ഗഞ്ചറ ഞാനൊന്ന് പ്ലേ ചെയ്യണം. ഞാൻ ഈ ചിലപ്പോ ഈ ഈ വേദിയിലൊക്കെ പ്രഭാഷണം പറയുമ്പോഴൊക്കെ ഈ ഗഞ്ചർ ഉപയോഗിക്കും. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ശ്ലോകം നമ്മൾ ചൊല്ലുക. ഇപ്പം ശ്രീവാസുദേവ സരസീരുഖ പാഞ്ചജന്യ കൗമുതുകി ഭയനിവാരണ ചക്രപാണി ശ്രീവത്സവത്സ സഹ

0: ഇടയ്ക്ക. അപ്പൊ ഇടയ്ക്ക് ഒരു നമുക്കൊരു ഇത് കിട്ടാൻ വേണ്ടിട്ട് ഈ പ്രഭാഷണങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ ആ ഒരു ഇത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ സാധാരണ എല്ലാരും ഗഞ്ചറ വായിക്കുന്നെന്ന് പറഞ്ഞാൽ ഇങ്ങനെ അതാണ് ഗഞ്ചറ വായിക്കുന്നത്. അപ്പൊ ഞാൻ ഇതിനകത്ത് ചെയ്യാൻ പോകുന്നൊരു കാര്യം, ഇപ്പം സാറിനോട് ഞാന് സാധാരണ ഇന്ത്യയിൽ ചെന്ന് കഴിഞ്ഞാല് പലരും എന്റെ ടെസ്റ്റാണ് ചെറിയ കേസ് വെച്ച് അതേതാണ് എന്നൊക്കെ ചോദിക്കും. ഇപ്പൊ ഞാൻ തിരിച്ചപ്പം ഇന്നൊരു വെറൈറ്റി ആയിട്ട് ഞാൻ സാറിനോട് ചോദിക്കുകയാണ്.
1: മഴ ഇങ്ങെത്തി, ഇനിയിപ്പോ മനസ്സുള്ളിലേക്കുള്ള പർച്ചേസ് പ്ലാൻസ് ഒക്കെ നോക്കണ്ടേ? ഈ മഴയത്ത് എല്ലാ ഷോപ്പുകളിലും ഇങ്ങനെ മാറി മാറി കയറി ഇറങ്ങാൻ പറ്റൂ?
2: വേണ്ടല്ലോ ലുലു, മൺസൂൺ സേവേഴ്സ് എത്തിയിരിക്കല്ലേ, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ അവിടെ സെറ്റ് അല്ലേ. ഈ മൺസൂണിലേക്കുള്ള എല്ലാ ഐറ്റംസും ഒരു കുടക്കീഴിൽ, ഹൈപ്പർ മാർക്കറ്റ്, ഫാഷൻ, ഗാർമെന്റ്സ്, ഇലക്ട്രോണിക്സ്, അങ്ങനെ എല്ലാം, അതും മികച്ച ഓഫറുകളിൽ. അപ്പൊ വന്നാട്ടെ ലുലു ഡെയിലി ഡ്രീം സ്മോൾ കൊട്ടിയം.
0: ഈ ഒരു സംഭവം ഞാൻ കേൾപ്പിക്കാം, അത് ഏത് പാട്ടിന്റെ ആണെന്ന് സാറിന് പറയാൻ സാധിക്കും? പറയാം. ഗഞ്ചറയ്ക്കകത്താണ് ഞാൻ ഈ സാധനം കേൾപ്പിച്ചത്.
3: കാതലൻ സിനിമയിലെ ഏറാമന്റെ,
0: അതെ, ഉർവശി എന്നുള്ള,
3: ഉർവശി ഉർവശി കാതലൻ
0: ആണല്ലേ. ആ അപ്പം അതാണ്. ഇനി ഇതാണ്ട് ഇത്. മനസ്സിലായോ? ഡാഡി മമ്മി,
3: ഡാഡി മമ്മി
0: വീട്ടിലില്ല. അപ്പം അങ്ങനെയാണ് ഈ പല സംഭവങ്ങളും നമുക്കിനകത്ത് വേണ്ട. അത് അതൊരു സാധനം. പിന്നെ അതുപോലെ തന്നെ തണ്ടിത്, അത് റാറാക്കമെന്നുള്ള. പിന്നെ അതുപോലെ എന്റെ കയ്യില് പിന്നെ വേറെ ഒരു ഇൻസ്ട്രുമെന്റ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതൊരു മെലഡിക്ക എന്ന് പറയും. അപ്പൊ അത് ഞാൻ അതിൽ ഒരു, ഞാൻ യൂട്യൂബിലൊക്കെ ഒരുപാട് ഫേമസ് ആയ ഒരു സാധനമാണ് മെലഡിക്ക എന്ന് പറയുന്നത്. അപ്പൊ അത് ഞാനൊന്ന് കേൾപ്പിക്കാം. അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹാർമോണിയം പോലെ തന്നെ, അല്ലെ, കീബോർഡ് പോലെ തന്നെ വായിക്കുന്ന, ഞാനിത് പ്രോഗ്രാമിന് വേണ്ടി ഉപയോഗിക്കുന്ന സാധനമല്ല. ചുമ നമ്മളൊക്കെ വീട്ടിലെ അല്ലെ ഇവിടെ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് എവിടെയെങ്കിലും പോകുമ്പോഴൊക്കെ ഓരോ സാധനങ്ങൾ ഇങ്ങനെ ഞാൻ കേൾപ്പിക്കും. ഇപ്പൊ ഉദാഹരണത്തിന് ഇതാണ്ട്.

അതൊരു സാധനം. പിന്നെ അതുപോലെ അറിയാവല്ലോ. ആ പിന്നെ ഇപ്പോഴത്തെ പുതിയ നമ്മുടെ വേടന്റെ ഒരു സംഭവം ഞാൻ വായിക്കുകയാണ്. അത് പിന്നെ എന്റെ കയ്യില് ഓടക്കുഴല്. അപ്പൊ ഈ ഓടക്കുഴൽ എന്ന് പറയുമ്പോഴ് ഓടക്കുഴലല്ല സംഭവം. എനിക്ക് യഥാർത്ഥത്തിൽ ഓടക്കുഴൽ വായിക്കാൻ അറിയത്തില്ല. കുറച്ച് ഹാർമോണിയം പഠിച്ചിട്ടുണ്ട് കായംകുളത്തോ. അപ്പം വിജയ മാഷ് എന്ന് പറഞ്ഞ സാർ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ ഞാനിപ്പോ ഉദാഹരണത്തിന്

0: മനസ്സിലായോ? അത് ആലുവ ഇവിടെ തീരത്ത്. പിന്നെ സാറ് ഇത് തണ്ട്. മനസ്സിലായോ? അത്
1: ഇത് പുതിയൊരു പാട്ടല്ലേ?
0: ആ കാവാലയ്യ എന്നുള്ള. പിന്നെ അതുപോലെ തണ്ട് ഇത് പഴയതാ.
1: ദേവരാഗം.

0: അതൊന്ന്.
1: ആ ഗംഭീരമായിരുന്നു, കീരാവാണി.
0: പിന്നെ കണ്ടിത് അപ്പം ഇത്രയും ഇൻസ്ട്രുമെന്റ് ഞാന്, പിന്നെ ഞാന് അത് പിന്നെ ശകലം മാത്രമായി. ഞാന് ഒത്തിരി സംഭവങ്ങളൊക്കെ സ്റ്റാർ സിംഗറിൽ കേൾപ്പിച്ചതായതുകൊണ്ട് ഞാൻ ആവർത്തന വിരസതയുള്ളതുകൊണ്ട് കാര്യം ഇപ്പൊ ഈ ഒരു സാധനത്തില് ഇതിനകത്ത് ഞാൻ തബലയൊക്കെ കേൾപ്പിക്കുമായിരുന്നു. തബല, മൃദംഗം, ഗഞ്ചറ. ഇപ്പൊ തബല എന്ന് പറഞ്ഞ അതുപോലെ തന്നെ പിന്നെ തകില്, ആ അങ്ങനെ പിന്നെ ട്രിപ്പിള് പഴയ കാലത്തെ ഗാനമിളക്ക്, പിന്നെ ബേസ് ഡ്രം, ജാസ് ഒക്കെ ഉള്ള. അങ്ങനെ പിന്നെ ഗഞ്ചറ ഇതിലും അടയ്ക്കാൻ പറ്റും ഉണ്ടെങ്കിൽ. ഇതൊക്കെ ഞാൻ തന്നെ സ്വയം പരിശീലിച്ച
1: ഒരു ഡപ്പ വെച്ചിട്ട് അല്ലേ?
0: ആ അതെ
1: ഡപ്പ വെച്ചിട്ട്
0: ഘടം താണ്ട ഈ കച്ചടിക്കൊക്കെ വയ്ക്കുന്ന മൃദംഗം. അങ്ങനെ പരസാനങ്ങൾ ഞാൻ ശരത് സാറിനെ ഒക്കെ കേൾപ്പിച്ചതാണ്. ജന്മങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും ശ്രേഷ്ഠ ജന്മമാണ് മനുഷ്യ ജന്മം. ആ മനുഷ്യ ജന്മം നമുക്ക് കിട്ടിയതും സംഗീതം ആസ്വദിക്കാൻ കഴിയുന്നതും ഒരു ശ്രേഷ്ഠമായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്.
1: സ്ട്രീറ്റ് സിംഗർ എന്ന് പറഞ്ഞ ഒരു കാലഘട്ടം
0: ഉണ്ടായിരുന്നു. അങ്ങനെ ആ ആ ഇതിൽ ഉപയോഗിച്ച സാധനമാണ് ഞാൻ ആദ്യം കാണിച്ചത്. ഇപ്പം ആ ഇൻസ്ട്രുമെന്റ് അത് ഞാൻ ബസ്സുകളിലായിരുന്നു. ഈ കൊല്ലത്തും പ്രൈവറ്റ് ബസ്സിൽ ഞാൻ പാടിയിട്ടുണ്ട്. കരുനാഗപ്പള്ളി പാടിയിട്ടുണ്ട്. ഓച്ചിറ, കായംകുളം, ഹരിപ്പാട്, മാവേലിക്കര ഈ പ്രദേശത്തായിരുന്നു പ്രൈവറ്റ് ബസ്സുകൾ ഞാൻ പാടിക്കൊണ്ടിരുന്നത്.
1: വരുന്നതിന്
0: മുൻപ് 2010 വരെ ഞാൻ ബസ്സുകളിൽ പാടുമായിരുന്നു. സ്റ്റാർ സിംഗർ വന്നതിന് ശേഷം പിന്നെ ഇന്ന് വരെ പിന്നെ പാടിയിട്ടില്ലെന്നല്ല, നമ്മുടെ ചില ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് ചിലരെ പഴയകാല ചരിത്രമൊക്കെ ആൽബം എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ബസ്സിൽ നിർത്തി പാടിക്കും ക്യാമറയ്ക്ക്. അത് വളരെ അപൂർവമായിട്ട് അത് അങ്ങനെ ഒരു ആവശ്യത്തിന് വേണ്ടി പാടുന്നതാണ്. പിന്നെ ദൈവം നമുക്ക് അങ്ങനെ അവസ്ഥ വരുത്തിയിട്ടില്ല.
1: സ്ട്രീറ്റ് സിംഗർ ആയിട്ടിരുന്ന ഒരു കാലഘട്ടത്തില് ദുരനുഭവങ്ങളോ അങ്ങനെ ആൾക്കാരിൽ നിന്ന്
0: ഉണ്ടായിട്ടുണ്ട്. ചില ആൾക്കാർ നമ്മളോട് വളരെ നല്ല ആൾക്ക് നല്ല രീതിയിൽ ഇടപെടുന്നവരുണ്ട്. പിന്നെ പക്ഷെ കായംകുളത്തൊക്കെ വെച്ചാൽ ഇതിനിടയ്ക്ക് വേറൊരു അന്ന് ഞാൻ വെള്ളമടിച്ചെന്നും പറഞ്ഞ ഒരാൾ പ്രശ്നം ഉണ്ടാക്കിയപ്പോ അവിടുത്തെ നാട്ടുകാരെ വന്ന പുള്ളി അടിക്കാൻ ശ്രമിച്ച് അങ്ങനെയൊക്കെ ഒരു ഒരു കുംഭഭരണി ആണ് ചെട്ടുളങ്ങര. അതൊക്കെ 90s. 89-90 ആ ഒരു കാലഘട്ടമാണ്. പിന്നെ അതിനുശേഷം ഒരിക്കലും ഒരാൾ അന്ന് 20 രൂപയുടെ ചിൽഡ്രൻ എന്നോട് വാങ്ങിച്ചോട്ട് പോയി അപ്പുറത്ത് ഒരു ഷാപ്പിൽ നിൽക്കുന്നതാണെന്ന് പറഞ്ഞു. നോട്ട് കൊണ്ടുതരാന്ന് പറഞ്ഞു വെച്ച് ഞാൻ പിന്നെ അവിടെ പുള്ളിയെ കണ്ടിട്ട് പോലും ഇല്ല.
1: ഞാൻ ദുരവെന്ന് പാടി കിട്ടുന്ന എടുത്തോണ്ട്
0: പോകുന്നില്ല. എന്റെ കൂടെ ഉണ്ടായിരുന്ന അച്ഛൻ എന്ന് പറയും, നമ്മളത് അച്ഛൻ എന്ന് പറയുന്ന വ്യക്തി നമ്മളെ ക്രിറ്റിസൈസ് ചെയ്യല്ല. അദ്ദേഹം ഒരു മദ്യപാനി ആയിരുന്നല്ലോ. അദ്ദേഹം ഇതിൽ നിന്നും ഉള്ള ഒരു വരുമാനത്തിലൂടെയാണ് അദ്ദേഹത്തിന്റെ ജീവിതമാർഗവും എന്നെ അദ്ദേഹം സംരക്ഷിച്ച് പോരുകയായിരുന്നു. എനിക്കൊരു 14 വയസ്സുള്ളപ്പോ അദ്ദേഹം മരിച്ചുപോയി. ആ മരണം തന്നെ ശരിക്കും പറഞ്ഞാൽ മദ്യപാനത്തിലൂടെയാണ് സംഭവിച്ചത്. എന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്തൊരു വർഷം എന്ന് പറയുന്നത് 1999. കാര്യം ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട് എന്റെ സുഹൃത്തുക്കളോട്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് 1947, എനിക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് 1999. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വർഷം എനിക്ക് അത്ര കണ്ട് സ്വതന്ത്രമായി സഞ്ചരിക്കാൻ പറ്റിയ ഒരു വർഷമായിരുന്നു. എന്താ വെച്ചാൽ ഇപ്പോഴും മാറ്റമൊന്നും വന്നിട്ടില്ല. ഭാര്യ മക്കളും ഉണ്ടെങ്കിൽ ഞാനിപ്പോഴും സ്വതന്ത്രമായിട്ട് തന്നെയാണ്
1: യാത്ര ചെയ്യുന്നതും.
0: എന്റെ സ്വാതന്ത്ര്യത്തിനൊന്നും അവർ ഇന്ന് വരെ വിലങ്ങ് തടിയായിട്ടും ഇല്ല. അതിന്നും ആ വർഷം പാട്ടൊക്കെ ഇപ്പൊ തന്നെ മേഘത്തിലെ ഞാനൊരു പാട്ട് പാടാം, തുമ്പയും തുളസിയും, പിന്നെ 90s മാണി ആ പാട്ടും അങ്ങനെയൊക്കെയുള്ള പാട്ടൊക്കെ കേൾക്കുമ്പോഴും വർഷത്തെ കുറിച്ചും ഓർത്തു.
1: ഈ പഠിക്കാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ നമ്മളിപ്പം പഠിക്കണം. പഠനം എന്ന് പറയുമ്പോൾ നമുക്ക് ഒത്തിരി സാഹിത്യമായാലും നമുക്ക് വായിക്കാൻ സാധിക്കുന്നു, എഴുത്തുകാരെ കൃതികളൊക്കെ വായിക്കാൻ സാധിക്കുന്നു. അങ്ങനെ ഒരു ദുഃഖം തോന്നിയിട്ടുണ്ടോ? അങ്ങനെ
0: ഇല്ല. അങ്ങനെ ദുഃഖം തോന്നിയിട്ടുണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാല് അതിന് പ്രധാനമായിട്ട് പറയാം, ഇവര് ഇവരുടെ എല്ലാം കൃതികൾ എനിക്ക് വായിക്കണമെന്നുണ്ട്. പക്ഷേ
1: സാഹിത്യത്തിലെ
0: ഒത്തിരി ഇപ്പം ചെങ്ങമ്പടി ഉണ്ട്, അല്ലെങ്കിൽ ബഷീർ സാറുണ്ട്, അങ്ങനെ പല പ്രമുഖരായിട്ടുള്ള ഇപ്പൊ തന്നെ സച്ചിദാനന്ദൻ പുഴങ്കര തുടങ്ങിയ ഒത്തിരി കവികൃതങ്ങളുണ്ട്. പക്ഷേ ഇവരുടെയൊക്കെ കൃതികളൊന്നും നമുക്ക് വായിക്കാൻ കഴിയുന്നില്ല എങ്കിൽ പോലും അതിന്റെ ചില മർമ്മഭാഗങ്ങളൊക്കെ ഈശ്വരാനുഗ്രഹം കൊണ്ട് റേഡിയോയിലൊക്കെ ഇപ്പൊ തന്നെ ഈ ഇന്നലെ തന്നെ ഒരു പുലരിപ്പൂക്കൾ എന്ന് പറഞ്ഞ ഒരു ഇതില് ഒരു രമണി എന്ന് പറയുന്നൊരു സ്ത്രീ ചങ്ങമ്പുഴയിൽ രമണനെ പറ്റി ഐക്കോഫിമിന്, അതായത് സ്ത്രീ ഒരു സ്ത്രീപക്ഷപാതമായിട്ട്, അപ്പൊ അതിനെപ്പറ്റി ആ സ്ഥലപ്പേര് ഞാൻ മറന്നുപോയി, ഒരു സുഷമ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ കൊണ്ട് പറയിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഈ പലരും ഈ പലരെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകള്, നമുക്ക് ഇപ്പൊ ഗാന്ധിജിയെ കുറിച്ചായിരുന്നാൽ തന്നെ ഇപ്പം ആൽബർട്ട് ഐൻസ്റ്റൈൻ പറഞ്ഞിട്ടുള്ള കാര്യം, ഇങ്ങനെ ഒരു മജ്ജയും മാംസമുള്ള ഒരാൾ ജീവിച്ചിരുന്നു, ഈ നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നത് വിശ്വസിക്കത്തില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും, പിന്നെ ചിലപ്പം എന്താ പറയാ, മാമ്പഴം, വൈലോപ്പള്ളി മാമ്പഴം, അങ്ങനെയൊക്കെ പലതും. പിന്നെ ചിലപ്പോ തന്നെ നമ്മുടെ ചില കവിതകളാണെങ്കിൽ തന്നെ, ഇപ്പം ഒ എൻ ബി സാറിന്റെ എന്റെ കൈത്തണ്ടിലീച്ചരടുമീ, എന്റെ കൈത്തണ്ടിലീരാഹിച്ചരടുമീ, ബന്ധിച്ചു തെല്ലിടമിണ്ടാതെ നിന്നുവോ പെങ്ങളെന്നുള്ള കവിതയാണ്. അപ്പൊ തന്നെ അപ്പൊ അവരങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട്, പിന്നെ കുഞ്ഞിയെടുത്തിയെ തന്നെയല്ലോ ഉണ്ണിക്കെന്നൂമിയറ ഇഷ്ടം, പൊന്നെ പോലത്തെ നെറ്റിയിലുണ്ടല്ലോ മഞ്ഞൾ വരക്കുറി ചാന്തുപൊട്ടും, ഈറൻമൂടിയിൽ എള്ളെണ്ണാമണം ചില നേരം അത്തുമ്പത്തൊരു പൂവും. അന്ന് കാസറ്റൊക്കെ സുലഭമായിട്ട് കേൾക്കാനുള്ളത് കൊണ്ട് ചിലതൊക്കെ കേൾക്കാൻ സാധിച്ചു. ഇപ്പൊ മധുസൂദന സാറിന്റെ നാരായണത്ത് ഭ്രാന്തൻ. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില കവിതകളൊക്കെ ചൊല്ലാൻ പറ്റിയിട്ടുണ്ട്, കേൾക്കാൻ പറ്റിയിട്ടുണ്ട്, ചില കഥാസാരം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുണ്ട്. എന്റെ ഒരു വലിയ ഭാഗ്യം, ഇതൊന്നും പഠിക്കാതെ പോലും ഇതൊക്കെ ചിന്തിക്കുവാൻ എനിക്ക് ഒരു ബുദ്ധി ദൈവം തന്നല്ലോ എന്നുള്ള, ആദ്യം ഞാൻ ഈശ്വരനെ സ്മരിക്കുകയാണ് ഏത് രൂപത്തിലായിരുന്നാലും.
1: ഇപ്പോൾ ഏതൊക്കെ മേഖലകളിൽ ഇപ്പം കച്ചേരി നടത്തുന്നുണ്ടെന്ന് ഞാൻ നേരത്തെ അടുത്ത് പറഞ്ഞായിരുന്നു.
0: സംഗീത കച്ചേരി ചെയ്യുന്നുണ്ട്, ഭക്തി ഗാനസുധ ചെയ്യുന്നുണ്ട്, പിന്നെ ഗാനമേള അങ്ങനെ അധികം ചെയ്യുന്നില്ല. എങ്കിലും ഒരു ഗാനമേളയ്ക്കൊക്കെ നല്ല റേറ്റ് ഇട്ട്, ഞാൻ എനിക്ക് ഇവിടെ സംഗീത വിരുന്നൊക്കെ, ഞാൻ ഇവിടെ മാടനടയ്ക്കടുത്ത് ആദിക്കാടെന്ന് പറഞ്ഞൊരു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമുണ്ട്, അവിടെ ഞാൻ എനിക്ക് പ്രോഗ്രാം ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ മൂന്നാം കുറ്റി പുതിയാവ് ക്ഷേത്രത്തിൽ, ഇതെല്ലാം ഈ വർഷം എനിക്കുണ്ടായിരുന്ന പ്രോഗ്രാമാണ്. ആ ഭക്തിഗാനസുധ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയുള്ള ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പിന്നെ
1: ഈ മേഖലകളെല്ലാം ഇപ്പോൾ സജീവമായിട്ടുണ്ട്.
0: കൂടാതെ ആധ്യാത്മിക പ്രഭാഷണത്തിന് പോകുന്നുണ്ട്, ഇപ്പോഴും ഗുരുദേവ പ്രഭാഷണത്തിന് പോകുന്നുണ്ട്. പിന്നെ വൺ മാൻ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്, കരാക്കെ ഭക്തിയാനുസൃതം ചെയ്യുന്നുണ്ട്, സംഗീത വിരുന്നും മെലഡി ഒക്കെ ചേർത്തുകൊണ്ട് അങ്ങനെയും ചെയ്യുന്നുണ്ട്.
1: അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഒരു വരുമാനം ലഭിക്കുന്നുണ്ടോ ജീവിക്കാനായിട്ട്?
0: ആ ഉണ്ട്, ഏകദേശം ഈശ്വര അനുഗ്രഹം കൊണ്ട് എന്നേ പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ ഞാൻ ഈ അഖണ്ഡനാമത്തിനൊക്കെ ഹാർമോണിയം വായിക്കാൻ പോകും, പിന്നെ ഭജൻസിന് ഹാർമോണിയം വായിക്കാൻ പോകും. സത്യസായി പ്രസ്ഥാനത്തിനുണ്ട് സായി ഭജൻസ്, ഞാനൊരു സായി ഭക്ത്. പിന്നെ അതുപോലെ തന്നെ ചില മാവിലിക്കര ഒരു ടീമൊക്കെ ആയിട്ട് ഞാൻ ഗുരുദേവ കീർത്തനങ്ങൾ സംഗീതാവിഷ്കരണം നൽകി കുറെ കീർത്തനങ്ങൾ പലരും കൊണ്ട് ആലപിപ്പിക്കുന്നുണ്ട്.
1: സംഗീതം സ്വന്തമായിട്ട് സംഗീതം നൽകാനായിട്ട്
0: ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആൽബങ്ങൾ ഈ ഭക്തിഗാനങ്ങളാ കൂടുതൽ ചെയ്തത്. ഈ അടുത്ത സമയത്ത് തന്നെ നമ്മുടെ ഒന്ന് രണ്ട് യൂട്യൂബ് വെച്ചപ്പോ തന്നെ ഈ ഉമ്മാവീടൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ

0: അത് ഞാൻ ചെയ്തതാണ്. പിന്നെ അടുത്ത ഈ റംസാൻ ഇവിടെ വെച്ചൊരു പാട്ട് നമ്മുടെ പേരൂര് പേരൂര് അനിൽകുമാർ സോറി കഴിഞ്ഞപ്പം ഒരു ഇസ്ലാമിക ഭക്തിഗാനം, പിന്നെ അദ്ദേഹം മയക്കം വരുന്നതിനെ പറ്റി ഒരു കവിത എഴുതി, അത് രണ്ടും ഞാൻ ട്യൂൺ ചെയ്തതാണ്. പിന്നെ അതുകൂടാതെ ഇപ്പൊ ഈ പെരുന്നാളിന് വേറൊരു പാട്ട് മറ്റേ ഉമ്മ വിടുന്നുണ്ട് നമ്മുടെ കായംകുളത്തുള്ള അദ്ദേഹത്തിന്റെ കയ്യിൽ. കുടയൂന്റെ മഹത്വം നാം അറിഞ്ഞിടുന്നു, അത് ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ ഒരു മാപ്പിള പാട്ട് ട്യൂൺ ചെയ്ത്, ബാക്കി വരികൾ എനിക്ക് ഓർമ്മയില്ല. അപ്പം അതൊക്കെ ഇങ്ങനെ ചെയ്ത് അങ്ങനെ, പിന്നെ അതല്ലാതെ ആദ്യമായിട്ട് ഞാൻ ചെയ്തൊരു പാട്ട് മധു ബാലകൃഷ്ണൻ മാഷ് കൊണ്ടാണ് പാടിക്കുന്നത്. നമ്മുടെ മാവേലിക്കരയ്ക്കടുത്ത് എന്റെ ഗുരുനാഥന്റെ വീട്ടിനടുത്ത് മുള്ളിക്കുളങ്ങര എന്നൊരു ക്ഷേത്രമുണ്ട്. അവിടെ എന്റെ മുള്ളിക്കുളങ്ങര അമ്മ എന്ന ആൽബം ചിട്ടുളങ്ങര അമ്പലത്തിനടുത്താണ്. അത് പാട്ടിങ്ങനെ ഹരിവാഹിനി ദേവി പ്രിയദായിനി മുള്ളിക്കുളങ്ങരെ വാഴുമമ്മേ കാരണരൂപിണി കാർത്യായനി വന്നു കാലങ്ങളെ നീ വസന്തമാക്കി. ഇത് 2001-2002 കാലഘട്ടത്തിലൊക്കെ ചെയ്ത പാട്ടാണ്. പക്ഷെ എനിക്ക് അങ്ങോട്ട് അത്ര വരികൾ ബാക്കി ഓർമ്മയില്ല.
1: അങ്ങനെ
0: കുറേ പാട്ടുകൾ ഞാൻ
1: അതൊന്ന് അറിയാൻ വേണ്ടി പ്രേക്ഷകരെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിട്ട്. ഒത്തിരി പ്രശസ്തരുമായിട്ടൊക്കെ ഒരു സമ്പർക്കം ഉണ്ടായി കാണുമല്ലോ ഈ പറയണൊക്കെ.
0: സ്റ്റാർ സിംഗറിൽ വന്നതിന് ശേഷമാണ് കൂടുതലും.
1: അതിനെ കുറിച്ച് എന്തെങ്കിലും അനുഭവങ്ങൾ
0: അനുഭവങ്ങളൊക്കെ പറയാന്ന് വെച്ചു കഴിഞ്ഞാല്, സ്റ്റാർ സിംഗറിൽ ഞാൻ വന്നപ്പോഴ് എനിക്ക് മറ്റു കലാകാരന്മാരുമായിട്ടോ അല്ലെങ്കിൽ അവിടെയുള്ള കണ്ടസ്റ്റന്റ്സുമായിട്ടൊന്നും എനിക്ക് അങ്ങനെ അധികം അത്ര ബന്ധമില്ല. കാര്യം അവരൊക്കെ കാണും സംസാരിക്കും. ഈ അതിന്റെ പ്രധാനപ്പെട്ട കാരണം പാട്ടുകാർക്ക് പൊതുവെ ഒരു ഈ ഇച്ചിരി ജലസ്യമുള്ള കൂട്ടത്തിലാണ്. പരസ്പരം മറ്റൊരാണി അംഗീകരിക്കുകയാട്ടെ, ഒന്ന് പരിചയപ്പെടാൻ ശ്രമിക്കുകയാട്ടെ, ഒന്നും മുതിരത്തില്ല. ഇതൊക്കെ ആസ്വാദകരാണ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ ഒരു പാട്ട് കേട്ടുകഴിഞ്ഞാൽ ഇപ്പൊ ഒരു ആസ്വാദകം എന്നുവെച്ചാൽ പറയും നന്നായിട്ട് പാടിയിട്ടുണ്ട് അല്ലെങ്കിൽ പോരാഴിയുണ്ട്. പക്ഷെ ഒരു പാട്ടുകാരൻ കേട്ട് കഴിഞ്ഞാൽ കേട്ട് ചിലപ്പോൾ ഉള്ളിൽ ആസ്വദിച്ചാലും കേട്ട ഭാവം നടിക്കാനോ അല്ലെങ്കിൽ പുറമേ അല്ലെ പുറത്തു വന്ന് അല്ലെ അത് നന്നായി. ഒരു സാധാരണക്കാരുടെ കാര്യത്തിലാണ് ഞാൻ കൂടുതലും
1: അല്ല ഞാൻ ഷോയിൽ ഇവരൊക്കെ ഭയങ്കര സ്നേഹം കാണിക്കുന്നുണ്ടല്ലോ.
0: അതെന്ന് പറഞ്ഞാൽ അത് ആ ഷോയുടെ ഒരു ഭാഗമാണ്.
1: അല്ലാതെ നമ്മൾ കാണുമ്പോൾ അവരെ പരസ്പരം അഭിനന്ദിക്കുകയും അങ്ങോട്ട്
0: ഓ ഇല്ല, അതൊക്കെ എന്ന് പറഞ്ഞാൽ അത് വേറൊരു ലെവലാണ്. നമ്മൾ ഇറങ്ങി വരുമ്പം നമ്മള് അതാ ഒരു ഇതേ ഉള്ളു. അതേസമയത്ത് മറ്റെവിടുത്തെ മറ്റ് സ്റ്റാഫുകളായിരുന്നാലും മറ്റ് ഡാൻസേഴ്സ് ആയിരുന്നാലും കൊറിയോ ഗ്രാഫേഴ്സ് ഒക്കെ ആയിരുന്നാൽ തന്നെ അവർക്ക് നമ്മളുള്ള ഒരു സ്നേഹം നമുക്ക് കാണുമ്പോൾ അത്ഭുതം തോന്നിയിട്ടുണ്ട് പലപ്പോഴും. പിന്നെ തന്നെയല്ല, ആഹാരം നമ്മളൊന്ന് കഴിക്കാതിരിക്കുകയാണെങ്കിൽ ആഹാരം വന്ന് കഴിച്ചോ അല്ലെ ആഹാരം കഴിക്കാൻ വിളിക്കുക, കൊണ്ടുപോവുക അല്ലെ കൊണ്ട് തരാൻ ശ്രമിക്കുക, അതൊന്നും ഇത്തരം കണ്ടസ്റ്റന്റ്സിന്റെ ഭാഗത്തൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഉണ്ടായിട്ട് വളരെ ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. രണ്ടു മൂന്ന് പേരുടെ ഭാഗത്തൊന്ന് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്.
1: നമുക്ക് അവസാനമായിട്ട് ഇനി ഇത്രയും അനുഭവം അല്ലെ സംഗീതത്തിൽ ഇത്രയും, ഇനി വരുന്ന തലമുറയോട് എന്താണ് പറയാനുള്ളത്? സംഗീതം അഭ്യസിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരോട്
0: എനിക്ക് പറയാനുള്ളത്,
1: ഇൻഡസ്ട്രിയെ കുറിച്ച്, പൊതുവെ സംഗീത ഇൻഡസ്ട്രിയിലോട്ട് ഒത്തിരി പേര് വരികയും ചെയ്യുന്നുണ്ട്, വലിയ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒക്കെ കണ്ടുവരുന്നവരുണ്ട്.
0: പക്ഷേ ഈ വരുന്നവരിൽ ഭൂരിഭാഗവും എന്റെ അഭിപ്രായത്തില് ഈ അണയാൻ പോകുന്ന തീ ആളി കത്തുക എന്ന് പറയുന്നത് പോലെ ഭൂരിഭാഗം ആൾക്കാരും ഒരു കുട്ടിയായിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ടീനേജ് പരിവുമായിരിക്കുമ്പോൾ അവരിതുപോലെ കുറെ റിയാലിറ്റി ഷോ ഈ പാടി അവര് കുറെ ജഡ്ജസിന്റെ അപ്രിസിയേഷൻ വാങ്ങിച്ച് അഭിനന്ദനങ്ങളൊക്കെ വാങ്ങിച്ച് ഒരു നല്ല കുറച്ച് മാർക്കും ഒക്കെ കിട്ടി, നമ്മൾ പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ കുറെ കയ്യടി കിട്ടി, ജനങ്ങളുടെ അപ്രതീക്ഷനെ ഏറ്റുവാങ്ങി പോകുന്നു. പിന്നെ അവരെ കുറിച്ച് യാതൊരു അറിവുമില്ല. പക്ഷേ ഈ സംഗീതത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ സംഗീതം ഒരു തപസ്സായി സ്വീകരിക്കണം. ഇപ്പോഴുള്ള സമയത്ത് സംഗീതം പഠിക്കേണ്ടവർ ഇങ്ങനെ ഒരു റിയാലിറ്റി ഷോയി പാടി കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി ഞാൻ എന്തൊക്കെയായി, പിന്നെ അവർ മറ്റ് വിദ്യാഭ്യാസത്തിലേക്കും മറ്റ് പ്രൊഫഷനിലേക്കും ഇടപെടരുതെന്നല്ല പറയുന്നത്, അതോടൊപ്പം സംഗീതം കൊണ്ടുപോവുക, സംഗീതം വേദിയിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിൽ മാത്രമേ അതിപ്പോ നാടൻ പാട്ടായിട്ടോ അല്ലെ ഗാനമേളകളിലൊക്കെ പാടിക്കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഈ പറയുന്ന അപ്രസക്തമാകും. ഇന്നും സംഗീതത്തിന് ഗംഗാ ശശിധരൻ എന്ന് പറഞ്ഞൊരു വയലിൻ വായിക്കുന്ന ഒരു കുട്ടിയുണ്ട്, ഇന്ന് ലോക പ്രശസ്തി ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്താന്ന് വെച്ചാൽ അത് ശാസ്ത്രീയ സംഗീതത്തിലൂടെയാണ്, അല്ല നമ്മുടെ ഈ മറ്റ് ചക്രതിരിയുടെ പാട്ടിലൂടെയല്ല, അല്ലെങ്കിൽ ഈ നാടൻ പാട്ടോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ താൽക്കാലികമാണ്, അത് മോശമാണെന്നല്ല. സിനിമാ പാട്ട് ഈ കാലഘട്ട സിനിമാ പാട്ടും അങ്ങനെ തന്നെയാണ്, മഴപ്പക്കികളെ പോലെയാണ്, ഇന്ന് ജീവിച്ച് ഇന്ന് ജനിച്ച് ഇന്ന് ജീവിച്ച് ഇന്ന് മരിക്കും. സംഗീതം അങ്ങനെയല്ല. ഇപ്പൊ ചെമ്മാൻകുടി സ്വാമി ഇന്ന് ജീവിച്ചിരുന്നാലും അദ്ദേഹത്തിന് കിട്ടുന്ന പാടാൻ കഴിയത്തില്ലെങ്കിലും അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു ആദരവുണ്ട്.

0: അങ്ങനെ പലരും. അപ്പൊ അത് നേടിയെടുക്കാൻ, സംഗീതം കൊണ്ട് നേടിയെടുക്കാൻ ശ്രമിക്കുക. അതിലൂടെ മാത്രമേ ആ പേര്, പക്ഷെ ഇന്ന് ആരും അതിന് ശ്രമിക്കുന്നില്ല. വരാൻ ശ്രമിക്കുന്നവര് കഴിയുന്നത്ര കരക്കൊന്നും ഇട്ട് പാടാതെ, കരക്കിട്ട് പാടിക്കോ, പക്ഷേ വേദികളിൽ സംഗീത കച്ചേരികൾ പെർഫോം ചെയ്യുക. സംഗീത കച്ചേരികളിലൂടെ മാത്രമേ സ്വന്തം കഴിവ് വെളിയിൽ കൊണ്ടുവരാൻ സാധിക്കത്തുള്ളൂ. സംഗീതം പഠിക്കുക, അതോടൊപ്പം കച്ചേരികളും കീർത്തനങ്ങളും കേൾക്കുക, മനോധർമ്മം പ്രാക്ടീസ് ചെയ്യുക. പിന്നെ ഒന്നുകൂടി എനിക്ക് പറയാനുണ്ട്, ആചാര്യ പാദമാതതേ പാദം കാലക്രമേണച പാദം സബ്രഹ്മചാരിഭ്യോ, സത്തുക്കളോടൊപ്പം, സ്റ്റുഡൻസുകളോടൊപ്പം. അത് സംഗീതമായാലും ഏതൊരു വിദ്യ ആണെങ്കിലും അത് ബ്രഹ്മവിദ്യ തന്നെയാണ്. അപ്പം വിദ്യാർത്ഥികളോടൊപ്പം പഠിക്കുക, പാദം ശിഷ്യ സമേതയ, അപ്പം അവിടെയാണ് മനോധർമ്മം. അപ്പം പഠിക്കുക, അത് നല്ല സജ്ജനങ്ങളുമായിട്ടായിരിക്കുക, അതോടൊപ്പം മനോധർമ്മത്തിലും കൈകാര്യം ചെയ്യുക.
1: ഓക്കെ, അപ്പൊ നമുക്കൊരു ഗാനത്തിലൂടെ ഇത് അവസാനിപ്പിക്കാം.
0: അതെ, അപ്പം ഗാനമെന്ന് പറയുമ്പോൾ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മാണിക്യ വീണ മാനസരാഗം പകരുനാദ നിക്കേ, മാണിക്യ വീണ മാനസരാഗം പകരുനാദ മിക്കേ, നിന്റെ തൃപ്പത തേടി തിരുനടപ്പൂകും ദാസാനുദാസൻ ഞാൻ, പാദദാസാനുദാസൻ ഞാൻ.
1: മതി. അപ്പോൾ നമ്മുടെ ഒപ്പം കായംകുളം ബാബുവാണ് ഉണ്ടായിരുന്നത്. ചേട്ടന് എല്ലാവിധ ആശംസകളും, ഇനി മുന്നോട്ടുള്ള പ്രയാണത്തിലും ജീവിതത്തിലും എല്ലാവിധ ആശംസകളും നേരുന്നു. എല്ലാം മംഗളമായിട്ട് നടക്കട്ടെ.
0: ഒരു എന്നെ ഇവിടെ ക്ഷണിച്ചതിനും ഇങ്ങനെ അവസരം ഒരുക്കി തന്നതിനും നമ്മുടെ ഈ ബെൻസുകാരുടെ എല്ലാ പ്രവർത്തകർക്കും എന്റെ അഗൈതവുമായി നന്ദി. ദൈവനാമത്തിൽ ഞാൻ രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം.
1: ഓക്കെ, താങ്ക്
2: യു. കൊല്ലം സുപ്രീം 1 ഗ്രാം ഡിസൈനർ ജ്വല്ലറി, ട്രിവാൻഡ്രം, കൊല്ലം.

0: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്ന് തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര പിഒ, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 അറിയിപ്പുകളിലേക്ക് സ്വാഗതം. ഞാൻ ഫിലോമിന പി എസ്. IHRD കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ 4 വർഷ ബിരുദ കോഴ്സുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചു. BSc കമ്പ്യൂട്ടർ സയൻസ്, BCA, BCOM ബിസിനസ് ഇൻഫർമേഷൻ സിസ്റ്റംസ്, BCOM കോർപ്പറേഷൻ, ടാക്സേഷൻ എന്നീ കോഴ്സുകളിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 0474258086. മറ്റൊരു നമ്പർ 8547005066. മറ്റൊരു നമ്പർ 9961298888. മറ്റൊരു നമ്പർ 9495431976. മേപ്പയൂർ ഡോക്ടർ AKBS മിഷൻ ട്രസ്റ്റ് നടത്തുന്ന ഗവൺമെന്റ് അംഗീകൃത ശാസ്ത്രീയ സർട്ടിഫിക്കറ്റ് ഇൻ ഫാർമസി കോഴ്സിന് അപേക്ഷകൾ ക്ഷണിച്ചു. യോഗ്യത 50% മാർക്കോടെ, SSLCയോ തത്തുല്യമോ. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 8848234177. കേരള സാക്ഷരതാ മിഷൻ അതോറിറ്റി നടപ്പാക്കുന്ന വിവിധ തത്തുല്യ കോഴ്സുകളിലേക്കുള്ള 2026-27 അധ്യയന വർഷത്തെ രജിസ്ട്രേഷൻ ആരംഭിച്ചു. May 25 വരെ പിഴ കൂടാതെ രജിസ്റ്റർ ചെയ്യാം. 4, 7, 10 ഹയർ സെക്കൻഡറി തത്തുല്യ കോഴ്സുകളുടെ പുതിയ ബാച്ചിലേക്കാണ് പ്രവേശനം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 0474279800. മറ്റൊരു നമ്പർ 9539998507. മറ്റൊരു നമ്പർ 9560664283. 12ാം ക്ലാസ് ബോർഡ് പരീക്ഷ പുനർമൂല്യനിർണയത്തിന് നാളെ അർദ്ധരാത്രി വരെ അപേക്ഷിക്കാം. സംസ്ഥാനത്ത് കനത്ത മഴയ്ക്ക് സാധ്യത. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യത. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനം പാടില്ല. അറിയിപ്പുകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.

0: റാണി, നമ്മൾ ഇപ്പൊ തന്നെ ലേറ്റ് ആയി, ഒന്ന് വേഗം വന്നേ.
1: ഞാൻ ഇപ്പൊ വരാം, ഇതൊന്ന് രജിസ്റ്റർ ചെയ്തോട്ടെ.
0: രജിസ്റ്റർ ചെയ്യാനോ, എന്താ കാര്യം?
1: ആഹാ, അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ, സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ് DBM മാരത്തോണിന്റെ 5th എഡിഷൻ കിംസ് ഹെൽത്ത് DBM 2026 എന്ന പേരിൽ ഈ വരുന്ന July 12th ആശ്രമത്തിൽ വെച്ച് നടത്തുകയാണ്. സമൂഹത്തിൽ കൂടി വരുന്ന ആത്മഹത്യാ പ്രവണതക്കെതിരെ അറൈസ്, അവേക്ക്, അലൈൻ യുവർ മൈൻഡ് എന്നതാണ് ഈ വർഷത്തെ സ്ലോഗൻ.
0: കൊള്ളാലും, എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്?
1: അത് ഈസി അല്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതി. അപ്പൊ ഞാൻ ചെയ്തു കഴിഞ്ഞു, പോവാ.
0: നിക്കി, എന്നാ പിന്നെ ഞാനും കൂടെ രജിസ്റ്റർ ചെയ്യട്ടെ.
2: കൂടുതൽ വിവരങ്ങൾക്ക് 9074 9631 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.

0: റേഡിയോ ബിൻസഗറിൽ ഇപ്പോൾ വേർഡ് ഓഫ് ദി ഡേ. എ പ്രോഗ്രാം ടു എൻറിച്ച് യുവർ ഇംഗ്ലീഷ് വൊക്കാബുലറി. പ്രസന്റഡ് ബൈ ഡോക്ടർ തോമസ് വില്യം ആൻഡ് നിമിഷ ബിജു ജോൺ.
1: ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വേർഡ് ഓഫ് ദി ഡേ. ടുഡേസ് വേർഡ് ഈസ്
2: ഹെയർക്ലോത്ത്. Hair cloth.
1: Hair cloth is spelled as H A I R hyphen C L O T H.
2: This is a noun and is a stiff, durable fabric woven from the coarse hair of animals like horses, camels or goats, typically blended with a cotton warp. കുതിരയുടെയോ ഒട്ടകത്തിൻ്റെയോ ആടിൻ്റെയോ ഒക്കെ രോമം പഞ്ഞിയോട് യോജിപ്പിച്ചുണ്ടാക്കുന്ന തുണി.
1: Thank you all.
3: Community Radio Bensigar 107.8.

0: അമ്മോനെ സ്കൂളിലാക്കിട്ട് നമുക്ക് ലുലുലു പോയാലോ.
1: അതൊരു നല്ല ഐഡിയ. ലുലുവിൽ ഇപ്പൊ കിടിലൻ മൺസൂൺ ഓഫർ ഉണ്ടല്ലോ, ഷോപ്പിംഗ് കഴിഞ്ഞ് മോളെയും കൂട്ടി വരികയും ചെയ്യാം.
2: തകർപ്പൻ ഓഫറുകളുമായി ലുലു മൺസൂൺ സേവേഴ്സ് ജൂൺ 14 വരെ. ഗ്രോസറി, നിത്യോപയോഗ സാധനങ്ങൾ തുടങ്ങിയവയ്ക്കെല്ലാം വൻ വിലക്കുറവും ഓഫറുകളുമായി കൊട്ടിയം ലുലു ഡെയിലി.
3: കനത്ത ഓഫർ തകർപ്പൻ ഷോപ്പിംഗ്. അതെ, ഈ മൺസൂൺ ഒരു ഷോപ്പിംഗ് ഉത്സവമാക്കി മാറ്റാം ലുലു ഡെയിലിക്കൊപ്പം. വിസിറ്റ് ലുലു ഡെയിലി ഡ്രീംസ് മോൾ കൊട്ടിയം.
4: റേഡിയോ പെൻസിഗർ. റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

0: ഗോൾഡ് ലോൺ ഉടൻ വിളിക്കൂ 1800-420-2233.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ സാമ്പത്തിക ഉപദേശക സമിതി യോഗം ചേർന്നു. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയും പശ്ചിമേഷ്യൻ പ്രതിസന്ധിയും ചർച്ചയായി. അതിവേഗ റെയിൽ പദ്ധതി പഠിക്കാൻ നാലംഗ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. വിദ്യാലയങ്ങളെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും വിദ്യാഭ്യാസ രംഗത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ക്രിയാത്മകമായി ഇടപെടാൻ സാധിക്കുമെന്നും മന്ത്രി എൻ ഷംസുദ്ദീൻ. ബഡ് സ്കൂൾ ജീവനക്കാർക്ക് ഇൻഷുറൻസ് പദ്ധതി ആവിഷ്കരിക്കുമെന്നും 50 മാതൃകാ ബഡ് സ്കൂളുകൾ സൃഷ്ടിക്കുമെന്നും മന്ത്രി കെ എം ഷാജി. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യത. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. പുരുഷ അണ്ടർ 18 ഏഷ്യാകപ്പ് ഹോക്കിയിൽ ഇന്ത്യയ്ക്ക് കിരീടം. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഇന്ത്യ ബംഗ്ലാദേശ് പോരാട്ടം. വാർത്തകൾ വിശദമായി. ആഗോള സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് കൂടുതൽ വേഗത പകരാനുള്ള നടപടികൾ ചർച്ച ചെയ്യുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സാമ്പത്തിക ഉപദേശക സമിതി അംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി. ജനങ്ങളുടെ ജീവിത സൌകര്യങ്ങളും ബിസിനസ് സാഹചര്യങ്ങളും മെച്ചപ്പെടുത്തുന്നതിനുള്ള വിവിധ പരിഷ്കാരങ്ങൾ യോഗത്തിൽ ചർച്ചയായി. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾ ഇന്ത്യയിലും ആഗോളതലത്തിലും ഉണ്ടാക്കാവുന്ന സ്വാധീനത്തെക്കുറിച്ചുള്ള വിലയിരുത്തലുകളും സമിതി അംഗങ്ങൾ പ്രധാനമന്ത്രിയുമായി പങ്കുവച്ചു. കേരളത്തിൽ നടപ്പാക്കാൻ മെട്രോമാൻ ഇ ശ്രീധരൻ മുന്നോട്ടുവച്ച അതിവേഗ റെയിൽ പദ്ധതി പഠിക്കാൻ നാലംഗ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. ഗതാഗത സെക്രട്ടറിയാണ് സമിതിയുടെ അധ്യക്ഷൻ. പരിസ്ഥിതി വിദഗ്ധൻ ശ്രീധർ രാമകൃഷ്ണനെയും സമിതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിവേഗ റെയിൽ പദ്ധതിയുടെ ഇടക്കാല റിപ്പോർട്ട് ഇ ശ്രീധരൻ മുഖ്യമന്ത്രി വി ഡി സതീശന് കഴിഞ്ഞു.

0: ദേവസ്വം കൈമാറിയിരുന്നു. വിദ്യാലയങ്ങളെ ലോകോത്തര നിലവാരത്തിലേക്ക് മാറ്റുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും വിദ്യാഭ്യാസ രംഗത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ക്രിയാത്മകമായി ഇടപെടാൻ സാധിക്കുമെന്നും മന്ത്രി എൻ ഷംസുദ്ദീൻ. കോഴിക്കോട് SSLC ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ മികച്ച വിജയം നേടിയവരെ ആദരിക്കാനായി സംഘടിപ്പിച്ച വിക്ടോറിയ 2026 ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വിദ്യാർത്ഥികൾ അഭിരുചിക്കനുസരിച്ച് കോഴ്സുകൾ തിരഞ്ഞെടുക്കണമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. ബഡ് സ്കൂൾ ജീവനക്കാർക്ക് ഇൻഷുറൻസ് പദ്ധതി ആവിഷ്കരിക്കുമെന്നും 50 ബഡ് സ്കൂളുകളെ മാതൃകാ ബഡ് സ്കൂളുകളാക്കി മാറ്റുമെന്നും മന്ത്രി KM ഷാജി. മലപ്പുറം വേങ്ങര AR നഗർ സ്പെഷ്യൽ സ്കൂളിൽ ബഡ് സ്കൂൾ, ബഡ്സ് റീഹാബിലിറ്റേഷൻ എന്നിവയുടെ സംസ്ഥാനതല പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. നിലവിലുള്ള ബഡ് സ്കൂൾ സംവിധാനങ്ങളുടെ കാര്യക്ഷമതയിൽ ഓഡിറ്റ് നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. തദ്ദേശ സ്ഥാപനങ്ങളുടെയും കുടുംബശ്രീയുടെയും നേതൃത്വത്തിൽ 187 ബഡ് സ്കൂളുകളും 218 ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററുകളുമാണ് സംസ്ഥാനത്തുള്ളത്. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യത. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് റെഡ് ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. നാളെ തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഉള്ളതെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്നു മുതൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിൽ പരക്കെ കനത്ത മഴ. വൈകിട്ട് 3 മണിക്ക് ശേഷമാണ് മഴ ശക്തമായത്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. കടൽക്ഷോഭവും രൂക്ഷമായി. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
1: കനത്ത മഴയിൽ ചിറക്കൽ ചാമുണ്ടിക്കോട്ടത്തിന്റെ ഭാഗമായുള്ള പൈതൃക മണ്ഡപം തകർന്നു വീണു. മഴ ശക്തമായി തുടർന്നതിനാൽ ജില്ലയിലെ ടൂറിസം കേന്ദ്രങ്ങളിൽ താൽക്കാലികമായ നിയന്ത്രണം ഏർപ്പെടുത്തിയതായി DTPC സെക്രട്ടറി അറിയിച്ചു. വാഹനങ്ങൾ അപകടത്തിൽപ്പെടാനുള്ള സാധ്യത കണക്കിലെടുത്ത് മുഴപ്പിലങ്ങാട് ബീച്ചിലേക്കുള്ള വാഹനങ്ങളുടെ പ്രവേശനവും നിയന്ത്രിച്ചിട്ടുണ്ട്. വെള്ളച്ചാട്ടം, ജലാശയങ്ങളുമായി ബന്ധപ്പെട്ട മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവയിലേക്കുള്ള സന്ദർശകരുടെ പ്രവേശനത്തിനും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്.
0: വയനാട് കോളിയാടി സ്കൂളിൽ ശാരീരിക അസ്വസ്ഥതയെ തുടർന്ന് 30-ലേറെ വിദ്യാർത്ഥികൾ ചികിത്സയിൽ കഴിയുന്ന വിഷയം സർക്കാർ ഗൌരവമായി കാണുന്നുവെന്ന് മന്ത്രി T.സിദ്ദിഖ്. കോഴിക്കോട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വിഷയത്തിൽ DMO റിപ്പോർട്ട് തേടിയതായും മന്ത്രി പറഞ്ഞു. ഭക്ഷണവും വെള്ളവും സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഇന്ന് ഉച്ചയോടെയാണ് പനിയും ഛർദിയും ബാധിച്ച് വിദ്യാർത്ഥികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ ഇന്ന് ഇന്ത്യ ബംഗ്ലാദേശ് പോരാട്ടം. ഗോവയിലെ മഡ്ഗാവിലുള്ള നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. സെമി ഫൈനലിൽ ഭൂട്ടാനെ ഏകപക്ഷീയമായ 1 ഗോളിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ഫൈനലിൽ പ്രവേശിച്ചത്. മുൻപ് 5 തവണ ഈ കിരീടം നേടിയിട്ടുള്ള ഇന്ത്യ തങ്ങളുടെ 6th കിരീടമാണ് ഇന്ന് ലക്ഷ്യമിടുന്നത്. പുരുഷ U18 ഏഷ്യാകപ്പ് ഹോക്കി ടൂർണമെന്റിൽ ഇന്ത്യയ്ക്ക് കിരീടം. ഇന്ന് നടന്ന ഫൈനലിൽ ആതിഥേയരായ ജപ്പാനെ ഇന്ത്യ 1-4 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. ഇംഗ്ലണ്ട്, അയർലൻഡ് പര്യടനങ്ങൾക്കുള്ള 16-അംഗ ഇന്ത്യൻ 2020 ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചു. ശ്രേയസ് അയ്യരാണ് ക്യാപ്റ്റൻ. തിലക് വർമ്മയാണ് വൈസ് ക്യാപ്റ്റൻ. യുവതാരങ്ങളായ വൈഭവ് സൂര്യവംശിയും പ്രിൻസ് യാദവും ടീമിലിടം നേടി. ന്യൂ ചണ്ഡിഗഡിൽ അഫ്ഗാനിസ്ഥാനെതിരായ ഏകദിന ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 1st ദിവസം കളി നിർത്തുമ്പോൾ ഇന്ത്യ 1st ഇന്നിംഗ്സിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 368 റൺസ് എന്ന ശക്തമായ നിലയിൽ. സെഞ്ചുറി നേടിയ KL രാഹുലിന്റെയും ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന്റെയും പ്രകടനമാണ് ഇന്ത്യയ്ക്ക് കരുത്തായത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേര്യമംഗലത്ത് പെരിയാറിന് കുറുകെ നിർമ്മിക്കുന്ന പുതിയ പാലത്തിന്റെ പണികൾ അവസാനഘട്ടത്തിൽ. കേരളത്തിലെ ആദ്യ ഉരുക്കു നിർമ്മിത കമാനപാലമാണിത്. പുതിയ പാത വരുന്ന ഓഗസ്റ്റിൽ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
3: ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി അത്യാധുനിക സാങ്കേതിക വിദ്യയോടെയാണ് പാലത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നത്. ആകെ 214 മീറ്റർ നീളമുള്ള പാലം 42 മീറ്റർ വീതമുള്ള 5 സ്പാനുകളിലായാണ് ഒരുങ്ങുന്നത്. 13 മീറ്റർ വീതിയുള്ള പുതിയ പാലത്തിൽ 8 മീറ്റർ വാഹനങ്ങൾക്കും ഇരുവശങ്ങളിലും 1.5 മീറ്റർ വീതം നടപ്പാതയ്ക്കായും മാറ്റിവെക്കും. നിർണായകമായ 3 സ്റ്റീൽ ആർച്ചുകൾ ഘടിപ്പിക്കുന്ന ജോലികളാണ് ഇനി അവശേഷിക്കുന്നത്. 4, 5 സ്പാനുകളിലെ ആർച്ച് ഘടിപ്പിക്കലും സ്റ്റീൽ പ്രതലത്തിലെ കോൺക്രീറ്റിംഗും വരും ദിവസങ്ങളിൽ തന്നെ പൂർത്തിയാക്കും.
0: മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായി കാട്ടുപന്നി ശല്യം നേരിടുന്ന സ്ഥലങ്ങളിൽ ഏറ്റവും അടുത്തുള്ള ഷൂട്ടറുടെ സേവനം ലഭ്യമാക്കാൻ വനം വകുപ്പ് പുതിയ മൊബൈൽ ആപ്പ് വികസിപ്പിക്കുന്നു. തിരുവനന്തപുരത്ത് ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ഈ തീരുമാനം. ആപ്പിൽ രജിസ്റ്റർ ചെയ്ത ഷൂട്ടർമാർക്ക് പന്നിശല്യമുണ്ടായാൽ ഉടൻ അലർട്ട് ലഭിക്കും. സുരക്ഷ മുൻനിർത്തി വാർഡ് മെമ്പർമാർ, പഞ്ചായത്ത് സെക്രട്ടറിമാർ, ജാഗ്രതാ സമിതി കോർഡിനേറ്റർമാർ എന്നിവരുടെ നമ്പറുകളും ആപ്പിൽ ഉൾപ്പെടുത്തും. വന്യജീവി ആക്രമണങ്ങൾക്ക് പരിഹാരം കാണാൻ രണ്ടു വർഷമെടുക്കുമെന്ന വനം മന്ത്രിയുടെ നിലപാട് നിരുത്തരവാദപരമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കഴിഞ്ഞ ദിവസങ്ങളിൽ നിരവധി മരണങ്ങളും നാശനഷ്ടങ്ങളുമാണ് വന്യജീവി ആക്രമണങ്ങളുടെ ഫലമായി കേരളത്തിൽ സംഭവിച്ചത്. ഈ വിഷയത്തിൽ സർക്കാർ ഇടപെടണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. കരിവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ സിപിഎം നേതാക്കൾക്കെതിരെ പ്രഥമദൃഷ്ട്യാ തെളിവുണ്ടെന്ന് കോടതി. 28 പ്രതികൾക്കെതിരെയും വിചാരണ നടത്താമെന്ന് പിഎംഎൽഎ കോടതി നിരീക്ഷിച്ചു. സിപിഎം നേതാക്കളായ എ സി മൊയ്തീനും കെ രാധാകൃഷ്ണനും എം എം വർഗീസും വിചാരണ നേരിടണം. മാർക്ക് പരിശോധനയ്ക്കും പുനർമൂല്യനിർണയത്തിനുമുള്ള അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി സിബിഎസ്ഇ നാളെ വരെ ദീർഘിപ്പിച്ചു. ഞായറാഴ്ച വരെ അപേക്ഷകൾ സമർപ്പിക്കാം. അപേക്ഷാ നടപടികൾ പൂർത്തിയാക്കാൻ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ സമയം നൽകുന്നതിനായാണ് തീരുമാനമെന്ന് സിബിഎസ്ഇ വ്യക്തമാക്കി. പ്രവർത്തനം നിലച്ച എറണാകുളം കടുങ്ങല്ലൂർ എടയാർ ശാന്തിതീരം പൊതുശ്മശാനത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് എഞ്ചിനീയറുടെ സാന്നിധ്യത്തിൽ സ്ഥലപരിശോധന നടത്തണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. സ്ഥലപരിശോധനയ്ക്ക് മുമ്പ് കടുങ്ങല്ലൂർ പഞ്ചായത്ത് സെക്രട്ടറിക്കും വാർഡ് അംഗത്തിനും നോട്ടീസ് നൽകണം. സ്ഥലപരിശോധനയുടെ അടിസ്ഥാനത്തിൽ ജോയിന്റ് ഡയറക്ടർ ഒരു മാസത്തിനകം കമ്മീഷനിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ നിർദ്ദേശിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ സാമ്പത്തിക ഉപദേശക സമിതി യോഗം ചേർന്നു. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയും പശ്ചിമേഷ്യൻ പ്രതിസന്ധിയും ചർച്ചയായി. അതിവേഗ റെയിൽ പദ്ധതി പഠിക്കാൻ 4 സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. വിദ്യാലയങ്ങളെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും വിദ്യാഭ്യാസ രംഗത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ക്രിയാത്മകമായി ഇടപെടാൻ സാധിക്കുമെന്നും മന്ത്രി എൻ ഷംസുദ്ദീൻ. ബഡ് സ്കൂൾ ജീവനക്കാർക്ക് ഇൻഷുറൻസ് പദ്ധതി ആവിഷ്കരിക്കുമെന്നും 50 മാതൃകാ ബഡ് സ്കൂളുകൾ സൃഷ്ടിക്കുമെന്നും മന്ത്രി കെ എം ഷാജി. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യത. കേരള, ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. പുരുഷ അണ്ടർ 18 ഏഷ്യാകപ്പ് ഹോക്കിയിൽ ഇന്ത്യയ്ക്ക് കിരീടം. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഇന്ത്യ ബംഗ്ലാദേശ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ പോരാടുന്നവനെ കരുത്തു നേടൂ, ഒന്നും സൗജന്യമല്ല. അവതരണം സുനിൽ കുരുവിള, ഇൻസൈറ്റ് മിഷൻ.
1: ഭാഗ്യം നേടി കാനഡയിലേക്ക് പോയൊരു പെൺകുട്ടിയാണ്. മൂന്നാല് വർഷമായി കാനഡയിൽ ജീവിക്കുന്നു. വളരെ സ്ട്രഗ്ലിംഗ് ആണ്, കാരണം കാലാവസ്ഥയുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല, ജോലിയുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല, ജീവിത സാഹചര്യങ്ങളൊക്കെ ആയിട്ട് പൊരുത്തപ്പെടാൻ വലിയ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ കുറച്ചു നേരം എന്നെ വിളിച്ച് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്നൊരു കാര്യം, ആ കുട്ടിയുടെ ഒരു ഡെയിലി റൊട്ടീൻ എന്ന് പറയുന്നത് അധികാലത്ത് എഴുന്നേൽക്കുക, വളരെ അധികാലത്ത് എഴുന്നേറ്റ് ജോലിക്ക് പോകുന്നു, ജോലിക്ക് പോയി കുറേ ജോലി ചെയ്തിട്ട് യൂണിവേഴ്സിറ്റിയിൽ പോകുന്നു, യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് വീണ്ടും കുറച്ച് ജോലി ചെയ്യുന്നു, ഇതെല്ലാം കഴിഞ്ഞിട്ട് വീട്ടിൽ ചെന്നിട്ട് സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്നു, കഴിക്കുന്നു, പഠിക്കുന്നു, 3 മണിക്കൂർ 3.5 മണിക്കൂറൊക്കെയാണ് ഉറങ്ങുന്നത്. ഇതാണ് ഈ കുട്ടിയുടെ റൊട്ടീൻ. ആ കുട്ടി എന്നോട് പറഞ്ഞത്, സാറേ ഇതിൻ്റെ പകുതി ജോലി ഞാൻ നാട്ടിൽ ചെയ്തിരുന്നെങ്കിൽ ഇതിനേക്കാളൊക്കെ വളരെ സന്തോഷത്തോടെയും സംതൃപ്തിയോടെയും എനിക്ക് ജീവിക്കാമായിരുന്നു. കാരണം ആ കുട്ടി ചെയ്യുന്ന ജോലി എന്നൊക്കെ പറയുന്നത് ഇവിടെ ബംഗാളി ചെയ്യുന്ന ജോലിയാണ്. ഈ ജോലികൾ നമ്മുടെ നാട്ടിലാരും ചെയ്യൂല, നമുക്കതൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല. പക്ഷെ നമ്മൾ വിദേശ രാജ്യത്ത് ചെല്ലുമ്പോൾ നമ്മൾ കണ്ടമാനം ജോലി ചെയ്യുന്നു മാത്രമാണ്, ജോലി കഴിഞ്ഞ് വന്ന് നമ്മുടെ സ്വന്തം തുണി കഴുകുന്നതായാലും ഭക്ഷണം ഉണ്ടാക്കുന്നതായാലും നമ്മുടെ കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെ ചെയ്യണം, ആരുടെയും സഹായമില്ല, നമുക്ക് ജീവിച്ചേ പറ്റുള്ളൂ. ഇതാണ് ലോക യാഥാർത്ഥ്യം. ഇപ്പൊ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ വിദേശത്തൊക്കെ ഭയങ്കര സംഭവമാണെന്ന്, നമ്മുടെ നാട്ടിലെല്ലാം മോശമാണ്, നമ്മുടെ നാട്ടിൽ നമ്മൾ ജോലി ചെയ്യാത്തത് കൊണ്ട് നമുക്ക് ഇവിടെ എല്ലാം മോശമാണ്. ഇവിടെ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരു കുട്ടി വീട്ടിലേക്ക് വന്നിട്ട് വീട്ടിൽ എന്തെങ്കിലും ജോലി ചെയ്യുമോ? ഒരു ജോലിയും ചെയ്യില്ല. വന്നു കഴിഞ്ഞാൽ നേരെ കട്ടിലിലോട്ട് കയറും, അല്ലെങ്കിൽ സോഫയിലോട്ട് കയറും, ഇത്രയേ ഉള്ളൂ. എത്രയോ സമയമാണ് നമ്മൾ സ്ക്രീനൊക്കെ നോക്കിയിരിക്കുന്നത്. ആ കുട്ടി പറയായിരുന്നു, എനിക്ക് സ്ക്രീന് നോക്കാനുള്ള ടൈമില്ല, ഫോൺ പോലും അത്യാവശ്യം ഒന്ന് വീട്ടിലേക്ക് വിളിച്ചാലായി, ഒരു മെഷീൻ പോലെ ആ കുട്ടി കിടന്ന് കറങ്ങുകയാണ്. ഇതാണ് പലരുടെയും വിദേശ രാജ്യത്തേക്ക് ജീവിതം. ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് അവരാരും എൻജോയ് ചെയ്യുന്നില്ല. ചെയ്യുന്നവരുണ്ട്, വളരെ ടോപ്പായിട്ടുള്ള ജോലികളൊക്കെ ചെയ്യുന്ന, വളരെ കൃത്യം മണിക്കൂർ മാത്രം ജോലി ചെയ്താൽ ചെറിയ വിഭാഗം ആൾക്കാരെ ഉള്ളൂ അങ്ങനെയൊക്കെ, ബാക്കി എല്ലാവരും അമിതമായി കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു, പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കഷ്ടപ്പെടാതെ ജീവിക്കുക അല്ലെങ്കിൽ അധ്വാനിക്കാതെ ജീവിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. ഒരു ജോലി ചെയ്യുമ്പോൾ തന്നെ പല ജോലികൾ ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ ഇന്ന് സ്ഥാപനങ്ങളിലൊക്കെ നിലനിൽക്കാൻ പോലും പറ്റുള്ളൂ. മൾട്ടി ടാസ്കിങ് എനിക്ക് വേണ്ടിയുള്ള ഒരു പരിശ്രമം ചെറിയ പ്രായം മുതലേ ഉണ്ടാവും. ഞാൻ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണുന്നത്, കഴിഞ്ഞ ഒരു 10-30 കൊല്ലമായിട്ട് ജനിച്ച് വളരുന്ന കുട്ടികളിലൊക്കെ പൊതുവെ അവർ അധികം പണിയൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് മെനക്കെടാതെ എങ്ങനെ ജീവിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ ആഗ്രഹം. രണ്ടാമത് അവർക്ക് വലിയ സുഖസൗകര്യങ്ങളോടെ ജീവിക്കണമെന്ന് ആഗ്രഹമുള്ളവരാണ്. പണ്ട് കാലത്ത് നല്ല മെനക്കെട്ടാണ് ജീവിച്ചിരുന്നത്, അതുകൊണ്ട് തന്നെ അവർക്ക് വലിയ സ്വപ്നങ്ങളൊന്നുമില്ല. ഇന്നങ്ങനെയല്ല, വലിയ സ്വപ്നങ്ങളാണ്, BMW വരുന്ന സ്വപ്നം, പക്ഷെ പ്രവർത്തനം കാളവണ്ടിയിലാണ്. ഇവിടെ ഈ അന്തരമാണ് ഏറ്റവും വലിയ ഒരു ക്രിറ്റിക്കൽ ഗ്യാപ്പ് എന്ന് പറയുന്നത്. ആ ക്രിറ്റിക്കൽ ഗ്യാപ്പ് നമുക്ക് എങ്ങനെ പരിഹരിക്കാം? ഏറ്റവും പ്രധാനമായിട്ട് നോ പെയിൻ നോ ഗെയിൻ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഒന്നും ഫ്രീ ആയിട്ട് കിട്ടത്തില്ല. നമുക്ക് എന്തെങ്കിലും സബ്സ്റ്റാൻഷ്യൽ ഗെയിൻ ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് പെയിൻ എടുക്കാൻ നമ്മൾ തയ്യാറാവണം. കുറേ ഉറക്കമൊക്കെ വേണ്ടാന്ന് വെക്കേണ്ടവരും, കുറേ സ്ക്രീൻ ടൈമൊക്കെ വേണ്ടാന്ന് വെക്കേണ്ടവരും, കുറേ സുഖങ്ങളൊക്കെ വേണ്ടാന്ന് വെക്കേണ്ടവരും, കുറേ ഫ്രണ്ട്ഷിപ്പ് ടൈമൊക്കെ വേണ്ടാന്ന് വെക്കേണ്ടവരും, എന്തെങ്കിലുമൊക്കെ പെയിനുകൾ എടുക്കാതെ നമുക്ക് എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ സബ്സ്റ്റാൻഷ്യലായിട്ട് ഉണ്ടാക്കുക നടക്കത്തില്ല. ആ കയറ്റം സന്തോഷത്തോടെ കയറുന്നവർക്ക് ആ ഇറക്കം എൻജോയ് ചെയ്യുമ്പോൾ അതിൻ്റെ ബെനിഫിറ്റുകൾ കിട്ടും. രണ്ടാമത്തെ ഒരു കാര്യം, റിസ്ക് എടുക്കാതെ നമുക്ക് ഒരു റിവാർഡും കിട്ടും. ലോകത്തിൽ നേട്ടങ്ങൾ കൈവരിച്ച മനുഷ്യരുടെ എല്ലാം പ്രത്യേകത അവർ ശക്തമായ റിസ്ക് എടുത്തവരാണ്. നിങ്ങളുടെ റിസ്കിൻ്റെ ഡിഗ്രി എത്ര കണ്ട് കൂടുതലാണ് അത്ര കണ്ടായിരിക്കും നമുക്കുണ്ടാവുന്ന റിവാർഡ്സ്. മലയാളി പൊതുവെ റിസ്ക് എടുക്കാൻ അല്പം പേടിയുള്ളവരാണ്. പൊതുവെ നമ്മൾ സെക്യൂർഡ് ആയിട്ടുള്ള കാര്യങ്ങളുടെ പുറകിലാണ് പോകുന്നത്. ഗവൺമെൻറ് ജോലി ഇനി സെക്യൂർഡ് അല്ല, കാരണം ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താണ് തീരാൻ പോകുന്നതെന്നൊന്നും അറിയില്ല. പുതിയ ടെക്നോളജിയും സാഹചര്യങ്ങളും ഒക്കെ വരുമ്പോൾ വലിയ തോതിൽ എല്ലാ രംഗത്തും ജോലി നഷ്ടപ്പെടും. ആർക്കായിരിക്കും ജോലി നഷ്ടപ്പെടുന്നത്? പലപ്പോഴും വീക്ക് ആയിട്ടുള്ളവർക്കായിരിക്കും ജോലി നഷ്ടം. റിസ്ക് എടുക്കാൻ അറിയാവുന്നവനൊരു ജോലി നഷ്ടപ്പെട്ടാൽ അത് ഭാഗ്യമാണ്, കാരണം അവനെ സംബന്ധിച്ച് ആ ജോലിയിൽ നിന്ന് അക്വയർ ചെയ്ത സ്കില്ല് അവൻ വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി അത് റിസ്ക് എടുത്ത് വ്യാപാരം ചെയ്ത് അവൻ മിടുക്കനാവും. മൂന്നാമതായിട്ട് ഞാൻ കാണുന്നത് ലോയൽറ്റി. നമുക്ക് ഒരു സ്ഥാപനത്തോടായാലും വ്യക്തിയോടായാലും നമുക്ക് ലോയൽറ്റി ബിൽഡ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന ഒരു സ്ഥലത്ത് നമ്മൾ വളരെ ലോയലായി നിന്നില്ലെങ്കിൽ നമ്മളെ ആരും വിശ്വസിക്കത്തില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഒരു സ്നേഹം ഉണ്ടാവാനോ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാകാനുള്ള ചാൻസ് ഇല്ല. ആ ലോയൽറ്റി ബിൽഡ് ചെയ്യാൻ നോക്കുകയാണ്. അന്നേരം അന്നേരമുള്ള ബെനിഫിറ്റ് നോക്കി ഓടുന്നവനെ ആരാ മൈൻഡ് ചെയ്യുന്നത്? നിങ്ങളൊരു നല്ല റിലേഷൻഷിപ്പോ നല്ല ഒരു സ്നേഹമോ നല്ല ഒരു ബന്ധമോ ഒക്കെ നിലനിർത്തണമെങ്കിൽ അവിടെ ഒരു ലോയൽറ്റി ഉണ്ട്. വിവാഹ ബന്ധത്തിൽ ഇതേ പ്രശ്നങ്ങളുണ്ട്. നമ്മളൊരാളെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് മാരിയിങ് ഫോർ ലൈഫ്, ജീവിതത്തിന് വേണ്ടിയാണ്. അപ്പൊ അവിടെ അതങ്ങ് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് പിന്നെ പരസ്പരം വളർത്തുക, നമുക്ക് വേണ്ട രീതിയിൽ നമ്മൾ പരസ്പരം വളർത്തുക. ഇതാണ് വിവാഹ ജീവിതത്തിലെ വിജയത്തിനുള്ള ഏറ്റവും വലിയ ഒരു റെസിപ്പി എന്ന് പറയുന്നത്, പരസ്പരം വളർത്തുക. നമ്മൾ രണ്ടുപേരും വിവാഹം കഴിക്കുമ്പോൾ ഒരിക്കലും അത് നമുക്ക് കമ്പാറ്റബിൾ ഒന്നും ആയിരിക്കത്തില്ല. കാരണം രണ്ട് വ്യത്യസ്തമായ സാഹചര്യത്തിൽ നിന്ന് വരുന്ന രണ്ട് പേഴ്സണാലിറ്റീസാണ്. അവർ ഒരുമിച്ച് ചേർന്ന് കുറേ വർഷങ്ങൾ ഒരുമിച്ച് ജീവിക്കുമ്പോൾ പരസ്പരം മനസ്സിലാക്കി പരസ്പരം സന്തോഷിപ്പിച്ചും ഒക്കെ വളർന്നു വരുമ്പോൾ അതൊരു ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് മാറുന്നു. അവർ അതിന് പിന്നെ ഒരു സെപ്പറേഷൻ ഇല്ല. നേരെ മറിച്ച് നമ്മൾ അതിനകത്ത് കുറ്റങ്ങൾ കണ്ടുപിടിക്കുക. നമുക്ക് നമ്മൾ ലോയലാകുമ്പോഴാണ് അത് നമുക്ക് നിരന്തരമായി വളർത്താൻ സാധിക്കുള്ളൂ. കാരണം അവിടെ നമ്മൾ കമ്മിറ്റഡ് ആണ്, പിന്നെ വേറൊരു ഓപ്ഷൻ ഇല്ല. വലിയ വിജയങ്ങൾ വേണം. നീറ്റൊക്കെ എഴുതാനായിട്ട് പോകുന്ന കുട്ടികളുണ്ട്. വലിയ എഫേർട്ട് വേണ്ട ഒരു ഫീൽഡാണ്. പരീക്ഷയുടെ CBSEയുടെയും അല്ലെങ്കിൽ പിന്നെ പ്ലസ് ടുവിൻ്റെ ഒക്കെ റിസൾട്ട് വന്നപ്പോൾ തന്നെ മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിൽ പ്രയാസവും വലിയ സ്ട്രെസ്സും വലിയ ആകുലതകളും വലിയ ഭയവും ഒക്കെ ഉണ്ടായിട്ടുള്ള കുട്ടികളാണ് നീറ്റിന് പോകുന്നത്. ഞാൻ പലപ്പോഴും അവരോട് പറയും, ഈ ഒരു മെൻറ്റാലിറ്റി വെച്ചുകൊണ്ട് നീറ്റിന് പോയിട്ട് കാര്യമില്ല. കാരണം നീറ്റ് പോകുമ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മളെ ചലഞ്ച്, അല്ലെങ്കിൽ ഏത് വലിയ കോമ്പറ്റീഷനിലേക്ക് പോകുമ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മളെ ചലഞ്ച്. ഒന്ന്, വളരെ ശക്തമായ എഫേർട്ട് ഇട്ടേ പറ്റുള്ളൂ. ഓരോ എക്സാമോ അല്ലെങ്കിൽ ഓരോ ചാലഞ്ചും എത്ര കണ്ട് വലുതാണ് അതിനനുസരിച്ച് നമ്മുടെ എഫേർട്ടുകൾ ഉയരാം. അപ്പൊ ആ ചാലഞ്ചിന് മേളിൽ നമ്മുടെ എഫേർട്ട് എത്തിയാൽ മാത്രമേ സാധിക്കുള്ളൂ. ഇത് നിങ്ങളെ കൊണ്ട് സാധിക്കൂ. ഈ ഹെഡ്മൻ ഡിലാരിയെ കുറിച്ച് പറയാറുണ്ട്, അദ്ദേഹം ഈ എവറസ്റ്റ് കീഴടക്കാൻ പലതവണ ശ്രമിച്ചതാണ്. ഓരോ പ്രാവശ്യം അദ്ദേഹം ആ ശ്രമം വിജയിക്കാതെ വരുമ്പോൾ അദ്ദേഹം തിരിച്ചിറങ്ങി വന്നിട്ട് എവറസ്റ്റിനെ നോക്കി പറയുന്ന അതായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. എവറസ്റ്റ് നിനക്കിനി വളരാൻ സാധിക്കില്ല, പക്ഷെ ഞാൻ തിരിച്ചു വന്ന് വളർന്ന് നിന്നെ തോൽപ്പിക്കും. അപ്പൊ നീ തരുന്ന ചലഞ്ചിനേക്കാൾ ഉയരത്തിൽ ഞാനത് ഒരു ദിവസം വരും, അന്ന് നീ എനിക്ക് കീഴടങ്ങും. ഇതാണ് എഡ്മണ്ട് ഡിലാരി പറയുന്ന ഒരു ആ ഒരു മനസ്സാന്നിധ്യം. അതാണ് കീൻ എഫേർട്ട്. കാരണം എത്ര ബിഗറാണ് ചലഞ്ച്, അതിനേക്കാൾ ഒരു പടി മുന്നിൽ ഞാൻ എത്തിക്കഴിയുമ്പോൾ ഞാൻ വിജയിച്ചു. അപ്പൊ പരാജയങ്ങളിൽ ഇങ്ങനെ വിഷമിച്ച് പിൻവാങ്ങാതെ എഫേർട്ടുകൾ കൂട്ടി കൊണ്ടുവന്ന് വിജയിക്കാനായിട്ട് സാധിക്കണം. പല പ്രാവശ്യം തോറ്റ പല ആൾക്കാരും ഇപ്രാവശ്യം എലക്ഷൻ ജയിച്ചു. ആ ജയിച്ച ആൾക്കാരെയൊക്കെ നോക്കിയാൽ അറിയാം, അവര് പരാജയപ്പെട്ടിട്ടും ആ നിയോജകമണ്ഡലത്തിൽ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ആൾക്കാരാണ്. അവരവിടെ തന്നെ നിന്നു, പരാജയപ്പെട്ടു, ഓക്കെ ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. അവരാ പ്രതീക്ഷ കൈവിടാതെ അവിടെ തന്നെ പ്രവർത്തിച്ചു. സ്വാഭാവികമായിട്ട് എഫേർട്സ് ഭയങ്കരമായിട്ടുണ്ടെങ്കിലേ നമുക്ക് ടാർഗറ്റുകൾ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. വളരെ പ്രധാനമായ ഒരു കാര്യമാണ് വിശ്വാസം. പലർക്കും വിശ്വാസമില്ല, സമൂഹത്തെ വിശ്വാസമില്ല, മനുഷ്യരെ വിശ്വാസമില്ല, ഒന്നിനെ കുറിച്ച് ഒരു വിശ്വാസമില്ല. ഈ വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ ഒരു മെന്റൽ ക്വാളിറ്റിയാണ്. ധാരാളം ആൾക്കാരെ ഞാൻ കാണാറുണ്ട്, അവർക്ക് ഫ്രണ്ട്സ് ഇല്ല. ഇനി ഒരു കാരണം, അവർക്ക് ആരെയും വിശ്വാസമില്ല, അവർക്ക് ഒന്നിനെയും വിശ്വാസമില്ല, അവർക്ക് അവരെ തന്നെ വിശ്വാസം ഉണ്ടോ സംശയമാണ്. ഇതൊരു മെന്റൽ ലോനസ്സാണ്. നമുക്ക് മാനസികമായ ഉയർന്ന ആരോഗ്യം ഉണ്ടെങ്കിലേ നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ. ആ വിശ്വാസവും പ്രത്യാശയും ഒക്കെ ആ മെന്റൽ ഹെൽത്തിന്റെ ഒരു റിഫ്ലക്ഷനാണ്. ഞാൻ എപ്പോഴും ആൾക്കാരോടൊക്കെ പറയാറുണ്ട്, ഒരു 50 വയസ്സ് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ആൾക്കാരുമായിട്ടൊക്കെ കൂടുതലങ്ങ് ഇടപെടണം. അപ്പൊ ചില ആൾക്കാർ എന്നോട് പറയുന്നതാണ്, 50 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് അവർ വളരെ നെഗറ്റീവായി കഴിഞ്ഞു. അവർക്ക് ആരുമായിട്ടും ഇടപെടാനും ആരെയും ഒന്ന് ഇൻവൈറ്റ് ചെയ്യുന്ന വീട്ടിലോട്ടൊക്കെ വാ എന്നൊന്ന് ഇൻവൈറ്റ് ചെയ്യുകയും ബന്ധങ്ങളൊക്കെ ഒന്ന് കൂട്ടുകയും കൂട്ടായ്മകളിലൊക്കെ കൂടുതൽ ചില കൂട്ടായ്മകളിലൊക്കെ വന്നിരുന്നിട്ട് ആൾക്കാർ പറയുന്നത് ഇതുകൊണ്ടൊന്നും യാതൊരു കാര്യമില്ല, ഒരു പ്രത്യേകിച്ച് ഒരു കാര്യമില്ലെങ്കിൽ പോലും കൂടിയിരിക്കുന്നത് പോലും ഒരു ശക്തിയാണ്. ചിലർ പറയുന്നത് ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല, കൂട്ടായ്മകൾക്കൊന്നും ഒരു ഗുണമില്ല, അസോസിയേഷൻസിനൊന്നും ഒരു ഗുണമില്ല, എനിക്കെന്ത് കിട്ടും എന്ന് വിചാരിച്ച് നടക്കുന്ന ആൾക്കാർക്ക് ഒരിക്കലും മറ്റുള്ളവർക്കൊന്നും കൊടുക്കാൻ കഴിയില്ല. നമ്മൾ നമുക്കൊരു വിശ്വാസമൊക്കെ ഉണ്ടാവണമെങ്കിൽ നമ്മൾ ആദ്യം കുറേ ഒന്ന് കൊടുക്കണം, ഒരു ഗിവർ ആവണം ആദ്യം. കൊടുക്കുമ്പോഴും നമുക്കൊരു വിശ്വാസം ഉണ്ടെങ്കിലല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. ആ കൊടുക്ക ധാരാളമായിട്ട് കൊടുക്കുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത്. ഗിവ് റെസ്പെക്ട്, ടേക്ക് റെസ്പെക്ട്, നോ ഡൗട്ട്. ആൻഡ് നോ ഡിസിപ്ലിൻ, നോ റിസൾട്ട്. റിസൾട്ട് വേണമെങ്കിൽ ഡിസിപ്ലിൻ വേണം. ഏത് വലിയ കോമ്പറ്റീറ്റീവ് എക്സാമിന് വേണ്ടിയും പ്രിപ്പയർ ചെയ്യുമ്പോൾ അവരുടെ ഡിസിപ്ലിനാണ് ഏറ്റവും പ്രധാനമായിട്ട്. സിവിൽ സർവീസിന്റെ പരീക്ഷയിൽ ഏറ്റവും മിടുക്കരല്ല സിവിൽ സർവീസൊക്കെ നേടുന്നത്, വളരെ ഡിസിപ്ലിൻഡ് എഫേർട്ട് ഇട്ടവരാണ്. അവർക്ക് കൃത്യമായ എല്ലാത്തിനും ഒരു പ്ലാനിങ് ഉണ്ട്, കൃത്യമായ ഒരു ഓർഗനൈസിങ് ഉണ്ട്, കൃത്യമായ ഒരു എക്സിക്യൂഷൻ ഉണ്ട്. അവർ വളരെ പ്ലാൻഡ് ആണ് എല്ലാ കാര്യത്തിലും. അവരെവിടെ നിൽക്കുന്നു എന്ന് അവർക്ക് ഓരോ സമയത്തും അറിയാം. അവരത് ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. എല്ലാം അവരളക്കും, എല്ലാവരും മെഷർ ചെയ്യും. അതുകൊണ്ട് അവർക്ക് പ്രോഗ്രസ് കൃത്യമായിട്ട് സൃഷ്ടിക്കാൻ കഴിയും. ഡിസിപ്ലിൻ ഇല്ലാത്തവർക്ക് ജീവിതത്തിൽ വിജയിക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. വേറൊന്ന്, നമുക്ക് സ്ട്രഗിൾസ് ഇഷ്ടമല്ല. സ്ട്രഗിൾസ് ഇല്ലാത്തവർക്ക് എങ്ങനെയാണ് സ്ട്രെങ്ത് ഉണ്ടാവുന്നത്? മനുഷ്യൻ സ്ട്രോങ് ആവുന്നത് സ്ട്രഗിൾസിലൂടെയാണ്. നിങ്ങൾക്ക് കരുത്താർജിക്കണമെങ്കിൽ നിങ്ങൾക്ക് വീഴ്ചകളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും വെല്ലുവിളികളും ഉണ്ടാവണം. നമുക്കിത് ഇഷ്ടമല്ല. മാത്രമല്ല, ഈ ചെറുപ്പക്കാർക്കൊക്കെ അത് ബൈപ്പാസ് ചെയ്ത് കൊടുക്കാനായിട്ട് പേരൻസൊക്കെ ശ്രമിക്കാറുണ്ട്, അല്ലെങ്കിൽ അത് ഔട്ട്സോഴ്സ് ചെയ്ത് കൊടുക്കുക. ആ സ്ട്രഗിളെല്ലാം വേറെ ആൾക്കാരെ ഏൽപ്പിക്കും. സ്ട്രഗിളിലൂടെ നമ്മൾ തന്നെ കടന്നു പോകുമ്പോഴാണ് നമ്മൾ കരുത്തരായ മനുഷ്യരായി മാറുന്നത്. ഇപ്പൊ കേരളത്തിന് ഒരു പുതിയ മുഖ്യമന്ത്രി വന്നു. അത് അദ്ദേഹത്തിൻ്റെ ആ ഒരു യാത്രയിൽ നമുക്ക് കാണാൻ കഴിയുന്ന അതിശക്തമായ പോരാട്ടങ്ങളിലൂടെയാണ് അദ്ദേഹം എന്ന ലീഡർ ഈ സമൂഹത്തിൽ അടയാളപ്പെടുത്തപ്പെട്ടത്. നിങ്ങൾക്ക് ഇന്ന് തരുന്ന ഈ സ്ട്രഗിള് നിങ്ങളെന്ന മെറ്റലിനെ, നിങ്ങളെന്ന മെറ്റീരിയലിനെ കഠിനമായി കൊണ്ടിരിക്കുകയാണ്. ഈ കഠിനമായ കാലമൊന്നും എന്നും നിലനിൽക്കില്ല, പക്ഷെ കാഠിന്യമുള്ള മനുഷ്യൻ നിലനിൽക്കും, ഇതൊരു സംശയമില്ല. അത്തരം സാഹചര്യങ്ങൾ നമ്മളതിനെ പോസിറ്റീവായിട്ട് എടുക്കുക. ഓക്കെ, സ്ട്രഗിൾസ് വരുന്നു, ആ സ്ട്രഗിളിനെ പോസിറ്റീവായിട്ട് എടുക്കുക. ആ സ്ട്രഗിളിലൂടെ കടന്നു വന്ന അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾക്ക് ഒരു സിൽവർ ലൈൻ കാണാൻ സാധിക്കും. ആ സ്ട്രഗിൾസ് ആണ് എല്ലാവരെയും കരുത്തരാക്കട്ടെ. ഒറ്റയടിക്ക് ഒറ്റ സ്ട്രൈക്കിലെല്ലാം അങ്ങ് നടക്കണം എന്നാഗ്രഹിക്കുന്നവർ അവസാനം വലിയ നിരാശയായിരിക്കും പലരും. നല്ല പേഷ്യൻസ് വേണം. ക്ഷമയോടെ കാത്തിരിക്കുന്നവർക്ക് വലിയ അച്ചീവ്മെൻറ്റുകൾ നേടാനായിട്ട് പറ്റുള്ളൂ. അവിടെ പേഷ്യൻസ് ഉണ്ടായാൽ പറ്റി. പേഷ്യൻസ് എന്ന് പറയുന്നത് ഒരു മെൻ്റൽ ക്വാളിറ്റിയാണ്. പലപ്പോഴും ബുദ്ധിശക്തിയെക്കാളും പ്രധാനമാണ് നമ്മുടെ ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. നമ്മുടെ കൊഗ്നിറ്റീവ് ഇൻ്റലിജൻസ് വളരെ പ്രധാനമാണ്, പക്ഷെ അതിനേക്കാളും വലുതാണ് ഇമോഷണൽ ഇൻ്റലിജൻസ്. ചില സമയത്തൊക്കെ നമ്മുടെ വികാരങ്ങളെ കൺട്രോൾ ചെയ്ത് നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടി പക്വമായി ഒരുക്കേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ഡെസ്റ്റിനിക്ക് വേണ്ടി നമ്മൾ നമ്മുടെ വികാരങ്ങളെയൊക്കെ വളരെ കൃത്യമായി നിയന്ത്രിച്ച് നിർത്തേണ്ടതായിട്ട് വരും. എങ്കിലേ നമുക്ക് ചില അച്ചീവ്മെൻറ്റ്സ് ഒക്കെ നേടാൻ പറ്റും. അതിലൊന്നാണ് ഈ പേഷ്യൻസ് എന്ന് പറയുന്നത്. നമ്മുടെ ടേം വരും, നമ്മുടെ സമയം വരും, നമ്മുടെ കാലം വരും, ഒരു സംശയമില്ല. പരാജയങ്ങളും വീഴ്ചകളും പ്രശ്നങ്ങളും ഒക്കെ വരുമ്പോഴോർക്കുക, അതിനകത്ത് ക്ഷമയോടെ കാത്തിരിക്കുന്നവന് അതിൻ്റെ ആ അച്ചീവ്മെൻസിൻ്റെ ബ്യൂട്ടിയും ഗ്ലോറിയും ഒക്കെ എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കും. ചെറിയ പ്രായം മുതലേ ഉണ്ടാക്കിയെടുക്കേണ്ടതായിട്ടാണ്. ഈ ചെസ് കളിക്കുന്ന കുട്ടികളിലൊക്കെ കാണുന്നൊരു വലിയ കാര്യമാണ്. അത് വളരെ ക്ഷമയോടെ, വളരെ ആഴത്തിൽ കാര്യങ്ങളെയൊക്കെ ഒബ്സർവ് ചെയ്ത് അടുത്ത മൂന്നാല് കൂടി പ്ലാൻ ചെയ്താണ് അവരിയിരിക്കുന്നത്. അവരൊരു മൂവ് ചെയ്യുമ്പോൾ തന്നെ എതിരാളിയുടെ മൂവ് എന്തായിരിക്കും എന്ന് ചിന്തിക്കും, തുടർന്നുള്ള മൂവ്മെന്റ് എന്തൊക്കെ ആയിരിക്കണമെന്ന് ചിന്തിക്കും. വളരെ വളരെ ക്ഷമയോടെ എഴുന്നേറ്റ് പോരാടാനുള്ള കരുത്ത് കളികളിലാണ് പലപ്പോഴും നമുക്ക്. കളികൾ എപ്പോഴും നല്ലതാണ്, ക്ഷമയൊക്കെ നമ്മളിൽ കൂട്ടിയെടുക്കാൻ അത് വളരെയധികം നല്ലതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കണം. ഓപ്പർച്യൂണിറ്റി, ചില നഷ്ടങ്ങൾ വരുമ്പോഴാണ് നമുക്ക് സാധ്യതകളും ഉണ്ടാകുന്നത്. നഷ്ടങ്ങളൊന്നും എനിക്ക് വരാൻ പാടില്ല. നഷ്ടങ്ങൾ വരാത്തവർക്ക് സാധ്യതകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഒരു ജോലി നഷ്ടപ്പെട്ടു, ഒരു നഷ്ടമാണ്. ഒരു ജോലി നഷ്ടപ്പെടുമ്പോൾ നമ്മൾ നിരാശനാകുകയല്ല ചെയ്യുന്നത്. ഒരു ജോലി നഷ്ടപ്പെടുമ്പോൾ പല വാതിലുകൾ തുറക്കും. അതാണ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത്. സ്ഥലത്തൊരു തിരിച്ചടി വരുമ്പോൾ വേറെ എന്തെല്ലാം സാധ്യതകളിലേക്ക് നമുക്ക് പോകാനായിട്ട് സാധിക്കും, നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ചിലപ്പോൾ ചില വാതിലുകൾ അടയുന്നത് വളരെ നല്ലതാണ്. അത്ഭുതകരമായിട്ടായിരിക്കും ചില അവസരങ്ങളൊക്കെ നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. ചില സമയത്തൊക്കെ ഭാഗ്യം കരുത്തനെ തുണയ്ക്കും, ധൈര്യശാലിയെ തുണയ്ക്കും. ധൈര്യമായിട്ട് നിലനിന്നതുകൊണ്ടാണ്. സാക്രിഫൈസ് ചില സ്ഥലത്തൊക്കെ നല്ലതാണ്. നമ്മൾ വിട്ടുകൊടുക്കുക, ചിലതൊക്കെ വിട്ടുകൊടുക്കുക. നമ്മൾ വിചാരിക്കും വിട്ടുകൊടുക്കുക നമുക്ക് ഭയങ്കര നഷ്ടമാണ്. അല്ല, വിട്ടുകൊടുക്കുമ്പോൾ വലിയ സാധ്യതകൾ, ഒരുപാട് സാധ്യതകൾ നമ്മുടെ മുമ്പിലേക്ക് തുറന്നു വരുന്നു. അപ്പൊ സാക്രിഫൈസുകൾ തീർച്ചയായിട്ടും ഓപ്പർച്യൂണിറ്റീസ് തരും, ഒരു സംശയമില്ല. ചിലടത്തൊക്കെ വിട്ടുകൊടുക്കുകയും മാറിക്കൊടുക്കുകയും ഒക്കെ ചെയ്താൽ നിങ്ങൾക്ക് അതിനേക്കാൾ വലിയ അവസരങ്ങൾ, സാധ്യതകൾ നിങ്ങളുടെ മുമ്പിൽ തുറന്നു വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. നോ കൺസിസ്റ്റൻസി, നോ ചേഞ്ച്. ഏത് മാറ്റം ലോകത്തുണ്ടാകണമെങ്കിലും നിരന്തരമായ പ്രവർത്തനം വേണം. മാറ്റം നമുക്ക് എല്ലാവർക്കും വേണ്ടതാണ്. മാറ്റമില്ലാത്തത് മാറ്റം മാത്രമാണ്. ട്രാൻസ്ഫോർമേഷൻ, ചേഞ്ച് എന്നൊക്കെ പറയുന്നത് ഈ കാലഘട്ടം ആവശ്യപ്പെടുന്നതാണ്. ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മളിപ്പം നേടുന്നതൊക്കെ നാളെ നമുക്ക് നേടുകയുള്ളൂ. എന്തെങ്കിലുമൊക്കെ വലിയ അച്ചീവ്മെൻറ്റുകളും വലിയ മാറ്റങ്ങളും വലിയ നേട്ടങ്ങളും ഒക്കെ നമുക്ക് വരുത്തണമെന്നുണ്ടെങ്കിൽ കൺസിസ്റ്റൻ്റ് എഫേർട്ട് വേണം, നിരന്തരമായിരിക്കണം നമ്മുടെ പ്രവർത്തനം. ആരോഗ്യ കാര്യത്തിലൊക്കെ എടുത്താൽ ആരോഗ്യത്തിലൊക്കെ വലിയ പ്രശ്നങ്ങളുള്ളവരാണ്. കൺസിസ്റ്റൻ്റായിട്ട് ആരോഗ്യ കാര്യങ്ങളൊക്കെ സംരക്ഷിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് അവർക്ക് നല്ല ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ കൺസിസ്റ്റൻ്റായിട്ട് എഫേർട്ടുകൾ ഇടുന്നവർക്ക് നല്ല ഒരു സാമ്പത്തിക സ്ഥിതിയിലേക്ക് വരാനായിട്ട് സാധിക്കും. നോളജിന്റെ കാര്യത്തിൽ കൺസിസ്റ്റന്റ് ആയിട്ട് എഫേർട്ട് ഇടുന്നവർക്ക് ആ നോളജ് കൊണ്ട് വലിയ നേട്ടങ്ങൾ ഉണ്ടാവും. സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന, കൺസിസ്റ്റന്റ് ആയിട്ട് സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യുന്ന ആൾക്കാർക്ക് പ്രൊമോഷൻസും ഉയർച്ചയും നിരന്തരമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കും. കാരണം ഓരോരോ സ്കില്ല് ഡെവലപ്പ് ചെയ്യുമ്പോഴും സ്കില്ലാണ് മണി ഇനിയുള്ള കാലത്ത്. അപ്പോൾ പുതിയ പുതിയ കാര്യങ്ങൾ അവർ പഠിക്കുന്നു, കൺസിസ്റ്റന്റ് എഫേർട്ടാണ്. അങ്ങനെയുള്ള മനുഷ്യരെ സംബന്ധിച്ച് അവർക്ക് അച്ചീവ്മെന്റ് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പ്രസംഗിക്കാൻ അറിയാത്ത ഒരാൾ, അത് ഒരു പുരോഹിതനാണ്, അത് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു എനിക്ക് പ്രസംഗിക്കാൻ അറിയില്ല, എനിക്ക് പ്രസംഗിക്കാൻ വലിയ പേടിയാണ്, അല്ലെങ്കിൽ ഞാൻ പ്രസംഗിക്കുമ്പോഴാരും ശ്രദ്ധയോടെ ഇരിക്കുന്നില്ല, ഐ എം പുവർ ഇൻ പബ്ലിക് സ്പീക്കിംഗ്, ഐ വോണ്ട് ടു ലേൺ, അത് ആ തിരിച്ചറിവ് തന്നെ എത്ര എക്സലന്റാണ്. ഞാൻ ഉറക്കുന്ന എത്രയോ പ്രാസംഗികരെ കണ്ടിട്ടുണ്ട്, അവർ വാതുറക്കുമ്പോൾ തന്നെ മനുഷ്യൻ കൂട്ടുമായിട്ട്. നമുക്ക് ആ ഒരു തിരിച്ചറിവ് തന്നെ വലിയൊരു കാര്യമാണ്. അദ്ദേഹം ആ തിരിച്ചറിവോടുകൂടി എൻ്റെ അടുത്ത് വന്നൊരു 2 മണിക്കോളം ഞങ്ങൾ സംസാരിച്ചു. ഞാൻ കുറച്ച് ടിപ്സൊക്കെ കൊടുത്തു. അദ്ദേഹം ഇപ്പോഴും നല്ലൊരു 10-20 വർഷങ്ങൾക്ക് മുമ്പാണ് ഇന്ന ഇന്ന കാര്യത്തിൽ ഡെവലപ്പ് ചെയ്തു. ഇന്ന് ഞാൻ അദ്ദേഹത്തിനെ കാണുന്ന ഒരു മോസ്റ്റ് പവർഫുൾ സ്പീക്കറാണ് അദ്ദേഹം. അദ്ദേഹം എവിടെ സംസാരിക്കുമ്പോഴും ആൾക്കാർ വളരെ പിൻ ഡ്രോപ്പ് സൈലൻസിൽ കേട്ടിരിക്കും. കാരണം വളരെ വളരെ കീനായിട്ട് അദ്ദേഹം സംസാരിക്കാൻ പഠിച്ചു. കൺസിസ്റ്റന്റ് എഫേർട്ടാണ്. അദ്ദേഹം കൃത്യമായി നോട്ട്സ് ഒക്കെ തയ്യാറാക്കി. ഓരോ ദിവസവും അദ്ദേഹം ഒരു കോട്ടെങ്കിലും പഠിക്കും. ഓരോ ദിവസവും അദ്ദേഹം ഒരു പുസ്തകം വായിച്ച് അതിൻ്റെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ തൻ്റെ പ്രസംഗത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കും. ഏത് സബ്ജക്റ്റ് സംസാരിക്കുമ്പോഴും ആ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട കഥകൾ, ആശയങ്ങൾ, ചിന്താഗതികളൊക്കെ അതിനകത്തേക്ക് കൊണ്ടുവരാനും അത് വളരെ റിലവൻ്റ് ആയിട്ട് കൊണ്ടുവരാനും ആ മുമ്പിലിരിക്കുന്ന ജനങ്ങളുടെ ജീവിതവുമായിട്ട് അതിനെ കണക്ട് ചെയ്യാനും ഒക്കെ അദ്ദേഹത്തിന് പ്രത്യേകമായൊരു കഴിവാണ്. പിന്നെ കൺസിസ്റ്റന്റ് എഫേർട്ട് കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് അത് അച്ചീവ് ചെയ്യാനായിട്ട് സാധിച്ചത്. കൺസിസ്റ്റന്റ് എഫേർട്ട് അത് ഇന്നും നിർത്തിയിട്ടില്ല. അങ്ങനെയുള്ളവരെ ആർക്കും തോപ്പിക്കാനായിട്ട് പറ്റില്ല. അവർ ട്രാൻസ്ഫോം ചെയ്യും, അവർ ചേഞ്ച് ചെയ്യും, അവർ വലിയ ശക്തിയായി മാറും, നിലനിൽക്കും. ഫൈനലി ഗിവ് റെസ്പെക്ട്, ടേക്ക് റെസ്പെക്ട്. നമ്മളെല്ലാം ബഹുമാനിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. നമുക്കെല്ലാം അംഗീകാരങ്ങൾ വേണം, നമ്മളെല്ലാം റെക്കഗ്നൈസ് ചെയ്യപ്പെടണം, നമുക്കെല്ലാവരും നമ്മളെ ശ്രദ്ധിക്കണം എന്നൊക്കെ ഭയങ്കരമായിട്ട് ആഗ്രഹമുള്ള ആൾക്കാരാണ്. പക്ഷെ ഒരു കാര്യം വളരെ പ്രധാനമാണ്, മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യാത്ത, മറ്റുള്ളവർക്കത് കൊടുക്കാൻ കഴിയാത്ത ആൾക്കാർ അത് പ്രതീക്ഷിക്കാതിരിക്കുന്നതാണ് നല്ലത്. നമുക്ക് ഈ ഭയപ്പെടുത്തിയൊക്കെ, അധികാരമൊക്കെ ഉണ്ടെങ്കിൽ ഭയപ്പെടുത്തിയൊക്കെ മനുഷ്യരെ കൊണ്ട് റെസ്പെക്ട് ചെയ്യിക്കാനൊക്കെ. പക്ഷെ നമുക്കിതൊക്കെ നഷ്ടപ്പെടപ്പെട്ടാൽ നമുക്കൊരു പേഴ്സണൽ ക്വാളിറ്റി ഓഫ് റെസ്പെക്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എല്ലാ കാലത്തും ആ റെസ്പെക്ട് കിട്ടും. ഗിവ് റെസ്പെക്ട്, ടേക്ക് റെസ്പെക്ട്. ഇത് സായിപ്പ് നമ്മളെ പഠിപ്പിച്ചിട്ട് പോയ ഒരു കാര്യമാണ്. നമുക്ക് വളരെ കുറവാണ്, പ്രത്യേകിച്ച് ഒരു നമ്മുടെയൊക്കെ ഉള്ളിൽ ഭയങ്കരമായിട്ടുള്ള ഈഗോയും എന്തൊക്കെയോ ആണെന്നുള്ള തോന്നലും ഒക്കെയുണ്ട്. പലപ്പോഴും മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യാത്ത ആൾക്കാർ ആരാണെന്ന് ചോദിച്ചാൽ വളരെ ചീപ്പായിട്ടുള്ള ആൾക്കാരാണ്. വളരെ എമിനൻ്റ് ആയിട്ടുള്ള ആൾക്കാർ എല്ലാവരെയും റെസ്പെക്ട് ചെയ്യുന്നവരാണ്. ജാതിയുടെ, മതത്തിൻ്റെ, ലിംഗത്തിൻ്റെ ഒക്കെ പേരിൽ മനുഷ്യനെ ഇടിച്ചു താഴ്ത്താൻ ശ്രമിക്കും. ഇതൊക്കെ ഒരു നിലവാരം കുറഞ്ഞ മനുഷ്യരുടെ പ്രകൃതങ്ങളാണ്. ഇത്ര ആൾക്കാരൊക്കെ എല്ലായിടത്തും കൃത്യമായിട്ട് വളരെ ചീപ്പ് ആൾക്കാരെന്ന് അടയാളപ്പെടുത്തപ്പെടും. അത് എല്ലാവരും തുറന്നു പറയണമെന്നൊന്നുമില്ല, ആൾക്കാർക്ക് മനസ്സിലാവും. രാഷ്ട്രീയത്തിലായാലും സാമൂഹിക രംഗത്തായാലും സാംസ്കാരിക രംഗത്ത് കലാരംഗത്തൊക്കെ ആരാണ് നിലവാരമുള്ളതെന്നും ആരാണ് നിലവാരമില്ലാത്തതെന്നും കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാം. നമ്മൾ ഒന്നും ഫ്രീ ആയിട്ട് ലോകത്ത് കിട്ടത്തില്ല. പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ, നത്തിങ് ഈസ് ഫ്രീ, എവറിഥിങ് ആസ് എ പ്രൈസ്. എല്ലാത്തിനും ഒരു വിലയുണ്ട്. ചീപ്പായിട്ട് ഒരു സാധനവും ലോകത്തില്ല, ഫ്രീ ആയിട്ടൊരു സാധനവും ലോകത്തില്ല. നമുക്ക് എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ അച്ചീവ് ചെയ്യണമെങ്കിൽ അതിന് ചില നല്ല എഫേർട്ടുകൾ, നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് കൊടുക്കേണ്ടതായിട്ട് വരും. നല്ല ഇൻവെസ്റ്റ്മെൻറ്റുകൾ വരുമ്പോൾ അതിന് നല്ല റിട്ടേൺ വരും. ആ ഇൻവെസ്റ്റ്മെൻറ്റുകളാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്. ഈ ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ ബോധപൂർവ്വം, ബുദ്ധിപൂർവ്വം ചെയ്യുന്ന മനുഷ്യർ അതിൻ്റെ റിട്ടേൺസ് ബ്യൂട്ടിഫുള്ളായിട്ട് എൻജോയ് ചെയ്യും. ആസ് യു സോ യു റീപ്. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. ഹാപ്പി ലിവിംഗ്.

0: മഴയിങ്ങി എത്തി. ഇനിയിപ്പോ മൺസൂണിലേക്കുള്ള പർച്ചേസ് പ്ലാൻസ് ഒക്കെ നോക്കണ്ടേ? ഈ മഴയത്ത് എല്ലാ ഷോപ്പുകളിലും ഇങ്ങനെ മാറി മാറി കയറി ഇറങ്ങാൻ പറ്റൂ?
1: വേണ്ടല്ലോ. ലുലു മൺസൂൺ സേവേഴ്സ് എത്തിയിരിക്കല്ലേ, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ അവിടെ സെറ്റ് അല്ലേ. ഈ മൺസൂണിലേക്കുള്ള എല്ലാ ഐറ്റംസും ഒരു കുടക്കീഴിൽ. ഹൈപ്പർ മാർക്കറ്റ്, ഫാഷൻ, ഗാർമെന്റ്സ്, ഇലക്ട്രോണിക്സ്, അങ്ങനെ എല്ലാം. അതും മികച്ച ഓഫറുകളിൽ. അപ്പൊ വന്നാട്ടെ ലുലു ഡെയിലി ഡ്രീം സ്മോൾ കുട്ടിയം.
2: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസീർ ഇപ്പോൾ വിരൽ തുമ്പിലെ വിസ്മയം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് നാദൃഷ. എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസ്.
3: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും റേഡിയോ ബെൻസീർ 107.8 അവതരിപ്പിക്കുന്ന വിരൽ തുമ്പിലെ വിസ്മയത്തിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ടാസ്കുകൾ വെടിപ്പായി ചെയ്യും ഗൂഗിളിന്റെ പുതിയ പേഴ്സണൽ AI ഏജന്റ് ജെമിനൈ സ്പാർക്കിനെ കുറിച്ച് അറിയാം. ടാസ്കുകൾ, സ്കിൽസ്, ഷെഡ്യൂളുകൾ എന്നിങ്ങനെ മൂന്ന് പ്രധാന വിഭാഗങ്ങളിൽ ജെമിനൈ സ്പാർക്ക് പ്രവർത്തിക്കുന്നുണ്ട്. വിശദമായി അറിയാം. സാങ്കേതിക വിദ്യ കുതിപ്പ് തുടങ്ങിയപ്പോൾ ആളുകളുടെ ജീവിതത്തിലും അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വന്നു തുടങ്ങി. നമുക്കെല്ലാം അതിപ്പോൾ അനുഭവവേദ്യവും ആണ് തന്നെ. മിക്കവരും തങ്ങളുടെ ഡിജിറ്റൽ ജോലികളിൽ സാങ്കേതിക വിദ്യയും സോഫ്റ്റ്വെയറും ഒക്കെ ഉപയോഗപ്പെടുത്തി മനുഷ്യ ഇടപെടലുകൾ കുറയ്ക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഡിജിറ്റൽ ജോലികളെ കൂടുതൽ ഓട്ടോമേറ്റ് ചെയ്യാൻ പുതിയ ക്ലൗഡ് അധിഷ്ഠിത വ്യക്തിഗത AI ഏജന്റുമായി ഇപ്പോൾ എത്തിയിരിക്കുകയാണ് ഗൂഗിൾ. ജെമിനൈ സ്പാർക്ക് എന്ന പേരിലാണ് പുതിയ AI ഏജന്റ് വന്നിരിക്കുന്നത്. കാലിഫോർണിയയിലെ മൗണ്ടൻ വ്യൂവിൽ വെച്ച് നടന്ന ഗൂഗിളിന്റെ ഈ വർഷത്തെ ഡെവലപ്പർ കോൺഫറൻസിലാണ് ജെമിനൈ സ്പാർക്ക് അവതരിപ്പിച്ചത്. ഗൂഗിൾ IO 2026 ഇത് നടന്നത്. ഉപയോക്താവിന്റെ ഫോണോ ലാപ്ടോപ്പോ ഓഫാക്കിയാൽ പോലും ബാക്ക്ഗ്രൗണ്ടിൽ ജോലികൾ തുടർച്ചയായി ചെയ്യുന്ന ഒരു AI ഏജന്റാണ് ഇത്. ടാസ്കുകളും വർക്ക് ഫ്ലോകളും ഉപയോക്താക്കളുടെ ആവശ്യാനുസരണം സ്വയം നിയന്ത്രിക്കുന്നതിനായാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ചാറ്റ്ബോട്ടുകളിൽ നിന്ന് വ്യത്യസ്തമായി പശ്ചാത്തലത്തിൽ തുടർച്ചയായി പ്രവർത്തിക്കുമെന്നതാണ് ഇതിന്റെ സവിശേഷത. ഗൂഗിൾ ക്ലൗഡിലെ സമർപ്പിത വെർച്വൽ മെഷീനുകൾ പ്രവർത്തിക്കുന്നതിനാൽ ഇത് പൂർണ്ണമായും കമ്പ്യൂട്ടറോ ഫോണോ ഓഫാക്കിയാലും വർക്ക് ഫ്ലോകൾ നിർവഹിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ജെമിനി സ്പാർക്ക് ആർക്കൊക്കെ ഉപയോഗിക്കാം? നിലവിൽ US ഗൂഗിൾ AI അൾട്രാ സബ്സ്ക്രൈബേഴ്സ് ആണ് ജെമിനൈ സ്പാർക്ക് ഇപ്പോൾ ഉപയോഗിച്ചു വരുന്നത്. പ്രതിമാസം $99.99 മുതലാണ് ഈ പ്ലാനിന് വില വരുന്നത്. ആൻഡ്രോയിഡ്, iOS, വെബ് എന്നിവയിൽ ഈ ഏജന്റ് ഇപ്പോൾ ലഭ്യമാണ്. വെബ്സൈറ്റിൽ സൈഡ് പാനലിലെ ചാറ്റ് ടാബിനടുത്തായി ഇതിന്റെ ദൃശ്യം കാണാൻ കഴിയും. അതേസമയം മൊബൈലിൽ ഇത് സെർച്ച് ചാറ്റുകൾക്കും ഡെയിലി ബ്രീഫിനും ഇടയിൽ ദൃശ്യമാകും. ജെമിനൈ സ്പാർക്കിന്റെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണ്? ടാസ്കുകൾ, സ്കിൽസ്, ഷെഡ്യൂളുകൾ എന്നിങ്ങനെ മൂന്ന് പ്രധാന വിഭാഗങ്ങളിൽ ജെമിനൈ സ്പാർക്ക് പ്രവർത്തിക്കുന്നുണ്ട്. എന്താണ് ടാസ്ക്? ഉപയോക്താക്കളെ ജിമെയിൽ, ഗൂഗിൾ കലണ്ടർ, ഡോക്സ്, ഷീറ്റുകൾ, സ്ലൈഡുകൾ പോലുള്ള ഗൂഗിൾ ഉപകരണങ്ങളുമായി ബന്ധിപ്പിക്കുന്നതാണ് ടാസ്ക്. ഉദാഹരണത്തിന്, നിങ്ങൾക്കൊരു ഇന്റേൺഷിപ്പ് ചെയ്യുന്ന സ്ഥാപനത്തെ പറ്റി തിരയണമെങ്കിൽ സ്പാർക്ക് ഇത് ചെയ്യുന്നതാണ്. ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യാനും ജെമിനൈ സ്പാർക്ക് നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. സാധാരണ ചാറ്റ്ബോട്ടുകൾ ഒരു ചോദ്യത്തിന് മറുപടി നൽകി ഉത്തരം അവസാനിപ്പിക്കുമ്പോൾ സ്പാർക്ക് ഒന്നിലധികം ഘട്ടങ്ങളുള്ള ജോലികൾ ദിവസങ്ങളോളം പശ്ചാത്തലത്തിൽ ഇരുന്ന് പൂർത്തിയാക്കുന്നു എന്നത് പ്രത്യേകത തന്നെയാണ്. ഇനി സ്കിൽസിനെ കുറിച്ച് പറയാം. ഉപയോക്താവ് നൽകുന്ന ഒരു ടാസ്ക് എങ്ങനെ ചെയ്യണമെന്ന് വ്യക്തിഗതമാക്കി ജെമിനൈ സ്പാർക്കിനെ പഠിപ്പിക്കുന്ന രീതിയാണ് സ്കിൽസ്. ഉപയോക്താവിന്റെ പ്രവർത്തന ശൈലി മനസ്സിലാക്കി പിന്നീടുള്ള ടാസ്കുകൾക്കായും ഈ സ്കിൽ സൂക്ഷിക്കാവുന്നതാണ്. ഉദാഹരണത്തിന്, ഉപയോക്താക്കളുടെ ഇമെയിൽ എഴുത്ത് ശൈലി മനസ്സിലാക്കുകയും എല്ലാ തവണയും അതേ രീതിയിൽ ഡ്രാഫ്റ്റുകൾ തയ്യാറാക്കുകയും ചെയ്യണമെങ്കിൽ ഗോസ്റ്റ് റൈറ്റർ പോലുള്ള ഇതിലെ സവിശേഷതകളും നമുക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഇനി കേൾക്കാം ഷെഡ്യൂൾസിനെ കുറിച്ച്. സമയാധിഷ്ഠിതമായ ടാസ്കുകൾ പൂർത്തിയാക്കാൻ ഉപയോക്താക്കളെ അനുവദിക്കുന്ന ജെമിനൈ സ്പാർക്കിലെ ഒരു സവിശേഷതയാണ് ഇത്. ഉദാഹരണത്തിന്, എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 9 മണിക്ക് നിങ്ങളുടെ ഇമെയിൽ ഇൻബോക്സ് പരിശോധിക്കുകയും മുൻആഴ്ചയിലെ പ്രധാനപ്പെട്ട ഇമെയിലുകൾ സംഗ്രഹിക്കുകയും നിങ്ങളുടെ മുൻഗണനാ പട്ടിക സൃഷ്ടിക്കുകയും ചെയ്യാൻ സ്പാർക്കിന് കഴിയുന്നു. ഇനിയും വരുന്നു പുതിയ സവിശേഷതകൾ. സ്പാർക്കിന് ഇനിയും നിരവധി പുതിയ സവിശേഷതകൾ ലഭിക്കുമെന്ന് ഗൂഗിൾ ഇതിനകം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാലക്രമേണ ജെമിനി ഡെസ്ക്ടോപ്പ് ആപ്പും സ്പാർക്കിനെ പിന്തുണയ്ക്കും. എന്നാൽ ഗൂഗിളിന്റെ പുതിയ AI ഏജന്റ് പൂർണ്ണമായും ഉപയോക്താവിന്റെ നിർദ്ദേശപ്രകാരമായിരിക്കും പ്രവർത്തിക്കുക. ഏതെങ്കിലും പ്രധാന നടപടി സ്വീകരിക്കുന്നതിന് മുൻപ് എപ്പോഴും അനുമതി ചോദിക്കുകയും ചെയ്യും.

റേഡിയോ ബെൻസിഗർ. റേഡിയോ ബെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ ബെൻസിഗർ 107.8.

0: യോഗിച്ച് സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. പുരുഷ അണ്ടർ 18 ഏഷ്യാകപ്പ് ഹോക്കി കിരീടം സ്വന്തമാക്കി ഇന്ത്യ. കിരീടനേട്ടം ജപ്പാനെ പരാജയപ്പെടുത്തി. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ സാമ്പത്തിക ഉപദേശക സമിതി യോഗം ചേർന്നു. ആഗോള പ്രതിസന്ധിയുടെ സമയത്ത് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച കൂടുതൽ ഉത്തേജിപ്പിക്കുന്നതിനുള്ള വിവിധ ആശയങ്ങളും നടപടികളും യോഗത്തിൽ ചർച്ചയായി. ഇന്ത്യയുടെ സാമ്പത്തിക പരിവർത്തനം, ദീർഘകാല വികസന മുൻഗണനകൾ തുടങ്ങിയ വിഷയങ്ങളിൽ സമിതി അംഗങ്ങളുമായി ചർച്ചകൾ നടന്നതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. ജനജീവിതം മെച്ചപ്പെടുത്തുന്നതിനും ബിസിനസ് സുഗമമാക്കുന്നതിനും വേണ്ടിയുള്ള വിവിധ പരിഷ്കാരങ്ങളും അംഗങ്ങൾ പങ്കുവച്ചതായി അദ്ദേഹം പറഞ്ഞു. വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന രാജ്യത്തിന്റെ യഥാർത്ഥ ശക്തി യുവതലമുറയാണെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ന്യൂഡൽഹിയിൽ മൈ ഭാരത് യുവ കൺവെൻഷനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജനസംഖ്യയുടെ 65% 35 വയസ്സിന് താഴെയുള്ളവരാണെന്നും ഇതിലൂടെ ലോകത്തെ ഏറ്റവും യുവജന സമ്പന്നമായ രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ മാറിയിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു.
1: യുവാ ഹമാരി ആജ് ഹേ, യുവാ ഹമാരി ശാൻ ഹേ, ഓർ യുവാ ഹി ദേശ് കി ശക്തി ഹേ. ദേശ് ക 65 പോപ്പുലേഷൻ ബിലോ 35 ഹേ, യാനി കി ദേശ് യുവാ ദേശ് ഹേ. ഏ വികസിത ഭാരത് കേ യുവാ ഹേ. മേ മാൻതാ ഹൂ കേ താകത് ആപ് സബ് യുവാഓ മേ ഭീ ഹേ. ആപ്കേ ശക്തി കോ ജാഗ്രുത് കരേ. ആപ് മേ ശക്തി ആജ് സേ നഹീ ഹേ. ഏ ദേശ് മേ ബ്രെയിൻ പവർ ഓർ മെൻ പവർ സദിയോ സേ ഥേ ഓർ ആജ് ഭീ ഹേ.
0: ഭക്ഷ്യ എണ്ണ പാക്കറ്റുകളുടെ വലിപ്പത്തിൽ ഭേദഗതി നിർദ്ദേശിച്ച് കേന്ദ്ര സർക്കാർ. പരിഷ്കരിച്ച നിയമപ്രകാരം പ്രധാന ഭക്ഷ്യ എണ്ണകൾക്കെല്ലാം കൃത്യമായ പാക്കറ്റ് അളവുകൾ നിശ്ചയിച്ചിട്ടുണ്ടെന്ന് ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം അറിയിച്ചു.

0: ശ്രീ ജയശങ്കർ ചർച്ചയുടെ തുടക്കത്തിൽ ചൂണ്ടിക്കാട്ടി. വ്യാപാരം, നിക്ഷേപം, കണക്ടിവിറ്റി, ഊർജ്ജം തുടങ്ങി പരസ്പര താൽപര്യമുള്ള വിഷയങ്ങളിലൂന്നിയാണ് ചർച്ച നടക്കുന്നത്. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ അടിത്തറ ശക്തമായി തുടരുന്നുവെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കേന്ദ്ര സർക്കാരിന്റെ കഴിഞ്ഞ 12 വർഷത്തെ മികച്ച സേവനത്തിനുള്ള തെളിവാണ് ഇന്ത്യയുടെ അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥയെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. 2025-26 സാമ്പത്തിക വർഷത്തിൽ രേഖപ്പെടുത്തിയ 7.7% GDP വളർച്ചാ നിരക്കിനെ പരാമർശിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. യുഎൻ രക്ഷാസമിതിയിലെ താൽക്കാലിക അംഗത്വം ദുരുപയോഗം ചെയ്ത് പാകിസ്ഥാൻ ജമ്മുകശ്മീരിനെക്കുറിച്ച് വ്യാജ പ്രചാരണം നടത്തുകയാണെന്ന് ഇന്ത്യ. രക്ഷാസമിതിയുടെ വാർഷിക റിപ്പോർട്ട് ചർച്ച ചെയ്യുന്നതിനിടെ പാക് പ്രതിനിധി നടത്തിയ പരാമർശങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു യുഎനിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ്. പാകിസ്ഥാന്റെ പൊള്ളയായ അവകാശവാദങ്ങൾക്കൊന്നും ജമ്മുകശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്ന യാഥാർത്ഥ്യത്തെ മാറ്റാൻ കഴിയില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ നടപ്പാക്കാൻ മെട്രോമാൻ ഇ ശ്രീധരൻ മുന്നോട്ടുവച്ച അതിവേഗ റെയിൽ പദ്ധതി പഠിക്കാൻ 4 സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. ഗതാഗത സെക്രട്ടറിയാണ് സമിതിയുടെ അധ്യക്ഷൻ. പരിസ്ഥിതി വിദഗ്ധൻ ശ്രീധർ രാമകൃഷ്ണനെയും സമിതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിവേഗ റെയിൽ പദ്ധതിയുടെ ഇടക്കാല റിപ്പോർട്ട് ഇ ശ്രീധരൻ മുഖ്യമന്ത്രി വി ഡി സതീശന് കഴിഞ്ഞ ദിവസം കൈമാറിയിരുന്നു. പശ്ചിമബംഗാളിൽ റെയിൽവേ പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിലൂടെ അടിസ്ഥാന സൌകര്യ വികസനത്തിൽ സമഗ്ര മാറ്റം വരുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. കൊൽക്കത്തയിൽ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിക്കൊപ്പം വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര ബജറ്റിൽ പശ്ചിമബംഗാളിലെ റെയിൽ വികസനത്തിനായി ഇത്തവണ 14,205 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. 5 വർഷത്തിനുള്ളിൽ പുതുതലമുറയിൽപ്പെട്ട 60 ട്രെയിനുകൾ അവതരിപ്പിക്കുമെന്നും ശ്രീ അശ്വിനി വൈഷ്ണവ് അറിയിച്ചു.
2: मेट्रो के लिए इसकी न्यू ट्रेन्स, नई जनरेशन की ट्रेन्स अगले 5 वर्षों में इंडक्ट करेंगे. नई जनरेशन की ट्रेन्स आने से कोलकाता के निवासियों को बहुत अच्छी फैसिलिटी मिलेगी. वो भी एक बहुत बड़ा आगे स्टेप लिया जाएगा.
0: കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. മഴ സാധ്യത കണക്കിലെടുത്ത് 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. പുരുഷ അണ്ടർ 18 ഏഷ്യാകപ്പ് ഹോക്കി ടൂർണമെന്റിൽ കിരീടം സ്വന്തമാക്കി ഇന്ത്യ. ഫൈനലിൽ ജപ്പാനെ 1-4 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യൻ ടീം 3 തവണയും അണ്ടർ 18 ഏഷ്യാകപ്പ് ഉയർത്തിയത്. നോർവേ ചെസ് കിരീടം ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദയ്ക്ക്. ഓസ്ലോയിൽ നടന്ന മത്സരത്തിൽ ജർമ്മനിയുടെ വിൻസെന്റ് കീമറിനെ അവസാന റൌണ്ടിൽ പരാജയപ്പെടുത്തിയാണ് പ്രജ്ഞാനന്ദയുടെ ചരിത്ര വിജയം. ഈ നേട്ടം സ്വന്തമാക്കുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് പ്രജ്ഞാനന്ദ. കിരീട നേട്ടത്തിൽ ഉപരാഷ്ട്രപതി സി.പി. രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ പ്രജ്ഞാനന്ദയെ അഭിനന്ദിച്ചു. ഇംഗ്ലണ്ട്, അയർലൻഡ് പര്യടനങ്ങൾക്കുള്ള 16-അംഗ ഇന്ത്യൻ 2020 ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചു. ശ്രേയസ് അയ്യരാണ് ക്യാപ്റ്റൻ. തിലക് വർമ്മയാണ് വൈസ് ക്യാപ്റ്റൻ. യുവതാരങ്ങളായ വൈഭവ് സൂര്യവംശിയും പ്രിൻസ് യാദവും ടീമിൽ ഇടം നേടി. ഹോർമൂസ് കടലിടുക്കിലെ ഉപരോധം അവസാനിപ്പിക്കണമെന്നും ഇറാന്റെ മരവിപ്പിച്ച സ്വത്തുക്കൾ വിട്ടുകിട്ടണമെന്നും അമേരിക്കയോട് ആവശ്യപ്പെട്ട് ഇറാന്റെ സൈനിക ഉപദേഷ്ടാവ് മൊഹ്സെൻ റസായി. ഒരു ടെലിവിഷൻ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ട്രംപിന് മുന്നറിയിപ്പ് നൽകിയത്. കഴിഞ്ഞ 12 വർഷത്തിനിടെ ഇന്ത്യയുടെ സൌരോർജ്ജ ശേഷി 2.8 ജിഗാവാട്ടിൽ നിന്ന് 155 ജിഗാവാട്ടായി വളർന്നതായി കേന്ദ്രമന്ത്രി ഗജേന്ദ്രസിംഗ് ഷെഖാവത്ത്. കാർഷിക മേഖലയിലെ സൌരോർജ്ജ ശേഷി ഇരട്ടിയാക്കുന്നത് പരിസ്ഥിതി സംരക്ഷണത്തോടൊപ്പം പുരോഗതിയുടെ തെളിവാണെന്നും കേന്ദ്രമന്ത്രി സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. ഗവൺമെന്റ് സെക്യൂരിറ്റികളിൽ FPIകളുടെ നിക്ഷേപം നിയന്ത്രിക്കുന്ന നിയമങ്ങൾ ലളിതമാക്കി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. വിദേശ നിക്ഷേപങ്ങൾ എളുപ്പമാക്കുന്നതിനും ആവശ്യകതകൾ കുറയ്ക്കുന്നതിനുമാണ് പുതുക്കിയ ചട്ടക്കൂട് ലക്ഷ്യമിടുന്നത്. നവി മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പ്രവേശന കവാടത്തിൽ സ്ഥാപിച്ച ഛത്രപതി ശിവജിയുടെ 20 അടി ഉയരമുള്ള പ്രതിമ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നവീസ് അനാവരണം ചെയ്തു. ഛത്രപതി ശിവജിയുടെ കിരീടധാരണ ദിനത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങിലാണ് പ്രതിമയുടെ അനാച്ഛാദനം. നവി മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് DB പാട്ടീലിന്റെ പേര് നൽകാനുള്ള നിർദ്ദേശം സംസ്ഥാന സർക്കാർ കേന്ദ്രവുമായി ചർച്ച ചെയ്തു വരുന്നതായും മുഖ്യമന്ത്രി അറിയിച്ചു. മയക്കുമരുന്ന് രഹിത ജമ്മുകശ്മീർ എന്ന പ്രചാരണം

0: ശക്തമായ ജനകീയ പ്രസ്ഥാനമായി മാറിയതായി ജമ്മുകശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ. മയക്കുമരുന്ന് ദുരുപയോഗത്തിനെതിരെ കിഷ്ത്വാറിൽ നടന്ന പദയാത്രയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. 19 ജില്ലകളിൽ പ്രചാരണം നടന്നു. തെക്കൻ ലെബനനിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ 3 സൈനികർ ഉൾപ്പെടെ 9 പേർ കൊല്ലപ്പെട്ടതായി ലെബനൻ സൈന്യം. ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ ഒരു ബ്രിഗേഡിയർ ജനറലും ഒരു ക്യാപ്റ്റനും ഒരു സൈനികനും കൊല്ലപ്പെട്ടതായാണ് സൈന്യം അറിയിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ സാമ്പത്തിക ഉപദേശക സമിതി യോഗം ചേർന്നു. സാമ്പത്തിക പരിവർത്തനം, ദീർഘകാല വികസനം എന്നീ വിഷയങ്ങൾ ചർച്ചയായതായി പ്രധാനമന്ത്രി. വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന രാജ്യത്തിന്റെ യഥാർത്ഥ ശക്തി യുവതലമുറയെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. പ്ലസ് ടു മാർക്ക് പരിശോധനയ്ക്കും പുനർമൂല്യനിർണയത്തിനുമുള്ള അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി ദീർഘിപ്പിച്ച് CBSE. നാളെ അർദ്ധരാത്രി വരെ അപേക്ഷകൾ സമർപ്പിക്കാം. കേരളത്തിൽ നടപ്പാക്കാൻ നിർദ്ദേശിച്ച അതിവേഗ റെയിൽ പദ്ധതി പഠിക്കാൻ 4 സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. കേരള ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. പുരുഷ അണ്ടർ 18 ഏഷ്യാകപ്പ് ഹോക്കി കിരീടം സ്വന്തമാക്കി ഇന്ത്യ. കിരീട നേട്ടം ജപ്പാനെ പരാജയപ്പെടുത്തി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8.

0: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്നു തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര പിഒ, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.

0: അമ്മൂന് സ്കൂളിലാക്കിയിട്ട് നമുക്ക് ലുലുലു പോയാലോ.
1: അതൊരു നല്ല ഐഡിയ. ലുലുവിൽ ഇപ്പൊ കിടിലൻ മൺസൂൺ ഓഫർ ഉണ്ടല്ലോ, ഷോപ്പിംഗ് കഴിഞ്ഞ് മോളെയും കൂട്ടി വരികയും ചെയ്യാം.
2: തകർപ്പൻ ഓഫറുകളുമായി ലുലു മൺസൂൺ സേവേഴ്സ് ജൂൺ 14 വരെ. ഗ്രോസറി, നിത്യോപയോഗ സാധനങ്ങൾ തുടങ്ങിയവയ്ക്കെല്ലാം വൻ വിലക്കുറവും ഓഫറുകളുമായി കൊട്ടിയം ലുലു ഡെയിലി.
3: കനത്ത ഓഫർ തകർപ്പൻ ഷോപ്പിംഗ്. അതെ, ഈ മൺസൂൺ ഒരു ഷോപ്പിംഗ് ഉത്സവമാക്കി മാറ്റാം ലുലു ഡെയിലിക്കൊപ്പം. വിസിറ്റ് ലുലു ഡെയിലി ഡ്രീംസ് മോൾ കൊട്ടിയം.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ പെൻസികർ 107.8 നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:40 നേർച്ചാലുകൾ, 6:45 പ്രാദേശിക വാർത്തകൾ, 7:15 മനസ്സിന്റെ കാണാപ്പുറങ്ങൾ, 7:25 ദേശീയ വാർത്തകൾ, 7:40 അറിവിന്റെ പാഠപുസ്തകം, 8:00 ലൈഫ് ടിപ്സ്, 8:05 അറിയിപ്പുകൾ, 8:15 അച്ചായൻ സ്പീക്കിംഗ്, 8:30 ഗ്രീറ്റിംഗ്സ് ടൈം, 9:00 കൊല്ലം അടയാളപ്പെടുത്തുന്നു, 9:10 വേർഡ് ഓഫ് ദി ഡേ, 9:15 കൊച്ചുകുട്ടികളുടെ കാതോടു കാതോരം, 10:30 ദിൽകി ആവാസ്, 11:55 അറിയിപ്പുകൾ, 12:00 കാതോടു കാതോരം, 12:30 പ്രാദേശിക വാർത്തകൾ, 12:50 ദേശീയ വാർത്തകൾ, 3:00 നെപ്പോളിയന്റെ നാട്ടിലൂടെ, 4:00 കഥ പറയുന്ന നേരം, 6:00 അറിയിപ്പുകൾ, 6:15 വേർഡ് ഓഫ് ദി ഡേ, 7:00 തീരധ്വനി, 8:00 രാഗസുധാസാഗരം, 9:00 നേർച്ചാലുകൾ, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ ആസ്വദിക്കാം.
1: റേഡിയോ ബെൻസിഗർ 107.8 ഹൃദയങ്ങളിൽ നിന്ന്.

0: ചാലുകൾ.
1: ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ചില ശുഭചിന്തകൾ.
2: വിക്ടർ ഫ്രാങ്കൽ എന്ന പേര് നമുക്ക് സുപരിചിതമാണ്. 1930-കളിലെയും 1940-കളിലെയും കിരാതമായ നാസി മരണപ്പാളയത്തെ അതിജീവിച്ചയാളാണ് വിക്ടർ ഫ്രാങ്കൽ. തനിക്ക് ചുറ്റും നിത്യവും മരണമായിരുന്നു. കൊല്ലപ്പെടുന്ന ആയിരങ്ങൾ. നരകതുല്യമായ ആ പാളയത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ പിടിച്ചു നിർത്തിയത് രണ്ട് കാര്യങ്ങളായിരുന്നു. ഒന്ന്, തൻ്റെ ഭാര്യയുടെ സ്നേഹം. ആ സ്നേഹത്തിൻ്റെ ഉറപ്പ് ഒരു കെടാവിളക്കായി അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കത്തി നിന്നിരുന്നു. രണ്ട്, തനിക്ക് വീണ്ടും എഴുതാനുണ്ടായിരുന്ന ഒരു പുസ്തകം. ഒരിക്കൽ എഴുതി തീർത്ത ആ പുസ്തകത്തിൻ്റെ കയ്യെഴുത്ത് പ്രതി പട്ടാളക്കാർ നശിപ്പിച്ചു കളഞ്ഞിരുന്നു. അദ്ദേഹമെന്നും സാങ്കല്പികമായി ഭാര്യയോട് സംസാരിക്കുമായിരുന്നു. ആ ബന്ധം അണഞ്ഞു പോകാതെ നിലനിർത്താൻ വേണ്ടി ഒരു തുണ്ട് കടലാസ് കിട്ടിയാൽ തൻ്റെ പുസ്തകത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം ചില വരികളെങ്കിലും എഴുതി വയ്ക്കുമായിരുന്നു. മനുഷ്യന് പ്രതീക്ഷിക്കാൻ ഒരു ലക്ഷ്യം വേണം. അതാണ് ജീവൻ്റെ തീനാളം കെടാതെ നിലനിർത്തുന്നത്. കാത്തിരിക്കുന്ന ഒരു സ്നേഹം, ചെയ്തു തീർക്കാനുള്ള ഒരു കടമ, കാണാനുള്ള ഒരു ദേശം, പറയാനുള്ള ഒരു കഥ, അങ്ങനെ മനുഷ്യൻ്റെ പ്രതീക്ഷ നിലനിർത്തുന്ന പല ഘടകങ്ങളും ഉണ്ട്. പ്രതീക്ഷയുടെ സൂര്യൻ അസ്തമിച്ചാൽ, കാത്തിരിക്കാൻ ഒന്നുമില്ലാതായാൽ ജീവിക്കാൻ പിന്നെ കാരണമൊന്നും ഉണ്ടാവില്ല. നമുക്ക് ചുറ്റും കാത്തിരിക്കാൻ ഒന്നുമില്ലാതായിത്തീരുന്ന ജീവിതങ്ങൾ ധാരാളമായുണ്ട്. മറവി രോഗം ബാധിച്ച് ഒരു നേഴ്സിംഗ് ഹോമിൽ കഴിഞ്ഞിരുന്ന ഒരു സ്ത്രീയെ കാണാൻ അവളുടെ ഭർത്താവ് എന്നും വരുമായിരുന്നു. ദീർഘനേരം ഭാര്യയുടെ സമീപം ഇരുന്ന് എന്തൊക്കെയോ സംസാരിച്ചിട്ട് അയാൾ പോകുമായിരുന്നു. മറവി ബാധിച്ച ആ സ്ത്രീ ഒന്നും തിരിച്ചറിഞ്ഞിരുന്നില്ല. ആ മനുഷ്യനോട് ഒരാൾ ചോദിച്ചു, നിങ്ങളുടെ ഭാര്യ നിങ്ങളെ തിരിച്ചറിയുന്നത് പോലുമില്ല, പിന്നെ എന്തിനാണ് നിങ്ങൾ എന്നും മെനക്കെട്ട് ഇവിടെ വരുന്നത്? അപ്പോൾ അയാൾ പറഞ്ഞു, എൻ്റെ ഭാര്യ എന്നെ തിരിച്ചറിയുന്നില്ല, ശരിയാണ്, പക്ഷേ ഞാൻ അവളെ തിരിച്ചറിയുന്നു. അനാഥത്വം ബാധിച്ച മനുഷ്യർക്ക് കാത്തിരിക്കുവാൻ ആരുമില്ലായിരിക്കാം. പക്ഷേ നമുക്ക് ആ കാത്തിരിപ്പിൻ്റെ പകരക്കാരായി മാറാൻ കഴിയുമെങ്കിൽ പലരുടെയും ജീവിതത്തിൽ പുതിയ സൂര്യോദയങ്ങൾ ഉണ്ടാകും.

0: മഴയിങ്ങി എത്തി. ഇനിയിപ്പോ മൺസൂണിലേക്കുള്ള പർച്ചേസ് പ്ലാൻസ് ഒക്കെ നോക്കണ്ടേ? ഈ മഴയത്ത് എല്ലാ ഷോപ്പുകളും ഇങ്ങനെ മാറി മാറി കയറി ഇറങ്ങാൻ പറ്റുമോ?
1: വേണ്ടല്ലോ ലുലു, മൺസൂൺ സേവേഴ്സ് എത്തിയിരിക്കല്ലേ. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ അവിടെ സെറ്റ് അല്ലേ. ഈ മൺസൂണിലേക്കുള്ള എല്ലാ ഐറ്റംസും ഒരു കുടക്കീഴിൽ. ഹൈപ്പർ മാർക്കറ്റ്, ഫാഷൻ, ഗാർമെന്റ്സ്, ഇലക്ട്രോണിക്സ്, അങ്ങനെ എല്ലാം. അതും മികച്ച ഓഫറുകളിൽ. അപ്പൊ വന്നാട്ടെ ലുലു ഡെയിലി ഡ്രീം സ്മോൾ കൊട്ടിയം.

끝난 배낭.

നീരാടി വരും ഒരു പുഴയോരത്തുമോ വന്തി മറയണ നേരത്തെന്തിന് കാടുകേറി നീതിരുമാലിക്കാറ്റ് അന്തിക്കിത് വഴി വന്ന ദേവിയുടെ കൊഞ്ചിക്കുളികണ കാറ്റിലമ്പുകളിൽ ഓടിത്തൊട്ടുമിണ്ടാതെ ഉളിറി രങ്ങാടി എന്ന് പാട്ടായി വെറുമൊരു വക്കാണത്തിന് വട്ടമൊരുക്കണ കുട്ടിക്കുറുവാ.